ലോകം നിന്നോട് ചോദിക്കും നീ ആരാണ് എന്ന്. നിനക്കറിയില്ലെങ്കിൽ ലോകം നിനക്ക് പറഞ്ഞു തരും നീ ആരാണ് എന്നുള്ളത്. സ്വയം ഞാൻ ആരാണ് എന്നറിയുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ അറിവ്. ആ തിരിച്ചറിവില്ലായ്മയാണ് ദുഃഖങ്ങൾക്ക് കാരണം. ആ അറിവ് ലഭിക്കുന്നത് വിദ്യാഭ്യാസത്തിലൂടെ, ചിന്തയിലൂടെ, അനുഭവങ്ങളിലൂടെ, കാഴ്ചയിലൂടെ, കേൾവിയിലൂടെ, മാതാപിതാക്കളിലൂടെ. ഇങ്ങനെ ഞാൻ ആരാണ് എന്ന് നാം തിരിച്ചറിയുന്നു. വിദ്യാഭ്യാസം ഉദ്യോഗലബ്ധിക്കായി മാത്രം ലക്ഷ്യമിടുമ്പോൾ ഞാൻ ആരാണെന്നത് ഔദ്യോഗികം മാത്രമേ ആകുന്നുള്ളൂ. ഞാൻ എന്ന വ്യക്തിയുടെ ഗുണങ്ങളും ന്യൂനതകളും കഴിവും തിരിച്ചറിയുമ്പോൾ നമ്മെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്നു. ഈ തിരിച്ചറിവ് സ്വന്തം പാത ഏതെന്ന് തീരുമാനിക്കാനും കഴിയുന്നു. എൻ്റെ പാത ഞാൻ അറിഞ്ഞില്ലെങ്കിൽ ലോകം നിശ്ചയിക്കുന്ന പാതയിലൂടെ സഞ്ചരിക്കേണ്ടി വരും. ദ വേൾഡ് വിൽ ആസ്ക് യു ഹൂ യു ആർ ആൻഡ് ഇഫ് യു ഡോണ്ട് നോ ദെൻ ദ വേൾഡ് വിൽ ടെൽ യു ഹൂ യു ആർ. ചിന്തിക്കാം.

0: ബീനാനന്ദപുരി തയ്യാറാക്കി അവതരിപ്പിച്ച പ്രഭാത ചിന്തയായിരുന്നു ഇപ്പോൾ കേട്ടത്. റേഡിയോ മലബാറിന്റെ മലബാർ ഡയറിയിലേക്ക് പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം.
1: മലബാർ ഡയറി.

0: ജനശ്രദ്ധയ്ക്കായി ചില അറിയിപ്പുകൾ.
1: ആദ്യം ഈ നിലയത്തിൽ നിന്നും ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

അറിയിപ്പിന് ശേഷം കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിത കേൾക്കാം. തുടർന്ന് കേൾക്കാം ചരിത്രപദം, വചനാമൃതം, മട്ടന്നൂർ സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 6:30 സൂര്യ ക്ലിനിക് മട്ടന്നൂർ അവതരിപ്പിക്കുന്ന രാമകഥാ ഗാനിലയം. ഇതിൽ ഭരതായനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ഹൈമാവതി ശ്രീധരൻ. 6:45 ആകാശവാണിയിൽ നിന്നും പ്രാദേശിക വാർത്തകളും 6:55 സംസ്കൃതത്തിൽ വാർത്തകളും കേൾക്കാം. 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലൂടെ കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം. 7:10 പാട്ടും പൊരുളും അവതരണം ഡോക്ടർ PV ജയരാജ് ആൻഡ് ലീന.

ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1:00 പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി. 2:00 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5:00 ചലച്ചിത്ര ഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സ്ത്രീ തരംഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

കാവ്യധാര. നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, കാവ്യധാരയിലേക്ക് സ്വാഗതം. ഇന്ന് കാവ്യധാരയിൽ ജി ശങ്കരക്കുറുപ്പിന്റെ സൂര്യകാന്തി എന്ന കവിത കേൾക്കാം. ആലപിക്കുന്നത് ഗായത്രി.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ജി ശങ്കരക്കുറുപ്പിന്റെ കവിത സൂര്യകാന്തി, ആലപിച്ചത് ഗായത്രി. ഇതോടുകൂടി ഇന്നത്തെ കാവ്യധാര ഇവിടെ പൂർണ്ണമാകുന്നു.
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ
0: ഇന്ന് ജൂലൈ 25, ഗ്രിഗോറിയൻ കലണ്ടർ പ്രകാരം ജൂലൈ 25 വർഷത്തിലെ 206-ാം ദിനമാണ്. ജൂലൈ 25 ഇന്ത്യയുടെ വിവിധ രാഷ്ട്രപതിമാർ സ്ഥാനമേറ്റ ദിവസമാണ് ജൂലൈ 25. ജൂലൈ 25 നടന്ന വിവിധ ചരിത്ര സംഭവങ്ങൾ. 1814 ജോർജ് സ്റ്റീവൻസൺ റെയിൽവേ തീവണ്ടിയുടെ പരീക്ഷണ ഓട്ടം നടത്തി. 1956 ട്യൂണീഷ്യ ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടി. 1976 വൈക്കിംഗ് ചൊവ്വാഗ്രഹത്തിന്റെ സിഡോണിയ പ്രദേശത്തിന്റെ ഫോട്ടോ എടുത്തു. 1978 പ്രഥമ ടെസ്റ്റ് ട്യൂബ് ശിശു ലണ്ടനിൽ ജനിച്ചു. മാതാവ് ലൂയിസ് ബ്രൗൺ ആയിരുന്നു. 1984 സ്വെറ്റ്ലാന സവിസ്താക്കായ ബഹിരാകാശത്തിൽ നടക്കുന്ന പ്രഥമ വനിതയായി. 1894 ചൈനയുടെ യുദ്ധക്കപ്പൽ ജപ്പാൻ ആക്രമിച്ചതിനു പുറകെ ആദ്യ ചൈന ജപ്പാൻ യുദ്ധം ആരംഭിച്ചു. 1907 കൊറിയ ജപ്പാന്റെ സാമന്ത രാജ്യമായി. 1908 അജ്നോമോട്ടോ കമ്പനി ജപ്പാനിൽ സ്ഥാപിതമായി. 1920 അറ്റ്ലാന്റിക്കിനു കുറുകെയുള്ള ആദ്യ ഉഭയദിശാ റേഡിയോ പ്രക്ഷേപണം നടന്നു. 1973 സോവിയറ്റ് യൂണിയന്റെ മാർസ് 5 ശൂന്യാകാശ പേടകം വിക്ഷേപിച്ചു. 1997 KR നാരായണൻ ഇന്ത്യയുടെ 10-ാമത് രാഷ്ട്രപതിയായി സ്ഥാനമേറ്റു. 2007 ഇന്ത്യയുടെ ആദ്യ വനിതാ രാഷ്ട്രപതിയായി മാറി. പരിസ്ഥിതി സംരക്ഷകനും കടുവ വേട്ടക്കാരനുമായ ജിം കോർബറ്റ്, കർണാടക സംഗീതജ്ഞൻ ശെമ്മാങ്കുടി ശ്രീനിവാസ് അയ്യർ, സിനിമാ താരം കരമന ജനാർദ്ദനൻ നായർ, മലയാള സിനിമാ രംഗത്തെ തരംഗമായിരുന്ന ജയൻ തുടങ്ങിയവരുടെ ജന്മദിനവും കായൽ കവികൾ എന്നറിയപ്പെട്ടിരുന്ന 3 കവികളിൽ ഒരാളായ സാമുവൽ കോൾറിഡ്ജ്, ചമ്പൽ റാണി എന്നറിയപ്പെട്ടിരുന്ന ഭൂലൻ ദേവി തുടങ്ങിയവരുടെ ചരമദിനവും ജൂലൈ 25
1: ചരിത്രപഥം, ചരിത്രത്തിന്റെ വഴികളിലൂടെ.

0: വചനാമൃതം.
1: ബലഹീനതയാണ് എല്ലാ പാപങ്ങളുടെയും ദുഃഖങ്ങളുടെയും കാരണം. ശക്തിയാണ് ജീവിതം. സ്വാമി വിവേകാനന്ദൻ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Laneige,
1: phone 9496420880,
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുട കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77, മറ്റൊരു നമ്പർ 9496-66-66-46.
3: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ പോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
4: നമസ്കാരം. ഇന്ന് ജൂലൈ 25, കർക്കിടകം 9, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. വിദ്യാർത്ഥി പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളും വെള്ളിയാഴ്ച നടത്തിയ രണ്ടാംവട്ട ചർച്ചയിൽ രണ്ടാവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിച്ച് കേന്ദ്രം. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ നിയമ നടപടി പാടില്ല എന്നീ ആവശ്യങ്ങളാണ് സർക്കാർ പരിഗണിക്കാമെന്ന് അറിയിച്ചത്. എന്നാൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമായില്ല. ഇന്ന് 3:30 വീണ്ടും ചർച്ച നടക്കും. പ്രധാന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ രാജ്യവ്യാപകമായി സമരം ശക്തിപ്പെടുത്താനാണ് CJP തീരുമാനം. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളുണ്ട്. ബില്ല് തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചതോടെ പാർലമെന്റ് തുടർച്ചയായ 5-ാം ദിവസവും സ്തംഭിച്ചു. വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയല്ലാതെ മറ്റു മാർഗമില്ലെന്ന് പ്രതിപക്ഷം ഉറപ്പിച്ചതോടെ വെള്ളിയാഴ്ചയും നടപടികൾ പലവട്ടം സ്തംഭിക്കുകയായിരുന്നു. തുടർന്ന് ഇരുസഭകളും തിങ്കളാഴ്ചത്തേക്ക് പിരിഞ്ഞു. ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായ ADGP MR അജിത് കുമാറിനെതിരായ വകുപ്പുതല അന്വേഷണ ചുമതല DGP യോഗേഷ് ഗുപ്തയ്ക്ക്. ഉത്തരവ് ഉടനുണ്ടാകും. കേസ് അട്ടിമറിക്കാൻ ഇടപെട്ടുവെന്ന SIT റിപ്പോർട്ടിനെ തുടർന്നാണ് MR അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്തത്. അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം ഇതിൽ വകുപ്പുതല അന്വേഷണം വേണം. അതുകൊണ്ടാണ് DGP റാങ്കിലെ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചത്. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേമാതരത്തിനും നൽകുന്ന ബിൽ വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ ബില്ലവതരണത്തിന് പ്രതിപക്ഷ ബഹളത്തിനിടെ സഭ അംഗീകാരം നൽകി. ഭേദഗതി പ്രകാരം ദേശീയഗാനത്തെ അപമാനിക്കുന്നതിന് തുല്യമായ കുറ്റമാണ് ദേശീയഗീതത്തെ അപമാനിക്കുന്നതിനും. 3 വർഷം തടവോ പിഴയോ രണ്ടുമോ ആണ് ശിക്ഷ. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്കിന് സമീപം വീണ്ടും കപ്പലിന് നേരെ മിസൈലാക്രമണം. 29 ഇന്ത്യൻ നാവികരുൾപ്പെടെ 30 ജീവനക്കാരുമായി സഞ്ചരിക്കുകയായിരുന്ന ദിശ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. US നാവിക ഉപരോധം മറികടന്ന് ഇറാനിയൻ തുറമുഖം ലക്ഷ്യമിട്ട് നീങ്ങിയ കപ്പലിന്റെ എഞ്ചിൻ റൂമിലാണ് മിസൈലേറ്റതെന്നാണ് റിപ്പോർട്ട്. ആക്രമണം

യുദ്ധം പുനരാരംഭിച്ചതിന് പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിരുന്നു. പിന്നാലെ ഇറാനിലേക്ക് കപ്പലുകളുടെ പോക്കുവരവ് തടയാനുള്ള നാവിക ഉപരോധം US പുനഃസ്ഥാപിച്ചു. US മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളി. ഹോർമൂസ് വിഷയത്തിൽ അന്തിമ തീർപ്പുണ്ടാകാത്ത ഈ ഇടക്കാല കരാറിനോട് താൽപ്പര്യമില്ലെന്ന് ഇറാൻ പറഞ്ഞതായി ഇറാഖി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച യുക്രൈനും റഷ്യയും അന്യോന്യം നടത്തിയ ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 21 പേർ കൊല്ലപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമം US പുനരുജ്ജീവിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ആക്രമണം. ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ രാജിവെച്ചു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി അടുപ്പമുള്ള നേതാക്കളിൽ പ്രധാനിയാണ് ഷഹാബുദ്ദീൻ. കാലാവധി പൂർത്തിയാകാൻ 2 വർഷം ശേഷിക്കെയാണ് രാജി. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവ്നീത് സിംഗ് ബിട്ടു രാജിവെച്ചു. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്ന ബിട്ടുവിന്റെ കാലാവധി അവസാനിച്ചിരുന്നു. ബിട്ടു രാജിവെച്ചതോടെ കേന്ദ്രമന്ത്രിസഭയിൽ വൈകാതെ അഴിച്ചുപണിയുണ്ടായേക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിനിടെ പോലീസ് നടപടിയിൽ പരിക്കേറ്റ് ആശുപത്രിയിലാക്കിയ വിദ്യാർത്ഥികളെ കാണാനില്ലെന്ന് വെളിപ്പെടുത്തൽ. ഡൽഹി സഫ്തർജംഗ് ആശുപത്രിയിലെ PG വിദ്യാർത്ഥിയും മലയാളിയുമായ ഡോക്ടർ ഐശ്വര്യ അക്ഷയാണ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ജന്തർ മന്ദിറിൽ വളണ്ടിയറായി പ്രവർത്തിക്കുകയായിരുന്ന ഐശ്വര്യയും സുഹൃത്തുക്കളും ചേർന്ന് വ്യാഴാഴ്ചയാണ് പോലീസ് നടപടിയെ തുടർന്ന് അവശനിലയിലായ 2 കുട്ടികളെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിൽ ഒരു കുട്ടിയുടെ നില വെന്റിലേറ്റർ സഹായം ആവശ്യമുള്ള വിധം അതീവ ഗുരുതരമായിരുന്നു. വെള്ളിയാഴ്ച കുട്ടികളുടെ ആരോഗ്യനില അന്വേഷിച്ചെത്തിയ ഡോക്ടർമാർക്ക് വിവരം നൽകാൻ അധികൃതർ വിസമ്മതിച്ചു. കുട്ടികളെ അഡ്മിറ്റ് ചെയ്തതായി സ്ഥിരീകരിക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ഐശ്വര്യ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച് ഡോക്ടർ ഐശ്വര്യയുടെ നേതൃത്വത്തിൽ മറ്റ് ഡോക്ടർമാർ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നീറ്റ് ചോദ്യച്ചോർച്ച കേന്ദ്ര സർക്കാരിനെ പിടിച്ചുകുലുക്കുന്ന വിദ്യാർത്ഥി മുന്നേറ്റമായി മാറിയതോടെ അതിവേഗ കോടതികൾ സ്ഥാപിച്ച് ഡൽഹി മുംബൈ ഹൈക്കോടതികൾ. പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾ പരിഗണിക്കാൻ റൌസ് അവന്യൂ സമുച്ചയത്തിലാണ് ഡൽഹിയിലെ അതിവേഗ കോടതി. നാഗ്പൂരിലും ഔറംഗാബാദിലും 2 പ്രത്യേക കോടതികളാണ് ബോംബെ ഹൈക്കോടതി സ്ഥാപിച്ചത്. കേസിന്റെ ബാഹുല്യം അനുസരിച്ച് മറ്റു ജില്ലകളിലും ആവശ്യമെങ്കിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് പ്രത്യേക കോടതികൾ സ്ഥാപിച്ചത്. രാജ്യമെമ്പാടും യുവജന പ്രക്ഷോഭകർക്കെതിരെ അരങ്ങേറിയ പോലീസ് അതിക്രമത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികൾ അടിയന്തരമായി പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണനാണ് ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടത്. പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്ന അസമിൽ ഇതുവരെ മരിച്ചത് 47 പേർ, 40 പേരെ കാണാതായി. 11 ജില്ലകളിലായി 2.71 ലക്ഷം പേരാണ് ദുരിതത്തിലായത്. മരണനിരക്ക് ഉയർന്നേക്കാമെന്നും ദുരിതബാധിതരിലെ 20% പേരിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഇന്ന് കേന്ദ്രസംഘം സംസ്ഥാനത്തെത്തും. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത സർവീസ് വിവരങ്ങൾ സൂക്ഷിക്കുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കാൻ ആധാർ അധിഷ്ഠിത ഒറ്റത്തവണ പാസ്വേഡ് നിർബന്ധമാക്കി. ജീവനക്കാരുടെ ആധാർ ബന്ധിപ്പിച്ച മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കാനാവൂ. നിലവിൽ യൂസർ ഐഡിയും പാസ്വേഡും ക്യാപ്ചയും അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം. കാവേരി നദീജല വിഷയം ചർച്ച ചെയ്യാൻ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 3 ചർച്ച നടത്താനാണ് ധാരണ. ചർച്ചയുടെ സ്ഥലവും തീയതിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ജന്തർ മന്ദിറിലെ യുവജന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി കൊച്ചി പനമ്പള്ളി നഗറിൽ ആസാദി പാട്ടും പ്രതിഷേധവും കൂട്ടായ്മയിൽ പങ്കെടുത്ത റാപ്പർ വേടനെതിരെ കേസെടുത്ത് കേരള പോലീസ്. പനമ്പള്ളി നഗർ സെൻട്രൽ പാർക്കിന് സമീപം സംഘം ചേർന്ന് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും മാർഗതടസ്സം സൃഷ്ടിച്ചെന്നാണ് വേടനെതിരായ FIR. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം നൽകാത്തതിനാൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ പാലിയേറ്റീവ് സേവനം അവതാളത്തിൽ. രോഗി പരിചരണത്തിനൊപ്പം മരുന്ന്, മറ്റത്യാവശ്യ സാധനങ്ങൾ തുടങ്ങിയ സേവനം തദ്ദേശ സ്ഥാപനങ്ങൾ സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. ഫണ്ടില്ലാത്തതിനാൽ 2026-27 സാമ്പത്തിക വർഷം ഇത് എങ്ങനെ സാധ്യമാകുമെന്ന ആശങ്കയിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതത്തിന്റെ ആദ്യഘടുവായ 3,396 കോടി രൂപ നൽകാത്തതിനാൽ ബഡ്സ് സ്കൂളുകളുടെ പ്രവർത്തനവും സ്കോളർഷിപ്പ് വിതരണവും നിലച്ച മട്ടിലാണ്. സംസ്ഥാനത്തെ 657 ബഡ്സ് സ്കൂളുകൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ എന്നിവിടങ്ങളിലെ 22,130 കുട്ടികളുടെ പരിശീലനമാണ് സർക്കാർ നിലപാട്.

0: മങ്ങുന്നത്. ഇതിൽ ഗൃഹാന്തരീക്ഷ പഠനം ലഭിക്കുന്ന കിടപ്പ് രോഗികളും ഉൾപ്പെടും. സംസ്ഥാനത്ത് മഴ വീണ്ടും സജീവമാകുന്നു. കണ്ണൂർ കാസർകോട് ജില്ലകളിൽ ഇന്നും കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിൽ നാളെയും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. മട്ടന്നൂർ നഗരസഭയിലെ 17 വാർഡായ ഉരുവച്ചാൽ, പെർളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡ് ബാവോഡ് ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെതിരെ ഒരു വിഭാഗം ഓഹരി ഉടമകൾ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കിയാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലായി യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും സ്ഥിരമായ വളർച്ച രേഖപ്പെടുത്തുന്ന കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് അടിസ്ഥാനരഹിതമായ ആരോപണമെന്നും അധികൃതർ പറഞ്ഞു. ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. റഷ്യക്കാരനായ പ്രസിഡന്റ് അർക്കഡി ഡോക്കോവിച്ച് യൂറോപ്യൻ യൂണിയന്റെ വിലക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞു. ഇതോടെ നിലവിൽ ഡെപ്യൂട്ടി പ്രസിഡന്റായ ആനന്ദിന് പ്രസിഡന്റ് പദവി ലഭിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ കിരീടം നിലനിർത്താൻ ഇറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് മലയാളി ഗ്രാൻഡ്മാസ്റ്റർ നിഹാൽ സരിൻ. സെപ്റ്റംബർ 16 മുതൽ 27 വരെ ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിലാണ് ഒളിമ്പ്യാഡ് നടക്കുന്നത്. 23rd കോമൺവെൽത്ത് ഗെയിംസിന്റെ മത്സരവേദി വെള്ളിയാഴ്ച ഉണർന്നു. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. ഒരൊറ്റ ചോദ്യം: നിങ്ങളെ മറ്റുള്ളവർക്കിടയിൽ ഫേവറേറ്റ് ആക്കാനും നിങ്ങളുടെ സ്റ്റൈലുകളെ എപ്പോഴും യുണീക്കാക്കാനും ആർക്കാണ് കഴിയുക? ഇതിനെല്ലാമായി ഒരൊറ്റ ഉത്തരം. ഡിസൈനിങ് ആൻഡ് സ്റ്റിച്ചിംഗ് രംഗത്ത് 25 പരിചയ സമ്പത്തുള്ള സ്റ്റിച്ച് വെൽ ബോട്ടിക്കിന്റെ പുതിയ സംരംഭം എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ മട്ടന്നൂർ ലിങ്ക്സ് മാളിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഇനി മുതൽ നിങ്ങളുടെ ഓരോ സ്റ്റൈലിനു പിന്നിലും ഒരു എലഗന്റ് ടച്ച് നൽകാൻ ഞങ്ങളുണ്ടാകും. ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ നമ്പർ 7994476836, 9447371836, 8078502836.

0: രാമകഥ ഗാനലയം. 9-ാം ദിവസമായ ഇന്ന് അയോധ്യാകാന്ഡത്തിലെ ഭരതാനയനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ഹൈമവതി ശ്രീധരൻ, കരുവാരക്കുണ്ട്, മലപ്പുറം.
1: കേൾക്കാൻ വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ, ശത്രുഘ്നോടും ഭരതനെ ഏതുമേ വൈകാദയോധ്യയ്ക്കയക്കുന്നു. ദൂതവാക്യം കേട്ട നേരം നരാധിപൻ ബാലകന്മാരോടു പോകുന്നു ചൊല്ലിനാൻ. കാലേ പുറപ്പെട്ടിതു കുമാരന്മാരും, ഏതാനുമങ്ങൊരാപത്തകപ്പെട്ടിതു താതനെന്നാകിലും രാധാവിനാകിലും. എന്തകപ്പെട്ടിതെന്നുള്ളിൽ പലതരം ചിന്തിച്ചു ചിന്തിച്ചു മാർഗേ ഭരതനും സന്താപമോടും അയോധ്യാപുരീപുക്കു സന്തോഷവർജിതം ശബ്ദഹീനം തഥാ. ഭ്രഷ്ടലക്ഷ്മീകം ജനോത്ഭാദവർജിതം ദൃഷ്ട്വാ വിഗതോത്സവം രാജ്യമെന്തിതം തേജോവിഹീനമകം പുക്കിതു ചെന്നു.

അവകാശം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ തൊൽപിതാവെന്നു കേട്ടോരു ഭരതനും ക്ഷോണി

ദിക്കിനു പോയിതു ഭൂപതി, എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു. പിതാവേ ഗുണനിധേ, ഞങ്ങൾ കുമാരുടയോരിനി ദൈവമേ, പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉത്ഥാപ്യ കൈകേയി, കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക. ദുഃഖേന കിം ഫലമീശ്വര കൽപ്പിതമെല്ലാം അറിക നീ. അഭ്യുദയം വരുത്തിയിടിനേൻ ഞാൻ തവ, ലഭ്യമെല്ലാമേ ലഭിച്ചതറിക നീ. മാതൃവാക്യം സമാകർണ്യ ഭരതനും

ലക്ഷ്മണ രാമ രാമ രാമ സീതേ ജനകസുതേതി പുനഃപുനരാധുരനായി വിലപിച്ചു മരിച്ചിതു. താതനതു കേട്ട നേരം ഭരതനും മാതാവിനോടു ചോദിച്ചാനതെന്തയ്യോ.

രഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടെ നന്ദനൻ തന്നെ വാഴിക്കണം എന്നു പറഞ്ഞഭിഷേകം മുടക്കിയേൻ. നിന്നോടതിൻ പ്രകാരം പറയാമല്ലോ, രണ്ടു വരം മമ തന്നു തവ പിതാ പണ്ടതിലൊന്നിനാൽ നിന്നെ വാഴിക്കെന്നും രാമൻ വനത്തിനു പോകുന്നു മറ്റേതും ഭൂമിപൻ തന്നോടിതു കാലമർത്തിച്ചേൻ. സത്യപരായണനായ നരപതി പൃഥ്വീതലം നിനക്കും തന്നു രാമനെ കാനനവാസത്തിനായയച്ചീടിനാൻ ജാനകീദേവി പാതിവ്രത്യമാലം.

കൂടം കുടിച്ചിടുവനല്ലായിൽ വാളെടുത്താശു കഴുത്തറുത്തിടുവൻ. വല്ല കണക്കിലും ഞാൻ മരിച്ചിടുവനില്ലൊരു സംശയം.

വാത്സല്യയും പുണർനീടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായൊരു കൗസല്യ ചൊല്ലിടിനാൾ. കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും സീതയും

ಪರಮಹಂಸನಾಯಕ ನಾರಾಯಣ ಪರಮಾತ್ಮನ್ ಜಗಲ್ಪದೆ ನಾಥ ಭವಾನ್ ಮಮ ನಂದನನಾಯಿ ವನ್ನು ಜಾತನಾಯಿಡಿನಾ ಕೇವಲಮೆಂಗಿಲೂ ദുഃഖമെന്നെ പിരിയുന്നേലൊരിക്കലും ഉൾക്കാമ്പിലോർത്താൽ വിധി ബലമാം തുലം ഇത്തം കരയുന്ന

പറയുന്നതു കേൾക്കണം. രാഘവ രാജ്യാഭിഷേകം മുടക്കിയാൾ കൈകേയിയാകിയ മാതാവു മാതാവേ, ഞാനറിഞ്ഞിട്ടില്ല രാഘവൻ തന്നാണേ.

വനയാത്രക്ക് സന്നദ്ധരായി ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടും സീതയോടുമൊപ്പം പിതാവിൻ്റെ ഭവനത്തിലേക്കെത്തി. അവിടെ കൈകേയി മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ മാതാവേ, ഭവതിയുടെ വാക്യപ്രകാരം ഞങ്ങൾ മൂന്നുപേരും വനവാസത്തിനായി ഒരുങ്ങി വന്നിരിക്കുകയാണ്. പിതാവ് വേഗത്തിൽ അതിനായി ആജ്ഞാപിച്ചുകൊള്ളട്ടെ. കൈകേയി വേഗത്തിൽ എഴുന്നേറ്റ് ശ്രീരാമനും ലക്ഷ്മണനും സീതയ്ക്കും പ്രത്യേകം പ്രത്യേകം മരവുരി നൽകി. ദശരഥൻ സുമന്ദ്രരോട് രഥം കൊണ്ടുവരാൻ കൽപ്പിച്ചു. വനജരപ്രിയരായ രാമാദികൾ രഥത്തിൽ കയറി യാത്രയാകട്ടെ. അദ്ദേഹം രാമനെയും ലക്ഷ്മണനെയും സീതയെയും നോക്കിക്കൊണ്ട് ദുഃഖിതനായി നിലത്തുവീണ് കണ്ണീർ വാർത്തുകൊണ്ട് രോദനം ചെയ്തു. ശ്രീരാമൻ പിതാവിനെ പ്രദക്ഷിണം ചെയ്ത ശേഷം രഥത്തിൽ കയറി. ലക്ഷ്മണകുമാരൻ രണ്ടു വാളും വില്ലുകളും ആവനാഴിയും എടുത്ത് രഥത്തിൽ കയറി സാരഥിയോട് രഥം വിടുവാൻ പറഞ്ഞു. രാമൻ ദൂരത്തേക്ക് മറിഞ്ഞപ്പോൾ രാജാവ് മോഹാലസ്യപ്പെട്ട് നിലത്തുവീണു. ശ്രീരാമൻ തമസാ നദിയുടെ തീരത്തിലെത്തി. അവിടെ സുഖമായി താമസിച്ചു. ശ്രീരാമനെ അനുഗമിച്ച ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സുമന്ദ്രരോട് രഥം കൊണ്ടുവരാൻ രാമൻ ആജ്ഞാപിച്ചു. സുമന്ദ്രർ കുതിരകൾ കെട്ടി തേര് സജ്ജമാക്കി. രാമനും സീതയും ലക്ഷ്മണനും അതിൽ കയറി വേഗത്തിൽ അവിടം വിട്ട് കുറച്ചു ദൂരം അയോധ്യയ്ക്ക് അഭിമുഖമായി പോയ ശേഷം യാത്ര തുടർന്നു. ജനങ്ങളാകട്ടെ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ രാമനെ കാണാതെ രഥചക്രം ഉരുണ്ട വഴി നോക്കി യാത്ര ചെയ്ത് അയോധ്യ നഗരത്തിലെത്തി. മനസ്സിൽ സദാ സീതാസമേതനായ രാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അവർ അവിടെ വസിച്ചു. സുമന്ദ്രർ തേരു വേഗത്തിൽ തെളിച്ചു. ശൃംഗവേരപുരത്തിന് സമീപത്തായി ഗംഗാതീരത്ത് എത്തിച്ചേർന്നു. അവർ ഗംഗയെ പ്രണമിച്ച് അതിൽ സ്നാനം ചെയ്ത് ശിംശിവാവൃക്ഷച്ചുവട്ടിൽ ഉപവിഷ്ടരായി. ആ സമയത്ത് രാമാഗമന വാർത്ത ജനങ്ങൾ പറഞ്ഞറിഞ്ഞ് നിഷാദ്വാധിപനായ ഗുഹൻ തന്റെ ആത്മസുഹൃത്തായ രാമചന്ദ്രനെ ദർശിക്കുവാനായി അവിടെയെത്തി. ശ്രീരാമനോട് കുശലപ്രശ്നം ചെയ്ത ശേഷം കൈകൂപ്പിക്കൊണ്ട് ഗുഹൻ ഇങ്ങനെ പറഞ്ഞു, ഹേ ത്രൈലോക്യ പാവന, ഞാനിന്ന് ധന്യനായി.

എന്റെ നിഷാദ ജന്മവും സഫലമായി. ഹേ രഘുത്തമ, അങ്ങയുടെ അംഗസംഗത്താൽ ഞാൻ പരമാനന്ദം അനുഭവിച്ചിരിക്കുന്നു. അങ്ങയുടെ കിങ്കരനായ എന്റെ ഈ നൈഷാദ് രാജ്യം അങ്ങയ്ക്ക് അധീനമാണ്. ഇവിടെ താമസിച്ച് ഞങ്ങളെ പരിപാലിച്ചാലും. ഇത് കേട്ട ശ്രീരാമൻ പറഞ്ഞു, ഹേ സഖേ, എന്റെ വാക്ക് ശ്രദ്ധിച്ചാലും. ഞാൻ 14 വത്സരക്കാലം ഒരിടത്തുള്ള ഗൃഹത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുകയില്ല. അന്യരാൽ നൽകപ്പെട്ട ഫലമൂലാദികൾ ഭക്ഷിക്കുകയുമില്ല. നിന്റെ ഈ രാജ്യം എന്റേതു തന്നെ. നീ എന്റെ അത്യന്തം പ്രിയനായ സുഹൃത്താണ്. ഗുഹൻ പറഞ്ഞു, ഞാനും അങ്ങയുടെ കൂടെ വനത്തിലേക്ക് വരികയാണ്. അതിനായി അനുജ്ഞ നൽകിയാലും. ഗുഹന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അരുളി ചെയ്തു, ഞാൻ 14 സംവത്സരം ദണ്ഡകാരണ്യത്തിൽ വസിച്ച് നിശ്ചയമായും തിരിച്ചുവരും. രാമഭാഷിതം ഒരിക്കലും അസത്യമാവുകയില്ല. പിന്നീട് ശ്രീരാമൻ വൈദേഹിയോടും സൗമിത്രിയോടും കൂടി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. വാത്മീകി മഹർഷി ലക്ഷ്മണാന്വിതനായി ശിഷ്യന്മാരോടുകൂടി പോയിട്ട് ചിത്രകൂട പർവ്വതത്തിന്റെയും ഗംഗയുടെയും മധ്യത്തിലായി ഒരു വിസ്തീർണമായ പർണശാല പണി ചെയ്തു. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ശോഭനങ്ങളായ 2 മന്ദിരങ്ങളും പണിയിച്ചു. സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമൻ ആ ഉത്തമഗൃഹത്തിൽ ദേവതുല്യനായി വസിച്ചു.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
3: കോക്കനട്ട് മേഡ് മാജിക്.
2: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ.
3: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
2: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
3: കോക്കനട്ട്.
2: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
3: ഫോൺ 9188951780.
4: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411744.

നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൗരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയ അപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മ പദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി എ പി അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2 ഇന്ന്. വാർത്തകൾ വിശദമായി.

ദ്രൗപദി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ റൊമാനിയ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനെക്കുറിച്ച് ഫലപ്രദ മാർഗങ്ങൾ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി. ഉഭയകക്ഷി ബന്ധം അവലോകനം ചെയ്ത ഇരു നേതാക്കളും വ്യാപാരം, നിക്ഷേപം, ശുദ്ധ ഊർജ്ജം, കണക്ടിവിറ്റി, വളർന്നുവരുന്ന സാങ്കേതിക വിദ്യകൾ എന്നീ മേഖലകളിൽ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് വഴികൾ ചർച്ച ചെയ്തു. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് റൊമാനിയ ഡോക്ടർ ഓണറീസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് ആണ് രാഷ്ട്രപതിക്ക് ആദരം നൽകിയത്. വിശിഷ്ട പൊതുസേവനം, വിദ്യാഭ്യാസം, സാമൂഹിക സമത്വം, ഇന്ത്യ റൊമാനിയ ബന്ധം ശക്തിപ്പെടുത്തുന്നതിലെ സംഭാവനകൾ എന്നിവ പരിഗണിച്ചാണ് ബഹുമതി. ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി ബഹുമതി സമർപ്പിച്ച രാഷ്ട്രപതി ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ദീർഘകാല സൌഹൃദത്തെയാണ് പുരസ്കാരം പ്രതിഫലിപ്പിക്കുന്നതെന്ന് പറഞ്ഞു. കഴിഞ്ഞ ദിവസം പോസ്റ്റ് ചെയ്ത വീഡിയോയോട് പ്രതികരിക്കുകയും നിർദ്ദേശങ്ങൾ പങ്കുവെക്കുകയും ചെയ്ത രാജ്യത്തെ യുവജനങ്ങൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹിക മാധ്യമക്കുറിപ്പിൽ നന്ദി അറിയിച്ചു. വീഡിയോയ്ക്ക് ഇതിനകം 303 ദശലക്ഷത്തിലധികം വ്യൂസും ലഭിച്ചിട്ടുണ്ട്. പോസ്റ്റ് ചെയ്ത് 24 മണിക്കൂറിനകം ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന നേട്ടവും വീഡിയോ സ്വന്തമാക്കി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ പറഞ്ഞു. ന്യൂഡൽഹിയിൽ സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സ് സംഘടിപ്പിച്ച 167-ാമത് ആദായ നികുതി ദിനാഘോഷങ്ങളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു മന്ത്രി. നിയമങ്ങൾ ലളിതമാക്കുകയും ചെലവുകൾ കുറയ്ക്കുകയും ബിസിനസ് എളുപ്പമാക്കുകയും ചെയ്തതിൽ 2025 ആദായ നികുതി നിയമം നാഴികക്കല്ലാണെന്ന് ധനമന്ത്രി പറഞ്ഞു. സത്യസന്ധരായ നികുതിദായകർക്ക് സൗകര്യങ്ങൾ ലഭിക്കണമെന്നും ബോധപൂർവമല്ലാത്ത തെറ്റുകൾ തിരുത്താൻ അവസരങ്ങൾ വേണമെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ആദായ നികുതി വകുപ്പിന്റെ പ്രധാന പ്രസിദ്ധീകരണങ്ങളും ധനമന്ത്രി പുറത്തിറക്കി. ആധുനികവും സുതാര്യവും അന്താരാഷ്ട്ര തലത്തിൽ അനുയോജ്യവുമായ നിയമാന്തരീക്ഷം സൃഷ്ടിക്കുന്നതിന് ഇന്ത്യ പ്രതിബദ്ധമാണെന്ന് വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ പറഞ്ഞു. ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് നേഷൻ കമ്മീഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡ് ലോ 60-ാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവതരമായ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഇവരിൽ ഒരാൾക്കെതിരെ ക്രിമിനൽ നടപടികൾ സ്വീകരിക്കുമെന്നും റിപ്പോർട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് വിവാദത്തിലായ NTA വരുത്തുന്ന സമഗ്ര അഴിച്ചുപണിയുടെ ഭാഗമായാണ് കൂട്ടപിരിച്ചുവിടൽ. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് ഗവൺമെന്റ് അറിയിച്ചു. കേന്ദ്രമന്ത്രി JP നദ്ദ ഇന്ന് ന്യൂഡൽഹിയിൽ സമരം ചെയ്യുന്ന CJP പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ നടത്തിയ കൂടിക്കാഴ്ചയിൽ CJP 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിന് ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും നദ്ദ മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി കേൾക്കാം. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സംഘർഷങ്ങൾ മൂലമുണ്ടായ തടസ്സങ്ങൾക്കിടയിലും രാജ്യത്തെ വളം വിതരണ ശൃംഖല സംരക്ഷിക്കുന്നതിനും വളത്തിന്റെ തടസ്സമില്ലാത്ത ലഭ്യത ഉറപ്പാക്കുന്നതിനും ഗവൺമെന്റ് സമഗ്ര നടപടികൾ സ്വീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ ലോക്സഭയിൽ അറിയിച്ചു. മേഖലയിലെ സംഘർഷങ്ങൾ വളത്തിന്റെയും പ്രധാന അസംസ്കൃത വസ്തുക്കളുടെയും ആഗോള വിതരണ ശൃംഖലയെ ബാധിച്ചതായി അദ്ദേഹം പറഞ്ഞു. രാജ്യസഭയിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ടവരും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടവരുമായ അംഗങ്ങൾക്ക് രാജ്യസഭാ സെക്രട്ടേറിയറ്റ് ഇന്നു മുതൽ 2 ദിവസത്തെ സംവാദാത്മക പരിപാടി സംഘടിപ്പിക്കും. രാജ്യസഭാ ചെയർമാൻ CP രാധാകൃഷ്ണൻ ഓറിയന്റേഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് പ്രധാനപ്പെട്ട പാർലമെന്ററി സമിതികളുടെ പ്രവർത്തനങ്ങളെയും ചുമതലകളെയും കുറിച്ച് സംസാരിക്കും. ഭാവിയിലെ നിയമനിർമ്മാണത്തിലും പൊതുസേവന വിതരണത്തിലും നിർമ്മിത ബുദ്ധി, ബ്ലോക്ക് ചെയിൻ, ഡാറ്റാ സ്വകാര്യതാ നിയമങ്ങൾ എന്നിവ ചെലുത്തുന്ന സ്വാധീനം മനസ്സിലാക്കൽ എന്ന വിഷയത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രത്യേക സെഷനിൽ സംസാരിക്കും. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. റവന്യൂ വകുപ്പിന്റെ സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി നിലവിലെ ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ അറിയിച്ചു. റവന്യൂ വകുപ്പിന്റെ വിവിധ പ്രവർത്തനങ്ങൾ, വകുപ്പിന്റെ 100-ദിന കർമ്മപരിപാടി, ഡിജിറ്റൽ റീസർവേ, വികസന പദ്ധതികൾക്ക് ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ തുടങ്ങിയവയുടെ പുരോഗതി വിലയിരുത്താൻ കോഴിക്കോട് ജില്ലയിലെ റവന്യൂ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി മന്ത്രിയുടെ നേതൃത്വത്തിൽ അവലോകന യോഗം നടത്തി. 5 സെന്റ് മുതൽ 15 സെന്റ് വരെ ഭൂമിയുള്ള സാധാരണക്കാരുടെ അപേക്ഷകളിൽ ഉദാര സമീപനം സ്വീകരിക്കും. വീട് നിർമ്മിക്കുന്നവർക്ക് ഭൂമി തരംമാറ്റത്തിന് പ്രത്യേക മുൻഗണന നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി.
ഭൂമിയുള്ള അർഹരായവർക്ക് പട്ടയം നൽകുന്നതിന് പ്രത്യേക പ്രാധാന്യം നൽകും.

0: പട്ടയം വഴി ലഭിച്ച ഭൂമി കൈമാറ്റം ചെയ്യുന്നതിന് കാലപരിധി നിബന്ധനകൾ ലളിതമാക്കാനും ഉപാധിരഹിത പട്ടയം നൽകുന്ന കാര്യവും ഗവൺമെന്റ് ആലോചിക്കുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഭരണപരമായ തടസ്സങ്ങൾ ഒഴിവാക്കി സാധാരണക്കാർക്ക് ഭൂമിയിൽ പൂർണ്ണ അവകാശം ലഭ്യമാക്കുകയാണ് ഗവൺമെന്റ് ലക്ഷ്യമെന്നും മന്ത്രി അറിയിച്ചു. സംസ്ഥാന ഗവൺമെന്റിന്റെ 100 ദിന കർമ്മ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ കൈറ്റ് നടപ്പാക്കുന്ന നൂതന പദ്ധതികളുടെ ഭാഗമായി പ്രൈമറി വിഭാഗം പ്രഥമാധ്യാപകരുടെ ശില്പശാലയും ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനവും ഇന്ന് മലപ്പുറത്ത് നടത്തും. ജില്ലാ പഞ്ചായത്ത് ഹാളിൽ ഉച്ചയ്ക്ക് മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഥമാധ്യാപകരുമായി നേരിട്ടും മറ്റ് ജില്ലകളിലെ അധ്യാപകരുമായി ഓൺലൈനായും സംവദിക്കും. സംസ്ഥാനത്തെ വടക്കൻ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജൈവ കൃഷി രംഗത്ത് കാസർഗോഡ് ജില്ല മുന്നേറുന്നു. 3000 ഹെക്ടർ സ്ഥലത്താണ് ജൈവകൃഷി പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൃഷി നടത്തുന്നത്. പദ്ധതിയിൽ ഉൾപ്പെടുന്ന കർഷകർക്ക് ഓൺലൈനിൽ സ്വന്തം ഉൽപ്പന്നങ്ങൾ വിൽക്കാനും അവസരമുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
1: ജൈവ കാർഷിക നയം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയെ 2012 ജൈവ ജില്ലയായി പ്രഖ്യാപിക്കുകയും പ്രധാന കാർഷിക വിളകളിൽ ജൈവ കൃഷി മുറകൾ അനുവർത്തിച്ചുകൊണ്ടുള്ള പദ്ധതികൾ നടപ്പിലാക്കുകയും ചെയ്തു. പങ്കാളിത്ത ഗ്യാരണ്ടി സമ്പ്രദായത്തിൽ ക്ലസ്റ്റർ അടിസ്ഥാനത്തിൽ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനായി 2020 ആരംഭിച്ച പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. PGS ഇന്ത്യ വെബ്പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുകയും പദ്ധതി മാനദണ്ഡങ്ങൾ പാലിച്ച് കൃഷി ചെയ്യുകയും ചെയ്യുന്ന കർഷകർക്ക് 3 വർഷം കഴിഞ്ഞാണ് PGS ഓർഗാനിക് സർട്ടിഫിക്കേഷൻ നൽകുന്നത്. ഇത് ലഭിച്ച കർഷകർക്കാണ് ജൈവ ഓൺലൈൻ വിപണിയായ ജൈവികേതി പോർട്ടൽ വഴി ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാൻ അവസരം. ഈ കൃഷിരീതി വഴി കർഷകർക്ക് ഉൽപ്പന്നങ്ങൾക്ക് വിലയും നിശ്ചയിക്കാം.
0: ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. സിംബാബ്വെയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 4:30 മത്സരം. ആദ്യ മത്സരത്തിൽ 7 വിക്കറ്റിന്റെ ആധികാരിക വിജയം സ്വന്തമാക്കിയ ഇന്ത്യ പരമ്പരയിൽ 1-0 മുന്നിലാണ്. ഗ്ലാസ്ഗോയിൽ കോമൺവെൽത്ത് ഗെയിംസിൽ പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ഇന്ത്യയുടെ ജണ്ടു കുമാറിനെ വെങ്കലം. ഇത്തവണ ഗെയിംസിൽ ഇന്ത്യ നേടുന്ന ആദ്യ മെഡലാണിത്. ഒമാനിലെ മസ്കറ്റിൽ FIH ഹോക്കി ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യൻ സബ് ജൂനിയർ ആൺകുട്ടികളുടെ ടീം പാകിസ്ഥാനെയും ആതിഥേയരായ ഒമാനെയും പരാജയപ്പെടുത്തി. അതേസമയം സബ് ജൂനിയർ പെൺകുട്ടികളുടെ ടീം ചൈനയോട് പരാജയപ്പെട്ടു. ജുറൻ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റിന് ഇന്ന് കൊൽക്കത്തയിൽ തുടക്കമാകും. ആദ്യ മത്സരത്തിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയൻസ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. വൈകിട്ട് 5 വിവേകാനന്ദ യുവഭാരതി സ്റ്റേഡിയത്തിലാണ് മത്സരം. ഖാദി ഗ്രാമവ്യവസായ ബോർഡിന്റെ ഓണം ഖാദി മേള ഇന്ന് രാവിലെ കണ്ണൂരിൽ മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. അടുത്ത മാസം 25 വരെ നടക്കുന്ന മേളയിൽ സിൽക്ക് സാരി മഹോത്സവവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഖാദി ഉൽപ്പന്നങ്ങളുടെ വിപണനം പ്രോത്സാഹിപ്പിക്കുന്നതിന് ഗവൺമെന്റ് വൈവിധ്യമാർന്ന പദ്ധതികൾ ആവിഷ്കരിക്കുമെന്ന് മന്ത്രി KA തുളസി പറഞ്ഞു. ഓണം ഖാദി മേള 2026 പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. കർക്കടക വാവുബലി ചടങ്ങുകൾ നടക്കുന്ന തിരുവനന്തപുരം തിരുവല്ലം ശ്രീ പരശുരാമസ്വാമി ക്ഷേത്രവും ബലിക്കടവുകളും തീർത്ഥാടന ടൂറിസത്തിന്റെ ഭാഗമാക്കി വികസിപ്പിക്കുമെന്ന് മന്ത്രി K മുരളീധരൻ പറഞ്ഞു. ക്ഷേത്രത്തിൽ ഈ വർഷത്തെ കർക്കടക വാവുബലിയോടനുബന്ധിച്ച ഒരുക്കങ്ങൾ വിലയിരുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു മന്ത്രി. കോഴിക്കോട് മണാശ്ശേരിയിൽ സ്കൂൾ വിട്ട് ഓട്ടോറിക്ഷയിൽ വീട്ടിലേക്ക് പോകുന്നതിനിടയിൽ ഓട്ടോയിൽ നിന്ന് റോഡിലേക്ക് തിരിച്ചു വീണ് ലോറിക്കടയിൽപ്പെട്ട് 7 വയസ്സുകാരൻ മരിച്ചു. മണാശ്ശേരി ഗവൺമെന്റ് UP സ്കൂളിലെ 2ാം ക്ലാസ് വിദ്യാർത്ഥി അമൽ ആണ് മരിച്ചത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ബുക്കാറസ്റ്റിൽ റൊമാനിയൻ പ്രധാനമന്ത്രി ഇലി ബോലോജനുമായി കൂടിക്കാഴ്ച നടത്തി. കാര്യക്ഷമവും സുതാര്യവുമായ നികുതി ഭരണം സാധ്യമാക്കുന്നതിൽ ആദായ നികുതി വകുപ്പിന്റെ പങ്ക് പ്രധാനമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ. പരീക്ഷാ നടത്തിപ്പിൽ ഗൌരവ പരിഷ്കാരങ്ങൾ കൊണ്ടുവരുന്നതിന്റെ ഭാഗമായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി 47 ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു. ഭൂമി തരംമാറ്റ പട്ടയാപേക്ഷകൾ അടിയന്തരമായി തീർപ്പാക്കുന്നതിന് റവന്യൂ വകുപ്പ് പ്രത്യേക കർമ്മപദ്ധതിക്ക് തുടക്കമിട്ടതായി മന്ത്രി AP അനിൽകുമാർ. ഇന്ത്യ സിംബാബ്വെ 3 മത്സര 2020 പുരുഷ ക്രിക്കറ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
2: കേന്ദ്രീയ മന്ത്രിമണ്ഡലേന പ്രശ്നപത്രസ്യ ഗോപ്യതാഭംഗ പ്രകരണേഷു പരീക്ഷാസു അനുചിത സാധന പ്രയോഗസ്യ ച പ്രകരണേഷു ച ദ്രുത ന്യായാലയാനാം സ്ഥാപനായ സഹൈവ ദോഷേഭ്യഃ കഠോരദണ്ഡ വിധാനം സുനിശ്ചേതും പ്രാരൂപ വിധേയകം അനുമോദിതം. സംസദ് ഭവന പരിസരെ പ്രധാനമന്ത്രിണഃ നരേന്ദ്രമോദിനഃ അധ്യക്ഷതായാം സമ്പന്നേ മന്ത്രിമണ്ഡലീയോപവേശനെ ഏതത് പ്രാരൂപ വിധേയകം അനുമോദിതം. സൂത്രാണാമനുസാരേണ പ്രസ്താവിതം വിധേയകം ആഗാമി സപ്താഹേ സംസദി പ്രസ്തുതം ഭവിഷ്യതി. अस्मिन् मध्ये परीक्षा परिष्काराणां दिशि महत्वपूर्ण पदक्षेपेण राष्ट्रीय परीक्षाभिकरणेन 47 अधिकारिणः सेवातः निष्कासिताः। अभिकरणेन महाप्रबन्धकस्तरस्य वरिष्ठ व्यावसायिक पदानां तथा संघलोक सेवायोगस्य प्रतिभासेतु इति पटलमाध्यमेन 16 युव व्यावसायिकानां नियुक्त्यै आवेदनानि आमन्त्रितानि, विज्ञापनानि अपि प्रकाशितानि। अभिकरणेन विज्ञप्तौ उक्तं यत् एतानि सर्वाणि उपायानि प्रोफेसर के राधाकृष्णन् इत्येतस्य अध्यक्षतायां निर्मितोच्चस्तरीय विशेषज्ञ समितेः अनुशंसानुसारं क्रियमाणानि सन्ति। केन्द्रीय मन्त्रिणो जेपी नड्डा, डॉक्टर जितेन्द्र सिंहः च नवदिल्ल्यां सीजेपी इत्येतस्य प्रतिनिधिमण्डलेन सह अमिलताम्। उपवेशनानन्तरं वार्ताहरान् सम्बोधयन् श्रीनड्डा अवदत् यत् परीक्षा व्यवस्था परिष्कार सम्बद्धाः प्रतिनिधिमण्डलस्य याचनाः प्रशासनेन धैर्येण गंभीरतया च श्रुताः। तेनोक्तं यत् प्रतिनिधिमण्डलेन 3 प्रमुखाः प्रस्तावाः प्रस्तुताः। प्रश्नपत्रस्य गोप्यताभङ्गस्य निवारणाय कतिपयाः परिष्कारोपायाश्च प्रतिपादिताः। श्रीनड्डा अवदत् यत् प्रशासनं प्रतिनिधिमण्डलेन सह अद्य पुनरेकवारं विचारविमर्शं करिष्यति। नीट प्रश्नपत्रस्य गोप्यताभङ्गप्रकरणमाधृत्य छात्राणां विरोधप्रदर्शनानि च अधिकृत्य पञ्चमदिवसे अपि निरन्तरं जातेन कोलाहलेन संसदः उभयोः सदनयोः लोकसभा राज्यसभयोः कार्याचरणं सोमवासरपर्यन्तं स्थगितम्। प्रशासनेन पुनः पुनः आश्वासनं प्रदत्तं यत् तत् नीट प्रकरणे सार्थकचर्चायै सज्जमस्ति। तथापि विपक्षेण केन्द्रीय शिक्षा मन्त्रिणः त्यागपत्रस्य आग्रहं कुर्वन् स्वविरोधं निरन्तरं प्रदर्शितम्। आर्थिक प्रकरणानां मन्त्रिमण्डलीय समित्या कर्णाटकान्ध्रप्रदेशयोः बल्लारी गुण्टकल रेलखण्डस्य तृतीय चतुर्थ रेलमार्गयोः निर्माणाय आहत्य 64.12 billion rupees अनुमोदनं प्रदत्तम्। नवदिल्ल्यां वार्ताहरान् सम्बोधयन् सूचना प्रसारण मन्त्री अश्विनी वैष्णवः अवदत् यत् अनया परियोजनया आन्ध्रप्रदेश कर्णाटकयोः मध्ये रेल सम्पर्कः अधिकः सुदृढः भविष्यति।
3: आज अप्रूवल हुआ है गुंतकल से बिल्लारी 3rd and 4th line और उसके आगे फिर होसपेट से हुबली 3rd and 4th line का ऑलरेडी DPR अंडर प्रिपरेशन है। ये करने से नॉर्थ कर्नाटका का एक कंप्लीट इकोनॉमिक कॉरिडोर बनता है। कर्नाटक आंध्र प्रदेश दोनों को जोड़ेगा। ये एक बड़ा मेजर ब्रिज है वेदावती रिवर पे और उसके अलावा 7 मेजर ब्रिजेस है, 52 माइनर ब्रिजेस है और 3 साल का ये प्रोजेक्ट का ड्यूरेशन है।
2: तेन एतदपि सूचितं यत् देशे 3 रसायनोद्योगिक संकुलानां स्थापनाय भव्य इति भारतोद्योगिक विकास योजना रसायन इत्येषा योजना मन्त्रिमण्डलेन अनुमोदिता। राष्ट्रपति पदासीना द्रौपदी मुर्मुः रोमानिया देशस्य बुखारेस्ट यूनिवर्सिटी ऑफ इकोनॉमिक स्टडीज इत्यनेन विश्वविद्यालयेन डॉक्टर ऑनरीस कौसा इति मानद विद्या वाचस्पति उपाधिना सम्मानिता। अयं सम्मानः तस्याः लोकसेवायां शिक्षाक्षेत्रे सामाजिक समावेशे च विशिष्ट योगदानस्य, भारत रोमानिया देशयोः सम्बन्ध सुदृढीकरणे च मान्यता स्वरूपः प्रदत्तः। सम्मानम् अंगीकुर्वती राष्ट्रपतिः एतत् सम्माननं भारतस्य 1.4 billion rupees समर्पितवती इति वार्ताः।

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: റേഡിയോ മലബാർ ജനസമക്ഷം ശ്രോതാക്കളുടെ ശ്രദ്ധയ്ക്ക്. AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആതുര ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: റേഡിയോ മലബാറിന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ഇന്നത്തെ AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം തദ്ദേശീയ അറിയിപ്പുകൾ. കെൽട്രോൺ നടത്തുന്ന ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് കോഴ്സിന്റെ സൗജന്യ ഓൺലൈൻ ശില്പശാല ഇന്ന് വൈകിട്ട് 7 മണി മുതൽ 8 മണി വരെ നടക്കും. ഫോൺ നമ്പർ 9495642722. ഇടശ്ശേരി സ്മാരക സമിതിയും മഹാകവി ഇടശ്ശേരി സ്മാരക ട്രസ്റ്റും ചേർന്ന് നൽകി വരുന്ന ഇടശ്ശേരി പുരസ്കാരത്തിന് കവിതാ സമാഹാരങ്ങൾ ക്ഷണിച്ചു. 50,000 രൂപയും പ്രശസ്തി ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. 2022 ജനുവരിക്കും 2025 ഡിസംബറിനും ഇടയിൽ ആദ്യ പതിപ്പായി പ്രസിദ്ധീകരിച്ച കൃതികളുടെ മൂന്ന് കോപ്പി സെപ്റ്റംബർ 15 മുൻപ് ലഭിക്കണം. വിലാസം സെക്രട്ടറി, ഇടശ്ശേരി സ്മാരക സമിതി, ഇടശ്ശേരി സാഹിത്യ മന്ദിരം, പൊന്നാനി 6795577. പ്രൈവറ്റ് നഴ്സിംഗ് കോളേജ് മാനേജ്മെന്റ് അസോസിയേഷന് കീഴിലെ കോളേജുകളിൽ BSc നഴ്സിംഗ് മാനേജ്മെന്റ് സീറ്റുകളിലെ പ്രവേശനത്തിന് ഓൺലൈനായി ഈ മാസം 31 വരെ അപേക്ഷിക്കാം. വിവരങ്ങൾക്ക് PNCMAC.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം. ദേശീയ നിയമ സർവകലാശാലകളിലെ ബിരുദതല ബിരുദാനന്തര ബിരുദതല നിയമ പ്രോഗ്രാമുകളിലെ 2027 പ്രവേശനത്തിനായി നടത്തുന്ന കോമൺ ലോ അഡ്മിഷൻ ടെസ്റ്റ് ക്ലാറ്റിന് August 1 മുതൽ അപേക്ഷിക്കാം. കൺസോർഷ്യം ഓഫ് നാഷണൽ ലോ യൂണിവേഴ്സിറ്റീസ് ആണ് പരീക്ഷ നടത്തുന്നത്. ബാച്ചിലർ ഓഫ് ഡിസൈൻ 1-ാം ഘട്ട പ്രൊവിഷണൽ അലോട്ട്മെന്റ് www.lbscenter.kerala.gov.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അലോട്ട്മെന്റ് ലഭിച്ചവർ നാളേക്കുള്ളിൽ ഫീസ് അടയ്ക്കണം. 2-ാം ഘട്ട അലോട്ട്മെന്റിലേക്കുള്ള ഓപ്ഷൻ പുനഃക്രമീകരണം നാളെ വരെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ സ്മാരക ഗവൺമെന്റ് കോളേജിൽ MSc കമ്പ്യൂട്ടർ സയൻസ് സോഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കോഴ്സിൽ SSC 1, ST 1, EWS 1, PWD 1 എന്നീ വിഭാഗങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. വിദ്യാർത്ഥികൾ ഈ മാസം 27 ഹാജരാകണം. BA ഹിസ്റ്ററി, BCA, BCOM, MSc കമ്പ്യൂട്ടർ സോഷ്യലൈസേഷൻ ഇൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്നീ കോഴ്സുകളിലെ സ്പോർട്സ് ക്വാട്ട വിഭാഗത്തിൽ ഓരോ സീറ്റും ഒഴിവുണ്ട്. 27 മുൻപ് താല്പര്യമുള്ളവർ കോളേജ് ഓഫീസിൽ ഹാജരാകണം. ഹെർമൻ ഗുണ്ടഡ് കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിൽ 1-ാം വർഷ BCOM കോർപ്പറേഷൻ, BCOM ലോജിസ്റ്റിക്സ്, BBA ട്രാവൽ ആൻഡ് ടൂറിസം, BSc കമ്പ്യൂട്ടർ സയൻസ് വിത്ത് മെഷീൻ ലേണിംഗ്, BA ഹിസ്റ്ററി, BA ഇംഗ്ലീഷ് എന്നീ ബിരുദ കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാം. വിദ്യാർത്ഥികൾ കണ്ണൂർ യൂണിവേഴ്സിറ്റി അഡ്മിഷൻ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണം. ഫോൺ നമ്പർ 8921927854. തദ്ദേശീയ അറിയിപ്പുകളാണ് ഇപ്പോൾ കേട്ടത്.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
3: കേൾക്കാം തൊഴിലറിയിപ്പുകൾ. മയ്യിൽ ഇടൂഴി മാധവൻ നമ്പൂതിരി സ്മാരക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവിലേക്കുള്ള അഭിമുഖം ഇന്ന് രാവിലെ 10 മണിക്ക് നടക്കും. ഗവൺമെന്റ് LP സ്കൂൾ താഴെച്ചൊവ്വയിൽ LP വിഭാഗത്തിൽ താൽക്കാലിക അധ്യാപക ഒഴിവുണ്ട്. അഭിമുഖം ഈ മാസം 27 രാവിലെ 10:30. തലശ്ശേരി ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിൽ ഇന്റഗ്രേറ്റഡ് MSc ജിയോഗ്രഫി വകുപ്പിൽ ഗസ്റ്റ് ലെക്ചററെ നിയമിക്കുന്നു. അഭിമുഖം 27 രാവിലെ 11 മണിക്കും. BSc സൈക്കോളജി വകുപ്പിൽ അഭിമുഖം 28 ചൊവ്വാഴ്ച രാവിലെ 10 മണിക്കും നടക്കും. ഫോൺ നമ്പർ 0490230647. പയ്യന്നൂർ A കുഞ്ഞിരാമൻ അടിയോടി സ്മാരക ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ UP വിഭാഗത്തിൽ അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം മറ്റന്നാൾ രാവിലെ 10 മണിക്ക്. പേരാവൂർ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലെ പാരമ്പര്യേതര ട്രസ്റ്റുമാരെ നിയമിക്കുന്നതിന് ഹിന്ദുമത വിശ്വാസികളായ പരിസരവാസികളിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ August 10 5 മണിക്ക് മുൻപായി തലശ്ശേരി അസിസ്റ്റന്റ് കമ്മീഷണറുടെ ഓഫീസിൽ നൽകണം. അപേക്ഷാ ഫോം കമ്മീഷണറുടെ ഓഫീസിൽ നിന്നും www.malabardevasvam.kerala.gov.in എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കും. AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ ഇപ്പോൾ കേട്ടത് തൊഴിലറിയിപ്പുകൾ.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ, തളാപ്പ്, കണ്ണൂർ.
3: ഇനി നാട്ടുവിശേഷം കേൾക്കാം. കേരള റെക്കഗ്നൈസ്ഡ് സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷൻ ജില്ലാ കമ്മിറ്റി ജില്ലയിലെ 100% SSLC വിജയം നേടിയ സർക്കാർ അംഗീകൃത സ്കൂളുകളെ ആദരിക്കുന്നു. വിജയോത്സവം 2026 എന്ന പേരിലുള്ള പരിപാടി മറ്റന്നാൾ ഉച്ചയ്ക്ക് 2 മണിക്ക് കണ്ണാടിപ്പറമ്പ് ദാറുൽ ഹസനാത്ത് ഇംഗ്ലീഷ് ഹൈസ്കൂൾ ഓഡിറ്റോറിയത്തിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യും. വ്യാപാരി വ്യവസായ സമിതിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന വ്യാപാരമിത്ര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മരണാനന്തര സഹായദാന വിതരണം ഇന്ന് നടക്കും. കണ്ണൂർ ചേംബർ ഹാളിൽ 11:30 മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പൂച്ചകിൽ പ്രധാന കഥാപാത്രങ്ങളായുള്ള ചിത്രങ്ങളുടെ പ്രദർശനം മ്യാവു ടോഡ് ഹോം നാളെ മുതൽ ഈ മാസം 30 വരെ കണ്ണൂർ സിറ്റി സെന്റർ പരിസരത്തെ സ്പേസ് ആർട്ട് ഗാലറിയിൽ നടക്കും. ഇ കെ നായനാർ സ്മാരക അമ്മയും കുഞ്ഞും ആശുപത്രിയുടെ സീനിയർ നഴ്സിംഗ് ഓഫീസർ

0: ഉൾപ്പെടെ കാഴ്ചയുടെ അനുഭൂതിയൊരുക്കി ഡിവൈൻ ഇംപ്രഷൻസ് ചിത്ര പ്രദർശനം തുഞ്ചത്ത് ആചാര്യ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ കണ്ണൂർ മഹാത്മാ മന്ദിരത്തിലെ കമ്മ്യൂണിറ്റി ആർട്ട് ഹബിൽ നടക്കുന്നു. പ്രദർശനം നാളെ സമാപിക്കും. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ നേതൃത്വത്തിലുള്ള ഓണം ഖാദി മേളയുടെ ജില്ലാതല ഉദ്ഘാടനം ഇന്ന് നടക്കും. കണ്ണൂരിലെ ജില്ലാ ഖാദി ഗ്രാമ വ്യവസായ ഓഫീസ് പരിസരത്ത് രാവിലെ 10 മണിക്ക് മന്ത്രി സണ്ണി ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കിഴുന്ന വാണിയ സമുദായ സമിതിയിലെ അംഗങ്ങളുടെ മക്കളിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിക്കുന്നു. മാർക്ക് ലിസ്റ്റിന്റെ പകർപ്പും ഫോട്ടോയും സഹിതം ഈ മാസം 31-നകം അർഹരായവർ ബന്ധപ്പെടണം. ഫോൺ നമ്പർ 9495081832. ജനശക്തി അഴീക്കോട് വൻകുളത്ത് വയൽ ഓഫീസിന് സമീപം നാളെ 10 മണി മുതൽ ഡോക്ടർ ഷബിൻ കുറാറിന്റെ നേതൃത്വത്തിൽ സൗജന്യ കരൾ രോഗ പരിശോധന നടത്തും. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 100 പേരെ പരിഗണിക്കും. ഫോൺ നമ്പർ 7559588606. സമഗ്ര ശിക്ഷ പദ്ധതിയിലെ ഉൾച്ചേർന്ന വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കുള്ള കാർഷിക ശില്പശാല ഇന്ന് രാവിലെ 10 മണിക്ക് മയിൽ BRC ഹാളിൽ നടക്കും. ഇരിക്കൂർ ബ്ലോക്ക് തല ഫെഡറേറ്റഡ് സമിതി, കൃഷി വകുപ്പ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. ഇപ്പോൾ കേട്ടത് നാട്ടുവിശേഷം.
1: AKG ഹോസ്പിറ്റൽ ജനസമക്ഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾ, വിദഗ്ധ ഡോക്ടർമാർ, കൃത്യമായ പരിചരണം തുടങ്ങി ആധുനിക ശുശ്രൂഷ രംഗത്ത് മികച്ച സേവന പാരമ്പര്യവുമായി AKG ആശുപത്രി തളാപ്പ് കണ്ണൂർ. എന്നും ജനങ്ങൾക്കൊപ്പം AKG ആശുപത്രി.
3: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
5: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
4: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
5: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും, കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
4: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
5: മറ്റൊരു നമ്പർ 8301993542.
4: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
6: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ PV ജയരാജ്, ലീന ജയരാജ്, മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
7: എല്ലാവർക്കും നമസ്കാരം.
8: നമസ്കാരം.
7: മദ്യത്തിനടിമയായിരിക്കുന്ന അവസ്ഥയിൽ പാടുന്ന ഗാനങ്ങൾ, മദ്യപാനം സൃഷ്ടിച്ച കുറ്റബോധം പ്രകടമാക്കുന്ന ഗാനങ്ങൾ എന്നിവയൊക്കെ 60s, 70s മലയാള ചലച്ചിത്രങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. 1970s അമ്പലപ്രാവിലും 71s വിലയ്ക്ക് വാങ്ങിയ വീണയിലും മദ്യപാനികൾക്ക് വേണ്ടി പാടിയ യേശുദാസ് ഗാനങ്ങളുണ്ട്. താരാചന്ദ് നിർമ്മിച്ച അമ്പലപ്രാവ് പി ഭാസ്കരനാണ് സംവിധാനം ചെയ്തത്. SL പുരം സദാനന്ദന്റെ തിരക്കഥയ്ക്ക് ജീവൻ പകരാൻ നസീർ, മധു, ഉമ്മർ, ഷീല, ശാരദ, അടൂർഭാസി, ശങ്കരാടി അടക്കമുള്ള നീണ്ട ഒരു താരനിര തന്നെയുണ്ടായിരുന്നു. ഒരു ഡോക്ടറായ കൊച്ചു തിരുമേനി എന്ന പ്രേം നസീർ അച്ഛനമ്മമാരെ വെറുപ്പിച്ചുകൊണ്ട് ദരിദ്രയായ ശാരദയെന്ന ഷീലയെ വിവാഹം കഴിക്കുന്നു. പക്ഷേ ഒരു റോഡപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ശാരദയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങനെ അവൾ ഒരു തയ്യൽക്കാരിയുടെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നു. മേനോൻ എന്ന PJ ആന്റണി അവിടെ നിത്യസന്ദർശകനായ ഒരു മധ്യവയസ്കനാണ്. മദ്യപാനിയാണെങ്കിലും സന്മനസ്സുള്ളവൻ. ശാരദയ്ക്ക് ഒരു ജീവിതം നൽകാമെന്ന് അദ്ദേഹം പറയുന്നുവെങ്കിലും അവൾക്കത്

സ്വീകാര്യമായില്ല. ജീവിതത്തിലേറ്റ നിരവധി തിരിച്ചടികളിൽ ഒടുവിലത്തേതാണിതെന്ന് ധരിച്ച് മേനോൻ പൊട്ടിച്ചിരിക്കുന്നു. മദ്യവെച്ച് അവശനായി മേനോൻ പാടുന്നു. പി ഭാസ്കരനും ബാബുരാജും ചേർന്നൊരുക്കിയ ഒരു യേശുദാസ് ഗാനം.

തൊട്ടടുത്ത വർഷം അതായത് 1971 വിലയ്ക്ക് വാങ്ങിയ വീണയും സംവിധാനം ചെയ്തത് പി ഭാസ്കരൻ തന്നെ, നിർമ്മിച്ചതും അദ്ദേഹം തന്നെയാണ്. കഥയും തിരക്കഥയും രചിച്ചത് ശ്രീകുമാരൻ തമ്പി. ദരിദ്രനായ വിജയൻ എന്ന പ്രേംനസീറും അയൽപ്പക്കത്തെ ശാരദ എന്ന ശാരദയും പ്രണയബദ്ധരാണ്. ഒരു ജോലി അന്വേഷിച്ച് മദ്രാസിലെത്തിയ വിജയന് മേനോൻ എന്ന അടൂർഭാസിയുടെയും നിർമ്മല എന്ന ടി ആർ ഓമനയുടെയും ധനിക കുടുംബം അഭയം നൽകുന്നു. അവരുടെ സഹായവും സ്വാധീനവും കൊണ്ട് വിജയൻ പ്രസിദ്ധനായ ഒരു ചലച്ചിത്ര പിന്നണി ഗായകനായി മാറുന്നു. നാട്ടിലുള്ള അമ്മയെയും ശാരദയെയും മറന്ന് മേനോൻ്റെ മകൾ സുനന്ദ എന്ന ജയഭാരതിയെ വിവാഹം ചെയ്യുന്നു. തൻ്റെ കഴിവുകളിൽ അഹങ്കാരിയായി തീർന്ന വിജയൻ താമസം വിന ഒരു മുഴുക്കുടിയനായി മാറുന്നു. അതോടെ ചലച്ചിത്ര ലോകത്ത് വിജയൻ തഴയപ്പെടുന്നു. എന്നിട്ടും അയാൾക്ക് മദ്യത്തിൽ നിന്ന് മോചനമില്ല. ഏകാന്തതയിൽ മദ്യപിച്ചുകൊണ്ട് വിജയൻ പാടുന്നു. ഈ യേശുദാസ് ഗാനത്തിൻ്റെ പിന്നണിയിൽ ശ്രീകുമാരൻ തമ്പിയും ദക്ഷിണാമൂർത്തിയും.

എന്നാൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ 90s മധ്യത്തോടുള്ള മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ നോക്കൂ. മനസ്സിലേക്ക് കടന്നു വരുന്നത് ജോണി വാക്കർ എന്ന 1992 ചിത്രത്തിലെ ഒരു മദ്യപാന രംഗം ചിത്രീകരിക്കുന്ന യേശുദാസ് ഗാനമാണ്. ജയരാജും പ്രേം പ്രകാശും ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിൻ്റെ പേര് തന്നെ മദ്യത്തിൻ്റെ പരസ്യ പ്രചരണത്തെ സഹായിക്കുന്നത് പോലെ തോന്നും. ഇതിലെ നായകനായ ജോണി വർഗീസ് എന്ന മമ്മൂട്ടിയുടെ പേരിൽ നിന്നാണ് സിനിമയുടെ ടൈറ്റിൽ രൂപീകരിച്ചത്. രഞ്ജിത്തിൻ്റെ തിരക്കഥയും ജയരാജിൻ്റെ സംവിധാനവും. ബോബി എന്ന ജീത് ഉപേന്ദ്രയുടെ സ്വാധീനത്താൽ ജോണി വർഗീസ് 36 ഒരു കോളേജ് വിദ്യാർത്ഥിയാകുന്നു. മൃദുല എന്ന രഞ്ജിതയുമായി ഇഷ്ടത്തിലാകുന്നു. ആ കോളേജിലെ സ്വാമി എന്ന കമൽ ഗൗർ നടത്തുന്ന മയക്കുമരുന്ന് വ്യാപാരത്തെ നശിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്ന ജോണി നേരിടുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. മറ്റ് യുവാക്കളോടൊപ്പം ജോണി മദ്യപാനത്തെ ഒരു ആഘോഷ ചടങ്ങാക്കി മാറ്റുന്ന കാഴ്ചകൾ ഈ ചിത്രത്തിൽ കാണാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് SP വെങ്കടേഷാണ്.

0: ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
2: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
2: AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ.
1: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ തളാപ്പ് കണ്ണൂർ. ഫോൺ 0497276240.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ വിശദമായി. പൊതുസേവനത്തിലെ മികവും വിദ്യാഭ്യാസ സാമൂഹിക മേഖലകളിലെ സംഭാവനകളും പരിഗണിച്ച് റൊമാനിയയിലെ ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ആഴത്തിലുള്ള സൗഹൃദത്തിന്റെയും പരസ്പര ബഹുമാനത്തിന്റെയും പ്രതിഫലനമാണ് ബഹുമതിയെന്ന്, ഇത് ഇന്ത്യയിലെ 140 കോടി ജനങ്ങൾക്കായി സമർപ്പിക്കുന്നുവെന്നും ചടങ്ങിൽ രാഷ്ട്രപതി പറഞ്ഞു. സമത്വമുള്ള സമൂഹം കെട്ടിപ്പടുക്കാൻ വിദ്യാഭ്യാസം അനിവാര്യമാണെന്നും ശ്രീമതി മുർമു അഭിപ്രായപ്പെട്ടു.
1: എഡ്യൂക്കേഷൻ ഈസ് നോട്ട് മെയർലി എ മീൻസ് ഓഫ് ഇൻഡിവിജ്വൽ അഡ്വാൻസ്മെന്റ് ബട്ട് ദ സ്യൂരിയസ്റ്റ് ഫൗണ്ടേഷൻ ഓഫ് എ ജസ്റ്റ് ആൻഡ് ഇൻക്ലൂസീവ് സൊസൈറ്റി. ടുഡേ ദ വേൾഡ് ഈസ് ബീങ് റീസെപ്റ്റ് ബൈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡിജിറ്റൽ ടെക്നോളജീസ് ആൻഡ് ഓദർ റാപ്പിഡ് സയന്റിഫിക് അഡ്വാൻസസ്. യൂണിവേഴ്സിറ്റീസ് ലൈക് ദിസ് has even greater responsibility to ensure that knowledge is guided by wisdom, ethics and compassion.
0: നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടപടി വേഗത്തിലാക്കാൻ ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കുന്നതിനും സംഭവത്തിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള കരട് ബില്ലിന് കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭായോഗമാണ് ബില്ലിന് അംഗീകാരം നൽകിയത്. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ഇന്നലെ ന്യൂഡൽഹിയിൽ സി ജെ പി പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി. സി ജെ പി 3 പ്രധാന ആവശ്യങ്ങൾ ഉന്നയിച്ചതായും പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ച തടയുന്നതിനായി ചില പരിഷ്കാരങ്ങൾ നിർദ്ദേശിച്ചതായും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ശ്രീ നഡ്ഡ മാധ്യമങ്ങളോട് പറഞ്ഞു. സി ജെ പി മുന്നോട്ട് വെച്ച 2 ആവശ്യങ്ങൾ സർക്കാർ തത്വത്തിൽ അംഗീകരിച്ചതായി സി ജെ പി വക്താവ് അശുതോഷ് റംഗ മാധ്യമങ്ങളോട് പറഞ്ഞു. ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. പാർലമെന്റ് പരിസരത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വിദ്യാർത്ഥികളുടെ ആവശ്യങ്ങൾ സർക്കാർ അംഗീകരിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. രാജ്യത്ത് 3 രാസവസ്തു പാർക്കുകൾ സ്ഥാപിക്കുന്നതിനുള്ള ഭാരത് ഔദ്യോഗിക് വികാസ് യോജന രസായൻ പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. കർണാടകയിലെയും ആന്ധ്രാപ്രദേശിലെയും ബല്ലാരി ഗുണ്ടക്കൽ സെക്ഷന്റെ 3-ഉം 4-ഉം ലൈനുകൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിക്കും അംഗീകാരം നൽകിയതായി മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു.
2: ആന്ധ്ര ഓർ കർണാടക ജോഡ്നെ വാലേ ബഹുത് ഏക് ഇമ്പോർട്ടന്റ് ഇക്കണോമിക് കോറിഡോർ മേ റെയിൽവേ കി തേർഡ് ഓർ ഫോർത്ത് ലൈൻ ഓർ ദൂസറ ഹൈ കെമിക്കൽ സെക്ടർ കോ ഏക് ടോട്ടലി നയ തരിക്കേ ഭാരത് മേ ഡെവലപ് കണ്ണേ കെ ലിയേ ഏക് നയ സ്കീം അപ്രൂവ് ഹുയി ഹൈ ഓർ കെമിക്കൽ ബി സെമി കണ്ടക്ടർ കി തരഹ് ഏക് ഫൗണ്ടേഷണൽ ഇൻഡസ്ട്രി ഹൈ ഇസ്ലിയേ ബഹുത് ഇമ്പോർട്ടന്റ് ഹൈ ഇസ് ഇൻഡസ്ട്രി കെ ലിയേ ഏക് നയ തരിക്കേ സേ സോച്ചനാ.
0: തന്റെ വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കും രാജ്യത്തെ യുവജനങ്ങൾക്ക് സമൂഹമാധ്യമത്തിലൂടെ നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഏകദേശം 303 ദശലക്ഷത്തിലധികം പേരാണ് വീഡിയോ കണ്ടത്. 24 മണിക്കൂറിനുള്ളിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട റീൽ എന്ന റെക്കോർഡും വീഡിയോ സ്വന്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: റഷ്യൻ അതിർത്തിയിലെ കരിങ്കടൽ മേഖലയിൽ വാണിജ്യ കപ്പലായ MV ഒമോഫിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ ഒരു ഇന്ത്യൻ നാവികൻ കൊല്ലപ്പെട്ട സംഭവത്തെ അപലപിച്ചു ഇന്ത്യ. വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങൾ അംഗീകരിക്കാനാകില്ലെന്നും അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതത്തിന്റെ സുരക്ഷ ഉറപ്പാക്കാൻ ബന്ധപ്പെട്ട എല്ലാ കക്ഷികളും തയ്യാറാകണമെന്നും വിദേശകാര്യ മന്ത്രാലയം ആവശ്യപ്പെട്ടു. ഇക്കഴിഞ്ഞ ജൂലൈ 18 3 ഇന്ത്യക്കാർ ഉൾപ്പെടെ 10 ജീവനക്കാരുമായി പോയ കപ്പലിന് നേരെ ആക്രമണമുണ്ടായത്. ഇറാനിയൻ സമുദ്ര അതിർത്തിക്കുള്ളിൽ ദിശ എന്ന മൊസാംബിക് പതാക വഹിച്ച LPG ടാങ്കർ കപ്പലിന് നേരെ നടന്ന ആക്രമണത്തിൽ കപ്പലിലുണ്ടായിരുന്ന 28 ഇന്ത്യൻ ജീവനക്കാരും സുരക്ഷിതരാണെന്ന് ടെഹ്റാനിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. ജീവനക്കാരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കുന്നതിനായി അധികൃതരുമായി ബന്ധപ്പെട്ടു വരികയാണെന്ന് എംബസി ഔദ്യോഗിക പ്രസ്താവനയിലൂടെ വ്യക്തമാക്കി. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. അയൽ രാജ്യത്ത് ഇന്ത്യ മനഃപൂർവ്വം വെള്ളപ്പൊക്കമുണ്ടാക്കുകയാണെന്ന പാകിസ്ഥാന്റെ മാധ്യമ റിപ്പോർട്ടുകൾ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ നിഷേധിച്ചു. ജമ്മുവിലും സമീപ പ്രദേശങ്ങളിലുമുണ്ടായ ശക്തമായ മഴയുടെ അനന്തര ഫലമായാണ് ചെനാബ് നദിയിലെ ഒഴുക്ക് വർദ്ധിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു.
4: तक इंडस वाटर ट्रीटी की बात है, सिंधु जल संधि की समझौते की बात है, इस पर हमारा पक्ष साफ है और हम लोगों ने समय समय पर आपको याद भी दिलाया है कि भारत का ये मानना है कि ये सिंधु जल संधि तब तक स्थगित रहेगा जब तक पाकिस्तान सीमा पार आतंकवाद को अपना समर्थन देना बंद नहीं करेगा.
0: ചൈനയുടെ പരമാധികാരത്തെ ഇന്ത്യ ലംഘിച്ചിട്ടില്ലെന്ന് വ്യക്തമാക്കിയ ശ്രീ ജയ്സ്വാൾ 1963 മുതൽ ജമ്മുകാശ്മീരിലെയും ലഡാക്കിലെയും ഇന്ത്യൻ ഭൂപ്രദേശങ്ങൾ ചൈന നിയമവിരുദ്ധമായി കൈവശം വച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് കോട്ടയം പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് നടക്കും. കോട്ടയത്തെ വീട്ടിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം ഉച്ചയ്ക്ക് 1:30 സംസ്കാരം. മൃതദേഹം ഇന്ന് രാവിലെ കൊച്ചിയിലെത്തിക്കുമെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇന്നലെ അറിയിച്ചിരുന്നു. കൊൽക്കത്തയിൽ നിന്നും എയർ ഇന്ത്യ വിമാനത്തിലാണ് മൃതദേഹം കൊച്ചിയിലെത്തിക്കുന്നത്. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. 2 ശ്രമത്തിൽ 190 kg ഭാരം ഉയർത്തി 130.9 പോയിന്റോടെയാണ് ചണ്ടു കുമാർ 3 സ്ഥാനം ഉറപ്പിച്ചത്. നേരത്തെ പുരുഷ വനിതാ ലൈറ്റ് വെയ്റ്റ് ഹെവി വിഭാഗങ്ങളിൽ ഇന്ത്യയ്ക്ക് മെഡലുകൾ നഷ്ടമായിരുന്നു. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ഏജൻസിയുടെ ഘടനാപരമായ പുനർനിർമ്മാണത്തിലുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് NTA പ്രസ്താവനയിൽ വ്യക്തമാക്കി. യാത്രക്കാരുടെ സുരക്ഷയും സംരക്ഷണവും ശക്തിപ്പെടുത്തുന്നതിനായി 3,215 റെയിൽവേ സ്റ്റേഷനുകളിലും 13,409 പാസഞ്ചർ കോച്ചുകളിലും CCTV നിരീക്ഷണ സംവിധാനങ്ങൾ ഏർപ്പെടുത്തി ഇന്ത്യൻ റെയിൽവേ. 425 സ്റ്റേഷനുകളിൽ CCTV സംവിധാനമൊരുക്കിയ ഉത്തര റെയിൽവേയാണ് മുന്നിൽ. അന്താരാഷ്ട്ര വ്യാപാര നിയമങ്ങൾ നിർമ്മിക്കുമ്പോൾ വികസ്വര രാജ്യങ്ങളെക്കൂടി പരിഗണിക്കണമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ആധുനികവും സുതാര്യവുമായ നിയമ സംവിധാനം ഒരുക്കുന്നതിൽ ഇന്ത്യയുടെ പ്രതിബദ്ധത കേന്ദ്രമന്ത്രി ആവർത്തിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ബുക്കാറസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഇക്കണോമിക് സ്റ്റഡീസ് രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ഡോക്ടർ ഹോണറിസ് കോസ ബഹുമതി നൽകി ആദരിച്ചു. പുരസ്കാരം ഇന്ത്യൻ ജനതയ്ക്ക് സമർപ്പിക്കുന്നതായി രാഷ്ട്രപതി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. അതിർത്തി കടന്നുള്ള ഭീകരതയ്ക്കുള്ള പിന്തുണ പാകിസ്ഥാൻ അവസാനിപ്പിക്കുന്നതുവരെ സിന്ധു നദീജല കരാർ പുനഃസ്ഥാപിക്കില്ലെന്ന് ഇന്ത്യ. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച മലയാളി അനീഷ് മോഹന്റെ സംസ്കാരം ഇന്ന് കോട്ടയത്ത് നടക്കും. ഗ്ലാസ്കോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചണ്ടു കുമാറിന് വെങ്കലം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. പി എസ് സി അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം ഡി സി എ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുഴക്കീടിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 66.
1: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
1: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
1: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
1: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ്, ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്,
0: യെസ്. നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം, ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി
0: അല്ലേ? അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7994476836,
1: 9447371836,
0: 8078502836. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000, 9446242000. SK Doors, Talasheri Road, Mattandur.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരം എത്തുകയാണ്. ആഴ്ച വൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യാ സഖ്യവും സമരം ശക്തമാക്കിയതിനിടെ നടപടികളുമായി കേന്ദ്ര സർക്കാർ. ചോദ്യചോർച്ചാ കേസുകൾ പരിഗണിക്കുന്നതിന് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. രാത്രി ഡൽഹിയിൽ അതിവേഗ കോടതി സ്ഥാപിച്ചുകൊണ്ട് വിജ്ഞാപനമിറങ്ങി. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. ചോദ്യക്കടലാസ് ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ട് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ ജെ പി നഡ്ഡയും ജിതേന്ദ്ര സിംഗും ആശുപത്രിയിൽ എത്തി വാങ്ചക്കിനെ സന്ദർശിക്കുകയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെയായിരുന്നു നിരാഹാരം അവസാനിപ്പിച്ചത്. എന്നാൽ സി ജെ പി സമരം തുടരും. സി ജെ പി പ്രതിഷേധക്കാർക്കുനേരെ തിങ്കളാഴ്ച പോലീസ് നടത്തിയ ലാത്തിചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ 21-കാരി സാക്ഷിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മാതാപിതാക്കളുടെ ക്രെഡിറ്റ് സ്കോർ കുറവായതിന്റെ പേരിൽ ബാങ്കുകൾക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാനാകുമെന്ന് ഹൈക്കോടതി. സഹ അപേക്ഷകരായ മാതാപിതാക്കളുടെ സിവിൽ സ്കോർ കുറവായതിന്റെ പേരിൽ ബാങ്കുകൾ വായ്പ നിഷേധിച്ചത് ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ നൽകിയ ഹർജികൾ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് എം എ അബ്ദുൽ ഹക്കീം ഇക്കാര്യം വ്യക്തമാക്കിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രയ്ക്കു നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച അംഗരക്ഷകരായ പോലീസുകാരെ രക്ഷിക്കാൻ ഇടപെട്ട എ ഡി ജി പി എം ആർ അജിത് കുമാറിന് സസ്പെൻഷൻ. കേസ് ഡയറി തിരുത്താൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അജിത് കുമാർ ഇടപെട്ടെന്ന സംസ്ഥാന പോലീസ് മേധാവി റിവാഡ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. ഡി ജി പി സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാനിരിക്കെയുള്ള സസ്പെൻഷൻ അജിത് കുമാറിന് തിരിച്ചടിയാണെന്ന് റിപ്പോർട്ടുകൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയായ കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ എം കെ റാം വീണ്ടും അറസ്റ്റിലായി. എസ് സി എസ് ടി കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ അനീഷ് മോഹന്റെ മരണം സ്ഥിരീകരിച്ചു. മൃതദേഹം കണ്ടെടുത്തു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ സീനിയർ മാനേജറും ജിയോളജിസ്റ്റുമായ കോട്ടയം മണർക്കാട്ട് കൊച്ചുമുറ്റം കൂരോത്തുപറമ്പിൽ അനീഷ് മോഹന്റെ മൃതദേഹം ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് കണ്ടെടുത്തത്. അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി ഗുരുതരമായി തുടരുന്നു. 11 ജില്ലകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 6.5 ലക്ഷത്തോളം പേർ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു.
1: ആഴ്ച വൃത്താന്തം ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ. ആഴ്ച വൃത്താന്തം.
3: രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ ആദ്യ വിക്ഷേപണം. നിശ്ചയിച്ച സമയമായ 11:30 നിന്ന് വിക്ഷേപണം 35 മിനിറ്റ് വൈകിയത് തുടക്കത്തിൽ നേരിയ ആശങ്കയ്ക്ക് ഇടയാക്കി. എങ്കിലും സാങ്കേതിക തകരാറുകൾ ഉടനടി പരിഹരിച്ച് 2 കൗണ്ട്ഡൌണിന് ശേഷം ദൗത്യം വിജയകരമായി. ഹൈദരാബാദിലെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥാപനമായ സ്കൈറൂട്ട് എയ്റോസ്പേസാണ് വിക്രം 1 രൂപകൽപ്പന ചെയ്തത്. രാജ്യത്തിന്റെ ബഹിരാകാശയാത്രയിലെ ചരിത്രപരമായ നേട്ടമാണിതെന്നും ഇന്ത്യൻ യുവാക്കളുടെ കഴിവിന്റെയും സംരംഭകത്വ മനോഭാവത്തിന്റെയും പ്രതിഫലനമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളക്കമുള്ള നേട്ടങ്ങളുമായി മലയാളം. ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. 4 വട്ടമാണ് ഈ നേട്ടം. എ ആർ എം സിനിമയിലെ അങ്ങുവാന കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മിയെ മികച്ച ഗായികയായി തെരഞ്ഞെടുത്തപ്പോൾ ബ്രഹ്മയുഗത്തിന് ദൃശ്യവിരുന്നൊരുക്കിയ ഷഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനായി. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിജി പാത്തിമയാണ് മികച്ച മലയാള ചിത്രം. നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഭദ്ര കാളി നടനം പ്രത്യേക പരാമർശം നേടി. ആർട്ടിക്കിൾ 370 മികച്ച സിനിമയായി. സ്വതന്ത്ര വീർ സവർക്കർ ഒരുക്കിയ രൺദീപ് ഹൂഡ മികച്ച നവാഗത സംവിധായകനായി. ചന്തു ചാമ്പ്യൻ എന്ന സിനിമയിലൂടെ കാർത്തിക് ആര്യനും മമ്മൂട്ടിക്കൊപ്പം മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. ആർട്ടിക്കിൾ 370 യാമി ഗൗതം മികച്ച നടിയായി. നടൻ ധനുഷിന് 2 പുരസ്കാരങ്ങൾ ലഭിച്ചു. സംവിധാനം ചെയ്ത റായൻ മികച്ച തമിഴ് സിനിമയായപ്പോൾ ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ പ്രകടനം മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനാക്കി. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് 4ാം തവണയാണ് അവാർഡ് ലഭിക്കുന്നത്. അവാർഡ് നേട്ടത്തിൽ മമ്മൂട്ടി അമിതാഭ് ബച്ചനൊപ്പമെത്തി. ചോദ്യക്കടലാസ്

0: നടത്താൻ 3,40,00,000 രൂപ ചെലവ് വരും. ശനിയാഴ്ച രാവിലെ നടത്തിയ പരീക്ഷ ആലപ്പുഴയിലെ കേന്ദ്രത്തിലൊഴികെ റദ്ദാക്കിയിട്ടില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള രണ്ടാംഘട്ടം പരീക്ഷയ്ക്കുള്ള സൗകര്യങ്ങൾ വെറുതെയായി. അഹമ്മദാബാദ് കോർപ്പറേഷനിലെ വസ്ത്രാലിൽ അനധികൃത പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർ മരിച്ചു, 10 പേർക്ക് പരിക്കേറ്റു. റാമോൾ ഗത്രാദ് റോഡിൽ തുറസായ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ടാലന്റ് ഫയർവർക്സ് എന്ന പടക്ക ഫാക്ടറിയിൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 ഉഗ്രസ്ഫോടനമുണ്ടായത്. രാമക്ഷേത്ര സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് 8 പേർ അറസ്റ്റിലായതിനു പിന്നാലെ അന്വേഷണം വിപുലമാക്കാൻ തീരുമാനിച്ച് പോലീസ്. ക്ഷേത്രത്തിന്റെ അനുദിന കാര്യങ്ങളുമായി ബന്ധമുള്ള എല്ലാവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
1: അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ ലോകകപ്പ് ജേതാക്കൾ. എക്സ്ട്രാ ടൈമിൽ വിജയ ഗോൾ നേടിയത് ഫെറാൻ ടോറസ്, സ്പെയിനിന്റെ 2-ാം കിരീടം. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസ് നായകൻ കിലിയൻ എംബാപ്പയ്ക്ക്. 8 മത്സരങ്ങളിൽ നിന്ന് 10 ഗോളും 4 അസിസ്റ്റുമുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് 3-ാം സ്ഥാനം. ഗോൾ മഴ കണ്ട മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 മറികടന്നു. 6 ലോകകപ്പുകൾ, 3 ഫൈനൽ, 1 കിരീടം. ഇക്കുറി കിരീടത്തിന് തൊട്ടരികിൽ കാലിടറിയെങ്കിലും ഫുട്ബോളിൽ ഒരു മനുഷ്യന് സാധ്യമായ പരമാവധി നേട്ടങ്ങളുമായാണ് അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി ലോകകപ്പ് വേദിയിൽ നിന്ന് ഇറങ്ങുന്നത്. സ്പെയിൻ 2-ാം തവണയും ലോകകപ്പിൽ മുത്തമിടുമ്പോൾ ഓർക്കേണ്ട പ്രധാന പേരാണ് റോഡ്രി എന്ന റോഡ്രിഗോ. കളത്തിന് പുറത്ത് പരിശീലകൻ ഫ്യൂന്തെ മെനഞ്ഞ തന്ത്രങ്ങൾക്ക് കളത്തിൽ രൂപവും ഭാവവും നൽകി പടനയിച്ചത് റോഡ്രി എന്ന നായകനാണ്. കലാസക്കളി വരെ 7 മത്സരങ്ങളിൽ കളിച്ച റോഡ്രി 1 ഗോളോ 1 അസിസ്റ്റോ നേടിയിട്ടില്ലെങ്കിലും മധ്യനിരയിലെ റോഡ്രിയുടെ സാന്നിധ്യമാണ് സ്പെയിനിന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ. സഹകരണ ബാങ്കുകളിലെയും സംഘങ്ങളിലെയും നിക്ഷേപത്തിന് ഗ്യാരണ്ടി ഉറപ്പാക്കാനുള്ള നടപടി ശക്തമാക്കി സഹകരണ വകുപ്പ്. നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ അംഗമാകാത്ത സംഘങ്ങളെ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കും, പിഴയും ഈടാക്കും. നിയമനമുൾപ്പെടെയുള്ള നയപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാറുണ്ടെന്നും ഏകപക്ഷീയമായ എല്ലാ തീരുമാനങ്ങളെന്നും KPCC പ്രസിഡന്റും വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയും KSU സംസ്ഥാന പ്രസിഡന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. KSU നേതാക്കൾ ചില പരാതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരമുണ്ടാകും. എല്ലാ മാസവും സംസ്ഥാനത്ത് മികച്ച കണ്ടക്ടർക്കും ഡ്രൈവർക്കും അവാർഡ് നൽകാൻ KSRTC. ഓരോ ഡിപ്പോയിലെയും മികച്ച ഡ്രൈവറെയും കണ്ടക്ടറെയും കണ്ടെത്തി അവരിൽ നിന്നാണ് സംസ്ഥാനതല പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുക. സ്കൂൾ പരീക്ഷ മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ അധ്യയന വർഷം പൂർണ്ണമായി ഓൺലൈനാവും. സർട്ടിഫിക്കറ്റുകളെല്ലാം വിദ്യാർത്ഥികൾക്ക് തന്നെ വിരൽത്തുമ്പിൽ ലഭിക്കും. ഇതിനായി യൂണിഫൈഡ് എക്സാം മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഏകീകൃത സോഫ്റ്റ്വെയറിന്റെ പണിപ്പുരയിലാണ് പരീക്ഷാഭവൻ. ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വഴിപാടുകൾക്കുള്ള പൂജാ സാധനങ്ങൾ വാങ്ങി വിതരണം ചെയ്യുന്ന രീതി അവസാനിപ്പിക്കുന്നു. എല്ലാ വഴിപാടുകൾക്കുമുള്ള സാധനങ്ങൾ ദേവസ്വത്തിന്റെ കേന്ദ്രീകൃത സ്റ്റോർ വഴി മാത്രം വാങ്ങി സൂക്ഷിക്കാനും വിതരണം ചെയ്യാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. KSRTC പ്രിയദർശിനി ബസ്സിലെ യാത്രാ സൗജന്യവും വെട്ടിലാക്കിയത് സ്വകാര്യ ബസ്സുകളെ മാത്രമല്ല ടൂറിസ്റ്റ് വാഹന ടാക്സി മേഖലയെയും. യാത്രാ സൗജന്യത്തിന് പുറമെ KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലും ടൂറിസ്റ്റ് വാഹനങ്ങളെ സാരമായി ബാധിച്ചു. സ്ത്രീകൾ ക്ഷേത്ര ദർശനത്തിനായി ഏറ്റവുമധികം യാത്ര ചെയ്യുന്നത് കർക്കിടക മാസത്തിലാണ്. നിലവിൽ KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള 4 അമ്പല ദർശന പാക്കേജും പ്രിയദർശിനി ബസ്സുകളുമാണ് സ്ത്രീകൾ കൂടുതലായും ആശ്രയിക്കുന്നത്. മൺസൂൺ ടൂറിസത്തിനും ആളില്ലാതായി. പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ കടുപ്പിച്ച് US ഇറാനും. ജോർദാനിലെ അമേരിക്കൻ സേനാത്താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 2 US പട്ടാളക്കാർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്കേറ്റു, 1 സൈനികനെ കാണാതായി. വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ എനിക്കൊന്നുമില്ലെന്ന് ട്രംപ്. ഓപ്പറേഷൻ തുഫാൻ പദ്ധതിക്ക് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ സമൂഹത്തിന്റെ എല്ലാ കോണിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തുഫാൻ ഇരിക്കൂർ നിയോജക മണ്ഡലതല ക്യാമ്പയിൻ ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ അസഭ്യപ്രയോഗങ്ങളും മോശം പദങ്ങളും അശ്ലീലം പറച്ചിലുമായി വിലയിരുത്താനാകില്ലെന്ന് സുപ്രീംകോടതി. ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെയേറെ മോശപ്പെട്ടതും സംസ്കാരശൂന്യവുമാകാം, എങ്കിലും അവ അശ്ലീലതയുടെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. കർണാടകത്തിൽ സ്കൂളുകളിലും ആശുപത്രികളിലും ജങ്ക് ഫുഡ് നിരോധിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് നിരോധനം ഏർപ്പെടുത്തുന്നത്.

0: രാജവൃത്താന്തം. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
1: നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ ചെന്താമരയ്ക്ക് മരണം വരെ തൂക്കുകയർ ശിക്ഷ വിധിച്ച് കോടതി. ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ശിക്ഷ വിധിച്ചത്. പരീക്ഷാ വീഴ്ചകളിൽ കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച് രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രതിഷേധ ഇരമ്പം. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിന് പിന്നാലെ ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. പാർലമെന്റിലേക്ക് ആയിരക്കണക്കിന് യുവാക്കൾ നടത്തിയ പ്രതിഷേധ മാർച്ച് മണിക്കൂറുകളോളം തലസ്ഥാനത്ത് പോർക്കളം സൃഷ്ടിച്ചു. ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും മർദ്ദനവും അഴിച്ചുവിട്ട് തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് പെൺകുട്ടികൾ അടക്കമുള്ള യുവസംഘം പാർലമെന്റ് കവാടങ്ങൾക്ക് അരികിലെത്തി. മണിക്കൂറുകളോളം പാർലമെന്റ് കവാടങ്ങൾ അടച്ചിട്ട് സുരക്ഷാസേന കാവൽ നിൽക്കേണ്ട സ്ഥിതിയായി. നൂറിലേറെ CJP-ക്കാരെ കസ്റ്റഡിയിലെടുത്തു, പലർക്കും പരിക്കേറ്റു. മുതിർന്ന കേന്ദ്രമന്ത്രി JP നദ്ദയുമായി CJP വക്താക്കളായ സൗരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ ചർച്ച നടത്തി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ MK റാമിനെ ക്രൈംബ്രാഞ്ച് അറസ്റ്റ് ചെയ്തു. നടപടിക്രമങ്ങളിൽ പോലീസിനുണ്ടായ വീഴ്ച ചൂണ്ടിക്കാട്ടി തലശ്ശേരി സെഷൻസ് കോടതി റാമിനെ പിന്നീട് വിട്ടയച്ചു. യുക്രൈനിലെ ഒഡേസ തുറമുഖത്ത് ചരക്ക് കപ്പലിനു നേരെയുണ്ടായ റഷ്യൻ ആക്രമണത്തിൽ മലയാളികളടക്കം 4 ഇന്ത്യക്കാർ മരിച്ചു. ആകെ 10 പേരാണ് മരിച്ചത്. വിദേശത്തേക്ക് കടത്താൻ ശ്രമിച്ച 1,000 കോടിയിലധികം രൂപ വിലമതിക്കുന്ന 12 കോടി മയക്കുമരുന്ന് ഗുളികകൾ ഡൽഹിയിൽ പിടികൂടി. സംഭവത്തിൽ മലയാളി സൂത്രധാരരുൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. തിരുവനന്തപുരം സ്വദേശി ഉമേഷ് കുമാർ, മലപ്പുറം സ്വദേശി ഫിർദോസ് എന്നിവരെ കൊച്ചി ഇടപ്പള്ളിയിൽ നിന്നാണ് സെൻട്രൽ ബ്യൂറോ ഓഫ് നർക്കോട്ടിക്സ് പിടികൂടിയത്. ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലി ഇടഞ്ഞ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി VD സതീശനുമായി ചർച്ച നടത്തി. വിവാദം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് ഇടപെട്ടാണ് കൂടിക്കാഴ്ച ഒരുക്കിയത്. നിയമനത്തിൽ പുനരാലോചനയുണ്ടാകുമെന്ന സൂചനയൊന്നും അലോഷ്യസിന് മുഖ്യമന്ത്രി നൽകിയിട്ടില്ലെന്നാണ് വിവരം. സർക്കാരിലും പാർട്ടിയിലും വിശ്വാസമുണ്ടെന്നും പോസിറ്റീവായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അലോഷ്യസ് പ്രതികരിച്ചു. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. July 3 മുതലുള്ള ബില്ലുകൾക്ക് മുൻകാല പ്രാബല്യം നൽകി ധനവകുപ്പ് ഉത്തരവിറക്കി. മാനന്തവാടി, ബോയ്സ് ടൗൺ, പേരാവൂർ, ശിവപുരം, മട്ടന്നൂർ വിമാനത്താവളം റോഡിന്റെ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തി വേഗത്തിലാക്കാൻ കലക്ടർ PV വിഷ്ണുരാജിന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകി. റോഡ് കടന്നുപോകുന്ന സ്ഥലത്തെ കെട്ടിടങ്ങളുടെയും മരങ്ങളുടെയും കണക്കെടുത്ത് മഹസർ തയ്യാറാക്കാനും വില നിർണയം നടത്താനും സമയബന്ധിതമായി നടപടികൾ കൈക്കൊള്ളണം. ഇതിനായി നിലവിലുള്ളതിന് പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പെൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന വനിതാ പോളിയിലേക്ക് ബുധനാഴ്ച മുതൽ ആൺകുട്ടികൾ എത്തും. 35 വർഷത്തിന് ശേഷം 1-ാം വർഷ ക്ലാസ് മുറികളിൽ ഇനി ആൺകുട്ടികളും പഠിക്കും. കോറോത്ത് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിലാണ് ഈ വർഷം മുതൽ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകിയത്. 4 ബ്രാഞ്ചുകളിലായി 230 സീറ്റുകളിൽ 172 കുട്ടികളാണ് ഇതുവരെ പ്രവേശനം തേടിയത്. ഇതിൽ 58 പേർ ആൺകുട്ടികളാണ്. ഈ മാസം നടക്കുന്ന തത്സമയ പ്രവേശനത്തിലൂടെ കൂടുതൽ ആൺകുട്ടികൾ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ.
0: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: മെഴുകുതിരിയിൽ നിന്ന് തീപടർന്ന് വയോധിക മരിച്ചു. എറണാകുളം എളമക്കരയിൽ പവർകട്ടിനിടെ മെഴുകുതിരിയിൽ നിന്ന് വസ്ത്രത്തിൽ തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് എളമക്കര വായനശാല ജംഗ്ഷനിലെ മാക്കാപ്പറമ്പിൽ മറിയം പൈലി എന്ന ചിന്നയാണ് മരിച്ചത്. 71 വയസ്സായിരുന്നു. ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉടമകളല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് റദ്ദാക്കിയത് 4.5 ലക്ഷം മൊബൈൽ നമ്പറുകൾ. കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ സഞ്ചാർ സാഥി പോർട്ടലിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നമ്പറുകൾ റദ്ദാക്കിയത്. മറ്റുള്ളവരുടെ രേഖകൾ ഉപയോഗിച്ച് സിം കാർഡ് എടുത്ത് തട്ടിപ്പ് നടത്താനുൾപ്പെടെ ഉപയോഗിച്ച നമ്പറുകൾ ഇക്കൂട്ടത്തിലുണ്ട്. ഓണത്തിരക്ക് പ്രമാണിച്ച് മൈസൂരുവിൽ നിന്ന് ബംഗളൂരു വഴി കണ്ണൂരിലേക്കുള്ള പ്രത്യേക ട്രെയിൻ റിസർവേഷൻ തുടങ്ങി. ഷോർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു.

0: കരടുപട്ടിക 21-നും അന്തിമ പട്ടിക ആഗസ്ത് 19-നും പ്രസിദ്ധീകരിക്കും. ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാലാണിത്. കരടുപട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് 21 മുതൽ ആഗസ്ത് 5 വരെ അപേക്ഷിക്കാം. കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമം നടത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ എക്സൈസ് സംഘം ചാവശ്ശേരി പറമ്പിൽ നടത്തിയ പരിശോധനയിൽ 1.5 കിലോഗ്രാമിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു. മട്ടന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ലോദർ എൽ പെരേരയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ നിന്ന് 75 പാക്കറ്റുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് പിടിച്ചെടുത്തത്. കണ്ണൂർ ജില്ലയിലെ പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തുമെന്നും പരാധീനതകൾ പരിഹരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജില്ലയിലെ പോലീസിന്റെ പരാധീനതകളെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ പരാമർശിച്ചാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. മയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പുതുക്കിപ്പണിയാനുള്ള ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: ശമ്പള വരുമാനക്കാർക്ക് പിഴയില്ലാതെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ ഇനി ഒരാഴ്ച മാത്രം. ജൂലൈ 31 അവസാന തീയതി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതി ഡോക്ടർ എം കെ റാമിനെ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടുന്ന സാഹചര്യമൊരുക്കിയതിന് പോലീസിനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. റാമിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് ഒഴിവാക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഇടപെടൽ ഉണ്ടായെന്ന് സംശയിക്കണമെന്ന് കോടതി പറഞ്ഞു. ലഹരി മാഫിയയുടെ വേറെറത്ത ശേഷമേ പിന്നോട്ടുള്ളൂവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓട്ടോ ഡ്രൈവർമാരെ തുഫാൻ വാരിയർമാരായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സി ജെ പിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൊച്ചിയും എറണാകുളം മഹാരാജാസ് കോളേജിലും പനമ്പള്ളി നഗറിലും വിവിധ സംഘടനകളുടെയും കലാകാരന്മാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ചയിൽ സംശയമുള്ള എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നരേന്ദ്രമോദിയുടേത് ഉത്തരവാദിത്തമുള്ള പ്രതികരിക്കുന്ന സർക്കാരാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന എല്ലാ വിഷയവും പാർലമെന്റിൽ ചർച്ച ചെയ്യാനൊരുക്കമാണെന്നും ബി ജെ പി ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കി. എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണ നിയമനം നടക്കാത്തതിനെ തുടർന്ന് തസ്തിക പ്രശ്നം നേരിടുന്ന അധ്യാപകർക്ക് ആശ്വാസമായി സർക്കാർ നടപടി. ഭിന്നശേഷിക്കാരെ നിയമിക്കാൻ നിശ്ചിത സീറ്റുകൾ മാറ്റിവെച്ച സ്കൂളുകളിലെ അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകാൻ നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഉത്തരവ് സുപ്രീംകോടതിയുടെ അന്തിമ വിധിക്ക് വിധേയം. മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്ന DYFIയെ മുഖ്യമന്ത്രി VD സതീശൻ അഭിനന്ദിച്ചു. പയ്യന്നൂർ രാമന്തളിയിലെ ധനരാജ് വധക്കേസിൽ പ്രതികളായ 19 പേരെയും കോടതി നേരിട്ട് ചോദ്യം ചെയ്തു. കേസിന്റെ വിചാരണ നടക്കുന്ന തളിപ്പറമ്പ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ പ്രശാന്താണ് ചോദ്യങ്ങൾ പ്രതികളോട് നേരിട്ട് ചോദിച്ചത്. കേസ് 25 മാറ്റി. ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് പട്ടണത്തിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ പോലീസുകാരന് വീരമൃത്യു. അമർനാഥ് യാത്രാ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ ആഷിഖ് ഹുസൈനാണ് മരിച്ചത്. മട്ടന്നൂർ നഗരസഭയുടെയും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെയും നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാക്കത്തൻ സംഘടിപ്പിച്ചു. വായന്തോട് നിന്ന് തുടങ്ങി മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ നടത്തിയ പരിശോധനയിൽ തലശ്ശേരിയിൽ 3 ക്വിന്റൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടിച്ചെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തിയ യൂണിറ്റുകളുടെ പ്രഖ്യാപനം മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 205 സ്കൂളുകളിലാണ് പുതിയ യൂണിറ്റുകൾ അനുവദിക്കുക. സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്ക് ബാഡ്ജുകൾ നൽകി അവരെ തുഫാൻ വാരിയേഴ്സായി മന്ത്രിയെ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും ഉപഭോഗ വർധനവുമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ വർഷം 61% അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഇത്തവണ 28% കുറഞ്ഞു. പ്രതിദിന വൈദ്യുതി ആവശ്യം ഏകദേശം 1000 MW വർദ്ധിച്ചു. പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിന് പുതിയ നിയമം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിൽ സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കും. റാഗിംഗ് സംബന്ധിച്ച് പരാതികൾ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾ

0: ിലെ കെ ഫോൺ ഇന്റർനെറ്റ് കണക്ഷന്റെ ബിൽ ഇനി ബന്ധപ്പെട്ട സ്കൂൾ അടക്കണമെന്ന് നിർദ്ദേശം. കണക്ഷന്റെ കാലാവധി പുതുക്കേണ്ട ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാർക്ക് ഇത് സംബന്ധിച്ച കത്ത് അയച്ചിരിക്കുന്നത്. തുടർന്നും കെ ഫോൺ കണക്ഷൻ ആവശ്യമുണ്ടോ എന്ന് സ്കൂളുകൾ അറിയിക്കണമെന്നും ആവശ്യമുള്ള സ്ഥാപനങ്ങൾ കണക്ഷൻ പുതുക്കി ബിൽ സ്വയം അടച്ച് സേവനം തുടരണമെന്നുമാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് 6000-ൽ അധികം സർക്കാർ സ്കൂളുകളിലാണ് കെ ഫോൺ കണക്ഷൻ നിലവിലുള്ളത്. PSC പരീക്ഷയിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരാതിയുമായി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ലോ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും PSC നിയമന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിനാണ് പരാതി നൽകിയത്. ആശങ്കകൾ പരിഹരിക്കാനാവുകയും എല്ലാവരും യോജിക്കുകയും ചെയ്താൽ സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് പറഞ്ഞതെന്ന് മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. ലോകത്ത് പലയിടങ്ങളിലും ആണവ നിലയമുണ്ട്. കേരളവും ലോകത്തിന്റെ ഭാഗമാണ്. ഇക്കാര്യത്തിൽ എല്ലാവരുമായും ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കുമെന്നും മുൻവിധിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അനുമതി കൂടാതെ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണത്തിന് ബില്ലിനൊപ്പം സേവന ചാർജ് ഈടാക്കിയ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നോട്ടീസ്. രാജ്യത്തുടനീളം 41 സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയതായാണ് വിവരം. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന മട്ടന്നൂർ എടയന്നൂരിലെ SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി 17 August മാറ്റി. വിചാരണ കോടതി മാറ്റണമെന്നും ഒന്നാം സാക്ഷി മൊഴി നൽകിയത് തെളിവ് നിയമത്തിലെ 137-ാം വകുപ്പ് അനുശാസിക്കുന്ന രീതിയിൽ അല്ലെന്നുമുള്ള പ്രതിഭാഗം ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ലോട്ടറി കണ്ണൂർ ജില്ലയിലും എത്തി. TO മോഹൻ MLA പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലീല ദീപക് അധ്യക്ഷത വഹിച്ചു. ADM PN പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. ഒന്നാം സമ്മാനം 30 കോടി രൂപയാക്കി ഉയർത്തിയാണ് ഇത്തവണ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി പുറത്തിറക്കിയത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മാടായിക്കാവിൽ വഴിപാടിന്റെ വ്യാജരസീത് ഉപയോഗിച്ച് ജീവനക്കാരൻ ധനാപഹരണം നടത്തിയ സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. മൈക്രോസോഫ്റ്റിന്റെ മോസ്റ്റ് വാല്യബിൾ പ്രൊഫഷണൽ അവാർഡ് 3rd time നേടി മലയാളി. ചെറുവാഞ്ചേരി സ്വദേശി സുജിൻ നെല്ലാടത്താണ് മൈക്രോസോഫ്റ്റിന്റെ മോസ്റ്റ് വാല്യബിൾ പ്രൊഫഷണൽ അവാർഡ് ഇത്തവണയും കരസ്ഥമാക്കിയത്. ദേശീയപാതയിലെ മൈലാട്ടിക്കും പെരിയാട്ടടുക്കത്തിനും ഇടയിലെ ബട്ടത്തൂർ അടിപ്പാതയ്ക്ക് സമീപം വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. 17-വയസ്സുകാരൻ 17 നിലകളുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മട്ടന്നൂർ വായന്തോട് LIC ഓഫീസിന് സമീപത്തെ ഷമീറ മൻസിലിൽ KP അനീഖാണ് മരിച്ചത്. കോറോ ഹെൽത്ത് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട പ്രശ്നത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ വിളിച്ച യോഗത്തിൽ പരിഹാരം. പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ വേതനം കൂടി നഷ്ടപരിഹാരമായി നൽകാമെന്ന് കമ്പനി പ്രതിനിധികൾ മന്ത്രിക്ക് ഉറപ്പു നൽകി. ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ രേഖകളും നൽകാമെന്നും അറിയിച്ചു. പിരിച്ചുവിട്ടവരിൽ 20% പേരെ കേരളത്തിന് പുറത്തെ ശാഖകളിൽ നിയമിക്കാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തെങ്കിലും ജീവനക്കാർ താൽപര്യം പ്രകടിപ്പിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ചാല അടിപ്പാതയിലും സമീപത്തെ സർവീസ് റോഡുകളിലേക്കും ഗതാഗത കുരുക്കും അപകട ഭീഷണിയും പതിവാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. അടിപ്പാതയിലെ പുതിയ ഗതാഗത സംവിധാനത്തെക്കുറിച്ച് യാത്രക്കാർക്ക് കൃത്യമായ ധാരണയില്ലാത്തതും ചിലയിടങ്ങളിലെ വൺവേ ലംഘനങ്ങളുമാണ് നിലവിൽ പ്രശ്നത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മാത്രമായി അനുവദിച്ചു നൽകിയിട്ടുള്ള 1600 സീരീസിലെ നമ്പറുകൾ സ്പാം വിഭാഗത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് ട്രൂകോളറിന് മാർഗനിർദ്ദേശവുമായി ടെലികോം നിയന്ത്രണ അതോറിറ്റി. പകൽ സമയം സൗരോർജ്ജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ ശ്രീകണ്ഠപുരത്തെ പദ്ധതി പ്രദേശം മന്ത്രി സണ്ണി ജോസഫ് സന്ദർശിച്ച് പ്രവൃത്തി പുരോഗതി വിലയിരുത്തി. സിവിൽ പ്രവൃത്തികൾ സെപ്റ്റംബറോടെ പൂർത്തിയാക്കുമെന്ന് പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കുന്ന NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് അധികൃതർ മന്ത്രിയെ അറിയിച്ചു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ തളിപ്പറമ്പ് ചിറവക്ക് ഭാഗത്തുനിന്ന് 100 ഗ്രാം കഞ്ചാവും 25 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അംഗദ് യാദവിനെ അറസ്റ്റ് ചെയ്തു. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നതിനിടെ അയ്യൻകുന്നിൽ മലേറിയയും റിപ്പോർട്ട് ചെയ്തതോടെ മലയോര മേഖലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മാസം തടവും 1000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു.
1: സ്പോർട്സ് വാർത്തകൾ. ലോകോത്തര താരം ലയണൽ മെസ്സിയെയും കൂട്ടരെയും അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കിക്കൊണ്ട് അർജന്റീനയെ പരാജയപ്പെടുത്തിയ സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ കിരീടം ചൂടിയതാണ് കായിക വാർത്തയിൽ ആദ്യം. ഫൈനലിൽ ഒറ്റഗോൾ വിജയമാണ് നേടിയതെങ്കിലും ആധികാരികമായ മുന്നേറ്റമായിരുന്നു കളിയിലുടനീളം സ്പെയിൻ നടത്തിയത്. അതേസമയം അർജന്റീനയുടെ ഗോൾകീപ്പർ എമിലിയാനോ മാർട്ടിനസ് കാഴ്ചവെച്ച ചെറുത്തുനിൽപ്പ് കളി അധിക സമയത്തേക്ക് ദീർഘിപ്പിച്ചു. സ്പെയിനിന്റെ 2nd ലോക കിരീടമാണിത്. കിരീടം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. 2nd തവണയാണ് എംബാപ്പെ ടോപ് സ്കോററാകുന്നത്. ഇത്തവണ 8 കളികളിൽ നിന്ന് 10 ഗോളും 4 അസിസ്റ്റുമാണ് എംബാപ്പയെ ഗോൾഡൻ ബൂട്ട് നേട്ടത്തിന് അർഹനാക്കിയത്. 3 ലോകകപ്പുകളിലായി 22 മത്സരങ്ങളിൽ നിന്ന് 22 ഗോളുകൾ നേടി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരനായും എംബാപ്പെ മാറി. 21 ഗോളുകളുമായി മെസ്സി 2nd. സ്പാനിഷ് ടീം ക്യാപ്റ്റൻ റോഡ്രി ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കി. 1 കളിയിലും ലീഡ് വഴങ്ങാതെയാണ് സ്പെയിനിന്റെ കിരീടനേട്ടം എന്നതും ശ്രദ്ധേയം. ഈ ലോകകപ്പിലുടനീളം മികച്ച ഫോമിലായിരുന്ന സ്പെയിനിന്റെ ഗോൾകീപ്പർ ഉനായി സിമോൺ ഗോൾഡൻ ഗ്ലൗസ് സ്വന്തമാക്കിയപ്പോൾ മികച്ച യുവതാരത്തിനുള്ള അവാർഡ് സ്പെയിനിന്റെ തന്നെ പാവു കുബാർസി കരസ്ഥമാക്കി. ലോകകപ്പ് ജേതാക്കളായ സ്പെയിനിന് ഏതാണ്ട് 452 കോടി രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക. റണ്ണറപ്പായ അർജന്റീനയ്ക്ക് 318 കോടി രൂപയും. ലോകം മുഴുവൻ ഫുട്ബോൾ ആരവം മുഴങ്ങുന്നതിനിടയിൽ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പര നഷ്ടപ്പെടുത്തി ഇന്ത്യ. 3rd ഏകദിനത്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറി നേടിയെങ്കിലും ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. 2-1 ഇന്ത്യക്ക് പരമ്പര നഷ്ടമായത്. എന്നാൽ നേരത്തെ 2020 മത്സരത്തിൽ 4 മത്സരങ്ങളും ഇന്ത്യ തോറ്റിരുന്നു. ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടി പരാജിതരായ ഇന്ത്യയ്ക്ക് അല്പം ആശ്വാസം പകരുന്നതായിരുന്നു സിംബാബ്വേക്കെതിരായ മത്സരഫലം. 2020 മത്സരപരമ്പരയിലെ ആദ്യ മത്സരം 7 വിക്കറ്റിനാണ് ഇന്ത്യ ജയിച്ചത്. ഈ ആഴ്ചയിൽ ഇന്ത്യക്ക് സ്പോർട്സിൽ അഭിമാനകരമായ നേട്ടം സമ്മാനിച്ചത് ബാഡ്മിന്റൺ താരം PV സിന്ധുവാണ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ലോക 3rd നമ്പർ താരം ജപ്പാന്റെ അകാനെ യാമഗുച്ചിയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു ജേതാവായത്. ജപ്പാൻ ഓപ്പൺ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PV സിന്ധു. ലോകകപ്പ് ഫുട്ബോൾ ആരവം കെട്ടടങ്ങും മുൻപേ 3000-ലേറെ കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ തുടക്കമായി. 74 രാജ്യങ്ങളാണ് കോമൺവെൽത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യയ്ക്കായി 126 അംഗ ടീമാണ് മത്സരത്തിനായി പുറപ്പെട്ടത്. ലോകകപ്പ് ഹോക്കി ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് സിംഗ് നയിക്കും. ടൂർണമെന്റിനുള്ള 20 അംഗ ടീമിനെ പ്രഖ്യാപിച്ചു. പൂൾ ഡിയിൽ ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, വെയിൽസ് ടീമുകളാണ് ഇന്ത്യക്കൊപ്പമുള്ളത്. 14 മുതൽ 30 വരെ ബെൽജിയത്തിലാണ് ലോകകപ്പ് മത്സരം നടക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ ഇതിഹാസ ഫുട്ബോൾ താരം കെവിൻ കീഗൻ അന്തരിച്ചു. 2 തവണ ബാലൻഡ്യൂർ ജേതാവായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിരിക്കെയാണ് അന്ത്യം. 75 വയസ്സാണ് അദ്ദേഹത്തിന്.
2: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം. ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558815356.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനങ്ങൾ.
4: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, റേഡിയോ മലബാറിന്റെ ഗാനതരംഗത്തിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഓരോ സിനിമയ്ക്കും പറയാനൊരു കഥയുണ്ട്. ചില കഥകൾ നമ്മെ ചിരിപ്പിക്കും, ചിലത് കണ്ണു നനയിക്കും, ചില കഥകൾ ജീവിതത്തെ പുതിയ കണ്ണിലൂടെ കാണാൻ പഠിപ്പിക്കും. അത്തരത്തിലൊരു ഹൃദയസ്പർശിയായ ചിത്രമാണ് കഥ. കുടുംബ ബന്ധങ്ങളെയും സ്നേഹത്തിന്റെയും സ്വപ്നങ്ങളുടെയും ഉത്തരവാദിത്തങ്ങളുടെയും മനോഹരമായ ആവിഷ്കാരമാണ് ഈ ചിത്രം. ഔസേപ്പച്ചന്റെ സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികളും ചേർന്നപ്പോൾ ഗാനങ്ങളും സിനിമയുടെ ആത്മാവായി മാറി. ഇന്നത്തെ ഗാനതരംഗത്തിൽ ഈ ചിത്രത്തിന്റെ കഥയിലൂടെ സഞ്ചരിക്കാം, അതോടൊപ്പം ഓരോ ഗാനത്തിന്റെയും ഭാവവും ആസ്വദിക്കാം. ആദ്യ ഗാനം സുജാത ആലപിച്ച മഴയുള്ള രാത്രിയിൽ. മഴ എന്നത് മലയാള സിനിമയിൽ എന്നും പ്രണയത്തിന്റെ പ്രതീകമാണ്. ഈ ഗാനത്തിലും മഴ വെറും പ്രകൃതി മാത്രമല്ല, ഒരു മനസ്സിന്റെ നനവാണ്. ഔസേപ്പിച്ചിന്റെ മൃദുലമായ സംഗീതവും സുജാതയുടെ ഭാവസമ്പന്നമായ ആലാപനവും ഈ ഗാനത്തെ ഇന്നും പ്രിയപ്പെട്ടതാക്കുന്നു.

ആദ്യ കാഴ്ചയിൽ തന്നെ പ്രണയം സംഭവിക്കുന്നില്ല. പക്ഷെ ചില കൂടിക്കാഴ്ചകൾ മനസ്സിലൊരു മൃദുസ്പർശം അവശേഷിപ്പിക്കും. പരസ്പരം മനസ്സിലാക്കാനും അടുക്കാനും തുടങ്ങുന്ന ആ നിമിഷങ്ങളെയാണ് ഈ ഗാനം മനോഹരമാക്കുന്നത്. മഴ ഇവിടെ ഒരു കാലാവസ്ഥയല്ല, രണ്ട് ഹൃദയങ്ങൾ തമ്മിലുള്ള അകലം കുറയുന്ന നിശബ്ദ സാക്ഷിയാണ്. ചിത്രത്തിന്റെ കഥയിലേക്ക് പോവുകയാണെങ്കിൽ, മാധവ മേനോനും സേതുലക്ഷ്മിക്കും വർഷങ്ങളായുള്ള

അതിർപ്പിനൊടുവിൽ ഒരു മകനെ ലഭിക്കുന്നു. ആ മകനാണ് നന്ദു. എല്ലാ മാതാപിതാക്കളെയും പോലെ അവനെ ഒരു ഡോക്ടറാക്കണമെന്നാണ് അവരുടെ സ്വപ്നം. പക്ഷേ നന്ദുവിന്റെ മനസ്സ് മറ്റൊരു ലോകത്താണ്. ജീവിതം ആസ്വദിക്കുന്ന സ്വതന്ത്ര ചിന്തയുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പോഴാണ് അവന്റെ ജീവിതത്തിലേക്ക് മീര കടന്നു വരുന്നത്. ആ കൂടിക്കാഴ്ചയാണ് സിനിമയുടെ കഥയെ മുന്നോട്ട് നയിക്കുന്നത്. അടുത്ത ഗാനം ഗിരീഷ് പതഞ്ജേരിയുടെ ലളിതവും ഹൃദയസ്പർശിയുമായ വരികൾ ഔസേപ്പച്ചന്റെ ഈണത്തിൽ കൂടുതൽ മനോഹരമാകുന്നു. മഴ മാറിയാലും ചില ഓർമ്മകൾ മനസ്സിൽ നനവായി തുടരും. ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ചില കൂടിക്കാഴ്ചകൾ നമ്മുടെ ജീവിതത്തിന്റെ ദിശ മാറ്റും. ചില വാക്കുകൾ നമ്മെ കൂടുതൽ പക്വരാക്കും. സ്നേഹം ഒരാളെ സ്വന്തമാക്കുന്നതിലല്ല, അയാളെ മനസ്സിലാക്കുന്നതിലാണെന്ന തിരിച്ചറിവിലേക്കാണ് ഈ സിനിമ പതുക്കെ നമ്മെ നയിക്കുന്നത്. എന്നാൽ പ്രണയം വിരിയുമ്പോൾ തന്നെ ജീവിതം മറ്റു ചില ചോദ്യങ്ങളും മുന്നിൽ വയ്ക്കുന്നു. കുടുംബത്തിന്റെ പ്രതീക്ഷകൾ, ഉത്തരവാദിത്തങ്ങൾ, ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ. അവിടെയാണ് കഥ പുതിയൊരു വഴിയിലേക്ക് തിരിയുന്നത്. പ്രകൃതിയുടെ മനോഹാരിതയും ക്യാമറയുടെ ദൃശ്യഭംഗിയും ഈ ഗാനത്തിന്റെ പ്രധാന ആകർഷണങ്ങളാണ്. ഫ്രാങ്കോ സൈമൺ നീലങ്കാവിലാണ് ഗാനം ആലപിച്ചത്.

2002 ഓണത്തിനാണ് ഈ ചിത്രം നേരിട്ട് ടെലിവിഷനിലൂടെ പ്രദർശിപ്പിച്ചത്. അന്നത്തെ കാലത്ത് നേരിട്ട് ടെലിവിഷൻ റിലീസ് ചെയ്യപ്പെട്ട ശ്രദ്ധേയമായ മലയാള ചിത്രങ്ങളിൽ ഒന്നായിരുന്നു ഇത്. ഓരോ മനുഷ്യന്റെയും ജീവിതത്തിൽ പറയപ്പെടാതെ പോകുന്ന ചില കഥകളുണ്ട്. അത്തരമൊരു ഹൃദയസ്പർശിയായ കഥയാണ് കഥ എന്ന സിനിമ പറയുന്നത്. സ്നേഹവും വിശ്വാസവും കുടുംബ ബന്ധങ്ങളും ജീവിതത്തിലെ അപ്രതീക്ഷിത വഴിത്തിരിവുകളും ചേർന്നതാണ് കഥ. നായകനും നായികയും യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നു. ആ സൗഹൃദം പതിയെ പ്രണയമായി മാറുന്നു. എന്നാൽ ജീവിതം അവർ ആഗ്രഹിച്ച വഴിയിലൂടെ മുന്നോട്ട് പോകുന്നില്ല. കുടുംബത്തിന്റെ പ്രതീക്ഷകൾ, സാമൂഹിക സാഹചര്യങ്ങൾ, വ്യക്തിപരമായ തീരുമാനങ്ങൾ എന്നിവ അവരുടെ ജീവിതത്തെ പല വഴികളിലേക്ക് തിരിക്കുന്നു. പ്രണയം എന്നത് ഒരുമിച്ച് ജീവിക്കുക മാത്രമല്ല, പരസ്പരം മനസ്സിലാക്കുകയും ത്യാഗം ചെയ്യുകയും ചെയ്യുന്നതാണെന്ന് സിനിമ കാണിച്ചു തരുന്നു. ഓരോ കഥാപാത്രത്തിനും അവരുടേതായ ശരിയും തെറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സിനിമയിൽ വ്യക്തമായ നായകനോ വില്ലനോ ഇല്ല. ജീവിതം പോലെ തന്നെ ഓരോ സാഹചര്യത്തിനും പല വശങ്ങളുണ്ടെന്ന് ചിത്രം ഓർമ്മിപ്പിക്കുന്നു. കഥ മുന്നോട്ട് പോകുമ്പോൾ സന്തോഷവും സങ്കടവും പ്രതീക്ഷയും നിരാശയും മാറി മാറി എത്തുന്നു. ഒടുവിൽ ജീവിതം മുന്നോട്ട് പോകണമെന്ന തിരിച്ചറിവിലാണ് സിനിമ അവസാനിക്കുന്നത്. ഇതാണ് കഥ എന്ന ചിത്രത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. വലിയ നാടകീയതകളില്ലാതെ നമ്മുടെ ചുറ്റുപാടുകളിൽ സംഭവിക്കാവുന്ന ഒരു ജീവിത കഥ വളരെ സ്വാഭാവികമായി അവതരിപ്പിച്ചിരിക്കുന്നു. ആശാ ജി മേനോൻ, ഫ്രാങ്കോ സൈമൺ നീലങ്കാവിൽ, ജി വേണുഗോപാൽ, ചിത്ര, ഔസേപ്പച്ചൻ, സന്തോഷ് കേശവ്, സുജാത മോഹൻ, വിധു പ്രതാപ് എന്നിവരാണ് ചിത്രത്തിലെ ഗാനങ്ങൾ ആലപിച്ചത്. അടുത്ത ഗാനത്തിലേക്ക് പോകാം. ചിത്രയെ ആലപിച്ച ഗാനമാണ്. ഈ സിനിമയിലെ ഏറ്റവും ഹൃദയസ്പർശിയായ ഗാനങ്ങളിൽ ഒന്നാണ് ഇത്. സന്ധ്യാസമയത്തിന്റെ ഏകാന്തതയും ഓർമ്മകളും പ്രണയത്തിന്റെ നിശബ്ദതയും എല്ലാം ചേർന്നൊരു മനോഹര അനുഭവം. ഗാനത്തിന്റെ വിവിധ പതിപ്പുകൾ ചിത്രത്തിൽ ഉപയോഗിച്ചിട്ടുള്ളതും ശ്രദ്ധേയമാണ്.

0: ചിത്രത്തിന്റെ ഏറ്റവും വൈകാരികമായ ഭാഗങ്ങളിൽ ഒന്നിലാണ്. ഒടുവിലെ സന്ധ്യയും ഞാനും വിമൂഗമി തൊടിയിലെ തുമ്പികൾ പോലെ വിടപറഞ്ഞെങ്ങോ പിരിയുന്ന വേളയിൽ പടിയിറങ്ങുന്നുവോ സൂര്യൻ, പ്രണയപരാകില സൂര്യൻ. ജീവിതം പ്രതീക്ഷ വഴിയിലൂടെ പോകാതെ വരുമ്പോൾ ഓർമ്മകളും നഷ്ടബോധവും മനസ്സിനെ കീഴടക്കുന്ന നിമിഷങ്ങളാണ് ഈ ഗാനരംഗം. സിനിമയുടെ വികാര തീവ്രതയെ ഏറ്റവും ശക്തമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന ഗാനമാണ് ഇത്. കഥ വീണ്ടും മുന്നോട്ട് പോവുകയാണ്. ജീവിതത്തിൽ സ്വപ്നങ്ങളും കുടുംബത്തിന്റെ പ്രതീക്ഷകളും സ്നേഹവും ഉത്തരവാദിത്വങ്ങളും ഇവയ്ക്കിടയിൽ കുടുങ്ങിപ്പോകുന്ന ഒരു യുവാവിന്റെ ജീവിതമാണ് കഥ പറയുന്നത്. പ്രണയം വെറും വികാരമല്ല, പക്വതയാണെന്നും ഉത്തരവാദിത്തമാണെന്നും സിനിമ പതുക്കെ നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. അടുത്ത ഗാനം യാത്രയാവും ഈ ഹേമന്തം. നിലാവിൽ മുങ്ങി നിൽക്കുമ്പോൾ യാത്രയാവും ഈ ഹേമന്തം, നിലാവിൽ മുങ്ങി നിൽക്കുമ്പോൾ ദേവദൂതരോ പാടുന്നു വിലോല ലോല സംഗീതം. സിനിമയുടെ അവസാന ഘട്ടത്തിലെത്തുന്ന ഈ ഗാനം കഥയുടെ സാരാംശം തന്നെയാണ്. ജീവിതമൊരു യാത്രയാണ്. ആ യാത്രയിൽ സ്നേഹവും വേർപാടും പ്രതീക്ഷയും തിരിച്ചറിവുകളും ഒപ്പം നടക്കുന്നു എന്ന സന്ദേശം ഈ ഗാനത്തിലൂടെ സിനിമ പങ്കുവയ്ക്കുന്നു. കഥ അവസാനിക്കുമ്പോഴും പ്രേക്ഷകന്റെ മനസ്സിലെ ഏറെ നേരം തങ്ങി നിൽക്കുന്ന അനുഭവം സമ്മാനിക്കുന്ന ഗാനമാണിത്.
1: യാത്രയാവും ഈ ഹേമന്തം, നിലാവിൽ മുങ്ങി നിൽക്കുമ്പോൾ.
2: 1 2 3 4

ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ ചിലർ കൂടെയുണ്ടാകും, ചിലർ ഓർമ്മകളായി മാറും. ആ അനുഭൂതി മനോഹരമായി പകർത്തിയ ഗാനമാണിത്. സന്തോഷ് കേശവാണ് ഗാനം ആലപിച്ചത്. ജീവിതം മുന്നോട്ട് പോകുമ്പോൾ എല്ലാ സ്വപ്നങ്ങളും യാഥാർത്ഥ്യമാകണമെന്നില്ല. പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ അവരുടെ ജീവിതത്തെ മറ്റൊരു വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്നാണ് സിനിമ കൂടുതൽ വൈകാരികമാകുന്നത്. ജീവിതത്തിൽ ചിലപ്പോൾ സ്നേഹിക്കുന്നവരെ വിട്ടുകൊടുക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകും. അത് തോൽവിയല്ല, സ്നേഹത്തിന്റെ മറ്റൊരു മുഖമാണെന്ന് ഈ സിനിമ പറയാതെ പറയുന്നു. ഓരോ മനുഷ്യ ജീവിതവും ഒരു കഥയാണ്. ചില കഥകൾ സന്തോഷത്തിൽ തുടങ്ങും, ചിലത് കാത്തിരിപ്പിൽ, ചിലതൊരു കണ്ടുമുട്ടലിൽ. ഈ സിനിമയും അങ്ങനെയൊരു കണ്ടുമുട്ടലിൽ നിന്നാണ് ആരംഭിക്കുന്നത്. പരസ്പരം അപരിചിതരായ രണ്ട് മനുഷ്യർ ജീവിതത്തിന്റെ വഴിത്തിരിവുകളിൽ ഒരുമിച്ച് നടക്കാൻ തുടങ്ങുന്നു. ആദ്യം സൗഹൃദം, പിന്നീട് മനസ്സിലാക്കൽ, അതിനുശേഷം പറയാതെ പറയുന്ന ഒരു സ്നേഹം. പക്ഷെ ജീവിതം എപ്പോഴും നമ്മൾ എഴുതുന്ന തിരക്കഥ അനുസരിച്ച് മുന്നോട്ട് പോകാറില്ല. ഓരോ സന്തോഷത്തിനും മുന്നിൽ പുതിയൊരു പരീക്ഷണം, കാത്തിരിപ്പുണ്ടാകും. അടുത്ത ഗാനം ആശാജി മേനോൻ ആലപിച്ച തത്വം എന്നാരംഭിക്കുന്നത്. കഥയുടെ ഗൗരവത്തിനിടയിൽ ചെറിയൊരു ആശ്വാസം പകരുന്ന ലളിതമായ ഗാനമാണിത്. കുടുംബാന്തരീക്ഷവും സന്തോഷത്തിന്റെ കുഞ്ഞു നിമിഷങ്ങളും കോർത്തിണക്കിയാണ് ഈ ഗാനം ചിത്രീകരിച്ചിരിക്കുന്നത്. സിനിമയുടെ വൈകാരികതയ്ക്ക് ഒരു ചെറിയ ഇടവേള നൽകുന്ന ഗാനം എന്ന പ്രത്യേകതയും ഇതിനുണ്ട്. തത്തും തത്തകൾ മുത്തിൻ മൈനകൾ തിത്തിത്താരം പാടുന്നു, ആറ്റിൻ നീറ്റിലെ അമ്മിനി മീനുകൾ അങ്ങനെ നൃത്തം വയ്ക്കുന്നു.

0: ഒരു നല്ല സിനിമ കണ്ടു കഴിഞ്ഞാലും അതിലെ ചില രംഗങ്ങളും സംഭാഷണങ്ങളും ഗാനങ്ങളും വർഷങ്ങൾ കഴിഞ്ഞാലും മനസ്സിൽ തങ്ങി നിൽക്കും. അത്തരമൊരു ഹൃദയസ്പർശിയായ ചിത്രമാണ് കഥ. സുന്ദർദാസിന്റെ സംവിധാനത്തിൽ 2005 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പൃഥ്വിരാജും കാവ്യമാധവനും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. ഔസേപ്പച്ചന്റെ സംഗീതവും ഗിരീഷ് പുത്തഞ്ചേരിയുടെ ഹൃദയത്തിൽ തൊടുന്ന വരികളും ചിത്രത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ്. പ്രണയം, കുടുംബ ബന്ധങ്ങൾ, കാത്തിരിപ്പ്, വേർപാട്, ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങൾ, ഇതെല്ലാം മനോഹരമായി കോർത്തിണക്കിയ ചിത്രമാണ് കഥ. ഒരു വലിയ ആക്ഷൻ സിനിമയല്ല, വമ്പൻ ട്വിസ്റ്റുകളുള്ള സിനിമയുമല്ല, പക്ഷേ ജീവിതത്തിന്റെ നന്മയും സ്നേഹവും കുടുംബ ബന്ധങ്ങളുടെ മൂല്യവും പറയുന്ന ലളിതമായ ഒരു സിനിമയാണ് കഥ. ഇന്നത്തെ ഗാനതരംഗം ഇവിടെ അവസാനിക്കുന്നു. മറ്റൊരു സിനിമയുടെ ഗാനങ്ങളുമായി വീണ്ടും കേൾക്കാം. നന്ദി, നമസ്കാരം.
1: ഗാനതരംഗം. ഒരേ സിനിമയിലെ ഗാനം.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hootic, Vox Laminate,
1: phone 9496420880111933600. CM Vistara,
0: CM Vistara Nilluni.
2: മധുര ശബ്ദങ്ങളുടെ ഇഷ്ടസ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, തുടർന്ന് സ്റ്റിച്ച്വെൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ പത്രവിശേഷം. 9:15 താരസ്വരം, 9:45 വളയം, ഉച്ചയ്ക്ക് 12 സർഗജാലകം, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 12:40 അറിയിപ്പുകൾ, തുടർന്ന് നാട്ടുവിശേഷം. 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 പ്രിയരാഗം ചലച്ചിത്ര ഗാന പരിപാടി, 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്ര ഗാനങ്ങൾ, 5:30 പാട്ടും പൊരുളും. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്, അറിയിപ്പിന് ശേഷം ചലച്ചിത്ര ഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാ ഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സ്ത്രീ തരംഗം, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര, തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

0: ഡോൾട്ടൺ ക്രൂസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്. ഡിഗ്രി, ഡിപ്ലോമ, ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഡോൾട്ടൺ ക്രൂസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
1: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുഴക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് ₹20,000 ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC/ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗ് പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77, മറ്റൊരു നമ്പർ 9496-66-66-46.
0: പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM, ഇത് കേൾവിയുടെ വസന്തം.
2: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു. സ്റ്റിച്ച് വെൽ, പോർട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ.
3: നമസ്കാരം. ഇന്ന് ജൂലൈ 25, കർക്കടകം 9, ശനിയാഴ്ച. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ വായിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി. വിദ്യാർത്ഥി പ്രക്ഷോഭം അവസാനിപ്പിക്കാൻ സർക്കാരും കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കളും വെള്ളിയാഴ്ച നടത്തിയ രണ്ടാംവട്ട ചർച്ചയിൽ രണ്ടാവശ്യങ്ങളോട് അനുകൂലമായി പ്രതികരിച്ച് കേന്ദ്രം. ജീവനൊടുക്കിയ വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് 1 കോടി നഷ്ടപരിഹാരം, പ്രതിഷേധക്കാർക്കെതിരെ നിയമനടപടി പാടില്ല എന്നീ ആവശ്യങ്ങളാണ് സർക്കാർ പരിഗണിക്കാമെന്ന് അറിയിച്ചത്. എന്നാൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമായില്ല. ഇന്ന് 3:30 വീണ്ടും ചർച്ച നടക്കും. പ്രധാന്റെ രാജിക്കാര്യത്തിൽ തീരുമാനമായില്ലെങ്കിൽ രാജ്യവ്യാപകമായി സമരം ശക്തിപ്പെടുത്താനാണ് CJP തീരുമാനം. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരെ കർശന നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന ബില്ലിന് കേന്ദ്രമന്ത്രിസഭയുടെ അംഗീകാരം. ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് 10 വർഷം തടവും 10 കോടി രൂപ പിഴയും ഉൾപ്പെടെയുള്ള വ്യവസ്ഥകളുണ്ട്. ബില്ല് തിങ്കളാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം നിലപാട് കടുപ്പിച്ചതോടെ പാർലമെന്റ് തുടർച്ചയായ 5

അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം ഇതിൽ വകുപ്പുതല അന്വേഷണം വേണം. അതുകൊണ്ടാണ് ഡി ജി പി റാങ്കിലെ ഉദ്യോഗസ്ഥനെ നിയോഗിച്ചത്. ദേശീയഗാനമായ ജനഗണമനയ്ക്ക് തുല്യമായ പദവി ദേശീയഗീതമായ വന്ദേമാതരത്തിനും നൽകുന്ന ബിൽ വെള്ളിയാഴ്ച കേന്ദ്ര സർക്കാർ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായിയുടെ ബില്ല് അവതരണത്തിന് പ്രതിപക്ഷ ബഹളത്തിനിടെ സഭ അംഗീകാരം നൽകി. ഭേദഗതി പ്രകാരം ദേശീയഗാനത്തെ അപമാനിക്കുന്നതിന് തുല്യമായ കുറ്റമാണ് ദേശീയഗീതത്തെ അപമാനിക്കുന്നതിനും. 3 വർഷം തടവോ പിഴയോ രണ്ടുമോ ആണ് ശിക്ഷ. തന്ത്രപ്രധാന ചരക്കിടനാഴിയായ ഹോർമൂസ് കടലിടുക്കിന് സമീപം വീണ്ടും കപ്പലിനു നേരെ മിസൈലാക്രമണം. 29 ഇന്ത്യൻ നാവികരുൾപ്പെടെ 30 ജീവനക്കാരുമായി സഞ്ചരിക്കുകയായിരുന്ന ദിശ എന്ന കപ്പലാണ് ആക്രമിക്കപ്പെട്ടത്. ഉത്തരവാദിത്വം ആരും ഏറ്റെടുത്തിട്ടില്ല. US നാവിക ഉപരോധം മറികടന്ന് ഇറാനിയൻ തുറമുഖം ലക്ഷ്യമിട്ട് നീങ്ങിയ കപ്പലിന്റെ എഞ്ചിൻ റൂമിലാണ് മിസൈലേറ്റതെന്നാണ് റിപ്പോർട്ട്. ആക്രമണം പുനരാരംഭിച്ചതിന് പിന്നാലെ ഇറാൻ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും അടച്ചിരുന്നു. പിന്നാലെ ഇറാനിലേക്ക് കപ്പലുകളുടെ പോക്കുവരവ് തടയാനുള്ള നാവിക ഉപരോധം US പുനഃസ്ഥാപിച്ചു. US മുന്നോട്ട് വെച്ച പുതിയ വെടിനിർത്തൽ നിർദ്ദേശം ഇറാൻ തള്ളി. ഹോർമൂസ് വിഷയത്തിൽ അന്തിമ തീർപ്പുണ്ടാകാത്ത ഈ ഇടക്കാല കരാറിനോട് താൽപ്പര്യമില്ലെന്ന് ഇറാൻ പറഞ്ഞതായി ഇറാഖി ഉദ്യോഗസ്ഥരെ ഉദ്ധരിച്ച് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. വെള്ളിയാഴ്ച യുക്രൈനും റഷ്യയും അന്യോന്യം നടത്തിയ ദീർഘദൂര മിസൈൽ ആക്രമണങ്ങളിൽ ഇരു രാജ്യങ്ങളിലുമായി 21 പേർ കൊല്ലപ്പെട്ടു. യുദ്ധം അവസാനിപ്പിക്കാനുള്ള മധ്യസ്ഥ ശ്രമം US പുനരുജ്ജീവിപ്പിച്ച പശ്ചാത്തലത്തിലാണ് ആക്രമണം. ബംഗ്ലാദേശ് പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ രാജിവെച്ചു. മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി അടുപ്പമുള്ള നേതാക്കളിൽ പ്രധാനിയാണ് ഷഹാബുദ്ദീൻ. കാലാവധി പൂർത്തിയാകാൻ 2 വർഷം ശേഷിക്കെയാണ് രാജി. കേന്ദ്ര റെയിൽവേ സഹമന്ത്രി രവനീത് സിംഗ് ബിട്ടു രാജിവെച്ചു. രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമായിരുന്ന ബിട്ടുവിന്റെ കാലാവധി അവസാനിച്ചിരുന്നു. ബിട്ടു രാജിവെച്ചതോടെ കേന്ദ്രമന്ത്രിസഭയിൽ വൈകാതെ അഴിച്ചുപണിയുണ്ടായേക്കും. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് നടത്തിയ പ്രതിഷേധത്തിനിടെ പോലീസ് നടപടിയിൽ പരിക്കേറ്റ് ആശുപത്രിയിലാക്കിയ വിദ്യാർത്ഥികളെ കാണാനില്ലെന്ന് വെളിപ്പെടുത്തൽ. ഡൽഹി സഫ്തർജംഗ് ആശുപത്രിയിലെ PG വിദ്യാർത്ഥിയും മലയാളിയുമായ ഡോക്ടർ ഐശ്വര്യ അക്ഷയ്യാണ് നിർണായക വെളിപ്പെടുത്തൽ നടത്തിയത്. ജന്തർ മന്ദിറിൽ വളണ്ടിയറായി പ്രവർത്തിക്കുകയായിരുന്ന ഐശ്വര്യയും സുഹൃത്തുക്കളും ചേർന്ന് വ്യാഴാഴ്ചയാണ് പോലീസ് നടപടിയെ തുടർന്ന് അവശനിലയിലായ 2 കുട്ടികളെ സഫ്ദർജംഗ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ഇതിൽ 1 കുട്ടിയുടെ നില വെന്റിലേറ്റർ സഹായം ആവശ്യമുള്ള വിധം അതീവ ഗുരുതരമായിരുന്നു. വെള്ളിയാഴ്ച കുട്ടികളുടെ ആരോഗ്യനില അന്വേഷിച്ചെത്തിയ ഡോക്ടർമാർക്ക് വിവരം നൽകാൻ അധികൃതർ വിസമ്മതിച്ചു. കുട്ടികളെ അഡ്മിറ്റ് ചെയ്തതായി സ്ഥിരീകരിക്കാൻ പോലും ആശുപത്രി അധികൃതർ തയ്യാറാകുന്നില്ലെന്ന് ഐശ്വര്യ പറഞ്ഞു. ഇതിൽ പ്രതിഷേധിച്ച് ഡോക്ടർ ഐശ്വര്യയുടെ നേതൃത്വത്തിൽ മറ്റ് ഡോക്ടർമാർ ആശുപത്രിക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. നീറ്റ് ചോദ്യച്ചോർച്ച കേന്ദ്ര സർക്കാരിനെ പിടിച്ചുകുലുക്കുന്ന വിദ്യാർത്ഥി മുന്നേറ്റമായി മാറിയതോടെ അതിവേഗ കോടതികൾ സ്ഥാപിച്ച് ഡൽഹി മുംബൈ ഹൈക്കോടതികൾ. പരീക്ഷാ തട്ടിപ്പുമായി ബന്ധപ്പെട്ട മറ്റ് കേസുകൾ പരിഗണിക്കാൻ റൌസ് അവന്യൂ സമുച്ചയത്തിലാണ് ഡൽഹിയിലെ അതിവേഗ കോടതി. നാഗ്പൂരിലും ഔറംഗാബാദിലും 2 പ്രത്യേക കോടതികളാണ് ബോംബെ ഹൈക്കോടതി സ്ഥാപിച്ചത്. കേസിന്റെ ബാഹുല്യം അനുസരിച്ച് മറ്റു ജില്ലകളിലും ആവശ്യമെങ്കിൽ പ്രത്യേക കോടതികൾ സ്ഥാപിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതികരണത്തിന് പിന്നാലെയാണ് പ്രത്യേക കോടതികൾ സ്ഥാപിച്ചത്. രാജ്യമെമ്പാടും യുവജന പ്രക്ഷോഭകർക്കെതിരെ അരങ്ങേറിയ പോലീസ് അതിക്രമത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട ഹർജികൾ അടിയന്തരമായി പരിഗണിക്കാമെന്ന് സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത്. വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് മുതിർന്ന അഭിഭാഷകൻ ഗോപാൽ ശങ്കരനാരായണനാണ് ഹർജികൾ അടിയന്തരമായി പരിഗണിക്കണമെന്ന് ചീഫ് ജസ്റ്റിസിനോട് ആവശ്യപ്പെട്ടത്. പ്രളയക്കെടുതി രൂക്ഷമായി തുടരുന്ന അസമിൽ ഇതുവരെ മരിച്ചത് 47 പേർ. 40 പേരെ കാണാതായി. 11 ജില്ലകളിലായി 2.71 ലക്ഷം പേരാണ് ദുരിതത്തിലായത്. മരണനിരക്ക് ഉയർന്നേക്കാമെന്നും ദുരിതബാധിതരിലെ 20% പേരിലേക്ക് എത്തിച്ചേരാൻ കഴിഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു. നാശനഷ്ടങ്ങൾ വിലയിരുത്താൻ ഇന്ന് കേന്ദ്ര സംഘം സംസ്ഥാനത്തെത്തും. സർക്കാർ ജീവനക്കാരുടെ വ്യക്തിഗത സർവീസ് വിവരങ്ങൾ സൂക്ഷിക്കുന്ന സ്പാർക്ക് സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കാൻ ആധാർ അധിഷ്ഠിത ഒറ്റത്തവണ പാസ്വേഡ് നിർബന്ധമാക്കി. ജീവനക്കാരുടെ ആധാർ ബന്ധിപ്പിച്ച മൊബൈൽ ഫോണിലേക്ക് വരുന്ന ഒറ്റത്തവണ പാസ്വേഡ് ഉപയോഗിച്ച് മാത്രമേ സോഫ്റ്റ്വെയറിൽ പ്രവേശിക്കാനാവൂ. നിലവിൽ യൂസർ ഐഡിയും പാസ്വേഡും ക്യാപ്ചയും അടിസ്ഥാനമാക്കിയാണ് പ്രവേശനം. കാവേരി നദീജല വിഷയം ചർച്ച ചെയ്യാൻ കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാറും തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയും കൂടിക്കാഴ്ച നടത്തും. അടുത്ത മാസം 3 ചർച്ച നടത്താനാണ് ധാരണ. ചർച്ചയുടെ സ്ഥലവും തീയതിയും ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിട്ടില്ല. ജന്തർ മന്ദിറിലെ യുവജന പ്രക്ഷോഭത്തിന് ഐക്യദാർഢ്യവുമായി

0: കൊച്ചി പനമ്പള്ളി നഗറിൽ ആസാദി പാട്ടും പ്രതിഷേധവും കൂട്ടായ്മയിൽ പങ്കെടുത്ത റാപ്പർ വേടനെതിരെ കേസെടുത്ത് കേരള പോലീസ്. പനമ്പള്ളി നഗർ സെൻട്രൽ പാർക്കിന് സമീപം സംഘം ചേർന്ന് ജനങ്ങൾക്കും വാഹനങ്ങൾക്കും മാർഗതടസ്സം സൃഷ്ടിച്ചെന്നാണ് വേടനെതിരായ FIR. സംസ്ഥാനത്ത് തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതം നൽകാത്തതിനാൽ കിടപ്പ് രോഗികൾ ഉൾപ്പെടെയുള്ളവരുടെ പാലിയേറ്റീവ് സേവനം അവതാളത്തിൽ. രോഗി പരിചരണത്തിനൊപ്പം മരുന്ന്, മറ്റത്യാവശ്യ സാധനങ്ങൾ തുടങ്ങിയ സേവനം തദ്ദേശ സ്ഥാപനങ്ങൾ സാന്ത്വന പരിചരണ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നുണ്ട്. ഫണ്ടില്ലാത്തതിനാൽ 2026-27 സാമ്പത്തിക വർഷം ഇത് എങ്ങനെ സാധ്യമാകുമെന്ന ആശങ്കയിലാണ് തദ്ദേശ സ്ഥാപനങ്ങൾ. തദ്ദേശ സ്ഥാപനങ്ങൾക്കുള്ള പദ്ധതി വിഹിതത്തിന്റെ ആദ്യ ഗഡുവായ 3,396 കോടി രൂപ നൽകാത്തതിനാൽ ബഡ്സ് സ്കൂളുകളുടെ പ്രവർത്തനവും സ്കോളർഷിപ്പ് വിതരണവും നിലച്ച മട്ടിലാണ്. സംസ്ഥാനത്തെ 657 ബഡ്സ് സ്കൂളുകൾ, ബഡ്സ് റീഹാബിലിറ്റേഷൻ സെന്ററുകൾ എന്നിവിടങ്ങളിലെ 22,130 കുട്ടികളുടെ പരിശീലനമാണ് സർക്കാർ നിലപാടിൽ മങ്ങുന്നത്. ഇതിൽ ഗൃഹാന്തരീക്ഷ പഠനം ലഭിക്കുന്ന കിടപ്പ് രോഗികളും ഉൾപ്പെടും. സംസ്ഥാനത്ത് മഴ വീണ്ടും സജീവമാകുന്നു. കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ ഇന്നും, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർകോട് ജില്ലകളിൽ നാളെയും മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചു. കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന ഉപതെരഞ്ഞെടുപ്പിനുള്ള കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചു. മട്ടന്നൂർ നഗരസഭയിലെ 17 വാർഡായ ഉരുവച്ചാൽ, പെരളശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ 6 വാർഡ് ബാവോഡ്, ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കാണ് ഉപതെരഞ്ഞെടുപ്പ്. കണ്ണൂർ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിനെതിരെ ഒരു വിഭാഗം ഓഹരി ഉടമകൾ ഉന്നയിച്ച ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന് കിയാൽ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. കഴിഞ്ഞ 3 സാമ്പത്തിക വർഷങ്ങളിലായി യാത്രക്കാരുടെ എണ്ണത്തിലും വരുമാനത്തിലും സ്ഥിരമായ വളർച്ച രേഖപ്പെടുത്തുന്ന കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ പ്രതിച്ഛായ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് അടിസ്ഥാനരഹിതമായ ആരോപണമെന്നും അധികൃതർ പറഞ്ഞു. ലോക ചെസ് ഫെഡറേഷന്റെ ഇടക്കാല പ്രസിഡന്റായി ഇന്ത്യയുടെ വിശ്വനാഥൻ ആനന്ദ്. റഷ്യക്കാരനായ പ്രസിഡന്റ് അർക്കഡി ഡോക്കോവിച്ച് യൂറോപ്യൻ യൂണിയന്റെ വിലക്കപ്പെട്ടവരുടെ പട്ടികയിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് സ്ഥാനമൊഴിഞ്ഞു. ഇതോടെ നിലവിൽ ഡെപ്യൂട്ടി പ്രസിഡന്റായ ആനന്ദിന് പ്രസിഡന്റ് പദവി ലഭിച്ചു. ചെസ് ഒളിമ്പ്യാഡിൽ കിരീടം നിലനിർത്താനിറങ്ങുന്ന ഇന്ത്യൻ ടീമിൽ ഇടം പിടിച്ച് മലയാളി ഗ്രാൻഡ്മാസ്റ്റർ നിഹാൽ സരിൻ. 16-27 വരെ ഉസ്ബെക്കിസ്ഥാനിലെ സമർഖണ്ഡിലാണ് ഒളിമ്പ്യാഡ് നടക്കുന്നത്. 23rd കോമൺവെൽത്ത് ഗെയിംസിന്റെ മത്സരവേദി വെള്ളിയാഴ്ച ഉണർന്നു. ഇന്ത്യൻ സമയം വ്യാഴാഴ്ച രാത്രിയായിരുന്നു ഉദ്ഘാടന ചടങ്ങ്. നിങ്ങൾ ഇതുവരെ കേട്ടത് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വിശേഷങ്ങൾ.
1: റേഡിയോ മലബാർ പത്രവിശേഷം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സ്റ്റിച്ച് വെൽ, ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ, മട്ടന്നൂർ. സ്റ്റിച്ച് വെൽ, ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. കല്യാണം, എൻഗേജ്മെന്റ്, ഫംഗ്ഷൻ ഏതുമാവട്ടെ, പാർട്ടി വെയർ, നിങ്ങളുടെ ഇഷ്ടവസ്ത്രങ്ങൾ, അങ്ങനെയെല്ലാം ഏറ്റവും മനോഹരമായ ഫിനിഷിംഗോടെ നിങ്ങൾക്കരികിലെത്തുന്നു. സ്കൂൾ, കോളേജ്, ഹോസ്പിറ്റൽ, സ്കൗട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി എല്ലാത്തരം യൂണിഫോമുകളും സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു. ഇനി മുതൽ ന്യൂ ലുക്ക്, സ്മാർട്ട് ലുക്ക്, എല്ലാത്തിനും കൂട്ടായി സ്റ്റിച്ച് വെൽ, ബോട്ടിക് ബ്യൂട്ടി പാർലർ ആൻഡ് യൂണിഫോംസ്, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മാൾ, മട്ടന്നൂർ. ഫോൺ 7999-447-6836, 9447-371-836, 8078-502-836.
0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ 10 പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
2: കോക്കനട്ട്. കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
2: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
2: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
2: ഫോൺ 9188951780.
1: സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമത് ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
3: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും
2: പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM. താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
2: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും താരസ്വരത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ലാലു അലക്സ് എന്ന താരത്തിന്റെ അഭിനയ ജീവിതത്തിലൂടെ ഒന്ന് സഞ്ചരിച്ചു നോക്കാം. വിശേഷങ്ങളുമായി നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ അശ്വിനി. മലയാള സിനിമയിലെ ഒട്ടുമിക്ക അഭിനേതാക്കളും എല്ലാ തരത്തിലുള്ള കഥാപാത്രങ്ങളും ചെയ്തു ശീലിച്ചവരാണ്. അതുപോലെ തന്നെ ലാലു അലക്സും മലയാള സിനിമയിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയിട്ടുണ്ട്. ഹാസ്യവേഷങ്ങളും വില്ലൻ കഥാപാത്രങ്ങളുമെല്ലാം അദ്ദേഹം ഒരിക്കൽ കണ്ടാൽ പിന്നീട് മറക്കാനാവാത്ത തരത്തിൽ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ട്.
4: ഏകദേശം എനിക്ക് തോന്നുന്നത് ഒരു 6-7 മാസം മുമ്പ് ഒരു ദിവസം എനിക്ക് ആദ്യമേ ഫോൺ വരുന്ന ആന്റണിയുടെയാണ്. ആന്റണി എന്നെ വിളിക്കുന്നു. കുറേ കാലം കൂടി ആന്റണി ആദ്യമായിട്ട് എന്നെ ഒന്ന് വിളിക്കുന്നു. ആന്റണി വിളിച്ചിട്ട് പറഞ്ഞ ഡയലോഗൊക്കെ എന്താ പറയണ ടച്ചിങ് ആയിരുന്നു, സന്തോഷം തരുന്നതായിരുന്നു. പഴയ ഞങ്ങൾ പഴയതായിട്ടുള്ള ആ ഒരു സ്നേഹമാണ്. എന്നാലും പറഞ്ഞു, ഇങ്ങനെയാണ് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു. ഞാനും എനിക്ക് സന്തോഷമായി. ഇപ്പോൾ രാജു വിളിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 5 മിനിറ്റ്സ് എടുത്തില്ല, അതിനു മുമ്പേ രാജുവിൻ്റെ ഫോൺ എനിക്ക് വന്നു. ലാലിച്ചായ, ആ മോനെ, ഞാൻ പറഞ്ഞു. ലാലിച്ചായനെ ഹീറോ ആക്കി വെച്ച് ഞാനൊരു സിനിമ ഡയറക്റ്റ് ചെയ്യാൻ പോവാ, എനിക്ക് എന്ത് തരും എന്നൊരു ചോദ്യമാണ്. ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാടാ, എൻ്റെ ഈ വീട് സ്ഥലം നിനക്ക് എഴുതി. അവിടെ നിന്ന് തുടങ്ങിയതാണ്. എനിക്ക് ഒരു വിഷുണ്ടായിരുന്നു, ഒരു ആഗ്രഹം. പ്രവത്തോടെ നടക്കുമ്പോൾ നസീർ സാറിൻ്റെയും ശിവാജി സാറിൻ്റെയും അങ്ങനെയൊക്കെ എന്താ പറയുക, കാന്തറാവിൻ്റെ തെലുങ്ക് സിനിമകളും ഒക്കെ ഇങ്ങനെ കണ്ട് നടക്കുമ്പോഴേക്കും, ഹോ, എന്ന രസമാണ്, ഇതുപോലെ ഒന്ന് സിനിമയിൽ അഭിനയിക്കണമെത്തിരുന്നെങ്കിൽ എന്ന ഒരു 15 വയസ്സ് മുതലെങ്കിലും ഒരു വിഷുണ്ടായിരുന്നു. പക്ഷെ അത് നടക്കുന്ന കാര്യമാണ്, അതെങ്ങനെ നടക്കാൻ. എങ്കിലും ഓരോ സിനിമ കാണുമ്പോഴും അത് കൊല്ലത്ത് വെച്ച് അങ്ങ് സംഭവിക്കുകയത് ആ വിഷ അങ്ങ് നിറവേറ്റി തന്നു. അങ്ങനെ കുറച്ച് സിനിമകൾ ചെയ്തു. അത് ചെയ്തപ്പോൾ തന്നെ കിട്ടിയത് തന്നെ ആദ്യമേ ചെറിയൊരു വേഷമാണ്, ഫസ്റ്റ് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുന്നത് ശങ്കർനായ സാർ. അത് കഴിഞ്ഞ് അടുത്ത ശങ്കർനായ സാറിൻ്റെ പടത്തിലും എനിക്ക് ചെറിയൊരു വേഷം. 3-ാമത്തെ പടത്തിലാണ് ഞെട്ടിച്ചത്. അതിൽ മെയിൻ വില്ലൻ ആരൊക്കെയാണ്? നസീസ, ഉമ്മൂക്ക, അങ്ങനെ ഭാസി സാറ്, ബൗദു സാറ്, ജോസ് പ്രാശിയേട്ടൻ, മീനാമ്മച്ചി, ശ്രീലത, അങ്ങനെ മലയാള സിനിമ മുഴുവനും സുകുമാരി ചേച്ചി, അങ്ങനെ പറയുവാണെങ്കിൽ ഞാൻ ആ മുഴുവനും പേരുടെ പേര് പറഞ്ഞു. അതിലേക്ക് മെയിൻ വില്ലനായിട്ട് എനിക്ക് കിട്ടുവാണ് നസീർ സാറിൻ്റെ കൂടെ. ചിന്തിക്കുമ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്കിന്നും പറയുമ്പോഴതരുത്. അതൊരു അവിടുന്ന് അങ്ങനെ അങ്ങ് സിനിമ തുടങ്ങി.
2: മൂവാറ്റുപുഴ താലൂക്കിലെ പിറവത്ത് ചാണ്ടിയുടെയും അന്നമ്മയുടെയും 3 മക്കളിൽ 2-ാമത്തെ കുട്ടിയായാണ് ലാലു അലക്സ് ജനിച്ചത്. അദ്ദേഹത്തിന്റെ മൂത്ത സഹോദരനാണ് റോയ്, ഇളയ സഹോദരി ലൈല. 1986 ലാലു അലക്സ് ബെറ്റിയെ വിവാഹം ചെയ്തു. ബെൻ, സെൻ, സിയ എന്നിങ്ങനെ 3 മക്കളാണുള്ളത്. ഇതിൽ തന്നെ ബെൻ ഓർക്കൂട്ട് ഒരു ഓർമ്മക്കൂട്ട് എന്ന ചിത്രത്തിൽ അഭിനയിച്ചിട്ടുമുണ്ട്. ലാലു അലക്സിന്റെ ഒരുപാട് കഥാപാത്രങ്ങൾ പറയുന്ന കൂട്ടത്തിൽ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കഥാപാത്രമാണ് കല്യാണരാമൻ എന്ന ചിത്രത്തിലേത്. ഷാഫിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത്. ലാൽ ക്രിയേഷൻസിന്റെ ബാനറിൽ ലാൽ നിർമ്മാണം ചെയ്ത ഈ ചിത്രം ലാൽ റിലീസാണ് വിതരണം ചെയ്തത്. കഥയും തിരക്കഥയും സംഭാഷണവും ഒക്കെ എഴുതിയത് ബെന്നി പി നായരമ്പലവും. പ്രേക്ഷകരുടെ ഹൃദയം തൊട്ട ഒരു കുടുംബ ചിത്രമായിരുന്നു കല്യാണരാമൻ. ഇതിൽ നവ്യ നായരുടെ ഗൗരി എന്ന കഥാപാത്രത്തിന്റെ അച്ഛൻ തമ്പിയായിട്ടാണ് ലാലു അലക്സ് പ്രത്യക്ഷപ്പെട്ടത്. ഒരുപാട് നർമ്മ മുഹൂർത്തങ്ങൾ അദ്ദേഹം ഈ സിനിമയിലൂടെ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഒരഭിനേതാവിന് എത്രത്തോളം തന്റെ കഥാപാത്രത്തോട് നീതി പുലർത്താൻ പറ്റുമെന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ലാലു അലക്സിന്റെ ഈ ഒരു കഥാപാത്രം. ആദ്യം ഒരുപാട് നമ്മെ ചിരിപ്പിച്ച് മുന്നേറിയ ഈ ഒരു കഥാപാത്രം മകളെ വിവാഹം ചെയ്തു കൊടുത്തതിന് ശേഷം മകളുടെ മരണവാർത്ത അറിയുമ്പോഴുണ്ടാവുന്ന ഭാവമാറ്റം,
5: പിന്നീട് രണ്ടാമത്തെ മകളുടെ ജീവിതത്തിലും ഇത് തന്നെ സംഭവിക്കുമെന്നറിഞ്ഞു.

0: പിന്നീടുണ്ടാകുന്ന നിമിഷങ്ങൾ, നെഞ്ചിടിപ്പ് എല്ലാം വളരെ പക്വതയോടുകൂടി വ്യക്തതയോടുകൂടി പ്രേക്ഷകന് മുന്നിലേക്ക് എത്തിക്കാൻ ഇദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്.
1: നീ ഇവിടെ തന്നെ
2: ഉണ്ടായിരുന്നു?
1: ഞങ്ങള് വന്നത് ഒരാലോചനയായിട്ടാ. ഇപ്പൊ ഞങ്ങളുടെ അടുത്ത ബന്ധുക്കൾ എന്ന് പറയാൻ നിങ്ങൾ മാത്രല്ലേ ഉള്ളൂ, അതുകൊണ്ടെല്ലാം നിങ്ങളുമായിട്ട് ആലോചിച്ചിട്ടൊക്കെ വേണ്ടേ. ആ മോളെ, കാര്യം വേറെ ഒന്നുമല്ല, നമ്മുടെ ഗൗരിയുടെ കല്യാണക്കാരിയാ. എല്ലാം കൊണ്ടും ഇതൊരു നല്ല കാര്യമായിട്ടാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. ഇനി നിങ്ങളുടെ അഭിപ്രായം കൂടി അറിയണം. രാമൻകുട്ടി, നീ എന്താ മാറിയിരിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ.
2: അത് നിങ്ങൾ വലിയ ആൾക്കാർ തമ്മിൽ അങ്ങോട്ട് സംസാരിച്ചാ മതി. എനിക്ക് കല്യാണാലോചന എന്നൊക്കെ കേൾക്കുമ്പോ തന്നെ ദാണാ.
1: അല്ല ചെറുക്കനാരാ, നിങ്ങൾക്കറിയാവുന്ന ചെറുക്കനാ, അന്ന് ഇവരുടെ കല്യാണത്തിന് പാട്ടൊക്കെ പാടിയില്ലേ ഉണ്ണി, അവൻ തന്നെയാ ആള്.
3: കൊള്ളാം, നല്ല മിടുക്കൻ ചെറുക്കനാ, നമ്മുടെ ഗൗരിയായിട്ട് ചേരും. ആര് കണ്ടാലും കുറ്റം പറയില്ല, നല്ല കാര്യമാണ്.
1: തൽക്കാലം ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം ഞങ്ങൾ അവളോട് പറഞ്ഞിട്ടില്ല. അവർ തമ്മിൽ ചെറുപ്പം മുതലെ കളിച്ചു വളർന്നവരാണല്ലോ, ഇഷ്ടക്കുറവ് കാണില്ല. പക്ഷേ അവൻ ലോകം മുഴുവനും കറങ്ങുന്നവനാ. ഇനി അവന്റെ മനസ്സിൽ വേറെ ആരെങ്കിലും ഉണ്ടോ എന്നാ. ഇപ്പോ ഇങ്ങനെ ഒരു പ്രപ്പോസലുമായി ഞങ്ങൾ അവിടെ ചെന്നിട്ട് അവരുടെ ഭാഗത്തുനിന്ന് നോ എന്ന് പറഞ്ഞാൽ അത് രണ്ടു കൂട്ടർക്കും ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് നിങ്ങൾ ഉണ്ണിയായിട്ട് ഈ കാര്യം ഒന്ന് സംസാരിക്കണം. അവന്റെ മനസ്സ് എന്താണെന്നൊന്ന് അറിയണല്ലോ.
3: അതെ, അതാ അതിന്റെ ശരി. പിള്ളേരുടെ മനസ്സിൽ അങ്ങനെ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോന്ന് ആദ്യം അറിയണം. എന്നിട്ട് വീട്ടുകാരോട് സംസാരിക്കാം. ഇതുപോലുള്ള കാര്യങ്ങൾ അതിന്റെ തഞ്ചത്തിലൊക്കെ ചോദിച്ചറിയാൻ സാമർത്ഥ്യമുള്ള ആളല്ലേ നിൽക്കുന്നത്. നമുക്ക് ഇവരെ തന്നെ പറഞ്ഞേക്കാം. എന്താ?
1: അത് ശരിയാ, ഇവര് തരക്കാരാകുമ്പോ കാര്യങ്ങളൊക്കെ ഉണ്ണി തുറന്നു പറഞ്ഞോളൂ.
2: അല്ല, ഞാൻ പോണ്ട കാര്യമുണ്ടോ? ഒന്ന് ഫോൺ ചെയ്ത് ചോദിക്കേണ്ട
3: കാര്യം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേരിട്ട് സംസാരിക്കുന്നതാ അതിന്റെ ശരി. താമസിക്കണ്ട, നീ ഇന്ന് തന്നെ ബാംഗ്ലൂർക്ക് പുറപ്പെട്ടോളൂ,
1: ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തോളാം.
3: നീ കൂടുതലൊന്നും ആലോചിച്ച് തലമുണ്ടാക്കണ്ട, പറയുന്ന അങ്ങോട്ട് കേട്ടാ മതി.
1: കുറച്ച് ദിവസം കൊണ്ട് ഒരു പ്രേമം ഇത്രയധികം പടർന്ന് പന്തലിക്കും അച്ചു?
3: എനിക്കറിയില്ല, പന്തലിക്കും മുത്തച്ഛ.
4: പിന്നെ പന്തലിക്കുന്നു മാത്രല്ല, പന്തലിച്ച് പൂടുകയും ചെയ്യും. അതിന് കുറച്ച് നിമിഷങ്ങൾ മാത്രം മതി അല്ലേ കാർത്യായനി?
1: നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതങ്ങ് തുറന്നു പറയാമായിരുന്നില്ലടാ കുട്ടിരാമ. നീ ബാംഗ്ലൂരിന്ന് പുറപ്പെട്ട ഉടനെ തന്നെ അവൻ എന്നെ വിളിച്ചിരുന്നു. ഉണ്ണി, നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അവനാണ് എന്നോട് പറഞ്ഞത്. അല്ല, നിങ്ങൾ എന്താ വിചാരിച്ചത് ഞങ്ങൾ ഇതിനെതിരെ നിൽക്കുമെന്ന്? ഇതിൽ പര സന്തോഷം ഞങ്ങൾക്ക് വേറെ എന്തുണ്ടാ കുട്ടിരാമ? എന്റെ ഈ രണ്ടു മക്കളും ഒരുമിച്ച് ഒരു വീട്ടിൽ താമസിക്കാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യാ. എന്റെ മകൾ ഗൗരിയും തെക്കേടത്ത് പരേതനായ ശ്രീധരനുണ്ണിയുടെ മകൻ രാമൻകുട്ടിയും തമ്മിലുള്ള വിവാഹം ഈ വരുന്ന തുലാമാസം 14-ാം തീയതി നടത്താനായി തീരുമാനിച്ച വിവരം നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സന്തോഷത്തോടെ അറിയിക്കുന്നു.
5: ഈ വിവാഹം നടക്കാൻ പാടില്ല. മകളെ വിവാഹം കഴിച്ച് അയക്കാൻ പോകുന്ന ഈ തെക്കേടത്ത് തറവാട് എനിക്ക് നന്നായിട്ടറിയാം. അവിടുത്തെ കാർന്നൂർ ചില കർമ്മങ്ങൾക്ക് വേണ്ടി പണ്ടിവിടെ വന്നിട്ടുണ്ടേ, നല്ല പരിചയാ. എങ്കിലും സത്യം മറച്ചു വെക്കുന്ന പാപമാണെന്ന് വിശ്വസിക്കുന്നോണ്ട് പറയാ, ആ തറവാട്ട് സ്ത്രീകൾ പാടില്ല. ആ കുടുംബത്തിന്റെ ചരിത്രം നോക്കിയാൽ തന്നെ അറിയാലോ അത്. ഈ വിവാഹം വേണ്ടെന്ന് വെക്കുക വിശ്വാസം ഉണ്ടെങ്കിൽ, അതല്ല വരുന്ന ഭവിഷ്യത്തുകളെ നേരിടാമെന്നുള്ള ധൈര്യം ഉണ്ടെങ്കിൽ അങ്ങനെ നടത്തുക.
2: ഞങ്ങളുടെ വിവാഹം കാണാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നത് ഏടത്തിയമ്മയായിരുന്നു.
1: ശരിയാ, എന്റെ മോള് മറ്റൊരു ലോകത്തിരുന്ന് ഇപ്പൊ എല്ലാം അറിയുന്നുണ്ടാവും.
2: എന്താ ഇന്ന് വല്ലാതെ?
1: രാമൻകുട്ടി, സ്വസ്ഥമായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. നമുക്ക് അല്പനേരം എങ്ങോട്ടെങ്കിലും മാറി നിൽക്കാം. ചിലപ്പോ ഇതൊക്കെ ഒരു അന്ധവിശ്വാസമായിരിക്കാം, പക്ഷേ എനിക്കതങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്നില്ല. ഒരു മോള് നഷ്ടപ്പെട്ടതിന്റെ വേദന ഇപ്പോഴും അങ്ങ് തീർത്ത് മാറിയിട്ടില്ല. ഇതിപ്പോ നമുക്ക് രണ്ടുപേർക്കും മാത്രമേ അറിയാവൂ, മറ്റൊരാള് ഇതറിയരുത്. ഈ കാര്യങ്ങളൊക്കെ ഗൗരിയോട് പറഞ്ഞാൽ നിന്നോടുള്ള സ്നേഹത്തിന്റെ പേരിൽ മരിക്കാൻ തയ്യാറായിട്ടാണെങ്കിലും അവൾ ഈ വിവാഹത്തിന് വേണ്ടി ശാഠ്യം പിടിക്കും. അതുകൊണ്ട് ഈ കഥകൾ ആരെ അറിയിക്കാതെ നീയായിട്ട് തുടങ്ങി വെച്ചതെല്ലാം നീയായിട്ട് തന്നെ എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിച്ചു തരണം. സ്വന്തം മകളുടെ ജീവന് വേണ്ടി ഒരച്ഛൻ നിന്നോട് അപേക്ഷിക്കുകയാണ്. എന്റെ അനുജൻ കാണിച്ച നെറിവേടിനെ ഞാൻ മാപ്പിക്ക മാപ്പി ചോദിക്കേണ്ടത് ഞാനാണ് അച്ഛു. നിങ്ങളുടെ ബന്ധം തകർത്തതിന് മനസ്സുകൊണ്ട് പോലും നീ അവനെ ശപിക്കരുത്, വെറുക്കരുത്. എല്ലാത്തിനും കാരണക്കാരൻ ഈ ഞാനാ. എന്റെ മോളുടെ ജീവൻ വെച്ച് ഇനിയൊരു പരീക്ഷണത്തിന് ഞാൻ തയ്യാറല്ല.
6: എല്ലാരും കൂടെ എന്നെ ചതിക്കായിരുന്നു അല്ലേ? എനിക്ക് എനിക്ക് രാമകുട്ടിയെ കാണണം.
0: ആയിരത്തി തൊള്ളായിരത്തി 1978 പുറത്തിറങ്ങിയ ഈ ഗാനം മറക്കുമോ എന്ന ചിത്രത്തിലൂടെയാണ് ലാലു അലക്സ് തന്റെ കരിയർ ആരംഭിച്ചത്. ഐ വി ശശിയുടെ തൃഷ്ണ, തുഷാരം, അഹിംസ തുടങ്ങിയ സുപ്രധാന ചിത്രങ്ങളിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഐ വി ശശിയുടെ തന്നെ ഈ നാട് എന്ന സിനിമയിൽ എസ് പി അലക്സാണ്ടർ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു. അതിനുശേഷം ഐ വി ശശിയുടെ കാണാമറയത്ത്, ആൾക്കൂട്ടത്തിൽ തനിയെ, ജോൺ ജാഫർ ജനാർദ്ദനൻ, മൃഗയ, ബാലചന്ദ്ര മേനോന്റെ കാര്യം നിസാരം, പ്രശ്നം ഗുരുതരം തുടങ്ങിയ ചിത്രങ്ങളിൽ വില്ലൻ കഥാപാത്രങ്ങളായി അഭിനയിച്ചു. ടി ദാമോദരൻ മാഷിന്റെ രചനയിൽ വന്നതും എന്നാൽ അധികം ആരും പറഞ്ഞു കേൾക്കാതെ പോയതുമായ ചിത്രമാണ് മൃത്യുഞ്ജയം. 1988 പുറത്തിറങ്ങിയ ഈ പടത്തിൽ വില്ലൻ പരിവേഷമുള്ള കഥാപാത്രമായിരുന്നു ലാലു അലക്സ് ചെയ്തത്.
1: ഞാൻ അമ്മാവൻ എന്നോട് ഇങ്ങനെ പെരുമാറുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല.
7: ഈ പട്ടിയെ പിടിച്ച് പുറത്താക്ക്. ഇതിനെ
8: അമ്മാവ,
7: ഞാൻ
1: അമ്മാവന്റെ മൈസൂറുള്ള കുടുംബക്കാർക്കും ചാർച്ചക്കാർക്കും മുതലും കൊടുത്തു, ബംഗ്ലാവും തീർത്തു കൊടുത്തു. നേർപ്പങ്ങളുടെ മകനല്ലേ ഞാൻ, അച്ഛനും ഇല്ല അമ്മയില്ല, പിന്നെ എന്തിനാ എന്നെ മാത്രം മാറ്റി നിർത്തുന്നത്?
7: നിന്റെ സ്വഭാവ ഗുണം കൊണ്ട്.
1: വല്ലവരും പറയുന്നത് കേട്ടിട്ട്,
7: വല്ലവരുമല്ല ഇവിടുത്തെ ഡി എഫ് ഒ തെളിവോടെ റിസർവ് വനത്തിൽ റൌഡികളോടൊപ്പം താൻ നടത്തുന്ന ആനനായാട്ടും ചന്ദന കടത്തും, കൂടാതെ കറുപ്പും കഞ്ചാവും വിൽപ്പനയും.
1: എന്റെ ഭഗവതി, ആ എന്റെ സമയദോഷം.
7: ആ ഇല്ല, ഇപ്പോൾ ചെലവിനുള്ള പണം നീ ഇവിടെ ഒന്ന് പറ്റുന്നുണ്ടല്ലോ. മേലിൽ ഇതുപോലെ വല്ലതും കേട്ടാൽ ഞാനത് നിർത്തും, പിന്നെ പഠിച്ചോട്ടെ, ഞാൻ സമ്മതിക്കില്ല.
1: അല്ല, അമ്മാവന്റെ മനസ്സിൽ ആരാണ് വിഷം കയറ്റിയതെന്ന് എനിക്കറിയാം. ഇല്ലാത്ത പറഞ്ഞുണ്ടാക്കുന്നവനോട് ദൈവം ചോദിച്ചോളും.
7: നാഗേന്ദ്ര,
1: എന്തോ
7: വിസ്തരിച്ച് കരയാനാണെങ്കിൽ അപ്പുറത്ത് വെക്കോളൂ, എനിക്ക് പേപ്പർ വായിക്കണം. അപ്പുറത്ത്
8: മൊട്ടേരിച്ചിരിക്കുക, പറഞ്ഞാലും മനസ്സിലായി. കോപ്പ്
4: രണ്ടുപേരും കൂടെ ഒരു കൂടെ കീഴിലേ പള്ളിയിൽ പോകാറുള്ളൂ അല്ലേ? ഒരു കുടയും കുഞ്ഞു
7: പങ്ങളും.
4: ഞാനേ കഞ്ചാവ് കച്ചവടം നടത്തും, ചന്ദനം കടത്തും, കാട്ടാനെ കൊന്ന് അതിന്റെ കൊമ്പും നിൽക്കും. നിനക്കെന്താ അതിൽ നഷ്ടം? നിന്റെ അപ്പർ സമ്പാദിച്ചിട്ടതല്ലോ ഞാൻ എടുക്കാൻ വന്നോ. നഗത്ര, തെക്കിൽ നിന്ന് വന്ന ചേട്ടന്മാർ ഞങ്ങളുടെ കാടും മലയും കയറി പിടിച്ചെടുത്ത് നുണയും വേഷണയും പറഞ്ഞ് എന്നെ അകറ്റി എന്റെ അമ്മാവന്റെ സ്വത്തുക്കൾ തട്ടിയെടുക്കാൻ ശ്രമിച്ചാണ്ടല്ലോ. ഞങ്ങൾ കുടുംബക്കാരുണ്ടോ അവിടെ? കഷ്ണം കഷ്ണമായി അരിഞ്ഞുകളയും സൂക്ഷിച്ചോ. എടാ
6: ചേട്ടാ,
4: തോന്നിയാസം പറയത്, നിനക്ക് തോന്നിവാസം കാണിക്കാമല്ലടാ. സ്വന്തം പെങ്ങളെ ആ കിഴവിന് കൂട്ടിക്കൊടുത്തിട്ട്
7: എന്താ ഇത്?
2: കൗണ്ടറിയാ മോശം, ഞാനല്ലേ പറഞ്ഞത്?
4: അച്ഛൻ പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നു, ഉപദേശിക്കുന്ന ആളല്ലേ. ഇനി എന്റെ കാര്യത്തിൽ ഇടപെട്ടാൽ ഇവന്റെ ശവം വീഴുമെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. പിന്നെ കൗണ്ടറിനെ അച്ഛൻ അറിയാമല്ലോ.
0: ജോഷിയുടെ ആ രാത്രി, ഭൂകമ്പം, അലക്കടലിനക്കരെ, മിനിമോൾ, മുഹൂർത്തം 11:30, നായർ സാബ് തുടങ്ങിയ ചിത്രങ്ങളിൽ ലാലു അലക്സ് ശ്രദ്ധിക്കപ്പെടുന്ന വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്. കെ മധുവിനെ പോലെയുള്ള സംവിധായകർക്കൊപ്പം മൂന്നാം മുറ, അടിക്കുറിപ്പ്, ഒരുക്കം, ചതുരംഗം എന്നീ ചിത്രങ്ങളിലും പ്രവർത്തിച്ചു. അതുപോലെ സത്യനന്ദിക്കാടിനൊപ്പം കളിക്കളം, ഒരാൾ മാത്രം എന്നീ ചിത്രങ്ങളിലും, കമലിനൊപ്പം മഞ്ഞു പോലൊരു പെൺകുട്ടി, നിറം എന്നിവയിലും പ്രവർത്തിച്ചു. വളരെ വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെയാണ് മഞ്ഞു പോലൊരു പെൺകുട്ടി എന്ന ചിത്രത്തിൽ ഇദ്ദേഹം അവതരിപ്പിച്ചത്. കാണുമ്പോൾ ഒരു കോമഡി കഥാപാത്രം, പക്ഷേ മനുഷ്യരുടെ യഥാർത്ഥ ചിത്രമാണ് ഈ ഒരു കഥാപാത്രത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ചിലപ്പോഴെല്ലാം നമ്മൾ പുറത്ത് കാണുന്ന മുഖങ്ങളല്ല പലരുടെയും യഥാർത്ഥ അവസ്ഥ എന്നുള്ള തിരിച്ചറിവാണ് ഈ ഒരു കഥാപാത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അത്രമാത്രം ഉൾക്കൊണ്ടു കണ്ടാൽ മാത്രമേ ലാലു അലക്സിന്റെ ഈ ഒരു വേഷത്തെ പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. മനസ്സിൽ നിറയെ വേദനകൾ വെച്ച് എന്നാൽ പുറമെ ചിരിച്ച് വളരെ ലാഘവത്തോടെ എല്ലാ പ്രശ്നങ്ങളെയും കാണുന്ന ഒരു വ്യക്തി.
9: My wife and I were happy for 20 years. Then we met. നിങ്ങളെ നോക്കിയോ, ഇത് വെച്ചാ എന്റെ ജീവിതത്തിൽ ഞാൻ എഴുതാൻ പോണത്. കൊള്ളാം,
10: മാനുവലിന്റെ അല്ലേ,
9: ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. അതെ, നമ്മളിങ്ങനെ കൂട്ടമായിട്ട് ആഹഹാ പറഞ്ഞ് ചിരിച്ചറിഞ്ഞിട്ട് എനിക്ക് ബോറടിക്കുന്നു. ഞാൻ ഇനി ഒറ്റയ്ക്കൊന്ന് നടക്കട്ടെ. നിങ്ങൾ വിട്ടു വിട്ടു. ഹലോ ഹലോ ഹലോ, കൊറേ ദിവസമായിട്ട് നിങ്ങളെ ഈ വഴിക്കൊന്നും കാണാനില്ലല്ലോ.
11: മാനുവൽ ഈ വഴിക്കാ നടക്കുന്നതെന്ന് അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ റൂട്ടൊന്ന് മാറ്റിയതാ.
9: ഓ തമാശ തമാശ, പണ്ടൊക്കെ പെണ്ണുങ്ങളൊന്ന് പെറ്റുകഴിഞ്ഞാൽ കിളവികളായി. ഇപ്പൊ കണ്ടില്ലേ, മിസ്സിസ് ശേഖർ മോളെ പ്രസവത്തിന് കൊണ്ടുവന്നിട്ടും കെട്ടിക്കാവുന്ന പരുവത്തിലല്ലേ. ഇതെങ്ങനെ സാധിക്കുന്നു മിസ്സിസ്?
11: ഒന്നും മാനുവലേ, ഞങ്ങൾ ഇതിലൊക്കെ വീഴുന്ന പ്രായം കഴിഞ്ഞു. ദേവീയത് ഞങ്ങളെ വെറുതെ വിട്.
9: ഓ, നിങ്ങളുടെ കൂടെ നടന്നാലേ എന്റെ ചെറുപ്പം പോവും. ഹലോ ജിബി,
11: ഹായ്.
9: ഹായ് മോളെ, പതുക്കെ ദൂരെ നിന്ന് ജിബി ഓടി വരണ കണ്ടാൽ ഒറ്റ നോട്ടത്തിൽ പി ടി ഉഷ അല്ലെങ്കിൽ ഷൈനി അബ്രഹാം ആണെന്നേ തോന്നുന്നു.
11: എന്റെ അങ്കിളെ, എത്രാമത്തെ തവണ അങ്കിളിത് എന്നോട് പറയണേന്ന് അറിയോ?
9: ആണോ, എങ്കിൽ ഞാൻ വിട്ടു. പക്ഷേ ഇത്തവണത്തെ ഇന്റർ യൂണിവേഴ്സിറ്റി അത്ലറ്റിക് മീറ്റിൽ 400 meters ബീനാ മോളുടെ റെക്കോർഡ് നമുക്ക് ബീറ്റ് ചെയ്യണം. ജിബിക്ക് അതിന് കഴിഞ്ഞാൽ വേളാങ്കണ്ണി മാതാവിനും എഴുതിരി കത്തിച്ചോളാവുന്ന ഞാൻ നേർന്നിരിക്കുക.
11: വേളാങ്കണ്ണി മാതാവും ഞാനും കൂടി അതിന് ട്രൈ ചെയ്തോളാം.
9: ആയിക്കോട്ടെ.
11: അങ്കിൾ ഇപ്പൊ ആ ആന്റിമാരുടെ കൂടെ നടക്കുന്ന എന്നെ പറ്റും. എന്റെ കൂടെ ഓടി എത്തില്ല.
9: ആര് പറഞ്ഞു? നീ വിചാരിക്കണോ, എനിക്ക് അത്ര പ്രായമൊന്നും ആയിട്ടില്ല.
11: നോക്കാം
9: നോക്കാം. റെഡി നിക്ക്.
12: ഇതും ആരോ എന്റെ തന്തയ്ക്ക് വിളിക്കാൻ വേണ്ടി വിളിക്കണതാ. വരുന്നു. ഹലോ, എന്റെ പൊന്ന് സെക്രട്ടറി സാറേ, എന്റെ മുതലാളി കാണിച്ച തോന്നിവാസിനെ എന്റെ തന്തയ്ക്ക് വിളിച്ചിട്ട് എന്താ കാര്യം? സാറ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് വിളിക്ക്, മാനേജർ സാർ അപ്പോഴേക്കും എത്തും. അപ്പൊ തന്തയ്ക്ക് നേരിട്ട് വിളിക്കാലോ. ആ വലിയ പോരാ സാർ. ശരി, ഇന്ന് മിക്കവാറും ഞാൻ ഈ മനുഷ്യനെ ഉടക്കി കടിച്ച് കൊല്ലും, ഇല്ല ഞാൻ വലിയ ട്രെയിനും തലവയ്ക്കും.
9: കുറച്ചു നാളായി നിന്നെ ഞാൻ നോട്ടം വിട്ടിട്ട്. സ്ത്രീകളെ കാണുമ്പോ അവന്റെ ഒരു മോരി ശൃംഗാരം. പച്ചക്കറി വിൽക്കാൻ മന്നവൻ പച്ചക്കറി വിറ്റാ മതി, അല്ലാതെ അവരുടെ കുടുംബകാര്യങ്ങളൊന്നും അന്വേഷിക്കുന്ന.
11: അത് പോട്ടെ മാനുവൽ, ബാലൻ ഇവിടെ ദിവസം വരുന്ന ആളല്ലേ.
9: അയ്യോ, അത് കാര്യമില്ല. നിങ്ങൾ ലോല മനസ്സുകളാ. ഇവന്റെയൊക്കെ പ്രലോഭനത്തിൽ പോയി വീഴും, എന്നിട്ട് അവൻ പിന്നീട് ഫ്ലാറ്റിൽ കയറി വരും, കക്കും കവർച്ച നടത്തും, എന്നിട്ട് കൊല്ലും.
12: ഇയാൾക്ക് ഇത് എന്തിന്റെ അസുഖം? പെണ്ണുങ്ങളും വിലോ എന്നെ കൊണ്ട് മറ്റവർദ്ദാനം പറയിപ്പിക്കരുത്.
9: അയ്യോ എന്റെ ബാല, ഞാനൊരു തമാശ പറഞ്ഞതല്ലേ. സ്ത്രീകളോട് നമ്മൾ ബഹുമാനം കാണിക്കണ്ടേ? നീ ഒരു കാര്യം ചെയ്, ഇതിലെല്ലാ ഐറ്റംസും 2 kilo വീതം ഇവർക്ക് 3 പേർക്കും കൊടുത്തേരെ. കാശി കൊതിക്കട്ട, ഞാൻ തന്നോളാം.
11: പൈസ ഞങ്ങള് കൊടുത്തോളാം, മാനുവല് ബുദ്ധിമുട്ടണമെന്നില്ല.
9: എന്നാ ശകുന്തളേ?
12: അല്ല, എന്താ ഉദ്ദേശം?
9: എന്ത്,
12: എന്താ ഇതിന്റെ ഉദ്ദേശം?
9: ഞാൻ പച്ചക്കറി വാങ്ങിക്കുന്നു, നീ അല്ലേ പറഞ്ഞു ഉച്ചക്ക് സാമ്പാർ ഉണ്ടാക്കാന്ന്.
12: സാമ്പാറല്ല, സൂപ്പാ ഞാൻ വെക്കാ.
9: വെജിറ്റബിൾ സൂപ്പാ?
12: ഇങ്ങോട്ട് വന്ന്.
9: എന്നടാ,
12: ഇങ്ങോട്ട് വാ. പറയാം,
9: ഞാനിപ്പൊ അങ്ങോട്ട് വന്നിട്ട് എന്തിനാ? രാവിലെ തന്നെ കുളിച്ച് റെഡിയായി ഓഫീസിൽ പോകാനൊന്നുമില്ലല്ലോ. നീ പോയൊരു സുലൈമാനി ഇട്ടുണ്ട് വാടാ.
12: സുലൈമാനി ബ്രേക്ക്ഫാസ്റ്റ് ഒന്നുമില്ല. ഇന്ന് 2 in 1 തീരുമാനിക്കണം. കാര്യം ഞാൻ കുക്കാ, പക്ഷെ എനിക്ക് ഇവിടെ കുറച്ച് നിലയും വിലയൊക്കെ ഉണ്ട്, അത് നമ്മളായിട്ട് ഇല്ലാണ്ടാക്കരുത്.
9: അതിനിപ്പോ ഞാൻ എന്ത് ചെയ്തു നാടാവേ?
12: രാവിലെ തന്നെ ജേക്കബ് സാറെ ഒന്ന് ചീത്ത് വിളിച്ച് പോയുള്ളൂ. ഓരോ ദിവസം കഴിയും തോറും ഓരോ പിരി ലൂസാവാന്നാണ് പോംസാരം.
9: ലൂസായി ലൂസായി, ഒരു ദിവസം എല്ലാം കൂടെ അങ്ങ് അഴിഞ്ഞ് താഴെ വീഴും. അതിനല്ലടാ നമ്മള് ജീവിക്കണേ. ഇങ്ങനെ ഒരു മരമുണ്ട് അല്ല നാരായണൻകുട്ടി, ആ 7A തടിച്ചു വെളുത്ത് നല്ല പച്ച ചിരിയുമായി ഒരു പെങ്കൊച്ചിനെ 3-4 ദിവസമായിട്ട് കാണുന്നുണ്ടല്ലോ. അത് നമ്മുടെ KPR ആരെങ്കിലും ആണോ?
13: സോറി സർ, ഞാൻ ഈ സ്ത്രീകളുടെ കാര്യങ്ങൾ അന്വേഷിക്കാറില്ല.
9: നീ എനിക്കിട്ടൊന്ന് താങ്ങി
12: താങ്ങ്. കൊടുക്കേണ്ടതാണെങ്കിൽ താങ്ങണം അല്ലേ നാരായണൻകുട്ടി?
13: അത് ഞാൻ പറഞ്ഞില്ല.
9: താങ്ങാൻ എന്നാ, ഇത് തേങ്ങാക്കൊലയാണോ? നിനക്ക് അടുക്കള വേറെ പണിയൊന്നുമില്ലടാ.
12: എനിക്ക് പണി ഉണ്ടാക്കല്ലേ എന്ന് പറയലാണല്ലോ എന്റെ ഏറ്റവും വലിയ പണി.
9: നീ കൂവിക്കൂവി തെളിയണുണ്ട് കേട്ടാ.
14: നിങ്ങൾക്കെതിരെ അസോസിയേഷന് കിട്ടുന്ന 17-ാമത്തെ പരാതിയാണിത്. ഇത്തവണയും വിഷയം സ്ത്രീകളോട് അപമര്യാദയായി പെരുമാറിയെന്നത് തന്നെ. മിസ്റ്റർ മാനുവൽ ജി നയലിലെ മിസ്സസ് അന്നാ കുര്യന്റെ ഫ്ളാറ്റിൽ ചെന്ന് കയറി അവരോട് തോന്നിയാസം പറഞ്ഞു എന്നാ പരാതി.
9: ഞാൻ അവരോട് പറഞ്ഞ തോന്നിയാസല്ല.
14: മിസ്റ്റർ മാനുവൽ ഇടയ്ക്ക് കയറരുത്, ഇരിക്കണം.
9: എനിക്ക് പറയാനുള്ളോട് നിങ്ങൾ കേൾക്കണം, അതാണല്ലോ അതിന്റെ മര്യാദ.
14: ഓക്കെ, മാനുവലിന് പറയാനുള്ളത് പറയൂ.
9: മിസ്സസ് അന്നാകുര്യന്റെ ഭർത്താവിനെ സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് കാണാതായിട്ട് 7 years വിവരം നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് അങ്ങേർക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പ് അവസാനിപ്പിച്ച് ഇനിയെങ്കിലും ഒരു 2-ാം ഘട്ടത്തിന് തയ്യാറായാൽ നല്ല മണി മണി പോലെയുള്ള ചെറുപ്പക്കാർ അവരുടെ ഫ്ളാറ്റിന് മുമ്പിൽ ക്യൂ നിൽക്കും എന്ന് ഞാൻ പറഞ്ഞത് നേരാ. അത് വേറൊന്നും വിചാരിച്ചിട്ടല്ല, ഭർത്താവില്ലാത്ത അവർക്ക് ഒരു ആശ്വാസായിക്കോട്ടെ എന്ന് കരുതി.
6: ഇങ്ങനെയാണോ ആശ്വസിപ്പിക്കുക?
9: അത് ഓരോരുത്തരും രീതി.
15: ആ രീതി ഇനി ഇവിടെ വേണ്ടെന്ന അസോസിയേഷന്റെ തീരുമാനം.
9: അങ്ങനെ ഏകപക്ഷികമായി തീരുമാനം എടുത്താൽ എങ്ങനെയാ? എന്റെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിലും സഞ്ചാര സ്വാതന്ത്ര്യത്തിലും അസോസിയേഷൻ ഒന്നും ഇടപെടണ്ട.
15: ഇതാണോ സഞ്ചാര സ്വാതന്ത്ര്യം? പെണ്ണുങ്ങൾ മാത്രമുള്ള ഫ്ളാറ്റിൽ കയറി ഇറങ്ങുക, അവരുടെ അടുക്കളയിലും ബെഡ്റൂമിൽ വരെ കയറി ചെല്ലുന്നതും.
9: ബെഡ്റൂമിൽ കയറിയിട്ടില്ല, അനാവശ്യം പറയരുത്. കിച്ചണിൽ കയറാറുണ്ട്, അത് കുക്കിങ്ങിനോടുള്ള എന്റെ താല്പര്യം കൊണ്ടാ.
15: ഇനി ഇയാൾ ഇവിടെ താമസിച്ചാ ഞങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാവും, അതുകൊണ്ട് പ്രസിഡന്റ് ഒരു തീരുമാനം പറയണം.
9: അതെന്നാണോ, ഇത് സുപ്രീം കോടതിയാണോ അന്തിമ തീരുമാനം എടുക്കാൻ?
15: ആണെന്ന് വെച്ചോ, ഇവിടെ ചില റൂൾസും റെഗുലേഷൻസും ഉണ്ട്, അത് പാലിച്ചേ പറ്റൂ.
9: എനിക്ക് പറ്റുന്നതാണെങ്കിൽ പാലിക്കും.
14: മിസ്റ്റർ മാനുവൽ, മേലിൽ നിങ്ങൾ മറ്റാരുടെയും ഫ്ളാറ്റിൽ ചെല്ലരുത്, ഇവിടെ താമസിക്കുന്ന സ്ത്രീകളോട് സംസാരിക്കാനും പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരവസരം കൂടി തരാം, ഇല്ലെങ്കിൽ താങ്കളെ ഞങ്ങൾക്ക് ഒഴിവാക്കേണ്ടി വരും.
9: തീരുമാനമാണോ?
15: അതെ, തീരുമാനമാണ്.
9: ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. അതെ, ഇവിടെ രണ്ട് നായക്കുട്ടികളുണ്ട്, അവറ്റുകളുമായിട്ടും ഉണ്ടാവോ? മനുഷ്യനല്ലേ, സംസാരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. നായെങ്കിൽ നായ, ഞാൻ ഹാപ്പിയാ. നീ എവിടെ എന്നെ എടുക്കോടാ ഗീവറീസേ, ഒരു സോഡ ഇങ്ങോട്ട് എടുക്ക.
12: ഞാൻ അല്പം തിരക്കില, ഒരു പുതിയ ഭാഷ പഠിച്ചോണ്ടിരിക്ക.
9: എന്ത് ഭാഷയാണ്? ആവോ
12: നായടെ മുതലാളി അവറ്റങ്ങളായിട്ട് സംസാരിക്കുമ്പോ ഒരു കമ്പനി തരാലോ വിചാരിച്ചിട്ടാ.
9: പഠിക്ക് പഠിക്ക്, അങ്ങനെയെങ്കിലും വർഗ സ്വഭാവം കാണിക്കുന്നു.
12: എനിക്ക് വേറെ സ്വഭാവം ഉണ്ട്, കൂടുതൽ ചൊറിഞ്ഞായി ഞാൻ പുറത്തെടുക്കും.
9: അതന്നെടാ, നീ ഒറ്റക്കാലം നിന്ന് പിടിക്കൂ.
12: വേണ്ട വേണ്ട, ഇങ്ങോട്ടടിക്കണ്ട, ഞാൻ സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കാൻ പോവാ. അല്ല, ഇന്നോ നല്ലൊരു കെട്ടിടണല്ലോ.
9: നിനക്ക് വേണേ ഇപ്പപ്പ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും.
12: അത് ഇവിടെ ഉള്ളവര് തീരുമാനിച്ചോളൂ.
9: മോനെ ഗ്യൂറീസേ, നിനക്കൊരു വിചാരമുണ്ട്, നീ ആള് ഭയങ്കര ഡീസന്റ് ആണെന്നും ഞാൻ ആള് കച്ചറയാണെന്നും. പക്ഷേ സത്യം എന്താണെന്ന് കാലം തെളിയിക്കൂടാ മോനെ.
12: അതെ അതെ, ഈ ഡീസന്റ് പാട്ടിലൂടെ പണിയെടുത്ത് അറിഞ്ഞാ എനിക്ക് പെണ്ണു പോലും കിട്ടൂല. അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്.
9: നീ എന്നെ നന്നാക്കി കളയാവുന്ന.
12: അത് പറ്റില്ല എന്ന് കർത്താവിന് പോലും അറിഞ്ഞൂടെ. ഇതല്ല വീട്ടു തടങ്ങൽ, നാളെ മുതൽ എന്റെ അനുവാദം ഇല്ലാതെ ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങില്ല മോനെ.
9: നീ അടുക്കള ഭരിച്ചാ മതി മോനെ, അതിന്റെ അപ്പുറത്തേക്ക് വേണ്ട.
12: എനിക്കിവിടെ മാന്യം മര്യാദക്ക് ജീവിക്കാൻ വേണ്ടി ഇനി ഞാൻ അടക്കി ഭരിക്കും.
9: നീ എന്റെ ഭാര്യയാവും നോക്കോ.
12: അതാവണോ?
9: നിന്നെ കണ്ടാ തോന്നും അതും ആവുന്നു. അയ്യേ, ഞാനില്ല, ഞാൻ പോവുക. എനിക്ക് ഇഷ്ടമുള്ളടത്തേക്ക് പോവുക, നിനക്ക് തടയാമെങ്കിൽ തടയ. നീ എന്നാ തടയാത്തത്?
12: നാളെ മുതൽ തടയാം, ഇന്നൊന്ന് സ്വസ്ഥായിട്ട് ഉറങ്ങട്ടെ.
9: നിനക്ക് സ്വസ്ഥത കിട്ടുമെങ്കിൽ ഞാൻ പോവും.
12: ആ പോ.
9: ഞാൻ പോയാൽ നിനക്ക് സങ്കടാവില്ലടാ?
12: ഒരു സങ്കടവും ഇല്ലേ.
9: എന്നാ നീ സന്തോഷായിട്ട് കിടന്നുറങ്ങ, ജീവിതം സന്തോഷിക്കാനുള്ളതല്ലടാ. ഗുഡ് നൈറ്റ്.
12: ഓ ഗുഡ് നൈറ്റ്.
9: ഒരു ബെഡ്ഷീറ്റ് തലവണയും താഴെ എത്തിക്കണേ മോനെ.
13: ഇപ്പോഴും എനിക്ക് സംശയ, ശരിക്ക് ആരാ അവിടുത്തെ അരിവെപ്പുകാരൻ? സാറോ അതോ ഗീവർഗീസോ?
9: ചെലപ്പോ ഞാനാവും, അവൻ മുതലാളിയും. ഇന്ന് അവൻ മുതലാളിയാ, അവൻ സുഖായി അവിടെ കിടക്കട്ടെ, ഞാൻ ഇവിടെ കിടക്കും. ഇന്ന് ഞാൻ തെണ്ടി. തെണ്ടി ആവുന്ന എന്റെ സുഖം നിനക്കറിയാവോ?
13: ഇല്ല.
9: അയ്യോ നാരായണൻ കുട്ടി, അതൊരു പ്രത്യേക സുഖല്ലേ, എല്ലാവർക്കും കിട്ടൂല്ല. അത് അതിന് ഭാഗ്യം ചെയ്യണം. അമേരിക്കയിൽ നിന്ന് ഡോളർ അയച്ചു തരുന്ന എന്റെ പെമ്പർനോത്തിയായി എനിക്ക് ഈ ഭാഗ്യം ഉണ്ടാക്കി തന്നത് അറിയോ നിനക്ക്? അവളല്ലയോ ഈ ഫ്ളാറ്റ് വാങ്ങിച്ചതെന്ന്. അച്ചായൻ സ്റ്റേറ്റ്സിൽ നിന്ന് ബുദ്ധിമുട്ടണ്ട, നാട്ടിപ്പോയി നല്ലൊരു തെണ്ടിയായിട്ട് ജീവിച്ചോളാൻ പറഞ്ഞ് അവിടെ നിന്നെ പാക്ക് ചെയ്തത്. എടാ മോനെ, അവളുടെ സ്പോൺസർസായിപ്പ് രാത്രി വന്ന് രാവിലെ പോണേടം വരെ വില്ലയുടെ വരാന്തയിൽ തണുപ്പത്ത് സ്കോച്ച് പഠിച്ച് കിടന്ന അച്ചായം ബുദ്ധിമുട്ടുണ്ടാന്ന് അവള് കരുതി. എന്തൊരു സ്നേഹമാണ് അവക്കെന്നോട്. ഞാൻ ഹാപ്പിയാ, മുടിഞ്ഞ ഹാപ്പി. വയറ്റിൽ നാല് പെക്കും ആകാശത്ത് നക്ഷത്രങ്ങളും ഉള്ളിടത്തോളം കാലം ആനിമലങ്ങള് ഹാപ്പിയാടാ. അപ്പൊ ശരി മോനെ നാരായണൻകുട്ടി, ഗുഡ് നൈറ്റ്.
13: ഗുഡ് നൈറ്റ്.
9: നീ പോയി ഇവിടുത്തെ തമ്പുരാക്കന്മാർക്ക് കാവൽ കിടക്ക്.
0: ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ ലാലു അലക്സ് ഹാസ്യ വേഷങ്ങളിലേക്ക് തിരിഞ്ഞു. നിരവധി കോമഡി കഥാപാത്രങ്ങളെ പിന്നീട് അദ്ദേഹം അവതരിപ്പിച്ചു. തുടക്കകാലത്തിൽ കൂടുതലും വില്ലൻ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിച്ചതെങ്കിൽ പിന്നീട് കോമഡി കഥാപാത്രങ്ങളുടെ ഒരു നീണ്ട നിരയായിരുന്നു. അതിനുദാഹരണമാണ് ഫാൻറ്റം എന്ന ചിത്രം. ബിജു വർക്കി സംവിധാനം ചെയ്ത് 2002 പുറത്തിറങ്ങിയ മലയാളം ആക്ഷൻ ഡ്രാമ ചിത്രമാണ് ഫാൻറ്റം. തിയേറ്റർ റിലീസ് പേര് ഫാൻറ്റം പൈലി എന്നായിരുന്നു. മമ്മൂട്ടി ടൈറ്റിൽ റോളിൽ അഭിനയിച്ച ഈയൊരു ചിത്രത്തിൽ ലാലു അലക്സിന്റെ കഥാപാത്രം വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒന്നായിരുന്നു. അദ്ദേഹം അഭിനയിച്ച കഥാപാത്രത്തിന്റെ പേര് തന്നെ വ്യത്യസ്തമായിരുന്നു, ദിംദിമത്തായി. ഈ ദിംദിമത്തായിയുടെ ഡയലോഗുകളും കോമഡികളും ഏറെ ആസ്വദിച്ചവരാണ് മലയാളി പ്രേക്ഷകർ.
16: വെടിക്കെട്ടത്ര പോരാ. എന്നാലും അവസാനം പൊട്ടിയ ഗർഭം കലക്കി ഉഗ്രൻ ഈ മാലപ്പടക്കത്തിന് പകരം അത് തന്നെ കുറെ അങ്ങ് പൊട്ടിച്ച പോരായിരുന്നോടാ.
17: അത് കഥനേം ഗർഭം കലക്കൊന്നുമല്ല, വെടിത്തമര പെരുമാളുടെ പാറമടയില.
16: ഓഹോ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 92-93 കാലഘട്ടത്തിൽ അപ്പോ ഈ പാണ്ഡിക്ക് ഒരു ലൈലാൻ ലോറി ഉണ്ടായിരുന്നുള്ളൂ, നാഷണൽ പെർമിറ്റ്. അന്നേ ഞാൻ അത് അടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഇന്ന് ഈ വെടിത്തമര ഇവിടെ പൊട്ടില്ല. നീ എല്ലാവരും അങ്ങ് സെറ്റിൽ ചെയ്ത മോനെ. ഈ ദിംതി മത്തായിക്ക് ഒരു കോപ്പ കള്ളു തരാൻ ഇവിടെ ആരും ഇല്ലടാ.
18: അങ്ങോട്ടിരിക്കാം, തെങ്ങോ പനയോ.
17: പ്ലാവ് അവിടെ വെക്കണത്. ദിന്തി ചായം കഴിച്ചതിന്റെ ബാക്കിയുണ്ട്, കൊടുത്താ മതിടാ പുറത്തേക്ക്. അതായത് മാൻഡ്രക്ക് ആയാലും ശരി, ഫാൻഡോ ആയാലും ശരി.
16: ഓഹോ, അപ്പോ ഇതാണ് ഫാൻഡം. അടിവാരത്ത് വെച്ച കേട്ടിരുന്നു ഇരട്ട ചങ്കുള്ള ഫാൻഡം പൈലിയെ പറ്റി. അപ്പോഴേ തുടങ്ങിയ മോഹ ആ ചങ്കൊന്ന് പൊളിച്ച് കാണണമെന്ന്. കേട്ടതൊക്കെ സത്യാണോന്ന് അറിയണ്ടേ?
18: അതിന് എനിക്ക് വിരോധമൊന്നുമില്ല, പക്ഷെ താൻ പൈലിക്ക് പറ്റിയ തണ്ടി അല്ലല്ലോ മത്തായി.
16: ജയിലിൽ നിന്ന് വരുന്ന വഴിയായതുകൊണ്ട് തൽക്കാലം തല്ലി തോപ്പിക്കാനുള്ള കപ്പാസിറ്റി ദിംതിക്കില്ല. പക്ഷേ ഞാൻ കുടിച്ചു തോപ്പിക്കും, കള്ളു കുടിച്ചു തോപ്പിക്കും.
18: എന്തിനൊരു ക്വാളിഫയിങ് റൗണ്ട് ഇല്ലേ മത്തായി? എന്നോട് മത്സരിക്കുന്നതിന് മുമ്പ് താൻ ആ ദേവസി ഒന്ന് തോപ്പി.
16: അയ്യേ, ഈ ചീള് കേസിലോടൊന്നും കൈകോർക്കാൻ ദിംതിയെ കിട്ടില്ല.
17: അശനേ,
16: നീ ഇന്ന് മേടിക്കും. പൈലി, നേരിട്ടൊരു മത്സരം ഓപ്പണെയറിൽ. എന്താ ദിന്തിയുടെ വരവൊന്ന് കൊഴുക്കട്ടെന്നേ.
18: സമ്മതിച്ചു. ഒരു 3-3.5 ലിറ്റർ ഇപ്പോഴേ പൈലിയുടെ വയറ്റിലുണ്ട്.
16: ഓഹോ,
18: അത് താനൊരു ബോണസ് ആയിട്ട് വെച്ചു. നമുക്ക് ഒന്നേന്ന് തുടങ്ങാം. എന്താ
16: ഏറ്റു? എടാ ദേവസി,
18: എന്താ
16: നീയാണ് റെഫറി. റെഫറി ഗോൾ അടിക്കരുത്, സമച്ചാ. ഓം പനയായ നമഃ, ഓം തെങ്ങായ നമഃ, ഓം ലൈലാൻ ലോറിയായ നമഃ.
19: ലാലു അലക്സ് എന്ന അഭിനേതാവ് താൻ അഭിനയിച്ച കഥാപാത്രങ്ങളിലൂടെ പ്രേക്ഷക മനസ്സിൽ ഇടം നേടുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹത്തെ ഒരുപാട് അവാർഡുകളും തേടിയെത്തിയിട്ടുണ്ട്. മഞ്ഞുപോലൊരു പെൺകുട്ടി എന്ന ചിത്രത്തിനു വേണ്ടി 2004 മികച്ച രണ്ടാമത്തെ നടനുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 2003 കേരള ഫിലിം ക്രിറ്റിക്സ് അവാർഡ് എന്നിവയെല്ലാം അതിൽ ചിലത് മാത്രമാണ്.
20: എങ്ങനെ ഉള്ളിൽ പോണോ? ഉള്ളിൽ പോറത്
21: മണ്ഡവലിയാ പോ സാർ.
20: അയ്യാ, ഇത് മണ്ഡവലിയല്ല, MANDAVELI. അപ്പടി പോടുങ്ക. എവിടുന്ന് ഉറക്കപ്പായെന്ന് എഴുന്നേറ്റിങ്ങ് പോന്നു. പോലീസ് സ്റ്റേഷൻ തന്നെയല്ലേ സാർ? സാർ,
21: എന്നാ പാവശ്യാ?
20: കംപ്ലൈന്റ് എഴുതാന.
21: കംപ്ലൈന്റാ സാർ? അതല്ല, വാർണിസ് അടിച്ചിരുന്നു സാർ. ഇന്നും കായല, നിന്നിട്ടേ സൊല്ലുങ്ക
20: സാർ. എൻ പൊണ്ണെ കാണോ? ഒരുത്തൻ മേലെ കംപ്ലൈന്റ് കൊടുക്കണം.
21: ഏട്ടയാ, പേനാ പാത്തീങ്ക്ടാ
20: സാർ.
21: താങ്ക് യു സാർ. ഉങ്ക പേരെന്നാ സാർ?
20: ജോണിക്കുട്ടി കളത്തിൽ പറമ്പിൽ.
21: ജോണിക്കുട്ടി കളത്തിൽ പറമ്പിൽ. ഉങ്ക പൊണ്ണു പേരെന്നാ സാർ?
20: ജീന.
21: ജീന, ഉങ്ക അഡ്രസ് சொல்லுங்க.
20: മന്ദവേലി ഡിപ്പോയിൽ നിന്ന് നേരെ പോനാ, ഒരു ബ്രിഡ്ജ് വരുമല്ലോ, അന്ത ബ്രിഡ്ജ് താണ്ടി ഒരു ലെഫ്റ്റ് ഇരിക്കുന്നത്, അപ്പടിയേ തിരുമ്പി അങ്ങനെ കൊച്ചു മുന്നാടി പോനാ റൈറ്റ് ഇരിക്കുന്നു. അന്ത റൈറ്റിലെ നിങ്ങൾ കുറെ അങ്ങടെയൊക്കെ പോയി കഴിയുമ്പോ പെരിയ 4 ബിൽഡിംഗ് വരും. അതില് കടച്ച ബിൽഡിംഗ് പച്ച പെയിന്റ് അടിച്ച സുബലക്ഷ്മി അപ്പാർട്ട്മെന്റ്, അതിലേ നമ്മൾ പോയിട്ടേ.
21: ദയവു അഡ്രസ്സും ഡോർ നമ്പറേയും சொல்லுங்க സാർ. റൂട്ട് എല്ലാം சொல்ல வேணா சொல்லுங்க
20: സാർ. അത് ജോണിക്കുട്ടി കളത്തിപ്പറമ്പിൽ 45
21: സാർ. വൈസ കേക്കല സാർ, ഉങ്ക ഡോർ നമ്പർ சொல்லுங்க സാർ.
20: വൈസ അല്ല സാർ, ഡോർ നമ്പർ താൻ 45 ഫോർത്ത് ക്രോസ് സ്ട്രീറ്റ്, Third Main Road.
21: Mandaveli.
20: Chennai, 28.
21: Okay.
20: Sir. Yes, sir. Can you park now, sir?
22: Enna prachanam solunga.
20: Sir, ende pere Jonikutti.
22: Oh, Malayali analle?
20: Adhe, sir. Pakshe korach adhigam kaalamayittu njangal Chennai thanneyanu.
22: Aayikotte. Karyam parayu.
20: Yes. Open tin. സാറിന്റെ പേര്?
22: ഓ സാർ, അങ്ങനെ വിളിച്ചാ മതി
20: സാർ.
22: ആ മണി വേണ വന്നേരം പറ
20: സാർ.
22: ആ,
20: എന്റെ മോളെ ഒരുത്തം തട്ടിക്കൊണ്ടുപോയി.
22: ഓ, എന്നിട്ട് വിവരം വല്ല ഉണ്ടോ
20: സാർ? രാവിലെ ഒരു 10 മണിയോടുകൂടി അവൻ എന്നെ വിളിച്ചിരുന്നു.
22: ആര്?
20: ആ തട്ടിക്കൊണ്ടുപോയത്.
22: അത് ശരി, വല്ലതും ഡിമാൻഡ് ചെയ്തോ? ഐ മീൻ ക്യാഷ് വല്ലതും?
20: ഇല്ല സാർ, അവൻ ക്യാഷ് ഒന്നും ചോദിച്ചിട്ടില്ല.
22: കാശൊന്നും ചോദിച്ചില്ലേ? ഇനി പെണ്ണിനെ വിൽക്കാനോലോ ആയിരിക്കോ?
1: അയ്യോ സാർ,
22: എന്തേ? അയ്യോ, സോറി മിസ്റ്റർ ജോണിക്കുട്ടി, അല്പം വെള്ളം കുടിക്കുന്നു.
1: വേണ്ട സാർ.
22: ഓ, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ?
1: എനിക്ക് സംശയമല്ല സാർ.
22: പിന്നെ
1: ഉറപ്പാണ്, എന്റെ മോളെ സ്നേഹിച്ചിരുന്നവൻ മാത്യു, അവനാണ് എന്റെ മോളെ തട്ടിക്കൊണ്ടു പോയത്. എനിക്ക് അവന്റെ നമ്പർ അറിയാം സാർ. സാർ, 9711 9711 4 8 4 8 9 3 2 9 3 2. മാത്യു.
22: മാത്യു, ഓക്കെ. മകളുടെ ഫോട്ടോ വല്ലതും
1: ഉണ്ട് സാർ?
22: എടുക്ക്
1: സാർ. ജീന, ഇതാണ് എന്റെ മോൾ. സാർ, സാർ, അവരെ ഏൽപ്പിക്കാതെ സാർ തന്നെ എത്രയും വേഗം അന്വേഷിച്ച് കണ്ടുപിടിച്ച് തരണം.
22: മിസ്റ്റർ ജോണിക്കുട്ടി, ധൈര്യമായിട്ട് പോയിക്കോളൂ. ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ അവളെ കണ്ടുപിടിച്ചിരിക്കും.
1: താങ്ക് യു സാർ, താങ്ക് യു.
19: മലയാളി പ്രേക്ഷകർ ഇനിയും ലാലു അലക്സിൻ്റെതായിട്ട് ഒരുപാട് കഥാപാത്രങ്ങളെ പ്രതീക്ഷിക്കുന്നവരാണ്. ഇനിയും മികച്ച മികച്ച കഥാപാത്രങ്ങളിലൂടെ ലാലു അലക്സ് സിനിമാ ലോകത്ത് ശോഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ താരസ്വരം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അശ്വിനി.
3: താരസ്വരം, നിങ്ങളുടെ ഇഷ്ടതാരങ്ങൾ ശബ്ദം കൊണ്ട് വിസ്മയ ലോകം തീർക്കുന്നു. താരസ്വരം.
5: എസ്കേ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവേശ് സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000. എസ് കെ ഡോഴ്സ്, തലശ്ശേരി റോഡ്, മട്ടന്നൂർ.
23: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
19: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
23: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ട് കൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
19: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
23: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
19: മറ്റൊരു നമ്പർ 8301993542.
23: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
24: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ, മോളെ, മോളെ, റോജ,
25: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാത ഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്.
26: മല്ലിക, മല്ലിക, മല്ലിക, നീ എവിടെയാ?
25: ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക രണ്ടാം ഭാഗം.

0: AKG ഹോസ്പിറ്റൽ തള കണ്ണൂർ.
1: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം. സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ് അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
1: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
0: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 04972 762400.

പാട്ടും ഒന്നായി ചേരും. താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം. വളയം.

0: റേഡിയോ മലബാറിന്റെ വളയത്തിലൂടെ നമുക്ക് മറ്റൊരാളെ കൂടി പരിചയപ്പെടാം. അദ്ദേഹത്തിന്റെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ഒന്ന് ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തൂ.
1: എന്റെ പേര് സുനിൽ. ഞാൻ പാലക്കാട് ചിറ്റിലഞ്ചേരി കോന്നല്ലൂർ എന്ന സ്ഥലത്ത് വരുന്നു.
0: എത്ര വർഷം ഈ ഒരു ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
1: ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വന്നിട്ട് നമ്മളിപ്പോ ഒരു 12 വർഷം 13 വർഷമായി. പഠിപ്പ് കഴിയുമ്പോൾ ഡ്രൈവറോട് ഒരു താല്പര്യമുള്ള കാരണം ഡ്രൈവർ മേഖലയ്ക്ക് വന്നതാണ്.
0: ആദ്യമായിട്ട് ഏത് വാഹനത്തിൽ നിന്നായിരുന്നു തുടക്കം?
1: നമ്മുടെ ഒമിനിയിൽ നിന്നാണ് വണ്ടി ഓടിച്ച് പഠിച്ചത്. ഒമിനിയിൽ നിന്ന് ചെറിയ ചെറിയ വണ്ടികൾ ഓടിച്ച് വലിയ വണ്ടികളിലേക്ക് വന്നതാണ്.
0: ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ജോലി ചെയ്തിട്ടുണ്ടായിരുന്നോ ഡ്രൈവർ മേഖലയിലേക്ക് കടന്നു വരുന്നതിന് മുമ്പേ?
1: ഡ്രൈവർ മേഖലയ്ക്ക് വരുന്നതിന് മുമ്പ് ബേക്കറി വർക്കായിരുന്നു, കേക്ക് ഉണ്ടാക്കല്. അവിടത്തെ ഒമിനി ഓടിച്ച് വണ്ടി ഓടിക്കാനുള്ള താല്പര്യം കൊണ്ട് ആ ഒമിനി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് പഠിച്ച് അതിന്ന് മാറി അങ്ങനെ മാറി മാറി ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് എത്തിയാ. നമ്മൾക്ക് ഒരിടത്ത് എത്തിപ്പെടണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എത്തിപ്പെടുന്നുള്ളതിന്റെ മനസ്സിനൊരു വാശി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ അത് എത്തിപ്പെടുന്നുള്ളത് നല്ലൊരു ഇതായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈവിംഗ് ഫീൽഡിലേക്ക് ഒരിക്കലും എത്തിപ്പെടാൻ പറ്റില്ലായിരുന്നു. പക്ഷെ നമ്മുടെ മനസ്സിൽ അത് ഈ ഡ്രൈവിംഗ് വേണം വേണം വേണം എന്നുള്ള
0: ആഗ്രഹം അല്ലേ,
1: ആ ആഗ്രഹം കൊണ്ടാണ് നമ്മൾ ഈ ഡ്രൈവിംഗിൽ എത്തിപ്പെട്ടത്. പല തരണങ്ങളും കഴിഞ്ഞിട്ടായിരുന്നു.
0: 13 വർഷക്കാലത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം എന്തെങ്കിലുമൊക്കെ മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഒരുപാട് ദീർഘദൂര യാത്രകൾ നടത്തുന്ന ആൾക്കാരാണല്ലോ ഡ്രൈവർമാർ മിക്ക ആൾക്കാരും. അപ്പൊ അങ്ങനെ എന്തെങ്കിലും മനസ്സിൽ സൂക്ഷിച്ചു വെക്കുന്ന എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ?
1: മനസ്സിൽ സൂക്ഷിച്ചു വെക്കാൻ പറഞ്ഞാൽ ഭയങ്കര സങ്കടമായിട്ടുള്ള കാര്യം, ഞങ്ങൾ ഒരുമിച്ച് സംസാരിച്ച് ഫോണിൽ കൂടെ സംസാരിച്ച് വന്ന ആളാണ് മിനിഞ്ഞാന്ന് ആക്സിഡന്റിൽ മരിച്ചത്, കൂട്ടുകാരനാണ്. ഒരുമിച്ച് സംസാരിച്ച് നാട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് എന്താ പറയുക, ഒരു 30 കിലോമീറ്റർ ഗ്യാപ്പിലാണ് ആ വണ്ടി ആക്സിഡൻ്റ് ആയത്. അതൊക്കെ പറയുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ സന്തോഷമുണ്ട് മേഖലയിൽ, അതിനനുസരിച്ച് സങ്കടമുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നേക്ക് 9-ാമത്തെ രാത്രിയാണ് ഉറങ്ങാതെ വണ്ടി ഓടിക്കുന്നത്. അത് പറഞ്ഞാൽ നമ്മൾ പകലെ ഫുൾ ഉറക്കണം. ഈ പാർട്ടിക്കാർ നമ്മുടെ വണ്ടിയിൽ നിന്ന് പോകുമ്പോൾ ഫുൾ നമ്മൾ ഉറങ്ങണം. അത് പകൽ രാത്രിയേക്കാൾ കൂടുതൽ ഉറങ്ങുന്നുണ്ട്. പക്ഷെ എന്നാലും രാത്രി ഫുൾ ഉറക്കൊഴിക്കാന്ന് പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർക്ക് ഭയങ്കര സങ്കടമാണ്. നമ്മൾ ഈ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുന്നത് അവർ കാണുന്നില്ലല്ലോ. അപ്പോൾ വൈഫാണെങ്കിൽ ശരി അമ്മയാണെങ്കിൽ ശരി, നമ്മൾ പുലർച്ചെ വീടെത്തും, കിടന്നുറങ്ങും, 9 മണിക്കണീക്കും, ഫുഡ് കഴിക്കും, വീണ്ടും കിടന്നുറങ്ങും.
0: അപ്പൊ ഇത്രയും ദീർഘദൂരത്ത് യാത്ര ചെയ്തിട്ട് ശരിക്കുള്ള ഉറക്കം കിട്ടാതെ വന്നു കഴിഞ്ഞാല് ശാരീരികമായിട്ടൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട് ഈ ഡ്രൈവർമാരുടെ ഒരു അവസ്ഥ എങ്ങനെയല്ലേ?
1: ഇപ്പോൾ ഡ്രൈവർമാർ ചെയ്യുന്നത് തെറ്റെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇന്നേക്ക് 9 രാത്രി നമ്മൾ രാത്രി ഉറങ്ങിയത്. നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വന്നു കഴിഞ്ഞാൽ വേഗം ഫോണും ഫസ്റ്റ് സൈലൻ്റാക്കും. ഫോണ് നമ്മൾ വാട്സപ്പിൽ വിളിച്ചാൽ കിട്ടില്ല എന്ന് പറഞ്ഞ് ആക്കിയിട്ട് സൈലൻ്റാക്കിയിട്ട് ഉറങ്ങും. നമ്മൾ ഈ വന്നത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഫസ്റ്റ് ആ ക്ഷീണത്തോടു കൂടി ഒന്ന് ബാത്റൂമിൽ പോയി വന്ന് വെള്ളം കുടിച്ച് വണ്ടിയിൽ മിണ്ടാതെ കിടക്കണം. വണ്ടിയിൽ നിന്ന് പുറത്ത് പോവുക, അടുത്തുള്ള വണ്ടി ഡ്രൈവർമാരോട് സംസാരിക്കുക, എല്ലാം വേണം, വേണ്ട എന്നല്ല. പക്ഷെ നമ്മൾ ആദ്യം നമ്മൾ വന്ന ക്ഷീണം മാറ്റുക, ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ ഉറങ്ങുക പരമാവധി ആണ് ചെയ്യണം. എന്താ പറഞ്ഞാൽ നമ്മളനുസരിച്ച് വരുന്ന പാസഞ്ചറിനെ നമ്മൾ സേഫ്റ്റി ആയി കൊണ്ടുപോകണം. പക്ഷെ നമ്മൾ ഈ 9 ദിവസം ഉറക്കം വെച്ചിട്ടുണ്ടെങ്കിൽ അവരോട് പറയാനും പാടില്ല, പക്ഷേ അത് അവർക്ക് പേടിയാവുന്ന സംഭവമാണ്. പക്ഷെ നമ്മൾ പകലൊക്കെ ഉറങ്ങുന്നുണ്ട്. അപ്പോൾ പരമാവധി റെസ്റ്റ് കിട്ടുന്ന സമയത്ത് വേഗം റെസ്റ്റ് എടുക്കാൻ നോക്കുക, മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കാതെയും ന്യൂസുകൾ നോക്കിക്കൊണ്ടിരിക്കാതെയും നമ്മൾ പരമാവധി റെസ്റ്റ് എടുക്കുക. നമുക്ക് മാക്സിമം ഒരു ദിവസത്തിൽ ഒരു 8 മണിക്കൂർ നമ്മൾ മാക്സിമം ഉറങ്ങണം. അപ്പോൾ അത് ആ ഉറക്കം വിട്ടുവിട്ടിട്ടാണെങ്കിൽ ഉറങ്ങുക, അങ്ങനെ ഉറങ്ങുമ്പോൾ പ്രശ്നങ്ങൾ വരാറില്ല. മറ്റത് പുതിയ മേഖല ആൾക്കാർ വരുമ്പോൾ പുതിയ തലമുറ വരുമ്പോൾ അവർക്ക് ഇത് കണ്ടിട്ട് പരിചയമില്ല. ഈ പാർക്കിംഗ് കിട്ടുമ്പോൾ കുറെ ആൾക്കാർ വരുമ്പോൾ ഇവർ അവരോടൊക്കെ സംസാരിച്ച് നിൽക്കും, വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണവും.
0: അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോഴാണ് കൂടുതലായിട്ടും കണ്ണ് മൂടിപ്പോകുക, വാഹനങ്ങൾ അപകടത്തിൽപ്പെടുക, അങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഇതിന്റെയൊക്കെ കാരണം കൊണ്ടായിരിക്കും അല്ലേ?
1: അതെ അതെ, അങ്ങനെ ഈ ഉറക്കത്തിന്റെ പുതിയ ആൾക്കാർക്ക് ഈ ഉറക്കം വെച്ചിട്ടുള്ള ഒരു സംഭവം ഉണ്ടാകില്ല. അപ്പൊ അതുകൊണ്ട് ഓട്ടോമാറ്റിക്കലി ഇത് നമ്മളിപ്പോ എക്സ്പീരിയൻസ് ആണെന്നുള്ള പറയല്ല. നമ്മളിപ്പോ എന്ത് ചെയ്യുന്ന വെച്ചാൽ തിരിച്ചു പോകുന്ന സമയത്തൊക്കെ ഒരു 50 കിലോമീറ്റർ 60 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നുമില്ല അവർക്ക് ബാത്റൂമിൽ പോകാൻ വേണ്ടി നിർത്തി കൊടുക്കും. ആ നിർത്തി കൊടുക്കുന്ന 10 മിനിറ്റ് നമുക്ക് കണ്ണിന് റെസ്റ്റാണ്, 2 മിനിറ്റ് വെള്ളം കുടിച്ച് അങ്ങനെ. ഈ ഒരു 60 കിലോമീറ്റർ to 100 കിലോമീറ്ററിനുള്ളിൽ നമ്മൾ എപ്പോഴും ഈ പോകുന്ന സമയത്ത് വണ്ടി നിർത്താറുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വന്നിട്ടില്ല. നമ്മളെ വിശ്വസിക്കുന്ന നമ്മുടെ വണ്ടിയും ഇതുവരെ ഒരു ബുദ്ധിമുട്ട് വണ്ടിയിൽ കൊണ്ട് നമുക്ക് വന്നില്ല.
0: ഈ ഒരു വാഹനം സ്വന്തമായിട്ടുള്ള വാഹനം തന്നെയാണോ?
1: അല്ല, നമ്മൾ ഡ്രൈവറാണ്, 4 പാർട്ട്നർമാരുള്ള വണ്ടിയാണ്. ഡ്രൈവറായിരുന്നു അന്ന്, കഷ്ടപ്പെട്ട് തന്നെയാണ് ഈ വണ്ടിയിലേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ 4 പാർട്ട്നേഴ്സ് ഉണ്ട്, 3 വണ്ടിയുണ്ട്.
0: അപ്പോൾ എല്ലാ വണ്ടികളിലും യാത്ര ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും.
1: അതെ അതെ, നമ്മളിപ്പോൾ 2 ഡ്രൈവർമാരുണ്ട്. ഞാനും വേറെ ഒരാളും കൂടിയിട്ടാണ് ഡ്രൈവിംഗ് മാറി ചെയ്യുന്നത്. ബാക്കി 3 പേര് ജോലിക്കാരാണ്. എല്ലാവരും സാർമാരും അധ്യാപകരൊക്കെ അങ്ങനെയാണ്. സ്കൂളിൽ പ്യൂണ് 2 അധ്യാപകന്മാരും ഒരു സ്കൂൾ പ്യൂണാണ്. എൻ്റെ ബാക്കിയുള്ള സ്കൂൾ ടീച്ചർമാരെ ബാക്കി നമ്മൾ അങ്ങനെ അതായിട്ട് പോകുന്നു. അവർ കാരണം നമ്മൾക്കൊരു ജോലി,
0: ജീവിതമാർഗ്ഗം. അപ്പോൾ വീട്ടിലായിരിക്കും?
1: വീട്ടിൽ അച്ഛൻ അമ്മ 2 ചേച്ചിമാരാണ്. ചേച്ചിമാരെ കല്യാണം കഴിഞ്ഞു. ഇപ്പോൾ ഭാര്യ 2 പെൺമക്കളാണ്. മക്കൾക്ക് ഡ്രൈവിങ്ങിനോട് ഒരു കാരണവശാലും പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല. നമ്മൾ മക്കളെയും കാട്ടി മുമ്പ് ഉള്ള മകളാണ് ഡ്രൈവിങ്. അപ്പൊ ഇപ്പോ ചെറിയ മകൾക്ക് 5 വയസ്സായിട്ടുള്ളൂ, പുറത്തു പോകാൻ സമ്മതിക്കുന്നില്ല. പിന്നോട്ട് ഈ ഡ്രൈവിംഗ് മേഖലയിൽ പിന്മാറണം എന്ന് ഭയങ്കര ഒരു വാശിയിൽ നിൽക്കുകയാണ്.
0: അവരെ പേരൊക്കെ ഒന്ന് പറഞ്ഞു പരിചയപ്പെടുത്തോ.
1: മൂത്ത മകളുടെ പേര് ദിയ, രണ്ടാമത്തെ മകളുടെ പേര് നിയ, വൈഫിന്റെ പേര് സുദിന, എന്റെ പേര് സുനിൽ, അമ്മയുടെ പേര് ദേവു, അച്ഛന്റെ പേര് കാശു. അങ്ങനെ ഹാപ്പിയായി പോകുന്നു. കുഴപ്പമില്ലാതെ
0: ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. പാലക്കാട് മനോഹരമായിട്ടുള്ള ഗ്രാമപ്രദേശങ്ങളുള്ള ഒരു നാടാണ് പാലക്കാട് അല്ലേ?
1: നെന്മാറ നമ്മുടെ അടുത്താണ്, 4 കിലോമീറ്റർ കഴിഞ്ഞ നമ്മുടെ വീടാണ് ചിറ്റഞ്ചേരി എന്ന് പറയും. ചിറ്റഞ്ചേരി അതിമനോഹരമായ നാടാണ്. എല്ലാവരും ഇപ്പോൾ നെല്ലിയാമ്പതി വരുന്ന എല്ലാ ആൾക്കാരും അവിടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട്. നല്ല അതിസുന്ദരമായ നാടാണ് ചിറ്റഞ്ചേരി.
0: ഓക്കെ, നമുക്ക് റേഡിയോ മലബാറിന്റെ ഒരുപാട് ശ്രോതാക്കളുള്ള നാടാണ് പാലക്കാട്. അപ്പൊ അതോടൊപ്പം ചേട്ടനെയും കൂടി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്.
1: നമുക്ക് ഒരു അവസരം തന്നതിന് വളരെ ഉപകാരം. നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ഡ്രൈവർമാർ അവിടെയും ഇവിടെയും പോയി കടന്നിട്ട് ഇങ്ങനെ എന്താ പറയാ, ഭയങ്കര ഒരു വൈഫുമാരുമായിട്ട് ഭയങ്കര ഒരു ഗ്യാപ്പാണ്. അപ്പൊ എല്ലാവർക്കും വേണ്ടി നമുക്ക് പൃഥ്വിരാജിന്റെ കാത്തിരുന്ന പെണ്ണല്ലേ, ആ ഒരു പാട്ട് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്.
0: അപ്പൊ പാട്ടൊക്കെ കേൾക്കാൻ താല്പര്യമുള്ള
1: പാട്ട് നമ്മളെല്ലാം സെറ്റാണ്, പക്ഷേ പാടല് കമ്മിയാണ്.
0: അപ്പൊ സിനിമയൊക്കെ കാണാൻ സമയം കിട്ടാറുണ്ടോ ഈ തിരക്കിനടുക്കൊക്കെ?
1: ഉണ്ട്. സിനിമ നമ്മള് എന്തായാലും നല്ല സിനിമ എന്ന് പറയുമ്പോ ഇപ്പൊ എല്ലാം റിവ്യൂ ആണല്ലോ. അപ്പൊ ഒരുവിധം നല്ല പടങ്ങൾ റിവ്യൂ ഒരാഴ്ചയിൽ കൂടുതൽ ഓടി. ഇപ്പൊ 50 കോടി കളക്ഷൻ, 100 കോടി കളക്ഷൻ എന്ന് പറയുമ്പോൾ ആ സിനിമ എന്തായാലും ഫാമിലി ആയിട്ട് പോയിട്ട് ഒരു ഗ്യാപ്പില്, എന്തായാലും ഒരു 10 ദിവസത്തിനുള്ളിൽ ഒരു ഗ്യാപ്പില്, മാസത്തിൽ ഒരു സിനിമ മാക്സിമം കാണാറുണ്ട്.
0: ഫാമിലിയൊക്കെ ആയിട്ട് തന്നെ
1: ഫാമിലി ആയിട്ട് പോകും.
0: അടുത്ത് കണ്ട സിനിമ എന്തെങ്കിലും മെമ്മറി ഓർമ്മയിലുണ്ടോ?
1: അടുത്ത് കണ്ട ദൃശ്യനറി ഫാമിലി ആയിട്ട്
0: പോയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ?
1: പണം തന്നെ ദൃശ്യനറി ഇഷ്ടപ്പെട്ടു.
0: ഇഷ്ടപ്പെട്ട നടൻ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ?
1: ഇഷ്ടപ്പെട്ട നടൻ
0: മോഹൻലാലാണ്,
1: അവിടെ വിജയ്
0: പാലക്കാട്
1: വിജയും സി എം ആയപ്പോ ഒന്നുകൂടി സന്തോഷമായി. നേരത്തെ എന്താ പറയാ, ഉള്ള പേര് എന്നുള്ള അത് ആ ഒരു ഇതായിരുന്നു. പിന്നെ സി എം ആയപ്പോ എന്തായാലും സിനിമയിൽ ചെയ്ത പോലെ തന്നെ നല്ല കാര്യങ്ങൾ ഒരുപാട് പ്രതീക്ഷയുണ്ട്.
0: അപ്പൊ എന്തായാലും അങ്ങനെ ഒരു പ്രവർത്തനങ്ങളൊക്കെ അദ്ദേഹത്തിന് കാഴ്ചവെക്കാൻ കഴിയട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ചേട്ടനെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം. അപ്പൊ ചേട്ടൻ, ഇത് റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമാണ്. ചേട്ടന്റെ വിശേഷങ്ങളൊക്കെ ഇപ്പൊ പങ്കുവെച്ചു കഴിഞ്ഞു. ചേട്ടൻ ആവശ്യപ്പെട്ട ഗാനം നമ്മുടെ ക്ലാസ്മേറ്റ്സ് എന്ന ചിത്രത്തിലെ കാത്തിരുന്ന പെണ്ണല് എന്ന ഗാനമാണ്. ചേട്ടന്റെ സുഹൃത്തുക്കളായ ഡ്രൈവർമാർക്ക് അല്ലെ, ഡ്രൈവർമാർക്ക് വേണ്ടിയിട്ടാണ്
1: ഒരുപാട് സങ്കടമുണ്ട്. എല്ലാവരും വിചാരിക്കും എല്ലാവർക്കും നല്ല സുഖമാണ് ഈ ഡ്രൈവിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാവിടെയും പോവാ, എല്ലാവിടെയും ഇത്, ഞങ്ങളിങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഞങ്ങൾക്ക് വേദന അറിയുള്ളൂ. നമുക്ക് നമ്മുടെ വീട്ടിലുള്ള വൈഫിനാണെങ്കിൽ ശരി, അമ്മനാണെങ്കിൽ ശരി, എന്താ അവർ നമ്മുടെ ദൈവമാണെന്നുള്ളത് തോന്നൽ അപ്പോഴാണ് വരാറ്. പക്ഷെ നമ്മള് എവിടെയും പോവാതെ വീട്ടിലിരിക്കുന്നവർക്ക് ഈ അമ്മയും വൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെടുക്ക് ഇതെടുക്ക് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞ ഒരു സംഭവമാണ്. അവര് ദൈവമാണെന്ന് അറിയണമെങ്കിൽ ഞങ്ങളെപ്പോലെ ഡ്രൈവറായിട്ട് പുറത്തു പോയിട്ട് നേരത്തേനുള്ള ഭക്ഷണങ്ങൾ കിട്ടിയ ഭക്ഷണം കഴിച്ചിട്ട് നടക്കുമ്പോഴാണ്
0: അതിന് അവരാരാണ്,
1: അവരെങ്ങനെയാണ്, വൈഫാണെങ്കിൽ ശരി, പെങ്ങളാണെങ്കിൽ ശരി, അമ്മയാണെങ്കിൽ ശരി, അവരാരായിരുന്നു അറിയണമെങ്കിൽ നമ്മളെപ്പോലെ ഡ്രൈവറായിട്ട് പുറത്തു പോയി പെടണം, അപ്പോഴാണ് അറിയുള്ളൂ. ഇപ്പൊ നമ്മുടെ രണ്ട് മക്കൾക്ക് നമ്മൾ പറഞ്ഞ മനസ്സായി കൊടുക്കുന്ന ഒരേ ഒരു ഇതേ ഉള്ളൂ, ഭക്ഷണങ്ങൾ കഴിക്കുമ്പോൾ വേസ്റ്റ് ആക്കാതെ കഴിക്കുക, ഉള്ള എന്ത് ഭക്ഷണമാണോ കളയരുത്. അതുകൊണ്ട് പരമാവധി ഭക്ഷണങ്ങൾ വേസ്റ്റ് ആക്കാതിരിക്കുക.
0: എന്തായാലും വളരെ സന്തോഷം ചേട്ടാ. അപ്പൊ നമുക്ക് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ചേട്ടൻ ആവശ്യപ്പെട്ട മനോഹരമായിട്ടുള്ള ഗാനം കേൾക്കാം. നന്ദി, നമസ്കാരം.
1: ഓക്കെ ചേട്ടാ, താങ്ക്സ്.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ വളയം എന്ന പ്രോഗ്രാമിലേക്ക് ഇന്ന് നമ്മളോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ അദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: ഹായ്, നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടുത്തു.
1: എന്റെ പേര് ജിജേഷ്, മട്ടന്നൂർ കുടവളിപ്പുറം ആണ് താമസം.
0: എത്ര വർഷമായി ഒരു ഡ്രൈവിംഗ് മേഖലയിലേക്ക് കടന്നു വന്നിട്ട്?
1: ഡ്രൈവിംഗിലേക്ക് വന്നിട്ട് 10-12 വർഷമായി.
0: ഏത് വാഹനത്തിലായിരുന്നു തുടക്കം?
1: തുടക്കം കാർ ഓടിക്കുമായിരുന്നു.

0: അതിനുശേഷം ഓട്ടോ ഓടിക്കും. വാഹനങ്ങൾ പൊതുവെ എല്ലാം ഓടിക്കും, ജെ സി ബി ഒഴിച്ച് ബാക്കിയൊക്കെ ഓടിക്കും.
1: എല്ലാ വാഹനവും
0: ഓടിക്കും.
1: ഇപ്പൊ ഒരു വാഹനം ഓടിച്ചോണ്ടിരിക്കുന്നുണ്ടല്ലോ, ഏത് വാഹനമാണ്?
0: ഓട്ടോ ആണ്.
1: എത്ര വർഷം ഈ ഒരു ഓട്ടോ മേഖലയിലേക്ക് കടന്നു?
0: ഓട്ടോ മേഖലയിലേക്ക് 6 വർഷമായി.
1: എങ്ങനെ പോകുന്നു?
0: അങ്ങനെ ഓരോ ദിവസം കഴിഞ്ഞു പോകുന്നു, അത്രയേ ഉള്ളൂ ഓട്ടോറിക്ഷനെ കൊണ്ട് പറയാൻ. അല്ലാതെ കൂടുതൽ അങ്ങനെ സമ്പാദിക്കാനൊന്നും ഇല്ല.
1: എന്നാലും ഒരു കുടുംബം കഴിഞ്ഞു പോകേണ്ട വരുമാനം നമുക്ക് ഈ ഒരു വാഹനത്തിൽ നിന്നും തരുന്നുണ്ട്.
0: പൊതുവേ കുറവാണ്, ഓരോ ദിവസം അങ്ങനെ കഴിഞ്ഞു പോവാന്നല്ലാതെ അങ്ങനെ സമ്പാദിക്കാനൊന്നും ഇല്ല.
1: ഈ ഒരു മേഖല ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രതിസന്ധി അങ്ങനെ എന്തെങ്കിലും നേരിടുന്നുണ്ടോ?
0: പ്രതിസന്ധി പെട്രോൾ ഡീസലിനെ പറ്റി മെയിൻ ആയിട്ട് അത്, പിന്നെ സ്പെയർ അതൊക്കെ കിട്ടാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇപ്പം നമ്മൾ എടുക്കുന്നത് ഇലക്ട്രിക്കിന്റെ ഓട്ടോയിലേക്ക് മാറിയിട്ടുണ്ട്. അതും എങ്ങനെയുണ്ടെന്ന് നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യണമല്ലോ.
1: തീർച്ചയായിട്ടും, കാരണം ഇപ്പൊ എല്ലാവരും EV എന്നൊരു വാഹനത്തിലേക്ക് കാലെടുത്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്.
0: അത് തന്നെ.
1: മാത്രമല്ല, സോളാറിന്റെ എനർജിയാണ് ഇപ്പോൾ കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്.
0: അതെ അതെ.
1: ചേട്ടന്റെ വീട്ടിൽ എങ്ങനെയാണ് സോളാർ?
0: സോളാർ ഇല്ല, തുടങ്ങിയില്ല. അതിനുള്ള കുറച്ച് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം കറണ്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്.
1: അപ്പൊ ഈ ഒരു വാഹനം വന്നതിന് ശേഷം എന്തെങ്കിലും നമ്മുടെ ഇലക്ട്രിസിറ്റി ബില്ല് കൂടുകയോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട്?
0: ഇല്ല, അതൊന്നുമില്ല. അങ്ങനെ കൂടുതലൊന്നുമില്ല. അതിനുള്ള സജ്ജീകരണങ്ങൾ അവർ കമ്പനിക്കാർ ചെയ്തു തരുന്നുണ്ട്. അപ്പോ തുടങ്ങുന്നുള്ളൂ, നോക്കാം.
1: കൂടുതലായിട്ട് ഏത് മേഖലയിലാണ് വണ്ടി വെച്ചിട്ട് ഓടാറുള്ളത്?
0: അതൊക്കെ നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ, മട്ടന്നൂർ ടൗണിൽ നിന്നാണ് ഓടലുണ്ടായിരുന്നത്. ഇപ്പം പിന്നെ അങ്ങനെ കുറവാണ്.
1: അധികാളും നമ്മുടെ ഫോൺ വഴിയുള്ള
0: ഫോൺ വഴി മാത്രമാണ് കൂടുതലും കിട്ടുന്നത് പണി.
1: അധിക പേരും അങ്ങനെ തന്നെയാണ് കണ്ടുവരുന്നത്. കാരണം അധിക നേരം ടൗണിൽ വന്നിട്ട് ലൈനിൽ ഇങ്ങനെ കാത്തിരുന്ന്
0: ഒരു ഓട്ടം കിട്ടുന്നത് 30 രൂപ ആയിരിക്കും. എന്നിട്ടും 2 മണിക്കൂർ ആദ്യം ലൈനിൽ വെച്ചിട്ടാകുമ്പോൾ പിന്നെ ഒരു പണി കിട്ടുക. അതിനൊന്നും നല്ലത് ഫോൺ പണി തന്നെയാണ്.
1: ഇപ്പൊ നിങ്ങളെ ഒരു ലൈനിൽ വെച്ച വണ്ടി പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു കോള് വരികയാണെങ്കിൽ അതിന്റെ ഇടയിൽ നിന്ന് എടുത്തു പോകുമ്പോൾ അത് മറ്റുള്ളവർക്ക്?
0: ഇല്ല, അത് പ്രശ്നം ബുദ്ധിമുട്ട് ഇല്ല. അതൊന്നും പ്രശ്നമല്ല. അവര് അങ്ങനത്തെ ഇതിനൊന്നും പ്രശ്നങ്ങളാക്കൂല. ഫോൺ പണിയാണ് നല്ലത് ലൈനിൽ വെക്കുന്നതിലും കൂടുതൽ.
1: കാരണം നമ്മുടെ സൗകര്യത്തിന് പോയിട്ട് വരാം.
0: അതെ അതെ.
1: അതെല്ലാം തന്നെയാണ് ഈ ഒരു വാഹനത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്.
0: അതെ അതെ അതെ.
1: മറിച്ച് നമ്മളൊരു സ്ഥാപനത്തിന്റെ ഒരു വാഹനം എടുക്കുകയാണെങ്കിൽ നമ്മൾ കൃത്യസമയത്ത് ഓടണം, കൃത്യസമയത്ത് വാഹനം പാർക്ക് ചെയ്യണം, ഇങ്ങനെയുള്ള ഒരുപാട് നിബന്ധനകളൊക്കെ ഉണ്ട്.
0: അത് മാത്രമല്ല, അവരത് പറയുന്ന കറക്റ്റായിട്ട് കേൾക്കും വേണം, അല്ലെങ്കിൽ നമുക്ക് അതിനൊരു വേറെ ഒരു ബുദ്ധിമുട്ട് വരും.
1: അതെ അതെ.
0: അതുകൊണ്ട് സ്വന്തം വണ്ടി തന്നെ നല്ല ഓട്ടോ.
1: ഈ ഒരു ഇലക്ട്രിക് വാഹനം എടുത്തിട്ട് എത്ര വർഷമായി?
0: ഇലക്ട്രിക് എടുത്തിട്ട് വർഷമൊന്നുമല്ല, 2-3 മാസമായാലും.
1: പുതിയ വാഹനമാണ്?
0: പുതിയ വാഹനമാണ്. അതിന് മുന്നേ ഒരു മഹീന്ദ്രന്റെ, അത് വളരെ മോശമായിരുന്നു. അവരെ സർവീസ് ഇതും ഒക്കെ മോശമായിരുന്നു. അതുകൊണ്ട് അത് ഒഴിവാക്കിയിട്ട് ഇപ്പൊ തുടങ്ങിയുള്ളൂ, 2 മാസമായാലും.
1: ഇപ്പൊ കുഴപ്പമില്ലാതെ പോകാൻ പറ്റുന്നുണ്ട്?
0: ആ, പ്രശ്നമൊന്നുമില്ല.
1: വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്?
0: വീട്ടില് ഭാര്യ, 3 മക്കളുണ്ട്.
1: അവരുടെ പേരൊക്കെ ഒന്ന് പറയാവോ?
0: ഭാര്യ പ്രിയ, മകൻ പാർവൺ 10ാം ക്ലാസ് പഠിക്കുന്നു, പിന്നെ പാർത്ഥിവ് 4ാം ക്ലാസ് പഠിക്കുന്നു, പാർവതി 1ാം ക്ലാസ് പഠിക്കുന്നു.
1: ഇവരൊക്കെ ഏതൊക്കെ സ്കൂളിലാണ് പഠിക്കുന്നത്?
0: മൂത്ത മകൻ കൂടാളി ഹയർ സെക്കൻഡറി സ്കൂള്, 2ാമത് പാളാട് UP സ്കൂള്, പിന്നെ പാർവതി ശ്രീശങ്കര വിദ്യാ പീഠം
1: മട്ടന്നൂർ. അപ്പൊ ഇവരൊക്കെ എങ്ങനെയാ യാത്ര ചെയ്യുന്നത്? ചേട്ടൻ
0: കൊണ്ടുപോകുന്നു?
1: സ്കൂൾ ബസ് തന്നെയാണ്.
0: സ്കൂൾ ബസ്സിന്.
1: വൈഫ് എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ട്?
0: ഇല്ല, ഒന്നും ചെയ്യുന്നില്ല. ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒന്നും ചെയ്യുന്നില്ല. PSCന്റെ ഒക്കെ ടൈം ആകാനായി ഏകദേശം. അതുകൊണ്ട് ഇപ്പൊ ഞാൻ തന്നെ അതിന്റെ നടുക്ക് കുറച്ച് ചെറിയൊരു സുഖമില്ലാണ്ടൊക്കെ ആയിരുന്നു. അതുകൊണ്ട് കുറച്ച് അതിൽ ബുദ്ധിമുട്ടി, അങ്ങനെ ചെറിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പൊ പ്രശ്നമില്ല. ഇപ്പം വണ്ടി എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ലാന്ന് ഡോക്ടർ പറഞ്ഞു. അങ്ങനെ എടുക്കുന്നു.
1: അങ്ങനെ ലേറ്റ് ആയിട്ടാണോ വണ്ടി എടുക്കുന്നത്? അങ്ങനെ
0: നൈറ്റ് ഓട്ടം കുറവാ. നൈറ്റ് ഓട്ടം പിന്നെ അങ്ങനെ ആരും അങ്ങനെ ഓട്ടോ ഉള്ളതുകൊണ്ട് അങ്ങനെ വിളിക്കില്ല. പിന്നെ ട്രാവലർ ഒക്കെ ഉണ്ട്. പിന്നെ അത് പിന്നെ രാത്രി എടുക്കില്ല, പകൽ എടുക്കലുണ്ട്.
1: ഇപ്പൊ നമ്മുടെ വെളിപ്പുറത്ത് എത്തുന്ന ഒരു വാഹനമാണ് നമ്മുടെ ഓട്ടോ എന്നൊക്കെയാണ് പറയുന്നത്.
0: അതെ, തീർച്ചയായിട്ടും.
1: ആ ഒരു നല്ലൊരു കാലഘട്ടത്തിൽ വണ്ടി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ രാത്രിയൊക്കെ ഓടുന്ന സാഹചര്യം,
0: ആര് വിളിച്ചാലും പോവും, അങ്ങനെ ഇതൊന്നും നോക്കാറില്ല. എന്തായാലും എനിക്ക് ഏത് സമയത്താലും പോകും,
1: എനിക്ക് ശരീരം
0: ആവുന്നുണ്ടെങ്കിൽ പോകും, അതിനൊന്നും ഒരു പ്രശ്നമില്ല.
1: അപ്പൊ ഈ രാത്രി കാലങ്ങളിലൊക്കെ വണ്ടി എടുക്കുമ്പോ എന്തെങ്കിലുമൊക്കെ എന്താ പറയാ അനുഭവങ്ങൾ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ? കാരണം വാഹനമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ ചിലവര് അറിയാറുണ്ട്.
0: അതൊക്കെ ഉണ്ടായിട്ടുണ്ട്. മൃഗങ്ങൾ കുറുകെ ചടന്നുണ്ടായിട്ടുണ്ട്. പിന്നെ ആക്സിഡന്റ് ഒന്നും അങ്ങനെ ഇതുവരെ ഉണ്ടായിട്ടില്ല. ദൈവത്തിന്റെ ഇത് കൊണ്ട് അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല.
1: അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം.
0: ഉണ്ടാവാതിരിക്കട്ടെ. വേറെ അങ്ങനെ കുഴപ്പങ്ങളൊന്നും, പിന്നെ വണ്ടിക്ക് ചെറിയ തകരാറൊക്കെ ഉണ്ടായിട്ട് അവിടെ വെച്ചിട്ടും വേറെ വണ്ടി വിളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട്.
1: അങ്ങനെ എന്തെങ്കിലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും സംഭവങ്ങൾ ഇപ്പൊ ഓർത്തെടുക്കാനുണ്ടോ?
0: തീർച്ചയായിട്ടും. ഇവിടുന്ന് ഓടിയത് നടുവില്, ചെമ്പേരി നടുവിൽ ഓടിയ ആടെ വണ്ടീന്റെ ഒരു എന്തോ ഒരു സാധനം പൊട്ടിപ്പോയി. അവിടെ വെച്ച് ആൾക്കാരെ വേറെ വണ്ടിയിൽ കയറ്റി, ഞാനും ആ വണ്ടിയിൽ തിരിച്ചു വന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും വലിയ സങ്കടം. സങ്കടം എന്ന് പറഞ്ഞാൽ അവർക്ക് ഒരു ബുദ്ധിമുട്ടായി, അത്രയേ ഉള്ളൂ. എന്റെ ബുദ്ധിമുട്ടല്ല.
1: ഏത് സമയത്തായിരുന്നു
0: അത്? രാത്രി 7:30 ആ സമയത്തായിരുന്നു. അതുകൊണ്ട് ആ ഒരു വിഷമമുണ്ട്.
1: വണ്ടിയാകുമ്പോൾ ചിലപ്പം
0: ഉണ്ടാവും അല്ലേ? ആ, അതൊക്കെ ഉണ്ടാവും. പിന്നെ അവർക്കൊരു ബുദ്ധിമുട്ടാവുമല്ലോ എന്നുള്ള സങ്കടം നമുക്ക്, അത്രയേ ഉള്ളൂ.
1: കാരണം യാത്രക്കാരുടെ സംതൃപ്തിയാണല്ലോ നമ്മുടെ ഒരു
0: വിജയം.
1: തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനെയുള്ള രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. ഈ ജോലി തിരക്കിനിടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഹോബി ഉണ്ടാവല്ലോ, എന്താണ് നിങ്ങൾ ആ ഒഴിവു സമയങ്ങൾ എങ്ങനെയാണ് ചിലവഴിക്കുന്നത്?
0: എന്റെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടം പാട്ടാണ്. അത് എല്ലാ സമയത്തും, അത് ഇന്ന സമയമൊന്നുമില്ല. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോ പക്ഷെ ഇപ്പോ അത് പറ്റുന്നില്ല, കാരണം ഇലക്ട്രിക് ആയതുകൊണ്ട് സൗണ്ട് ഇല്ല വണ്ടിക്ക്, വാടാമല്ല. അതൊരു വലിയ ബുദ്ധിമുട്ടുണ്ട്. ആരും ഇല്ലാത്ത സമയത്ത് വണ്ടിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോ ആളെയൊക്കെ ഇറക്കിയിട്ട് വരുമ്പോ ഒക്കെ ഫസ്റ്റ് അതാണ്
1: പാട്ടാണ്.
0: പാട്ട്
1: പാട്ട് അങ്ങനെയുള്ള പാട്ടുകളാണ്
0: എല്ലാ പാട്ടും ഇഷ്ടം. ഏറ്റവും കൂടുതൽ പഴയ പാട്ടിനോട് താല്പര്യം.
1: കൂടുതലായിട്ട് ആരുടെ പാട്ടുകളാണ് കേൾക്കുക?
0: ഏറ്റവും കേൾക്കാൻ ഇഷ്ടമുള്ളത് എം ജി ശ്രീകുമാറിന്റെ ആയിരുന്നു. പക്ഷെ എനിക്ക് പാടാൻ പറ്റുന്നതൊക്കെ യേശുദാസിനോടാണ് എന്റെ പാട്ടുകളാണ് കൂടുതൽ കുറച്ച് ഇഷ്ടങ്ങള്.
1: പക്ഷെ ആ റേഞ്ചിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നുണ്ട്,
0: എത്താൻ പറ്റില്ല, ശ്വാസം ഇട്ട് പിടിക്കും വന്നാലും പറ്റില്ല.
1: അപ്പൊ ഈ ഒരു അവസരത്തില് നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടിട്ട് ഒരു രണ്ടുപേര് ഏതെങ്കിലും ഒരു പാട്ട് പാടിത്തരാവോ?
0: കഴിയുന്നത് പോലെ ചെയ്യാം. ഓക്കെ, ഗംഗാ.

0: നസീപുരപധീം ഭജ വിശ്വനാഥം.
1: ശിവഭക്തനാണെന്ന് തോന്നുന്നു.
2: തീർച്ചയായിട്ടും
1: വേദികളിൽ പാടിയിട്ടുണ്ടോ?
2: പാടം തള്ളിവിടൽ നിമിഷങ്ങൾ ഒരു ഒരു
1: ഒരു ടെൻഷനാണല്ലേ ആ ഒരു സമയം.
2: ഇത് തന്നെ ഫസ്റ്റാണ് സത്യമായിട്ട്.
1: ഓക്കെ, ഇവിടുന്ന് നമ്മളെല്ലാ പേടിയും മാറ്റിയിട്ട് ഇവിടുന്ന് വിടുള്ളൂ.
2: ഓക്കെ,
1: അപ്പോ ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്ന ഒരു പ്രോഗ്രാമാണ്. ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുന്നതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ റേഡിയോയിലൂടെ വെച്ചു തരുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടന് കേൾക്കാൻ ഇഷ്ടപ്പെട്ട ഗാനം ഏതാണ്?

0: സമൂഹം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ളൊരു ഗാനം
1: സുരേഷ് ഗോപി.
0: അപ്പൊ ഈ ഒരു പാട്ടാണ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹം. അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് നമ്മുടെ ശ്രോതാക്കളോടൊപ്പം കേട്ടാലോ?
1: ഓ, തീർച്ചയായിട്ടും, വളരെ സന്തോഷം.
0: നിങ്ങളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം.
1: ഓക്കെ,
0: താങ്ക് യു,
1: ബൈ ബൈ.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: റേഡിയോ മലബാറിന്റെ വളയത്തിന്റെ നേരമാണിപ്പോൾ. വളയത്തിൽ നമ്മോടൊപ്പം ഒരു അതിഥി എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ വിശേഷങ്ങൾ നേരിട്ട് ചോദിച്ചറിയാം. ചേട്ടാ നമസ്കാരം.
1: നമസ്കാരം.
0: ചേട്ടന്റെ പേരൊക്കെ പറഞ്ഞൊന്ന് പരിചയപ്പെടും.
1: ഓ, പിന്നെ എന്റെ പേര് വത്സൻ. പുന്നാട താമസം, പക്ഷേ താമസിക്കുന്ന സ്ഥലം താവിലാക്കുറ്റിയാണ്.
0: താവിലാക്കുറ്റി എന്ന് പറയുമ്പോൾ
1: അതായത് പുന്നാട് നിന്ന് ഒരു 1.5 കിലോമീറ്റർ കറക്റ്റ്.
0: കാക്കങ്ങാട്,
1: കാക്കങ്ങാട് പോകുന്ന റോഡ്, അതായത് പുന്നാട് ടു കാക്കങ്ങാട് റോഡ്.
0: വീട്ടിലാരൊക്കെയുള്ളത്?
1: അച്ഛൻ മരിച്ചുപോയി, അമ്മയുണ്ട്, അവര് വേറെ താമസിക്കുന്നു, ഞാനും കുടുംബമാണ്. ഞാനും എന്റെ വൈഫ് ദിവ്യ, മകള് ദിൻഷ, ഓള് കോയമ്പത്തൂർ BCA പഠിക്കുന്നത്. മകൻ 10-ാം ക്ലാസ്സിൽ ഇപ്പം ഇരിട്ടി ഹൈസ്കൂളിൽ പഠിക്കുന്നു.
0: എത്ര വർഷമായി ഈ ഒരു ഡ്രൈവിംഗ് മേഖല?
1: ഡ്രൈവിംഗ് മേഖലയിൽ വെച്ചാൽ ഇപ്പോ ഒരു 10-12 വർഷമായിട്ടുള്ളൂ. അതുവരെ ഗൾഫിലായിരുന്നു.
0: ഗൾഫിൽ എന്തായിരുന്നു?
1: ഗൾഫിൽ ടൈലറായിരുന്നു. ടൈലറിംഗ് ഒരു 16 വർഷം ടൈലറായിട്ട് അവിടെ താമസം ഉണ്ടായിരുന്നു.
0: എന്തോ പിന്നെ അവിടെ നിന്ന് തിരിച്ചു വരാനുള്ള കാരണം?
1: അവിടെ തിരിച്ചു വരാൻ കാരണം എന്റെ വൈഫ് സേലത്താണ് അവളെ വീട്. അപ്പോൾ അവർക്ക് മക്കളെ പഠിക്കേണ്ട ഒരു ഇഷ്യൂസ് ഉണ്ട്. നാട്ടിൽ നിന്ന് ചെയ്യാൻ കഴിയാതെ നമ്മളില്ലാതിരിക്കുമ്പോൾ അവർക്ക് നാട്ടിൽ നിൽക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അതിനുശേഷം നാട്ടിൽ വന്ന് സെറ്റായതാ.
0: എങ്ങനെയാണ് ഈ സേലത്തേക്ക് എത്തിപ്പെട്ടത്?
1: സേലത്തേക്ക് എത്തിപ്പെട്ടത് എന്ന് വെച്ചാൽ അവളുടെ അമ്മവനായിട്ട് നല്ല പരിചയമുണ്ട്. ആ ബേസിൽ അവരുമായിട്ട് കോണ്ടാക്ട് ആയി, അങ്ങനെ എൻ്റെ സുഹൃത്തുക്കളും കൂടി. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ അവരെ ബന്ധത്തിലെ കൂടി സേലത്തേക്ക് വന്നത്. അവർ പക്ഷേ അവർ സെറ്റിൽമെന്റ് ആയതാടാ. അതിനു മുമ്പ് അവരെ വീടും എല്ലാം ചെന്നലോടാണ്, വട്ടിയ ചെന്നലോട്.
0: അപ്പൊ അങ്ങനെയാണ് പ്രിയതമ്മയെ
1: കണ്ടെത്തിയത്. അതന്നെ, അതോടെ വന്ന് അവൾക്കും ഇഷ്ടപ്പെട്ടു, നമുക്ക് ഇഷ്ടപ്പെട്ടു, അതോടെ ഓക്കെ ആയി, അത്രയേ ഉള്ളൂ.
0: അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മുടെ ഈ ഒരു കാലാവസ്ഥയൊക്കെ ആയിട്ട് എങ്ങനെയായിരുന്നു പൊരുത്തപ്പെട്ടത്?
1: കുഴപ്പമില്ല. അത് നമ്മൾ പൊതുവെ നാട്ടിൽ നിന്ന് ജീവിച്ചാളല്ലേ, പിന്നെ അവിടെ ഓൾറെഡി പിന്നെ ചൂട് കൂടുതലാ. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ വരുമ്പോൾ ഏകദേശം അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ കുറവാണ്. അന്നേ സമയത്ത് ഇപ്പോൾ ഉണ്ട് ഓൾറെഡി, അന്നേരം അതുകൊണ്ട് നമുക്കതൊരു വിഷയമല്ലല്ലോ. അതിനുശേഷം നമ്മൾ ഫ്രീ ആയിരിക്കുമ്പോൾ എന്ത് ചെയ്യേണ്ട ഒരു ജോലി, അപ്പോൾ ഒരു കടയിട്ട് അത് നന്നായി പൊട്ടി തകർന്ന്, അതിനുശേഷം നമ്മൾ എന്ത് ചെയ്ത് സ്വന്തമായി ഒരു ഓട്ടോ ഓടിച്ച് തൽക്കാലം അത് അതിനെ കൊണ്ട് ജീവിച്ചു പോകാന്ന് വെച്ച്. വലിയ വിഷയമില്ലാണ്ട് അങ്ങനെ പോകുന്നു. എന്നാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൂടുതൽ 2-വീലറുകളും അതുപോലെ ഇറങ്ങിയത് കൊണ്ട് നമുക്ക് പണി കുറച്ച് കുറവാണ്. കാരണം ഇപ്പം പുതിയ ജനറേഷൻ വന്നാൽ ലേഡീസ് എല്ലാം, ലേഡീസ് ബാക്കി ആണുങ്ങളെക്കാട്ടും പെൺകുട്ടികളാണ് കൂടുതൽ ഡ്രൈവിംഗ് എല്ലാം ചെയ്തിട്ട് ഇപ്പം ഫീൽഡിൽ ഇറങ്ങുന്നത്. അതുകൊണ്ട് എന്തായി, അവർക്ക് അവരേതായ കാര്യം നോക്കാനുള്ള ഒരു കപ്പാസിറ്റി വന്നാൽ നമ്മളെ കാര്യം തീർത്ത അവശതയായി, അത്രയേ ഉള്ളൂ.
0: ശരിക്കൊരു പ്രതിസന്ധി.
1: ആ പ്രതിസന്ധിയാണ്. എനിക്ക് കാലക്രമേണ ചിലപ്പോൾ ഓട്ടോ തന്നെ നിലവിലില്ലാകാൻ സാധ്യതയില്ല. കാരണം വെച്ചാൽ ഇപ്പോൾ സിറ്റുവേഷൻ അങ്ങനെയാണ്, എല്ലാവർക്കും സ്വന്തമായ വണ്ടിയുണ്ട്, സ്വന്തമായി യാത്ര ചെയ്യാം. അങ്ങനെ വരുമ്പോൾ പൊതുവെ അങ്ങനെയാണല്ലോ സംഭവിക്കുക, ആ മേഖല പൊതുവെ ഇല്ലാതാവും. അതിനോട് വെച്ചാൽ സാധാരണക്കാരന് ബുദ്ധിമുട്ടാവും. വേറെ ഫീൽഡിൽ ഇറങ്ങുക വെച്ചാൽ ഒരു വകുപ്പില്ല. കാരണം വെച്ചാൽ സാധാരണക്കാരൻ വേറെ എന്തിലിറങ്ങും? അതൊരു ചോദ്യം തന്നെ തന്നെയല്ലേ.
0: അതന്നെ. മാത്രമല്ല ഈ അടുത്തൊരു വാർത്ത കണ്ടു, നമ്മുടെ സ്കൂട്ടി പോലുള്ള വാഹനങ്ങളിൽ ടാക്സി ആയിട്ട്
1: ഉപയോഗിക്കാന്ന്. അത് തമിഴ്നാട്ടിലുണ്ട്. തമിഴ്നാട്ടില് മോള് പോകുന്നുണ്ടെങ്കിൽ അവളാണ് സ്കൂട്ടീനെ വിളിക്കലാന്ന് അവിടെ നിന്ന് തന്നെ. അപ്പൊ കറക്റ്റ് അവിടെ എത്തി ലൊക്കേഷനിൽ, അവർ ലൊക്കേഷൻ ഇട്ട് കൊടുക്കേ ഉണ്ട്. നമ്മളെ മൊബൈൽ ലൊക്കേഷൻ ഇട്ട് അവ കറക്റ്റ് ആണ്. അതായത് ഓട്ടോന്റെ ഒരു 100 രൂപയുടെ അവർ 75 രൂപക്ക് അവർ പറഞ്ഞ സ്ഥലത്ത് എത്തി. അപ്പൊ പിന്നെ അതല്ലേ നേർ പകുതി വരുന്നുള്ളൂ. ഞാനും പോയി അതുപോലെ, ഞാനും പോയതാ. പിന്നെ ഇത് ഇവിടെയും വരും, കേരളത്തിലും വരും, നേരെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ഇത് വരുമ്പോ ഓട്ടോക്കാർ പ്രശ്നം ഉണ്ടാക്കും, ഇവരെ പിടിച്ചു വെക്കല് അല്ലാത്ത വിഷയങ്ങൾ. കാരണം അവരെ പൈസയാണല്ലോ പോകുന്നത്, അവർക്ക് ജീവിക്കാനുള്ള വകുപ്പും പോയി കിട്ടും. അതാണ് നിലവിലുള്ളത്.
0: അപ്പോൾ എന്തായാലും നമ്മൾ കൂടുതൽ സൗകര്യങ്ങളിലേക്കാണ് നമ്മുടെ
1: അതെ തീർച്ചയായും. അതായത് അവർ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അവർക്ക് കൂടുതൽ സൗകര്യങ്ങളിലൊക്കെ അവർ പോകുമ്പോൾ അതോടെ അത് പിന്നോക്കം നിൽക്കുന്ന ഡ്രൈവർമാരായ ആൾക്കാർ അവർക്ക് വിദ്യാഭ്യാസം കുറവാണ്, അവർക്ക് വേറൊരു ജോലി എടുക്കുകയെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടുവാണ്. അവർക്കൊരു SLC പരമാവധി, അതിപ്പോൾ വെച്ചിട്ട് ഇവിടെ ഒരു ജോലിയൊന്നും കിട്ടൂല. അന്നേരം എന്ത് ചെയ്യും, അവര് താഴേക്ക് പോകും, ഇവര് മേലേക്ക് പോകും. പുതിയ ജനറേഷൻ വരുമ്പോൾ അതൊരു വിഷയമല്ല, പ്രായമുള്ളവര് പിന്നോട്ട് തന്നെ പോവുക. പുതിയ ജനറേഷൻ നല്ല ഇതായിട്ട് പോയിക്കോളും.
0: ഇപ്പൊ മിക്ക ഡ്രൈവർമാരും മറ്റുള്ള ജോലികൾ എടുത്തിട്ട് ബാക്കി വരുന്ന സമയങ്ങളിലാണ് ഇപ്പൊ വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ ചിലവരുടെ ടാപ്പിംഗ് ചെയ്യുന്ന രാവിലെ ടാപ്പിംഗ് ജോലിയൊക്കെ കഴിഞ്ഞ് ബാക്കി വരുന്ന സമയങ്ങളിൽ ടൗണിൽ ഓട്ടോ ഇട്ടിട്ട് ഓടിച്ച് അങ്ങനെയൊക്കെ കുടുംബം
1: ആൾക്കാരുണ്ട്.
0: അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും മനസ്സിൽ ഉണ്ടോ ഇപ്പോ?
1: അല്ല, നിലവിൽ ഞാൻ ഇത് മാത്രല്ലോ ചെയ്യുന്നത്, ഞാൻ വേറൊരു കടയും കൂടി സെറ്റാക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. പക്ഷെ സാധാരണ ഓട്ടോക്കാരൻ എന്തെങ്കിലും, എല്ലാവരും അതുപോലെയല്ല. എല്ലാവരും ഇപ്പോൾ തോട്ടം ഉണ്ട് അതൊന്നുമില്ല. ചില ആളങ്ങനെ പാട്ട് എടുത്തിട്ട് സ്വന്തം ആവശ്യത്തിന് അതും കഴിഞ്ഞിട്ട് വന്ന് ടൈപ്പ് ചെയ്തിട്ട് അതും വന്ന് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യാത്തവരുണ്ട്. കാരണം അത് ചെയ്യാൻ കഴിവില്ലാത്തവരുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, വേറെ ഉള്ള വിഷയങ്ങളുള്ളവരല്ലേ, അവരെന്ത് ചെയ്യും? അവർക്കിത് ചെയ്യാനാവില്ല ഒരിക്കലും. അന്നേരം അവര് കുറച്ച് എന്താ പറയണ്ടേ, ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടും തീർച്ചയായും. ബാക്കിയുള്ള കുറച്ച് ആരോഗ്യമുള്ളവർ ചിലപ്പോൾ അവരെ വഴി തെടിപ്പോ, ചിലപ്പോൾ ടാപ്പിംഗ് അല്ലാതൊക്കെ തെങ്ങ് കയറ്റം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. പക്ഷെ അച്ഛൻ കഴിയാത്തവരില്ലേ, അവരെന്ത് ചെയ്യും?
0: തീർച്ചയായിട്ടും
1: അതൊരു തീർച്ചയായും. അതെ അതെ.
0: ഇപ്പൊ ഈ ഒരു ജോലി തിരക്കിനടക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു എന്താ പറയാ, ഒരു ഹോബി പറയാം, അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ വായന ഉണ്ടാവും ചില പാട്ട് കേൾക്കുക അല്ലെങ്കിൽ സിനിമ ഹോബി?
1: അത് കൂടുതലൊന്നുമില്ല. നമ്മളിപ്പോ ജീവിതം ഗൾഫിലായോണ്ട് നമുക്കിപ്പോഴും ടൈമില്ല. കാരണം നമ്മൾ ജോലി റൂം, കാരണം ആടെ സീസൺ ടൈമിനോ അല്ലാത്ത ടൈമിനോ നമ്മൾക്ക് അതിന് ടൈമേ ഇല്ല. നമ്മൾ ചിലപ്പോൾ 12 മണി വരെ വർക്ക് ചെയ്യും. അത് കഴിഞ്ഞ് രാവിലെ തന്നെ 8 മണിക്കാണ് വീണ്ടും സ്റ്റാർട്ട് ആയി. കാരണം തിരക്കുള്ള സമയത്ത്, കാരണം നമ്മൾ ജീവിക്കാൻ വേണ്ടി പോയതാണ് ഗൾഫിൽ. പിന്നെ എൻജോയ്മെന്റ് ക്രിക്കറ്റാണ് ആ സീസണിൽ, ആ റൂമിൽ ഇരുന്നിട്ട് ആ ടൈമിന്, അല്ലാതെ വേറെ ഒന്നുമില്ല. പിന്നെ നാട്ടിൽ വന്നിട്ട് ഇപ്പൊ മക്കളെ നോക്കേണ്ട കാര്യം അങ്ങനെയല്ലാണ്ട്, പിന്നെ അവർക്ക് എന്താ ചോയ്സ്, അവനിപ്പോ ഫുട്ബോളിന്റെ ജിമ്മിന് പോകണമെന്നുണ്ട്, അതെല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കും. അല്ല നമ്മളായിട്ട് കുറച്ച് പറമ്പിട്ട് 1 ഏക്കറോളം ഗൾഫ് പോയിട്ട് ഉണ്ടാക്കിയത്, അതിൽ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കും, അത്രേ ഉള്ളൂ. നമുക്ക് എന്താ പറമ്പത്തെല്ലാം ചെയ്യാം, ഫ്രൂട്ട്സ്, പിള്ളേർക്ക് നാളെ ഭാവിയിൽ എന്തെല്ലാം ചെയ്യാം, അതെല്ലാം ഇങ്ങനെ കുറച്ചും ചെയ്ത് വെക്കുക. ഒറ്റയടിക്കല്ല, ഇന്ന് കുറച്ച് ചെയ്ത് നാളെ ടൈം ഉണ്ട് കുറച്ച് ചെയ്ത് അതിനുശേഷം വണ്ടി എടുത്ത് ഇങ്ങനെ സെറ്റായി പോകും,
0: അങ്ങനെ മുന്നോട്ട് പോകും.
1: മൂന്ന് കുഴപ്പമില്ലാതെ.
0: അപ്പോ നേരത്തെ പറഞ്ഞു സിനിമ കാണാൻ
1: പോകാം.
0: ഫാമിലി ഒക്കെ ആയിട്ടാണോ?
1: ആ പോകുന്നുണ്ട് ഫാമിലി ആയിട്ട് പോകും. അത് കല്യാണം കഴിക്കുന്ന പിന്നെ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് പോവാം, ഇപ്പൊ പോകുന്നുണ്ട് ഫാമിലി ആയിട്ട് പോകും, അങ്ങനെ പോകുള്ളൂ.
0: പിന്നെ പാട്ട് കേൾക്കുക, എത്ര പാട്ടുകളോടാണ് കൂടുതൽ?
1: പഴയ പാട്ടുകളോടാണ് എനിക്ക് താല്പര്യം. അധികം ഓൾഡല്ല, എന്നാലും നമുക്ക് ഒരു മീഡിയം. പിന്നെ പഴയ, നന്നായ പഴയ പാട്ടിനോട് താല്പര്യ. കാരണം അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു കുളിരില്ലേ, പണ്ടത്തെ ഭാസ്കര മാഷ പോലെ. കാരണം പണ്ടത്തെ ആ സിറ്റുവേഷനെ വെച്ചിട്ടല്ലേ പാടുന്നത്. ഇന്നത്തെ പോലെയല്ല, ഇന്നത്തെ അടിപൊളി പാട്ടും അല്ല. അടിപൊളി പാട്ട് ഇപ്പോഴത്തെ ജനറേഷൻ ഒക്കെയാണ്. പക്ഷെ നമുക്ക് എല്ലാ പാട്ടും അത് കുറച്ച് കേൾക്കുക എന്നല്ലാണ്ട് കൂടുതൽ ഉൾക്കൊണ്ടിരിക്കാൻ കഴിയില്ല. മറ്റേതാകുമ്പോൾ അതല്ല, നമ്മളത് കേട്ട് പിന്നീടും കേട്ടോണ്ടേയിരിക്കും. അതതിന്റെ മാറ്റം.
0: അപ്പൊ ചേട്ടാ, ഇത് നമ്മുടെ റേഡിയോ മലബാറിന്റെ വളയം എന്നൊരു പ്രോഗ്രാമാണ്.
1: ഓക്കെ.
0: ഡ്രൈവർമാരുടെ വിശേഷങ്ങൾ പങ്കുവെക്കുക, അതോടൊപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു ഗാനം ആവശ്യപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ കേൾപ്പിക്കുന്നതായിരിക്കും. ഈ ഒരു അവസരത്തിൽ ചേട്ടനെ കേൾക്കാൻ
1: ഹൃദയം ദേവാലയം
0: തെരുവ് ഗീതം അല്ലേ? ആ ഒരു ചിത്രത്തിൽ മനോഹരമായിട്ടുള്ള ഗാനമാണ്. പാടാറുണ്ടോ?
1: പാടാറുണ്ടോ? കുറച്ച് ബുദ്ധിമുട്ട്.
0: എന്നാലും നമ്മളെ മൂളിപ്പാട്ട്
1: എനിക്ക് അറിയുന്ന ഒരു പാട്ട് ഞാൻ പാടാം. മടിയിൽ മരണഭൂമായി ജനിക്കുന്നു നാം ഇവിടെ, പിരിയേണ്ട നിമിഷം

0: ഭീഷ്മാചാര്യ എന്ന ചിത്രത്തിലെ
1: അതെ അതെ അതാണ് മനസ്സിലുള്ളതാണ്. അതുകൊണ്ടാവും ഞാൻ പാടെടുത്തു അതെ, മറ്റേത് അത്ര ഓർമ്മയില്ല, കേൾക്കും അത്രേ ഉള്ളൂ.
0: അപ്പൊ തിരുവുഗീതം എന്ന ചിത്രത്തിലെ മനോഹരമായിട്ടുള്ള ദാസേട്ടൻ പാടി മനോഹരമാക്കിയിട്ടുള്ള ഗാനമാണ് ആവശ്യപ്പെട്ടത്.
1: നമുക്കാകുന്നത് പോലെ പാടി എന്നുള്ളതാണ് എന്റെ സത്യം.
0: അപ്പൊ ചേട്ടന്റെ വിശേഷങ്ങൾ നമ്മുടെ ശ്രോതാക്കളോടൊപ്പം പങ്കുവെച്ചു കഴിഞ്ഞു. അതോടൊപ്പം നമുക്ക് ഈ മനോഹരമായിട്ടുള്ള ഗാനം നമ്മുടെ ശ്രോതാക്കളോടൊപ്പം ആസ്വദിക്കാം.

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രഭാത പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12 മണിക്ക് ആരംഭിക്കും. നമസ്കാരം.

റേഡിയോ മലബാർ സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ നമസ്കാരം. FM ബാൻഡിൽ 89.6 MHz ഞങ്ങളുടെ ഭൂതല മധ്യാന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 12 മണി.

റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ സർഗജാലകം.

0: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സർഗജാലകത്തിലേക്ക് സ്വാഗതം. സർഗജാലകത്തിൽ ആദ്യം നമുക്ക് കേൾക്കാം ചേതസ് മാലൂർ എഴുതിയ കഥ ശിവലിംഗനും മറ്റു ചിലരും. അവതരിപ്പിക്കുന്നത് അശ്വിനി.
1: നമ്മൾ ആദ്യം പോകേണ്ടത് മല്ലേശ്വരൻമുടി മലയിലേക്കാണ്. ഇടവേളയ്ക്ക് മുൻപ് കളക്ടർ ആപ്പീസ് വരെയും പോകേണ്ടി വരും. ഇടവേളയ്ക്ക് ശേഷം ശിവലിംഗന്റെ ബാല്യകൗമാര യൗവനങ്ങൾ വളരെ വേഗം കടന്നുപോകും. രണ്ടാമത്തെ ഇടവേളയ്ക്ക് മുൻപ് ഇരുളഗാനവും കരടിയാട്ടവുമൊക്കെ കാണാം. ശേഷം അയാൾ കുടിയിറക്കത്തിൽ ഒപ്പുവയ്ക്കും. ഇടവേളകൾ മുറിഞ്ഞ് ശിവലിംഗന്റെ അവസാനത്തെ സെൽഫി അയാൾ പോസ്റ്റ് ചെയ്യും. മല്ലേശ്വരൻ മുടിമല ശിവലിംഗനോട് പിണങ്ങി. 30 വർഷത്തോളം ശിവലിംഗന് വേണ്ടി താരാട്ടുപാടിയ മല. ഗൂഗിൾ മാപ്പിൽ ഒരുപക്ഷെ ഈ സ്ഥലം ലഭ്യമാകില്ല. തമിഴിന്റെ വടക്ക് ജില്ലയോട് ചേർന്ന് പാലക്കാട് അട്ടപ്പാടിക്കിടയിൽ സോളികാരുകൾക്ക് സ്വന്തമായ മല. ശിവലിംഗൻ ഉള്ളിൽ കരഞ്ഞു. അയാൾക്ക് അച്ഛൻ കാളിക്കുഞ്ഞിനെ കാണാൻ തോന്നി. മല്ലേശ്വരൻ മുടിമലയിലെ വെള്ളച്ചാട്ടത്തിന്റെ പാറക്കൂട്ടങ്ങൾക്കിടയിലേക്ക് നോക്കി അയാൾ ഉറക്കെ വിളിച്ചു.
2: അപ്പാ!
1: കാളിക്കുഞ്ഞില്ല. വിളി കേൾക്കാതായിട്ട് വർഷങ്ങളായി. ശിവലിംഗനെടുത്ത സെൽഫി മാത്രം ഗ്യാലറിയിൽ തെളിഞ്ഞു. ഓർമ്മയുടെ സ്ഫടികനാരുകൾ പോലെയുള്ള അനേകം ചിത്രങ്ങൾ അയാൾ ഡിലീറ്റ് ചെയ്തു. പാപ്പാത്തിക്കും മൂപ്പനും ഭണ്ഡാരിക്കും കുരുത്തലയ്ക്കുമൊപ്പമെടുത്ത സെൽഫി അയാളുടെ നെഞ്ചിൽ തറച്ചു. ആ സെൽഫിയിൽ നിന്ന് അവരെല്ലാം മാഞ്ഞു പോവുകയും ശിവലിംഗൻ മാത്രം ബാക്കിയാവുകയും ചെയ്തു. അസിസ്റ്റന്റ് കലക്ടർ സ്ഥാനത്ത് നിന്നും ജില്ലാ കലക്ടർ സ്ഥാനത്തേക്ക് പ്രമോഷൻ ലഭിച്ചിട്ട് ആദ്യം ഒപ്പുവയ്ക്കേണ്ടി വന്നത് അട്ടപ്പാടി വനമേഖലയിൽ ഇരുളർ കയ്യേറിയ ഭൂമിയിൽ നിന്നും അവരെ ഒഴിപ്പിക്കാനുള്ള ഓർഡറിലാണ്. അയാൾ നിയമം പഠിച്ചിരുന്നു. കാടും നാടും നഗരവും പഠിച്ചിരുന്നു. അരികുവൽക്കരിക്കപ്പെട്ട ജനതയുടെ പോരാളിയായി ശിവലിംഗൻ ഉയർത്തെഴുന്നേറ്റുവെന്ന് പത്രങ്ങൾ വാഴ്ത്തിയിരുന്നു. ശിവനും ഭദ്രകാളിയുമാണ് ഇരുളികരുടെ പ്രധാന ദൈവങ്ങൾ. അപ്പൻ കാളിക്കുഞ്ഞ് അവന് ആ പേരിടാൻ കാരണവും ഇതുതന്നെ. കാടും കുടിലും വിട്ട് ശിവലിംഗൻ പഠിച്ചു. നിയമം, ചരിത്രം, ഭൂമിശാസ്ത്രം, ഭരണഘടന പഠിച്ചു. പക്ഷേ അയാൾക്ക് പൊരുതാനായില്ല. കാളിക്കുഞ്ഞ് കരടിയെ പിടിക്കുന്ന മെയ്വഴക്കം അയാൾക്ക് കിട്ടിയില്ല. ഹൈക്കോടതി തന്ന പകർപ്പിൽ ശിവലിംഗൻ ഒപ്പുവച്ചു. അയാൾ തന്റെ കുലം മുടിച്ചു. മേശമേൽ വെച്ചിരുന്ന ചായ ശിവലിംഗൻ തട്ടിമറിച്ചു. തന്റെ നിയമപുസ്തകങ്ങളും തീസീസുകളും വലിച്ചെറിഞ്ഞു. തീസീസുകൾ

ശിവലിംഗനെ നോക്കി പരിഹസിച്ചു. ഗോത്രം, വൈരുദ്ധ്യാത്മക സൈദ്ധാന്തധാരണകൾ കാരണം തർക്കത്തിലായ നിർവചനം. എൽമാൻ സർവീസിന്റെ സാമൂഹിക വർഗീകരണ സംവിധാനം വെച്ച് ഹണ്ടർ ഗതർബാൻഡുകൾ മുതൽ സ്ട്രാറ്റിഫൈഡ് ട്രൈബൽ വരെയുള്ള കൂട്ടം, ആസ്ട്രലോയിഡോ നീഗ്രോയിഡോ എന്ന് പറയാനാകാതെ ആദിവാസി വിഭാഗത്തിലെ 37 എണ്ണത്തിൽ അഞ്ചാമത്തെ കൂട്ടം, തടിച്ച ചുണ്ട്, പതിഞ്ഞ മൂക്ക്, ചുരുണ്ട തലമുടി. തീസീസുകൾ പൊട്ടിച്ചിരിച്ചു. കാലം ഒരുപാട് മുന്നേക്ക് സഞ്ചരിച്ചു. 12 കൊല്ലത്തിനു ശേഷം പെഞ്ചീരയ്ക്കും കാളിക്കുഞ്ഞിനും ഒരാൺകുഞ്ഞു പിറന്നു. ഊര് പാടി, പെഞ്ചീരയ്ക്കും വന്ദേ, കാളിക്കുഞ്ഞിനും വന്ദേ, നല്ലോണവും വിഷുവും ഒന്നിച്ചു വന്ദേ. ശിവനും കാളിക്കും നേർച്ച കൂട്ടിയ കാളിക്കുഞ്ഞ് അവന് ശിവലിംഗൻ എന്ന് പേരിട്ടു. അവൻ രാസകുമാരനെപ്പോലെ വളർന്നു. ശിവലിംഗൻ വളർന്നു, നാട് വളർന്നു, കാട് വളർന്നു, ഗുഹവിട്ട് കുടിലിലേക്ക്, ഇരുളയിൽ നിന്നും മലയാളത്തിലേക്കും തമിഴിലേക്കും, നായാട്ടിൽ നിന്ന് കൃഷിയിലേക്ക്. പെഞ്ചീര റാഗിയും തുവരയും തിനയും ചോളവും നട്ടു. കാളിക്കുഞ്ഞ് കരടിയെ പിടിച്ചു, ആട് വളർത്തി. ശിവലിംഗൻ സ്കൂളിൽ പോയി, ശിവലിംഗൻ കോളേജിൽ പോയി. കാട് വളർന്നു, നാട് വളർന്നു, ശിവലിംഗൻ വളർന്നു. പക്ഷേ ശിവലിംഗൻ കറുത്തിട്ടാണ്, നീണ്ട കൈകളാണ്, ചുരുണ്ട മുടിയാണ്, ഉന്തിയ താടിയെല്ലും ചെറിയ മൂക്കുമാണ്. എന്നിട്ടും അയാൾ IAS നേടി. ശിവലിംഗൻ തൻ്റെ കൂട്ടരെ വന്ന് കണ്ടു. റോഡില്ലാത്ത, കറണ്ടില്ലാത്ത, വീടില്ലാത്ത, റേഷനില്ലാത്ത തൻ്റെ കൂട്ടർക്കിടയിലേക്ക് ശിവലിംഗൻ സെൽഫി എടുത്തു. മുടിനീട്ടി വളർത്തിയ മൂപ്പൻ സ്ഥാനികളായ ഭണ്ഡാരിയും കുരുത്തലയും, പൂജാരിയായ മണ്ണുക്കാരനും, പിന്നെ പാപ്പാത്തിക്കുമൊപ്പം. പാപ്പാത്തി ആരാണെന്ന് ശിവലിംഗനെ അറിയൂ. അവളാണ് ശിവലിംഗന്റെ വേരിൻ്റെ അറ്റമെന്ന് അവനെ അറിയൂ. അട്ടപ്പാടിയിലെന്ന് ഉത്സവമായിരുന്നു. കലക്ടറേമാൻ വന്ന ഉത്സവമെന്ന് മൂപ്പൻ പ്രഖ്യാപിച്ചു. മാട്ടുപ്പൊങ്ങൽ കാരേലപ്പൻ ആടിന് ബലി കൊടുത്തു. നഞ്ചമ്മ വൃക്ഷത്തിനു ചുറ്റും മഞ്ഞപ്പൊടി വിതറി, പട്ടുചുറ്റി. പാപ്പാത്തി ബൈരമ്മയെ കെട്ടി, നഞ്ചമ്മ മാരിയമ്മയെ കെട്ടി, മാതങ്കി എല്ലമ്മയെ കെട്ടി ഉറഞ്ഞു തുള്ളി, മൂപ്പൻ ദുൻപാട്ടു പാടി. ഭണ്ഡാരിയും കുരുത്തലയും ഒടയൂരും തെക്കുമലയും പാടി. പൊറിയും മരവും പീക്കിയും എടുത്ത് ആണും പെണ്ണും ചേർന്ന് കരടിയാട്ടമാടി. മണ്ണേ നമ്പിലേലയ്യ മരമിരുക്ക്, മരത്തേ നമ്പിലേലയ്യ മണ്ണിരുക്ക്. ശിവലിംഗൻ പാപ്പാത്തിക്ക് പിരിയം കൊടുത്തു. മൂപ്പൻ താലി കഴുത്തിൽ വെച്ചുകൊടുത്തു. ശിവലിംഗൻ കെട്ടി. ശിവലിംഗനും പാപ്പാത്തിയും പാലക്കാട് ചുരം കടന്നു. വീണ്ടും വർത്തമാനകാലത്തിൻ്റെ നനുത്ത സത്യം. ഹൈക്കോടതി വിധി വന്നു. ശിവലിംഗൻ ഒപ്പുവെച്ചു. അയാളുടെ കാലവും കുലവും മുടിഞ്ഞു. പാപ്പാത്തി മുടിയഴിച്ചിട്ടു, സിന്ദൂരം മായ്ച്ചു. അവൾ ഗുഹയിലെ കോടി മറഞ്ഞു. ശിവലിംഗൻ കുടിച്ചു. 1, 2, 3, 4 പേക്ക്. അയാൾക്ക് ഒപ്പുവെച്ച പേനയിൽ നിന്നും ചോര കിനിയുന്നതായി തോന്നി. 1-ാമത്തെ പെഗ്ഗിൽ ആകാശം മുഴുവൻ, 2-ാമത്തേതിൽ ഭൂമി മുഴുക്കെ, 3-ാമത്തെ പെഗ്ഗിൽ നിലനിന്ന കാലടിക്ക് പുറമെ പാതാളം. ചോര പരക്കുന്നു. അയാൾക്ക് തല കറങ്ങി. സുറ്റിവരും സൂര്യകാരോ നമ്മ സുറ്റും വേലെ പാത്ത്, കൊല്ലക്കാലവും സുറ്റും കാലവും വേലെ പാത്ത്, പുള്ളൈക്കാത്ത് നേരെ പോകെ കാലവും കാലവും. ഇരുട്ടിൽ ശിവലിംഗൻ മല്ലീശ്വരൻമുടി മലയിലെത്തി. ശിവനും ഭദ്രകാളിയും മലയിറങ്ങാനിരിക്കുന്നു. ശിവലിംഗനെ നോക്കാതെ അവർ നടന്നകന്നു. ശിവലിംഗൻ അവസാനമെടുത്ത സെൽഫിയിൽ അയാൾ ഒറ്റയ്ക്കായിരുന്നു. അത് അയാൾ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. അയാൾ മല്ലീശ്വരൻമുടി മലയുടെ പിണക്കം തീർത്തു. വെള്ളച്ചാട്ടത്തിൻ്റെ പാറക്കൂട്ടങ്ങൾക്കിടയിൽ എല്ലാ അധ്യായങ്ങളും അവസാനിച്ചു.

ചേതസ്മാലൂർ എഴുതിയ ശിവലിംഗനും മറ്റു ചിലരും എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് അശ്വിനി. സർഗജാലകത്തിൽ ഇനി ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിക്കുന്ന തീർത്ഥയാത്ര എന്ന കവിത കേൾക്കാം.

ഗുരുവായി ഒരു തീർത്ഥയാത്രക്കായവരൊരുങ്ങി കസവുടയാടയും ചന്ദനക്കുറിയുമായി ഒരു തീർത്ഥയാത്രക്കായവരൊരുങ്ങി ശ്രീരാമലക്ഷ്മണ

തീർത്ഥയാത്രക്കായവരൊരുങ്ങി ഒരു തീർത്ഥയാത്രക്കായവരൊരുങ്ങി ഒരു വണ്ടിയിൽ പൂത്ത സൗഹൃദമാണവർ ഒരുമിച്ചു നിത്യവും കണ്ടിരുന്നോർ ഒരു വണ്ടിയിൽ പൂത്ത സൗഹൃദമാണവർ ഒരുമിച്ചു നിത്യവും കണ്ടിരുന്നോ നിർമ്മ

സുഹൃതമാണവർ ഒരുമിച്ചു നിത്യവും കണ്ടിരുന്നോർ. നിർമ്മല ഹൃദയങ്ങൾ തുളസി കതിർച്ചൂടി

യാത്രികർ ഒരു പകൽ ധന്യമാക്കി വണ്ടിയിൽ തിരുനാമ മന്ത്രങ്ങൾ ഉയരുമ്പോൾ യാത്രികർ ധ്യാനത്തിൽ മുഴുകി നിന്നു.

0: ലക്ഷ്മണൻ കുയിലൂർ എഴുതി അവതരിപ്പിച്ച തീർത്ഥയാത്ര എന്ന കവിതയാണ് ഇപ്പോൾ കേട്ടത്. സർഗജാലകത്തിൽ ഇനി നമുക്ക് കേൾക്കാം അശ്വിനി എഴുതിയ രാത്രിയിൽ വിരിഞ്ഞ നിശാഗന്ധി എന്ന കഥ. അവതരിപ്പിക്കുന്നത് രാമകൃഷ്ണൻ പഴശ്ശി.
1: നിശാഗന്ധി വിരിഞ്ഞ രാത്രി, ഏറെ വൈകിയുള്ള യാത്രയാണ്. എല്ലാവരും പോയി കാണുമോ എന്ന ചിന്ത. ഒറ്റയ്ക്ക് അങ്ങോട്ട് കയറി ചെല്ലുകയെന്നാൽ പ്രയാസം തോന്നുന്നു. ആരെങ്കിലും കണ്ടാൽ തിരിച്ചറിയുമോ? ആരെന്ന് ചോദിച്ചാൽ എങ്ങനെ പരിചയപ്പെടുത്തും? 10 വർഷങ്ങൾ, നിറം മാറി, ശബ്ദം മാറി, വേഷം മാറി, എല്ലാം. എന്നിട്ടും ഇന്നത്തെ ഈ വരവിന് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ. അതിവേഗത്തിൽ പായുന്ന കാറിൻ്റെ സൈഡ് ഗ്ലാസിലൂടെ

കാറ്റിൻ്റെ ഗന്ധം അല്ല, കാലത്തിൻ്റെ ഗന്ധം. ഓർമ്മകൾക്കും ഒരു മണമുണ്ടെന്ന് ആരോ പറഞ്ഞിട്ടുണ്ട്. മഴ നനഞ്ഞ മണ്ണിൻ്റെ മണമാകാം, പഴയ പുസ്തകത്തിൻ്റെ, ഒരാളുടെ ഷട്ടിൽ പറ്റി നിന്ന നിശാഗന്ധിയുടെ. കാർ പതിയെ നിശ്ചലമായി. ഇറങ്ങണോ വേണ്ടയോ എന്ന ചിന്താമാറ്റം. തീരുമാനിച്ചുറപ്പിച്ചതാണ് വരണമെന്ന്. ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി. മുന്നിൽ മുകളിലോട്ട് കയറാനുള്ള നടക്കല്ല്. മാറ്റം സംഭവിക്കാത്ത ഒന്നുകൂടി കണ്ടെത്തിയിരിക്കുന്നു. പച്ചപ്പായൽ പടർന്നു പിടിച്ച ആ പടവുകൾ ആദ്യമായി കയറിയത് 20 വർഷങ്ങൾക്ക് മുന്നേ അച്ചമ്മയുടെ കൈപിടിച്ചു. വീടുകൾ കാലത്ത് മറക്കാറില്ല. അവയുടെ പടവുകളിലും ചുമരുകളിലും മുറ്റത്ത മരങ്ങളിലുമൊക്കെ ഓർമ്മകൾ പായൽ പോലെ പറ്റിപ്പിടിച്ചിരിക്കും. പണ്ടു മുതൽക്കേ വാശികൾക്ക് കൈതന്ന് കൂടെ നടന്നത് അച്ചമ്മയാണ്. തലേന്ന് മഴ കൊണ്ടതിനാൽ ജലദോഷം പിടിച്ച ദിവസം സത്യനാഥൻ്റെ വീട്ടിലേക്ക് പോകാൻ ഒരുപാട് വാശി പിടിച്ചു. അമ്മ സമ്മതിച്ചില്ല. ഉച്ചയ്ക്ക് മഴ തോർന്ന ശേഷം പാൽ വാങ്ങാനെന്നും പറഞ്ഞിറങ്ങിയ അച്ചമ്മയുടെ കൈപിടിച്ചിറങ്ങിയ ദിവസം ആദ്യത്തെ പടി ചവിട്ടിയപ്പോൾ തന്നെ വഴുതി. അച്ചമ്മയെ നോക്കി പല്ല് മുഴുവൻ തുറന്നു കാട്ടി. ഓരോ പടി കയറുമ്പോഴും പൂക്കളുടെ നല്ല നല്ല വാസന കിട്ടിത്തുടങ്ങി. ഏറ്റവും ഒടുവിൽ നിശാഗന്ധിച്ചടി. അച്ചമ്മയുടെ കൈവിടാതെ വീടിൻ്റെ ഇറയത്ത് കയറി. ആകെ ഒരു സ്റ്റൂളേ ഉണ്ടായിരുന്നുള്ളൂ, മരത്തിൻ്റെ. സത്യൻ്റെ അമ്മ അതെടുത്ത് അച്ചമ്മയ്ക്ക് കൊടുത്തു. അവിടെ അവർ തൂണും ചാരി നിന്നു. എൻ്റെ വീട് പോലെ ആയിരുന്നില്ല അവരുടേത്. ജനാലകൾ മുഴുവൻ മരം കൊണ്ട്. തുറന്നിട്ട ജനാലകളിലൂടെ കാറ്റ് മാത്രമല്ല, ജീവൻ തുടിക്കുന്ന ആത്മാക്കളും അകത്തേക്കും പുറത്തേക്കും സഞ്ചരിക്കുന്നത് പോലെ തോന്നി. ഇറയത്തോട് ചേർന്ന ഒരു അയകെട്ടി, അതിൽ സത്യൻ്റെ 2 ഷർട്ടും 1 ട്രൗസറും. അവൻ സ്കൂളിൽ വരുമ്പോൾ അത് മാത്രമേ ഇടാറുള്ളൂ. ചുമരിൽ നിറയെ ചിത്രങ്ങളായിരുന്നു. ടീച്ചർ പഠിപ്പിച്ച കവിത മുതൽ പ്രകാശ സംശ്ലേഷണം നടക്കുന്ന ഇല വരെ. അച്ചമ്മയും സത്യൻ്റെ അമ്മയും പറയുന്നതൊന്നും ഞാൻ കേട്ടതേയില്ല. എല്ലായിടത്തും സത്യനെ നോക്കി. പെട്ടെന്ന് ഒരു നിക്കറുമിട്ടുകൊണ്ട് വടക്കുഭാഗത്തെ വഴിയിൽ കൂടി അവൻ വന്നു. എന്നെ കണ്ടപ്പോൾ കണ്ണുരുണ്ടു വന്നു, പിന്നെ ചിരിച്ചു. സത്യൻ്റെ അമ്മ ചോദിച്ചു, നീ എന്താടാ അവിടെ നിന്നേക്കുന്നേ? ദേ അമ്മാളൂട്ടി വന്നത് നിന്നെ കാണാനാണ്. അവൻ വീണ്ടും ചിരിച്ചു. എനിക്ക് ദേഷ്യമാണ് വന്നത്. അമ്മാളൂട്ടി എന്ന് വിളിക്കുന്നത് പണ്ടേ ഇഷ്ടമല്ല. മാളു അത്രയേ വേണ്ടു. സത്യൻ അടുത്തേക്ക് വന്ന് കയ്യിലുള്ളതിൽ ഒരു മാങ്ങ എനിക്ക് തന്നു. എന്നിട്ട് വിളിച്ചു, വാ. ഞങ്ങൾ ഒരുമിച്ച് വടക്കു ഭാഗത്തേക്ക് നടന്നു. അവിടെ കോഴികൾ മുഴുവൻ ചിക്കിച്ചികയുകയാണ്. പരിചിതമല്ലാത്ത മണ്ണും ജീവികളും സ്വാതന്ത്ര്യവും മുന്നോട്ട് പോകുന്നതിൽ നിന്നും എന്നെ വല്ലാതെ പിന്നോട്ട് വലിച്ചു. സത്യനാണെങ്കിൽ എന്നെ അങ്ങോട്ട് വിളിക്കുന്നതിനു പകരം ഒരു ചെറിയ കോഴിക്കുഞ്ഞിനെ എൻ്റെ കയ്യിൽ തന്നു. കൗതുകത്തേക്കാൾ പേടിയായിരുന്നു. അതെൻ്റെ കയ്യിൽ നിന്ന് പിടക്കാൻ തുടങ്ങിയപ്പോൾ അറിയാതെ നിലത്തേക്ക് എറിഞ്ഞുപോയി. സത്യന് നല്ല വിഷമമായി. പക്ഷേ അതിനെ വീണ്ടും കയ്യിലെടുക്കാൻ മാത്രം ധൈര്യം എനിക്ക് വന്നില്ല. അവൻ തന്നെ അതിനെ കയ്യിലെടുത്തു, പതിയെ തടവി. അപ്പോൾ അച്ചമ്മ വിളിച്ചു, മാളു. ഞാൻ അച്ചമ്മയുടെ അടുത്തേക്ക് തിരിഞ്ഞു നടക്കാൻ തുടങ്ങുമ്പോൾ സത്യൻ വിളിച്ചു, മാളു. ഞാൻ തിരിഞ്ഞു നിന്നു. മീനിനെ അടുത്ത ദിവസം പിടിച്ചു തരാം. സത്യത്തിൽ സത്യൻ്റെ വീട്ടിലേക്കുള്ള യാത്രയുടെ ഉദ്ദേശ്യം മീനിനെ പിടിക്കുക എന്നതായിരുന്നു. ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞപ്പോൾ അവൻ വരച്ച മീനായിരുന്നു ഏറ്റവും ഭംഗിയുള്ളത്. മേലാകെ കറുപ്പും കാപ്പിയും വരെയുള്ള മീൻ. എൻ്റെ വീടിൻ്റെ അക്വേറിയത്തിൽ പോലും ഇത്രയും ഭംഗിയുള്ള മീനിനെ കണ്ടിട്ടില്ല. വീണ്ടും അതേ മീനുകൾ ചെറിയ കൈത്തോടിലൂടെ തലങ്ങും വിലങ്ങും ഓടി നടക്കുന്നു. വെള്ളം തീരെയില്ല. ഒരുപാട് പേർ പടവുകൾ കയറി മുകളിലേക്ക് പോകുന്നുണ്ട്. അവരിൽ ഒരാളായി ഞാനും കയറി. മുറ്റത്ത് ധാരാളം ആളുകൾ, ആരെയും പരിചയം തോന്നിയില്ല. ആൾക്കൂട്ടത്തിനിടയിൽ നിന്ന് ചുവരിലേക്ക് നോക്കി. 10-20 വർഷം പ്രായമായ ചിത്രങ്ങളും വരകളും നിറം മങ്ങിയിട്ടുണ്ട്. എന്നാലും എല്ലാം വ്യക്തമാണ്. ഓർമ്മകൾക്കും ചുവരിലെ ചിത്രങ്ങൾക്കും ഒരേ സ്വഭാവം. നിറം മങ്ങും, പക്ഷേ അർത്ഥം മങ്ങില്ല. അവിടെ നിൽക്കുന്നവരെ അല്ലാതെ മര്യാദയ്ക്ക് കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ കൂടുതൽ ഇറയത്തിനടുത്തേക്ക് നടന്നു. ഇപ്പോൾ ചെറുതായി കാണാം. വീണ്ടും മുന്നോട്ട് നടന്നു. ഇപ്പോൾ വ്യക്തം. ഒരല്പം കൂടി കറുത്തിട്ടുണ്ട്, മെലിഞ്ഞുപോയി. മുടിയുടെ ഉള്ളു കുറഞ്ഞു. പണ്ട് തൊടാറുള്ള ചന്ദനക്കുറി നെറ്റിയിൽ തൊട്ടിട്ടുണ്ട്. ഇപ്പോഴാരാവും തൊട്ടുകൊടുത്തിട്ടുണ്ടാവുക. അപ്പോഴാണ് ശ്രദ്ധിച്ചത്, അരികിൽ അമ്മയുണ്ട്. അവർക്ക് നല്ല മാറ്റം. വാർദ്ധക്യത്തിൻ്റെ ചുളിവുകൾ, കറുത്തുകുഴിഞ്ഞ കണ്ണുകൾ. മുടിയിൽ നരവീണെങ്കിലും ഉള്ളു കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ പോയി സംസാരിക്കണോ? വേണ്ട. ഇന്നത്തെ പോലെ മുഴുവൻ ചുവന്ന പട്ടിലായിരുന്നു ഞാൻ ആദ്യം സത്യനെ കണ്ടത്. ഇന്നത്തെ പോലെ ചിരിക്കാതെയൊന്നുമല്ല. ഒരു കർക്കടക മാസം. മഴ കോരിച്ചൊരിഞ്ഞ് ഇത്തിരി ശമനം കണ്ട നേരം. മുഖത്തൊക്കെ ചായം തേച്ച് ചുവപ്പ് പട്ടുടുത്ത് അവനും
ചെണ്ടകുട്ടി അവൻ്റെ അച്ഛനും. മണിയടിയും ചെണ്ടയൊച്ചയും കേട്ട് പേടിച്ചകത്തെ കൂടി കയറിയ എന്നെ നോക്കി അച്ഛമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അത് വേടനാ മോളെ, നീ ഇങ്ങ് പോര്. പക്ഷെ എനിക്ക് ധൈര്യം വന്നില്ല. അച്ഛമ്മ നിലവിളക്ക് കൊളുത്തി അവരെ സ്വീകരിച്ചു. ഒറ്റച്ചെണ്ടകുട്ടി ഐതിഹ്യം പാടുമ്പോൾ അവൻ മുന്നോട്ടും പിന്നോട്ടും ചുവടുവെക്കുന്നത് കാണാൻ നല്ല രസമായിരുന്നു. ആ വൈകുന്നേരത്തിൻ്റെ വെളിച്ചത്തിൽ അവൻ്റെ കണ്ണുകളായിരുന്നു ഏറ്റവും തിളങ്ങിയത്. ഒടുവിൽ കിണ്ണത്തിൽ കലക്കിയ ഗുരുസി തെക്കുദിക്കിലേക്ക് ഒഴിഞ്ഞു മറിച്ചു. എല്ലാവരെയും അനുഗ്രഹിച്ച് അവൻ പോയി. പിന്നെ അച്ഛമ്മ പറഞ്ഞു, മാളൂട്ടി പേടിക്കണ്ട കേട്ടോ, ഈ കള്ളക്കർക്കടകത്തിൽ ഓരോ വീട്ടിലും ചേട്ട കയറി വരും. മൂദേവിയാ, വേടൻ വന്ന് അനുഗ്രഹിച്ചാൽ ചേട്ടയകന്ന് വീട് പരിശുദ്ധമാകും. ഇനി എൻ്റെ കുട്ടിക്ക് ഒരു ദോഷവും ഉണ്ടാവില്ല. വേടനെ വീണ്ടും കാണണമെന്ന് തോന്നിയത് അപ്പോഴാണ്. പിറ്റേ ദിവസം സ്കൂളിൽ പോയപ്പോൾ ക്ലാസ്സിലെ സത്യനാഥന് ചുറ്റും കുട്ടികൾ കൂടി നിൽക്കുന്നു. വേടനെ കെട്ടിയ കഥ പറഞ്ഞു കൊടുക്കുന്ന സത്യനെ കണ്ടപ്പോൾ ഞാൻ ശരിക്കും ഞെട്ടി. എല്ലാവരുടെ കൂട്ടത്തിലിരുന്നിട്ടും അവൻ എന്നോട് മാത്രമായി ചിരിച്ചു. ആ ചിരിയിൽ ഒരു രഹസ്യ സൗഹൃദമുണ്ടായിരുന്നു. വേടനെ നേരിട്ട് കണ്ട ഒരേ ഒരാൾ, അത് ഈ മാളു മാത്രം. ലോകം മുഴുവൻ നോക്കി നിൽക്കുമ്പോഴും ഒരാൾ മാത്രം നിന്നെ കണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ഒരു ചിരി. അച്ഛമ്മ പറഞ്ഞത് ഓർമ്മയിൽ വന്നു, വേടൻ എല്ലാ ദോഷവും അകറ്റും. പിന്നീടൊരിക്കലും അച്ഛമ്മ പറഞ്ഞു തന്ന കഥകളിലെ ദോഷങ്ങളെ എനിക്ക് പേടിക്കേണ്ടി വന്നിട്ടില്ല. സാക്ഷാൽ വേടൻ തന്നെയായിരുന്നു എൻ്റെ കയ്യും പിടിച്ച് നടന്നിരുന്നത്. പക്ഷെ ഇന്ന് ഒരുപാട് പേർക്കിടയിൽ സത്യൻ ഒരു കയ്യകലത്തിലുണ്ട്. മാളു വന്നിട്ടുണ്ടെന്ന് അവനോട് ആരാ പറഞ്ഞു കൊടുക്കുക? എന്തൊക്കെയോ ചോദിക്കാനുണ്ട്, പറയാനുണ്ട്. ചോദ്യങ്ങൾക്ക് അവൻ മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. തിരക്കിട്ട് വന്നതുകൊണ്ട് ഒന്നും കൊണ്ടുവരാനും കഴിഞ്ഞില്ല. എല്ലാവരും പരസ്പരം എന്തൊക്കെയോ പിറുപിറുക്കുന്നു. അവരെല്ലാം തന്നെയാണോ സൂക്ഷിച്ചു നോക്കുന്നത്? ആർക്കെങ്കിലും മനസ്സിലായിട്ടുണ്ടാവുമോ മാളുവാണെന്ന്? സത്യൻ്റെ പഴയ കൂട്ടുകാരിയാണ് താനെന്ന് ആരെങ്കിലും തിരിച്ചറിഞ്ഞാൽ എല്ലാവരും തന്നോടാവില്ലേ ചോദിക്കുക? ആരാ, എന്താ മറുപടി പറയുക? ഒന്നും പറയാനില്ല. പക്ഷെ എനിക്കും അവർക്കും ഒരേ വികാരമാണ്, നഷ്ടത്തിൻ്റെ. ഞാൻ വേഗം തിരിച്ചു നടന്നു. മുറ്റത്തിൻ്റെ അറ്റത്ത് ആദ്യത്തെ പടവിനോട് ചേർന്ന് ദീർഘകാലത്തെ പഴക്കമുള്ള ഒരു നിശാഗന്ധിച്ചെടി, അതിൻ്റെ ചുവട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളിലെ ഏതോ രാത്രിയിൽ വിരിഞ്ഞ പൂക്കളുടെ ശവശരീരങ്ങൾ. പൂക്കൾ മരിക്കുമ്പോൾ അവയുടെ മണം മരിക്കില്ലെന്ന് തോന്നി. പണ്ട് നിശാഗന്ധി രാത്രിയിലേ വിരിയുള്ളൂ എന്ന് പറഞ്ഞു തന്നത് സത്യനാണ്. അത് മണത്തു നോക്കാനായി അവൻ രാത്രി ഉറങ്ങാതെയിരിക്കും. നിശാഗന്ധി വിടരുന്നത് കാണാൻ ഒരു ദിവസം സത്യൻ്റെ വീട്ടിൽ താമസിച്ചോട്ടെ എന്ന് ചോദിച്ച് പട്ടിണി പോലും കിടന്നതാണ് താൻ. അച്ഛമ്മ പോലും സമ്മതിച്ചില്ല. ഒരു ദിവസം സ്കൂളിലെത്തിയ ഉടനെ സത്യൻ എന്നെ വിളിച്ച് ഗ്രൗണ്ടിൻ്റെ അടുത്തേക്ക് ചെന്നു. മാവിൻ്റെ മണ്ണിനു മുകളിൽ പൊന്തിയ വേരുകൾക്കിടയിൽ നിന്ന് വാടിക്കുഴഞ്ഞ ഒരു പൂവെടുത്ത് എനിക്ക് തന്നു. അത് നിശാഗന്ധിയായിരുന്നു. കാണാൻ പക്ഷേ വാടിയതുകൊണ്ട് അത്ര ഭംഗിയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവനതിനെ മണ്ണിനു മുകളിൽ വെച്ച് ഈർക്കൾ കുത്തി വീണ്ടും വിരിയിപ്പിച്ചു. നോക്ക്, ഇപ്പോൾ വിരിഞ്ഞില്ലേ? അവൻ ഷർട്ടിൻ്റെ കൈ എനിക്ക് മണപ്പിച്ചു തന്നു. നേർത്ത സുഗന്ധം. ഇന്നലെ പൂ വിരിഞ്ഞപ്പോൾ ഒരിതളെടുത്ത് ഷർട്ടിൻ്റെ കയ്യിൽ ഉരച്ചു. അവൻ പറഞ്ഞു, അതിൻ്റെ കറയാണ് ഞാൻ ആദ്യം കണ്ടത്. അന്നു മുതൽ എപ്പോൾ നിശാഗന്ധി വിരിഞ്ഞാലും പിറ്റേന്ന് വാടിയ പൂക്കൾ അതിൻ്റെ ചുവട്ടിലുണ്ടായിരുന്നില്ല. ഓരോ പൂവും എൻ്റെ ബാഗിനുള്ളിൽ സ്ഥാനം പിടിച്ചു. ഇന്ന് ആ പൂക്കളൊക്കെ ചെടിയുടെ കീഴെ തന്നെയുണ്ട്. ആരും എടുത്തിട്ടില്ല, ആരും കാത്തിരുന്നില്ല. ഡിഗ്രി പഠിക്കാൻ അച്ഛൻ്റെ കൂടെ ഗൾഫിൽ പോകണമെന്ന നിർബന്ധം കനത്തപ്പോൾ അച്ഛമ്മയാണ് എല്ലാവരെയും സമ്മതിപ്പിച്ചത്. സത്യൻ്റെ കൂടെ ഒരുമിച്ച് ബി എ മലയാളത്തിന് തന്നെ ചേർന്നു. അച്ഛമ്മ പറഞ്ഞതുപോലെ എല്ലാ കാലവും വേടൻ എൻ്റെ ദോഷം അകറ്റിയിരുന്നു. ഡിഗ്രിക്ക് ശേഷം ഗൾഫിലേക്ക് പോയപ്പോഴും ഒരു കർക്കിടകത്തിലും ഒരു ദോഷവും എന്നെ അലട്ടിയില്ല. വിശേഷങ്ങൾ കത്തുകളിലൂടെയും പിന്നീട് ഫോൺ കോളുകളിലൂടെയും പിന്നെ വാട്സപ്പ് മെസ്സേജുകളിലൂടെയും കൈമാറി. ഗൾഫിലെ നീണ്ട 10 വർഷങ്ങൾ അവൻ്റെയും സാന്നിധ്യത്തിൽ മടുപ്പില്ലാതെ കടന്നുപോയി. വീടിൻ്റെ പായൽ പിടിച്ച പടവുകളിറങ്ങുമ്പോൾ കയ്യിലെ ഫോണിൻ്റെ ലോക്ക് തുറന്നു. വാട്സപ്പ് മെസ്സേജുകളിൽ പിൻ ചെയ്ത സത്യൻ്റെ കോണ്ടാക്റ്റ്. പ്രൊഫൈൽ പിക്ചറിൽ അവനിപ്പോഴും ചിരിക്കുന്നു. കാലം നിൽക്കാൻ പഠിച്ച ഒരേ ഒരു സ്ഥലം പഴയ ഫോട്ടോകളാണ്. വിവാഹം നിശ്ചയിച്ച കാര്യം അവനെ സർപ്രൈസായി അറിയിക്കണം. നാട്ടിലേക്ക് വരുന്ന കാര്യം ആദ്യം ഒളിച്ചു വെച്ചു. സത്യൻ്റെ ചാറ്റ് തുറന്നപ്പോൾ ഏറ്റവും മുകളിൽ മിനിഞ്ഞാന്ന് രാത്രി അയച്ച കല്യാണക്കത്തിൻ്റെ ഫോട്ടോ. അന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. കാത്തിരിപ്പ് ഇന്നലെ രാത്രി വരെ തുടർന്നു. 9:43 മറുപടി വന്നു, കുറച്ച് തിരക്കിലാണ്, നാളെ ഇവിടെ ഒരുപാട് പേർ വരുന്നുണ്ട്, അതിൻ്റെ ഒരുക്കങ്ങൾ. എങ്കിലും നമുക്ക് നാളെ തന്നെ കാണാം. ആ മെസ്സേജ് വീണ്ടും വീണ്ടും വായിച്ചു അതയച്ച വിരലുകൾ. നാളെ തന്നെ കാണാം, സത്യൻ വാക്ക് പാലിച്ചു. പക്ഷേ ഞാൻ വൈകിപ്പോയി. അന്നേരം കാറ്റ് വീണ്ടും വീശി. നിശാഗന്ധിയുടെ മണം പതിയെ എന്നെ പൊതിഞ്ഞു. ആ മണത്തിൽ
ആരോ വളരെ പരിചിതമായ ശബ്ദത്തിൽ മെല്ലെ വിളിക്കുന്നത് പോലെ തോന്നി. മാളൂ, ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെ ആരുമുണ്ടായിരുന്നില്ല.

അശ്വിനി എഴുതിയ രാത്രിയിൽ വിരിഞ്ഞ നിശാഗന്ധി എന്ന കഥയാണ് ഇപ്പോൾ കേട്ടത്. അവതരിപ്പിച്ചത് രാമകൃഷ്ണൻ പഴശ്ശി. ഇന്നത്തെ സർഗജാലകം ഇവിടെ പൂർണ്ണമാകുന്നു. സർഗജാലകം.

0: ഇറക്കുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18 ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് ഹരാരയിൽ. വാർത്തകൾ വിശദമായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ കർശന നടപടിയുമായി കേന്ദ്ര സർക്കാർ. ദേശീയ ടെസ്റ്റിംഗ് ഏജൻസിയിലെ 47 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിട്ടു. കൂടുതൽ പേർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സർക്കാർ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹിയിൽ ഇന്ന് വീണ്ടും ചർച്ച നടത്തും. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ജിതേന്ദ്ര സിംഗ് എന്നിവർ ഇന്നലെ CJPയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിടുന്നതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ. അതേസമയം രാജീവ് ചൌക്ക്, മാണ്ഡി ഹൌസ്, സെൻട്രൽ സെക്രട്ടേറിയറ്റ് എന്നീ സ്റ്റേഷനുകളിൽ മെട്രോ ലൈനുകൾ മാറിക്കയറാനുള്ള സൗകര്യം ലഭ്യമായിരിക്കുമെന്ന് DMRC അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസിന്റെ അനുമതി. ഇത് സംബന്ധിച്ച ഉത്തരവ് കസ്റ്റംസ് പുറത്തിറക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്.
1: വിഴിഞ്ഞം ഇതുവരെ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖം മാത്രമായിരുന്നെങ്കിൽ ഇനി കരവഴിയും ചരക്ക് നീക്കം സാധ്യമാകുന്ന തുറമുഖമാകും. അടുത്ത മാസം 18 മുതലാണ് വിഴിഞ്ഞത്ത് റോഡ് വഴി ചരക്ക് നീക്കം തുടങ്ങുക. ദേശീയപാത വഴി കണ്ടെയ്നറുകൾ കൊണ്ടുപോകുന്നതിന് ദേശീയപാത അതോറിറ്റിയും നേരത്തെ അനുമതി നൽകിയിരുന്നു. അടുത്ത മാസം 18 ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി VD സതീശൻ ഫ്ളാഗ് ഓഫ് ചെയ്യും. സമ്പൂർണ്ണ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾക്ക് ഇതോടെ തുടക്കമാകും. നിലവിൽ വിഴിഞ്ഞത്തിറക്കുന്ന കണ്ടെയ്നറുകൾ കപ്പലുകളിൽ നിന്ന് കപ്പലുകളിലേക്ക് മാറ്റി മറ്റ് തുറമുഖങ്ങൾ എത്തിച്ചാണ് ചരക്ക് നീക്കം നടക്കുന്നത്.
0: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് നോർക്ക ഏർപ്പെടുത്തിയ ആംബുലൻസിൽ റോഡ് മാർഗമാണ് മൃതദേഹം വീട്ടിലെത്തിച്ചത്. പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം. പമ്പ സാഹിത്യോത്സവത്തിന് പത്തനംതിട്ടയിലെ ചെങ്ങന്നൂരിൽ തുടക്കമായി. പരിപാടിയുടെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. ദക്ഷിണേന്ത്യയിലെ പ്രമുഖ എഴുത്തുകാരെയും ചലച്ചിത്ര നാടക പ്രവർത്തകരെയും കലാകാരന്മാരെയും ഒരേ വേദിയിൽ ഒരുമിപ്പിക്കുന്ന സാഹിത്യോത്സവം ഈ മാസം 27 സമാപിക്കും. ഖാദി വസ്ത്രങ്ങളുടെ വിൽപ്പന പ്രോത്സാഹിപ്പിക്കുന്നതിനും മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിനും കൂടുതൽ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമെന്ന് തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ. കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഓണം ഖാദിമേളയുടെ ജില്ലാതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി. സർക്കാർ സ്ഥാപനങ്ങളിൽ ഉൽപ്പന്നങ്ങളുടെ പ്രചാരം വർദ്ധിപ്പിക്കുന്നതിനുള്ള പദ്ധതികൾ പരിഗണനയിലാണെന്നും മന്ത്രി പറഞ്ഞു. കേരള ഖാദി ഗ്രാമ വ്യവസായ ബോർഡിന്റെ ഖാദി ഓണം മേളയുടെ കണ്ണൂർ ജില്ലാതല ഉദ്ഘാടനം മന്ത്രി സണ്ണി ജോസഫ് നിർവഹിച്ചു. അടുത്ത മാസം 25 വരെ നീളുന്ന മേളയിൽ ഖാദി ഉൽപ്പന്നങ്ങൾക്ക് 30% റിബേറ്റും സർക്കാർ, അർദ്ധസർക്കാർ, ബാങ്ക് ജീവനക്കാർക്ക് 1,00,000 രൂപ വരെ ക്രെഡിറ്റ് സൗകര്യവും നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. തിരുവനന്തപുരം പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് തിരുവനന്തപുരം ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുമെന്ന് അറിയിച്ചത്. അറ്റകുറ്റപ്പണികൾ നടന്നുകൊണ്ടിരിക്കുന്നതിനാൽ പതിവ് വൈദ്യുതി ഉൽപ്പാദനത്തിലൂടെ പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കാൻ സാധിക്കാത്ത സാഹചര്യത്തിലാണ് നടപടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ മൂന്നാം മത്സരം നാളെ നടക്കും. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്ക് ആദ്യ മെഡൽ. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാരാ പവർ ലിഫ്റ്റിംഗ് ഫൈനലിൽ ചന്തു കുമാർ വെങ്കല മെഡൽ കരസ്ഥമാക്കി. മെഡൽ നേട്ടത്തിൽ ചന്തു കുമാറിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. കഠിനാധ്വാനത്തിന്റെയും നിശ്ചയദാർഢ്യത്തിന്റെയും ഫലമാണിതെന്നും നേട്ടം രാജ്യത്തിനാകെ പ്രചോദനമാണെന്നും പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ പറഞ്ഞു. പാലക്കാട് നഗരത്തിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള KSRTC സിറ്റി ബസ് സർവീസിന് തുടക്കമായി. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
3: KSRTCയുടെ പ്രിയദർശിനി പദ്ധതിയിൽ ഉൾപ്പെടുത്തി വനിതകൾക്ക് സൗജന്യ യാത്ര ഉറപ്പാക്കിയാണ് സിറ്റി ബസ് സർവീസ് ആരംഭിച്ചിരിക്കുന്നത്. പാലക്കാട് മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് സർവീസ് നടത്തുന്ന ബസ് രോഗികൾക്കും ഏറെ ആശ്വാസകരമാണ്. നഗരത്തിലെ എല്ലാ ബസ് സ്റ്റാൻഡുകളിലും സിവിൽ സ്റ്റേഷൻ, ജില്ലാ ആശുപത്രി, രാജീവ് ഗാന്ധി സഹകരണ ആശുപത്രി, ബിഗ് ബസാർ സ്കൂൾ എന്നിവിടങ്ങളിലെല്ലാം സിറ്റി ബസ് സർവീസ് നടത്തും. പരീക്ഷണാടിസ്ഥാനത്തിൽ ഓടിത്തുടങ്ങിയ സിറ്റി ബസിന്റെ സ്ഥിരം റൂട്ടും സമയക്രമവും വരും ദിവസങ്ങളിൽ നിശ്ചയിക്കും.
0: സ്വർണവില കൂടി. പവന് 440 രൂപ വർദ്ധിച്ച് 1,06,280 രൂപയും ഗ്രാമിന് 13,285 രൂപയുമാണ് ഇന്നത്തെ വില. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ഇന്ന് ജമ്മു കശ്മീരിൽ തുടക്കമാകും. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. രാജ്യത്തിന്റെ ധീര രക്തസാക്ഷികൾക്ക് അദ്ദേഹം ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. നാളെയാണ് കാർഗിൽ വിജയ് ദിവസ്. ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി K.മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. വഖഫ് വിഷയത്തിൽ താൻ വർഗീയത പ്രചരിപ്പിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി VD സതീശന്റെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. താൻ മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ വഖഫ് വിഷയത്തിൽ സ്വീകരിച്ച അതേ നിലപാട് തന്നെയാണ് ഇപ്പോഴും പിന്തുടരുന്നതെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വഖഫ് വിഷയത്തിലെ UDF നിലപാട് BJP യുടേതിന് സമാനമാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കാസർഗോഡ് EVM കോഴ ആരോപണത്തിൽ കോൺഗ്രസ് നേതാവിനെതിരെ ഉള്ള പരാതി KPCC ഇതുവരെ ലഭിച്ചിട്ടില്ലെന്ന് മന്ത്രിയും KPCC അധ്യക്ഷനുമായ സണ്ണി ജോസഫ്. പരാതി ലഭിച്ചാൽ ഉചിതമായ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധി ഉടൻ മാറ്റാൻ കഴിയില്ലെന്നും ഇക്കാര്യത്തിൽ സർക്കാർ നടപടി സ്വീകരിച്ചു വരികയാണെന്നും ശ്രീ സണ്ണി ജോസഫ് വ്യക്തമാക്കി. മുൻ MLA മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗവുമായ TPM സാഹിർ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. കോഴിക്കോട് 2 മണ്ഡലങ്ങളിൽ നിന്നും നിയമസഭയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. MESN എഞ്ചിനീയറിംഗ് കോളേജ് ഡയറക്ടർ, കൊച്ചിൻ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗം, MSS ജില്ലാ പ്രസിഡന്റ് എന്നീ പദവികളും അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിലെ റോപ്പ്വേയുടെ സുരക്ഷാ ക്രമീകരണങ്ങൾ പരിശോധിക്കാൻ ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സുരക്ഷ സംബന്ധിച്ച് കമ്മീഷന് പരാതി ലഭിച്ചതിനാണ് നടപടി. കഞ്ചിക്കോട് ഗവൺമെന്റ് HSS സ്കൂളിൽ കായിക അധ്യാപകൻ കുട്ടികളെ മർദ്ദിച്ചെന്ന പരാതിയിൽ ബാലാവകാശ കമ്മീഷൻ തെളിവെടുപ്പ് നടത്തി. സംഭവത്തിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥികളുമായി നേരിട്ട് സംസാരിച്ചതായും അധ്യാപകന് ഇക്കാര്യത്തിൽ വീഴ്ച സംഭവിച്ചിട്ടുണ്ടെന്നും കമ്മീഷൻ അംഗങ്ങൾ അറിയിച്ചു. വാർഷിക അറ്റകുറ്റപ്പണികൾക്കായി എറണാകുളം മട്ടാഞ്ചേരിയിലെ പരദേശി സിനഗോഗ് താൽക്കാലികമായി അടച്ചിടുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ CJP പ്രതിനിധികളുമായി ന്യൂഡൽഹി ഇന്ന് വീണ്ടും ചർച്ച നടത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ രാവിലെ 11:00. വിഴിഞ്ഞം തുറമുഖത്ത് നിന്ന് കരമാർഗമുള്ള ചരക്ക് നീക്കത്തിന് കസ്റ്റംസ് അനുമതി. ആദ്യ കയറ്റുമതി കണ്ടെയ്നർ മുഖ്യമന്ത്രി അടുത്ത മാസം 18-ന് ഫ്ളാഗ് ഓഫ് ചെയ്യും. സിക്കിമിൽ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം നാട്ടിലെത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് 2:00. സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ് ജാഗ്രത. ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന് ഹരാരയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. ഉച്ചയ്ക്ക് 1 പ്രിയരാഗം ചലച്ചിത്രഗാന പരിപാടി. 2 അതിഥി ഭാഷാ ഗാനങ്ങൾ. വൈകിട്ട് 5 ചലച്ചിത്രഗാനങ്ങൾ. 5:30 പാട്ടും പൊരുളും. 6 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിന് ശേഷം ചലച്ചിത്രഗാനങ്ങൾ. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ. 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണിയിൽ നിന്നും റിലേ ചെയ്യുന്നു. 6:40 രാമകഥാഗാനലയം. 7:00 ഹരിത സമൃദ്ധി. 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ. 7:35 സ്ത്രീ തരംഗം. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 8:30 ആർദ്രഗീതങ്ങൾ. 9:00 ചാരുകസേര. തുടർന്ന് ചലച്ചിത്രഗാനങ്ങൾ. 10:00 മധുരഗീതങ്ങൾ. ഇപ്പോൾ കേട്ടത് റേഡിയോ മലബാറിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്.

നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്ത ആഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള മൂന്നാംഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരം ഇന്ന്. വാർത്തകൾ വിശദമായി. ചോദ്യപേപ്പർ ചോർച്ചയിൽ ഉൾപ്പെട്ടവർക്ക് കർശന ശിക്ഷ ഉറപ്പാക്കാൻ പുതിയ നിയമം കൊണ്ടുവരാനുള്ള കേന്ദ്ര സർക്കാർ തീരുമാനം സംബന്ധിച്ച് പുറത്തുവിട്ട വീഡിയോയ്ക്ക് ലഭിച്ച മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. മികച്ച പ്രതികരണങ്ങൾക്കും ക്രിയാത്മക നിർദ്ദേശങ്ങൾക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയ്ക്കെതിരെ ശക്തമായ നടപടികൾ വ്യവസ്ഥ ചെയ്യുന്ന പുതിയ ബിൽ അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിക്കുമെന്ന് വീഡിയോ സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു.

0: കേന്ദ്രമന്ത്രിസഭ ഇന്നലെ അംഗീകാരം നൽകിയിരുന്നു. എന്നാൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്നതുവരെ നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ പ്രതിപക്ഷം ഒരു ചർച്ചയിലും പങ്കെടുക്കില്ലെന്ന് ലോക്സഭ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വ്യക്തമാക്കി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. UPSSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാർ അടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളും ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. ചോദ്യപേപ്പർ ചോർച്ചയും മറ്റ് പരീക്ഷ സംബന്ധമായ കുറ്റകൃത്യങ്ങളും അന്വേഷിക്കുന്നതിനായി ഡൽഹി പോലീസ് പ്രത്യേക കർമ്മസേന രൂപീകരിച്ചു. 2024 പൊതുപരീക്ഷകളിലെ അന്യായമായ മാർഗ്ഗങ്ങൾ തടയൽ നിയമപ്രകാരമാണ് നടപടി. UPSSC, SSC, റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡുകൾ, IBPS, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, കേന്ദ്ര സർക്കാരിന്റെയും മന്ത്രാലയങ്ങളോ വകുപ്പുകളോ ജീവനക്കാരെ നിയമിക്കുന്നതിനുള്ള അനുബന്ധ ഓഫീസുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ദേശീയ തലസ്ഥാനത്ത് നിർദ്ദേശങ്ങൾ ഉണ്ടാകുന്നതുവരെ 18 മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടതായി ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ രാവിലെ 11 ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാൽ ഉടൻ തന്നെ പ്രാദേശിക ഭാഷകളിൽ പരിപാടി ലഭ്യമാകും. ആകാശവാണിയുടെ എല്ലാ നിലയങ്ങളും ദൂരദർശനും പരിപാടി പ്രക്ഷേപണം ചെയ്യും. വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ ആദ്യ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ മൈ ഭാരത് ആണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ശബരിമല സ്വർണ അപഹരണ കേസിൽ കുറ്റം ചെയ്തവർ ആരായാലും ശിക്ഷിക്കപ്പെടണം എന്നതാണ് സർക്കാരിന്റെ നിലപാടെന്ന് മന്ത്രി കെ മുരളീധരൻ. കേസുമായി ബന്ധപ്പെട്ട് SIT കോടതിയിൽ നൽകിയ റിപ്പോർട്ട് സർക്കാർ നിരീക്ഷിച്ചു വരികയാണെന്നും അദ്ദേഹം കോട്ടയത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അന്തിമ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ സർക്കാർ കോടതിയിൽ കൃത്യമായ നിലപാട് അറിയിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരത്ത് പേപ്പാറ അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ കളക്ടർ. പേപ്പാറയിൽ നിന്ന് അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നതിനായാണ് ഷട്ടർ തുറക്കുന്നത്. കേരളത്തിന്റെ വടക്കൻ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. നാളെ കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. സിക്കിമിൽ ജലവൈദ്യുതി പദ്ധതിയുടെ ഭാഗമായി നിർമ്മിക്കുന്ന തുരങ്കം തകർന്നുണ്ടായ ദുരന്തത്തിൽ മരിച്ച ജിയോളജിസ്റ്റ് അനീഷ് മോഹന്റെ മൃതദേഹം പാമ്പാടി പത്താടുക്കുഴി കൂരോത്തുപറമ്പിൽ വീട്ടിൽ എത്തിച്ചു. പൊതുദർശനത്തിനുശേഷം ഉച്ചയ്ക്ക് 2 സംസ്കാരം നടത്തും. ഗുജറാത്തിൽ കനത്ത മഴയെ തുടർന്ന് രക്ഷാപ്രവർത്തനവും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളും പുരോഗമിക്കുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സംസ്ഥാനത്തെ 265 താലൂക്കുകളിൽ മഴ ലഭിച്ചു. മഴക്കെടുതിയിൽ 5 മരണം സ്ഥിരീകരിച്ചു. ഇതുവരെ 40,000-ത്തിലധികം പേരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി. അതേസമയം അസമിലും വെള്ളപ്പൊക്ക സാഹചര്യം രൂക്ഷമായി തുടരുന്നു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ 115,000-ത്തിലധികം ആളുകൾ അഭയം തേടി. 27-ാമത് കാർഗിൽ വിജയദിനത്തിന്റെ ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാൻ ദ്രാസിലെ കാർഗിൽ യുദ്ധ സ്മാരകം തയ്യാറായി. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 അനുസ്മരണ പരിപാടികൾക്ക് ഇന്ന് തുടക്കമാകുന്നത്.
2: കാർഗിൽ യുദ്ധത്തിലെ ഇന്ത്യയുടെ ചരിത്രപരമായ വിജയത്തെയും രാജ്യത്തിന്റെ പരമാധികാരം സംരക്ഷിച്ചതിന്റെയും സ്മരണ പുതുക്കുന്നതാണ് കാർഗിൽ വിജയ് ദിവസ്. ലഡാക്കിൽ ഓപ്പറേഷൻ വിജയിലെ ധീരജവാന്മാരുടെ ത്യാഗത്തെയും അചഞ്ചലമായ ദൃഢനിശ്ചയത്തെയും ഈ ദിനം ആചരിക്കും. ലാമോചിൻ വ്യൂ പോയിന്റ്, വിശ്വനാഥൻ സ്റ്റേഡിയം, കാർഗിൽ യുദ്ധ സ്മാരകം എന്നിവിടങ്ങളിൽ ഇന്ന് നടക്കുന്ന വിവിധ അനുസ്മരണ പരിപാടികളിൽ സൈനികർ, രക്തസാക്ഷികളുടെ അടുത്ത ബന്ധുക്കൾ, മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ, വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുക്കും. നാളെ ശ്രദ്ധാഞ്ജലി സമാരോഹിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തുന്ന അദ്ദേഹം വെർച്വൽ വാക്ക് ത്രൂ പോർട്ടൽ ഉദ്ഘാടനം ചെയ്ത് സമ്മേളനത്തെ അഭിസംബോധന ചെയ്യും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഇന്ത്യ സിംബാബ്വെ പുരുഷ T20 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരം ഇന്ന് വൈകുന്നേരം 4:30 സിംബാബ്വെയിലെ ഹരാരയിലാണ് മത്സരം. പരമ്പരയിലെ 3 മത്സരം നാളെ നടക്കും. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലൌലീന ബൊർഗോഹെയ്ൻ നേരിട്ട് സെമി ഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ഗ്ലാസ്ഗോ കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യയ്ക്കായി ആദ്യ മെഡൽ നേടിയ ചണ്ടുകുമാറിനെ അഭിനന്ദിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പുരുഷന്മാരുടെ ഹെവി വെയ്റ്റ് പാര പവർ ലിഫ്റ്റിംഗ് മത്സരത്തിൽ ചണ്ടുകുമാർ വെങ്കല മെഡലാണ് കരസ്ഥമാക്കിയത്. അചഞ്ചലമായ ദൃഢനിശ്ചയത്തിന്റെയും അച്ചടക്കത്തോടെയുള്ള പരിശ്രമത്തിന്റെയും ശക്തമായ പ്രതിഫലനമാണ് ചണ്ടുകുമാറിന്റെ ഈ നേട്ടമെന്ന് പ്രധാനമന്ത്രി അഭിപ്രായപ്പെട്ടു. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഹത് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമി ഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ് സമീഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ റുഖയ്യ സലൈമിനെ അനാഹത് നേരിടും. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് താൻ നടത്തിയ പരാമർശങ്ങൾ നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വ്യാജ വീഡിയോയായി പ്രചരിപ്പിക്കാൻ ശ്രമിച്ചതായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. ചാണക്യപുരി പോലീസ് സ്റ്റേഷനിൽ FIR രജിസ്റ്റർ ചെയ്തതായും ശ്രീ ഗോയൽ പറഞ്ഞു. വ്യാജ വീഡിയോ നിർമ്മിച്ച് പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ കർശന നടപടികളുമായി കേന്ദ്ര സർക്കാർ. ശിക്ഷ ഉറപ്പാക്കുന്നതിനുള്ള നിയമനിർമ്മാണം അടുത്തയാഴ്ച പാർലമെന്റിൽ അവതരിപ്പിച്ചേക്കും. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച സംബന്ധിച്ച് കേന്ദ്ര സർക്കാരും CJP പ്രതിനിധികളുമായുള്ള 3-ാം ഘട്ട ചർച്ച ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയദിന ആഘോഷങ്ങൾക്ക് രാജ്യത്ത് തുടക്കം. രാജ്യത്തിനായി ജീവത്യാഗം ചെയ്ത വീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. സിക്കിമിലെ തുരങ്കം തകർന്നുണ്ടായ അപകടത്തിൽ മരിച്ച കോട്ടയം സ്വദേശി അനീഷ് മോഹന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഇന്ന് ഉച്ചയ്ക്ക്. കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് സംഘത്തിന് മികച്ച തുടക്കം. ഇന്ത്യ സിംബാബ്വെ പുരുഷ 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരം ഇന്ന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആലവട്ടം എന്ന ചിത്രത്തിലേത്, പാടിയിരിക്കുന്നത് വേണുഗോപാൽ.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി, സി എം വിസ്താര നെല്ലൂന്നി.
1: സി എം വിസ്താര, ആ പ്രൊഡക്ട്സ്, ടൈൽസ്, സാനിറ്ററി വെയർ, കിച്ചൺ സിങ്ക്, ജാലി, വുഡൻ ഫ്ലോറിംഗ്, റൂഫിംഗ് ടൈൽസ്, വാട്ടർ ഹീറ്റർ, പ്രഷർ പമ്പ്.
0: ബിഗ് എക്സ്ക്ലൂസീവ് സ്റ്റുഡിയോ കണ്ണൂർ ഓഫ് സിംബോളോ ആൻഡ് കോളർ. അതർ ബ്രാൻഡ്സ് ഗ്രാൻഡ്ഫോസ്, ഹൂട്ടിക്, വോക്സ് ലാനിറ്റ്.
1: ഫോൺ 9496420880
0: 8111-933-600.
1: സി എം വിസ്താര.
0: സി എം വിസ്താര നെല്ലൂന്നി.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി, ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക് സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ, നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺസ് സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയേണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ, നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 9961-10-95-77, മറ്റൊരു നമ്പർ 9496-66-66-46.
1: ചരിത്ര സത്യങ്ങളുടെ ശിഥില ശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും, തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര, പുരളിമല.
3: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം റേഡിയോ മലബാർ 89.6 FM.
4: വേണുഗോപാൽ, ചിത്ര എന്നിവർ പാടിയത് ചിത്രം മാനവം. ഒരു ചെറു

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു.
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ:
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം, നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
2: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6.

എസ് കെ ഡോഴ്സ്, എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസും ലഭിക്കുന്ന മട്ടന്നൂരിലെ വിശ്വസ്ത സ്ഥാപനം. ടാറ്റ പ്രവീ സ്റ്റീൽ ഡോഴ്സ് ആൻഡ് വിൻഡോസ്, ടാറ്റ ജി ഐ കട്ടില ആൻഡ് വിൻഡോസ്, വുഡൻ ഡോഴ്സ് ആൻഡ് വിൻഡോ ഫ്രെയിംസ്, ഡബ്ല്യു പി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ്, മെംബ്രെയിൻ ഡോഴ്സ്, എഫ് ആർ പി ഡോഴ്സ്, പി വി സി ആൻഡ് യു പി വി സി ഡോഴ്സ് ആൻഡ് വിൻഡോസ് തുടങ്ങിയ എല്ലാവിധ ഡോഴ്സ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK Doors, Talasheri Road, Mattanur.

0: ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
1: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
0: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
1: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
0: മറ്റൊരു നമ്പർ 8301993542.
1: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
2: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ, റോജ, റോജ മാറി, മാറിക്കേ.
3: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാതഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്.
4: മല്ലിക, നീ എവിടെയാ?
3: ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2 ഭാഗം.

0: അറിവും ചിന്തയും ആനന്ദവും പകരുവാൻ ഇത് പുതിയൊരു ശ്രവ്യാനുഭവം. റേഡിയോ മലബാർ 89.6 FM.
1: യേശുദാസ്, ചിത്ര എന്നിവർ പാടിയത് ചിത്രം പ്രിയപ്പെട്ട കുക്കു.

0: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
1: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
0: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
1: യെസ്
0: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
1: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി അല്ലേ?
0: അതെ, എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ, സെക്കൻഡ് ഫ്ലോർ, ലിങ്ക്സ് മോൾ. ഫോൺ നമ്പർ 7999447-6836,
1: 9447-371-836,
0: 8078-502-836.
2: ഓരോ ഫോട്ടോകളും ഓരോ ഓർമ്മകളാണ്. കല്യാണം, ഉദ്ഘാടനം തുടങ്ങിയ ആഘോഷ നിമിഷങ്ങൾക്ക് കൂട്ടായി സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
3: ഫോട്ടോ, വീഡിയോ ചിത്രീകരണം, അർജന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ, കമ്പനി ലോഗോ, ഗ്രാഫിക് ഡിസൈനിംഗ്, ഫോട്ടോ ഫ്രെയിമുകൾ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് തുടങ്ങിയ സേവനങ്ങൾക്ക് സമീപിക്കുക സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
2: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 7558-1535-6.
3: സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
4: വിനോദ വിജ്ഞാന വിഹായസിൽ ശ്രവ്യാനുഭവങ്ങളുടെ മഴവില്ല് തീർക്കുവാൻ മലബാറിന്റെ മധുരസ്വരം നിങ്ങളുടെ സർഗഭാവനകൾക്ക് ചിറകു വിരിക്കാൻ റേഡിയോ മലബാർ 89.6 FM.
5: യേശുദാസ് പാടിയ ഗാനം, ചിത്രം തൂവാനത്തും.

പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

മധുര ശബ്ദങ്ങളുടെ ഇഷ്ട സ്വരങ്ങളുടെ ഉത്സവകാലം. റേഡിയോ മലബാർ 89.6 FM.

0: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ റോജ, റോജ മാറി മാറിക്കേ.
1: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്ന് പോയത് മരിച്ചുപോയ തൻ്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാതഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്.
2: മല്ലിക, നീ എവിടെയാ?
1: ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2-ാം ഭാഗം.

ഇത് റേഡിയോ മലബാർ 89.6 FM, സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഭൂതല മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത പ്രക്ഷേപണം വൈകിട്ട് 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം.

0: ഏറ്റു പറഞ്ഞാൽ തീരൂലേ, ചെമ്പു കൂട്ടിയ തകിട് മിനുക്കി മിന്നുകൊടുത്തത് പുകിലായോ.
1: നീ എന്നെ നിയമം പഠിപ്പിക്കാൻ നിൽക്കണടാ,
0: എന്നാ താഴ്ത്തി പറ.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ. പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. 89.6 MHz ഞങ്ങളുടെ ഭൂതല സായാഹ്ന പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം 5 മണി.

അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ, റോജ, റോജ.

0: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാത ഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്.
1: മല്ലിക, നീ എവിടെയാ?
0: ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2-ാം ഭാഗം.

0: ചരിത്ര സത്യങ്ങളുടെ ശിഥിലശിലകളും പ്രകൃതി സൗന്ദര്യത്തിന്റെ സസ്യശാതുലതയും തലയെടുപ്പിന്റെ ഗരിമയിൽ ഒരു ഗിരിനിര പുരളിമല.
1: സമ്പത്തും സംസ്കാരവും സമൃദ്ധമാക്കുന്ന പുരളിമലയുടെ താഴ്വാരം. ഇനി വിശ്വവിഹായസിലേക്കുള്ള വാതായനം. ശ്രവ്യാനുഭൂതിയുടെ ശബ്ദജാലകം. റേഡിയോ മലബാർ 89.6 FM.
2: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
3: എല്ലാവർക്കും നമസ്കാരം.
4: നമസ്കാരം.
3: മദ്യത്തിനടിമയായിരിക്കുന്ന അവസ്ഥയിൽ പാടുന്ന ഗാനങ്ങൾ, മദ്യപാനം സൃഷ്ടിച്ച കുറ്റബോധം പ്രകടമാക്കുന്ന ഗാനങ്ങൾ എന്നിവയൊക്കെ 60s, 70s മലയാള ചലച്ചിത്രങ്ങളിൽ കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. 1970s അമ്പലപ്രാവിലും 71s വിലയ്ക്ക് വാങ്ങിയ വീണയിലും മദ്യപാനികൾക്ക് വേണ്ടി പാടിയ യേശുദാസ് ഗാനങ്ങളുണ്ട്. താരാചന്ദ് നിർമ്മിച്ച അമ്പലപ്രാവ് പി ഭാസ്കരനാണ് സംവിധാനം ചെയ്തത്. എസ് എൽ പുരം സദാനന്ദൻ്റെ തിരക്കഥയ്ക്ക് ജീവൻ പകരാൻ നസീർ, മധു, ഉമ്മർ, ഷീല, ശാരദ, അടൂർഭാസി, ശങ്കരാടി അടക്കമുള്ള നീണ്ട ഒരു താരനിര തന്നെയുണ്ടായിരുന്നു. ഒരു ഡോക്ടറായ കൊച്ചു തിരുമേനി എന്ന പ്രേം നസീർ അച്ഛനമ്മമാരെ വെറുപ്പിച്ചുകൊണ്ട് ദരിദ്രയായ ശാരദയെന്ന ഷീലയെ വിവാഹം കഴിക്കുന്നു. പക്ഷേ ഒരു റോഡപകടത്തിൽ അദ്ദേഹം കൊല്ലപ്പെട്ടപ്പോൾ ശാരദയെ വീട്ടിൽ നിന്നും പുറത്താക്കുന്നു. അങ്ങനെ അവൾ ഒരു തയ്യൽക്കാരിയുടെ വീട്ടിൽ അഭയം പ്രാപിക്കുന്നു. മേനോൻ എന്ന പി ജെ ആൻ്റണി അവിടെ നിത്യസന്ദർശകനായ ഒരു മധ്യവയസ്കനാണ്. മദ്യപാനിയാണെങ്കിലും സന്മനസ്സുള്ളവൻ. ശാരദയ്ക്കൊരു ജീവിതം നൽകാമെന്ന് അദ്ദേഹം പറയുന്നുവെങ്കിലും അവൾക്കത് സ്വീകാര്യമായില്ല. ജീവിതത്തിലേറ്റ നിരവധി തിരിച്ചടികളിൽ ഒടുവിലത്തേതാണിതെന്ന് ധരിച്ച് മേനോൻ പൊട്ടിച്ചിരിക്കുന്നു. മദ്യവെച്ച് അവശനായി മേനോൻ പാടുന്നു. പി ഭാസ്കരനും ബാബുരാജും ചേർന്നൊരുക്കിയ ഒരു യേശുദാസ് ഗാനം.

വിളയാടാനിരിക്കുന്നു എൻ്റെ ദുഃഖങ്ങൾക്കിന്നു ഞാൻ അവധി കൊടുത്തു.

തൊട്ടടുത്ത വർഷം, അതായത് 1971 വിലയ്ക്ക് വാങ്ങിയ വീണയും സംവിധാനം ചെയ്തത് പി ഭാസ്കരൻ തന്നെ, നിർമ്മിച്ചതും അദ്ദേഹം തന്നെയാണ്. കഥയും തിരക്കഥയും രചിച്ചത് ശ്രീകുമാരൻ തമ്പി. ദരിദ്രനായ വിജയൻ എന്ന പ്രേം നസീറും അയൽപ്പക്കത്തെ ശാരദ എന്ന ശാരദയും പ്രണയബദ്ധരാണ്. ഒരു ജോലി അന്വേഷിച്ച് മദ്രാസിലെത്തിയ വിജയന് മേനോൻ എന്ന അടൂർഭാസിയുടെയും നിർമ്മല എന്ന ടി ആർ ഓമനയുടെയും ധനിക കുടുംബം അഭയം നൽകുന്നു. അവരുടെ സഹായവും സ്വാധീനവും കൊണ്ട് വിജയൻ പ്രസിദ്ധനായ ഒരു ചലച്ചിത്ര പിന്നണി ഗായകനായി മാറുന്നു. നാട്ടിലുള്ള അമ്മയെയും ശാരദയെയും മറന്ന് മേനോൻ്റെ മകൾ സുനന്ദ എന്ന ജയഭാരതിയെ വിവാഹം ചെയ്യുന്നു. തൻ്റെ കഴിവുകളിൽ അഹങ്കാരിയായി തീർന്ന വിജയൻ താമസം വിന ഒരു മുഴുക്കുടിയനായി മാറുന്നു. അതോടെ ചലച്ചിത്ര ലോകത്ത് വിജയൻ തഴയപ്പെടുന്നു. എന്നിട്ടും അയാൾക്ക് മദ്യത്തിൽ നിന്ന് മോചനമില്ല. ഏകാന്തതയിൽ മദ്യപിച്ചുകൊണ്ട് വിജയൻ പാടുന്നു. ഈ യേശുദാസ് ഗാനത്തിൻ്റെ പിന്നണിയിൽ ശ്രീകുമാരൻ തമ്പിയും ദക്ഷിണാമൂർത്തിയുമാണ്.

എന്നാൽ മലയാള ചലച്ചിത്ര ഗാനങ്ങൾ 90s എത്തുമ്പോഴേക്കും മധ്യത്തോടുള്ള മനോഭാവത്തിൽ വന്ന മാറ്റങ്ങൾ നോക്കൂ. മനസ്സിലേക്ക് കടന്നു വരുന്നത് ജോണി വാക്കർ എന്ന 1992 ചിത്രത്തിലെ ഒരു മദ്യപാന രംഗം ചിത്രീകരിക്കുന്ന യേശുദാസ് ഗാനമാണ്. ജയരാജും പ്രേംപ്രകാശും ചേർന്ന് നിർമ്മിച്ച ചിത്രത്തിൻ്റെ പേര് തന്നെ മദ്യത്തിൻ്റെ പരസ്യ പ്രചരണത്തെ സഹായിക്കുന്നത് പോലെ തോന്നും. ഇതിലെ നായകനായ ജോണി വർഗീസ് എന്ന മമ്മൂട്ടിയുടെ പേരിൽ നിന്നാണ് സിനിമയുടെ ടൈറ്റിൽ രൂപീകരിച്ചത്. രഞ്ജിത്തിൻ്റെ തിരക്കഥയും ജയരാജിൻ്റെ സംവിധാനവും. ബോബി എന്ന ജീത് ഉപേന്ദ്രയുടെ സ്വാധീനത്താൽ ജോണി വർഗീസ് 36 വയസ്സിൽ ഒരു കോളേജ് വിദ്യാർത്ഥിയാകുന്നു. മൃദുല എന്ന രഞ്ജിതയുമായി ഇഷ്ടത്തിലാകുന്നു. ആ കോളേജിലെ സ്വാമി എന്ന കമൽ ഗൗർ നടത്തുന്ന മയക്കുമരുന്ന് വ്യാപാരത്തെ നശിപ്പിക്കുക എന്ന ദൗത്യം ഏറ്റെടുക്കുന്ന ജോണി നേരിടുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ ഇതിവൃത്തം. മറ്റ് യുവാക്കളോടൊപ്പം ജോണി മദ്യപാനത്തെ ഒരു ആഘോഷ ചടങ്ങാക്കി മാറ്റുന്ന കാഴ്ചകൾ ഈ ചിത്രത്തിൽ കാണാം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ചിട്ടപ്പെടുത്തിയത് SP വെങ്കടേഷാണ്.

0: പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം. അവതരണം ഡോക്ടർ പി വി ജയരാജ്, ലീന ജയരാജ് മട്ടന്നൂർ. പാട്ടും പൊരുളും ഇഷ്ടഗാനങ്ങളുടെ പൊരുൾ തേടി ഒരു സംഗീത സഞ്ചാരം.
1: കേൾവിയുടെ സുഗന്ധം റേഡിയോ മലബാർ 89.6 FM.

0: ആർദ്രഗീതങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: ശബ്ദ വൈവിധ്യങ്ങളുടെ കലവറിയുമായി റേഡിയോ മലബാർ 89.6 FM.

റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ്. 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 രാമകഥാഗാനലയം, 7:00 ഹരിത സമൃദ്ധി, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 സ്ത്രീ തരംഗം, 8:00 ആഴ്ച വൃത്താന്തം, 8:30 ആർദ്രഗീതങ്ങൾ, 9:00 ചാരു കസേര, 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ നാളെ രാവിലെ 5:05 പ്രഭാത ഗീതങ്ങൾ, തുടർന്ന് പ്രഭാത ചിന്ത. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ബീന അനന്തപുരി. മലബാർ ഡയറിയിൽ ആദ്യം ഈ നിലയത്തിൽ നിന്ന് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. അറിയിപ്പിന് ശേഷം കാവ്യധാര. കാവ്യധാരയിൽ വിജയലക്ഷ്മിയുടെ കവിത മഴ, ആലപിക്കുന്നത് സുജന. തുടർന്ന് ചരിത്രപഥം, വചനാമൃതം, സ്റ്റിച്ച്വൽ ബോട്ടിക്കൻ ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം. 6:30 രാമകഥാഗാനലയം. ഇതിൽ അയോധ്യാകാന്ഡത്തിലെ ഭരതരാഘവ സംവാദം പാരായണം ചെയ്യുന്നു ദിലീഷ് മൽപ്പട്ടം. 6:45 പ്രാദേശിക വാർത്തകൾ, 6:55 സംസ്കൃതത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:00 AKG ഹോസ്പിറ്റൽ ജനസമക്ഷത്തിൽ തദ്ദേശീയ അറിയിപ്പുകൾ, തൊഴിലറിയിപ്പുകൾ, നാട്ടുവിശേഷം, 7:10 പ്രതികരണം, 7:25 ആകാശവാണിയിൽ നിന്നും മലയാളത്തിൽ വാർത്തകൾ, 7:35 ചിരിയും ചിന്തയും, 8:00 ഇഷ്ടങ്ങൾ ഈണങ്ങൾ, ഇഷ്ടഗാനങ്ങൾ പങ്കുവയ്ക്കുന്നു ബാബു ആണിക്കിരി, 9:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 9:05 സ്റ്റിച്ച്വൽ ബോട്ടിക് ആൻഡ് ബ്യൂട്ടി പാർലർ മട്ടന്നൂർ പത്രവിശേഷം, 9:15 ചിത്രപരിചയം, ഉച്ചയ്ക്ക് 12:00 സ്ത്രീ തരംഗം, 12:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 12:40 അറിയിപ്പുകൾ, 12:50 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 1:00 ഇഷ്ടഗാനങ്ങൾ, തത്സമയ ഫോൺ ചലച്ചിത്രഗാന പരിപാടി, 2:00 അതിഥിഭാഷാ ഗാനങ്ങൾ, വൈകിട്ട് 5:00 ചലച്ചിത്രഗാനങ്ങൾ, 5:30 പ്രതികരണം, 5:45 ആർദ്രഗീതങ്ങൾ, 6:00 റേഡിയോ മലബാറിൽ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, 6:05 ചലച്ചിത്രഗാനങ്ങൾ, 6:20 സംസ്കൃതത്തിൽ വാർത്തകൾ, 6:30 പ്രാദേശിക വാർത്തകൾ ആകാശവാണി റിലേ, 6:40 രാമകഥാഗാനലയം, തുടർന്ന് സന്ധ്യാഗീതങ്ങൾ, 7:25 മലയാളത്തിൽ വാർത്തകൾ ആകാശവാണി റിലേ, 7:35 സർഗജാലകം. ഇതിൽ ബിന്ദു സുരേഷ് അടുക്കം എഴുതിയ കഥ വാകപൂത്ത വഴിയിൽ, അവതരിപ്പിക്കുന്നത് അശ്വിനി. യാഗേഷ് എളയാവൂർ എഴുതിയ കവിത വ്യർത്ഥമുഖങ്ങൾ, ആലപിക്കുന്നത് ശിവന്യ ശിവൻ ചോല. ഷെഫീന റഷീദ് കൊതേരി എഴുതിയ കവിത പെൺമനം, ആലപിക്കുന്നു നന്ദാത്മജൻ കൊതേരി. 8:00 മൻ കി ബാത്ത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പരയുടെ മലയാള പരിഭാഷ. 8:30 റേഡിയോ വെറ്റ് സ്കൂൾ. 9:00 നാടകനേരം, നാടകം നെല്ലിക്ക, രചന കൃഷ്ണകുമാർ കണ്ണൂത്ത്, സംവിധാനം രാമകൃഷ്ണൻ പഴശ്ശി, ശബ്ദമിശ്രണം അശ്വിനി. 10:00 മധുര ഗീതങ്ങൾ. റേഡിയോ മലബാറിൽ ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പാണ് ഇപ്പോൾ കേട്ടത്.

0: നാടിന്റെ സാമ്പത്തിക സാംസ്കാരിക മുന്നേറ്റത്തിൽ പതിറ്റാണ്ടുകളുടെ പാരമ്പര്യമുള്ള കോളാരി സർവീസ് സഹകരണ ബാങ്ക് അഭിമാനപൂർവ്വം പരിചയപ്പെടുത്തുന്നു
1: കോക്കനട്ട് മേഡ് മാജിക്.
0: ഏറ്റവും നല്ല നാളികേരങ്ങൾ ശേഖരിച്ച് ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് പ്രോസസിംഗ് ചെയ്ത് മികച്ച ഗുണമേന്മ ഉറപ്പുവരുത്തിയ നാളികേര ഉൽപ്പന്നങ്ങൾ
1: കോക്കനട്ട് വെളിച്ചെണ്ണ, വെർജിൻ കോക്കനട്ട് ഓയിൽ, കോക്കനട്ട് പൗഡർ, സ്ക്വാഷ്, വിനാഗിരി, ടെസ്റ്റ ഓയിൽ, തേങ്ങാ പിണ്ണാക്ക്.
0: ശുദ്ധം, സുന്ദരം, ആരോഗ്യപ്രദം നാളികേര ഉൽപ്പന്നങ്ങളുടെ ക്ലാസിക് ബ്രാൻഡ്
1: കോക്കനട്ട്.
0: ഒരു കോളാരി സർവീസ് സഹകരണ ബാങ്ക് സ്ഥാപനം.
1: ഫോൺ 9188951780.

SSLC പ്ലസ് ടു റിസൾട്ട് വന്നിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ച് തല പുകയ്ക്കുകയാണോ? എങ്കിൽ കേട്ടോളൂ, ഇതാ കരിയർ സുരക്ഷിതമാക്കാൻ ഒരു കിടിലൻ ചാൻസ്. വയനാട്ടിലെ കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിൽ ഇതാ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് റെഗുലർ, ഈവനിംഗ്, ഓൺലൈൻ അല്ലെങ്കിൽ ഹോളിഡേ ക്ലാസുകൾ തിരഞ്ഞെടുക്കാം. PSC അംഗീകൃത എഞ്ചിനീയറിംഗ്, ഫാഷൻ ഡിസൈനിംഗ് കോഴ്സുകൾ, യൂണിവേഴ്സിറ്റി അംഗീകൃത പാരാമെഡിക്കൽ കോഴ്സുകൾ, ഒപ്പം DCA ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ കോഴ്സുകളും ഇനി ഒരൊറ്റക്കുടക്കീഴിൽ പഠിച്ചെടുക്കാം. ആദ്യം അഡ്മിഷൻ എടുക്കുന്ന 200 പേർക്ക് 20,000 രൂപയുടെ ലേൺ സ്കോളർഷിപ്പ് ലഭിക്കുന്നു. കൂടാതെ മൈനോറിറ്റി സ്കോളർഷിപ്പും SC ST വിഭാഗക്കാർക്ക് പ്രത്യേക ഫീസ് ഇളവുമുണ്ട്. പഠനത്തോടൊപ്പം തന്നെ കുറഞ്ഞ ചെലവിൽ ഡ്രൈവിംഗും പഠിക്കാം. അപ്പോ ഭാവി സുരക്ഷിതമാക്കാൻ ഇനി ഒട്ടും സമയം കളയണ്ട. വയനാട്ടിലുള്ള കേരള അക്കാദമി ഓഫ് എഞ്ചിനീയറിംഗിലേക്ക് ഇപ്പോൾ തന്നെ വിളിക്കൂ. നിങ്ങളുടെ സീറ്റ് ഉറപ്പിക്കൂ. ഫോൺ 99 61 10 95 77, മറ്റൊരു നമ്പർ 94 96 66 46 46.

0: Ну, так и мне трагердом. А, трагердом. А, трагердом, трагердом. Та-динг-гин-та-та-динг-гин-та-та-динг-гин-та-та. Том-та-тин-та-та-та-чам.
1: Гамма-па-да-ни-да-ни-да-ма-па-да-ни-да-да-па-ма-па-да-ни-са.
0: А, кутана-кута-ка-та-та-кутана-кута-ка-та-ри-та-на-джуна-дими-там.
1: Ни-да-ни-да-ни-да-па-да-па-па-да-па-да-ни-да-ни-да.
2: आदौ मुख्य वार्ताः। केन्द्रीय शिक्षा मन्त्रिणा धर्मेन्द्र प्रधानेन अद्य प्रधानमन्त्रिणे नरेन्द्र मोदिने स्वत्यागपत्रं प्रदत्तम्। मध्यप्रदेश उच्च न्यायालयेन परीक्षा प्रश्नपत्र अवैधरीत्या प्रकाशन सम्बद्ध अनियमिततां आलक्ष्य चतुर्णां विशिष्ट ट्रैक न्यायालयानां स्थापना विहिता। जम्मू कश्मीरे वार्षिकी अमरनाथ यात्रा अथ च श्रीमातुः वैष्णोदेव्याः पवित्र यात्रा अद्य षड् दिवसीय स्थगनानन्तरं पुनः समारब्धा। असम राज्ये जलाप्लावनेन मृतकानां संख्या एकषष्टिः जाता, यत्र एकलक्षतोप्यधिकाः जनाः साहाय्योद्धार शिविरेषु आश्रयम् अगृह्णन्। प्रधानमन्त्रिणा श्रीमोदिना सर्वविध साहाय्यस्य आश्वासनं प्रदत्तम्। भारतीय स्क्वैश क्रीडिका अनाहत सिंहः ऐतिह्यं विरीच्य जूनियर स्क्वैश चैंपियनशिप श्रृंखलायाः महिला एकल निर्णायक द्वन्द्वे स्वीय स्थानं रक्षितवती। अपि च पुरुष क्रिकेट क्रीडा श्रृंखलायां भारत जिम्बाब्वे देशयोः मध्ये 20-20 अन्ताराष्ट्रिय श्रृंखलायाः द्वितीया स्पर्धा अद्य हरारे नगरे प्रचलति। अथ वार्ताः विस्तरेण। केन्द्रीय शिक्षा मन्त्रिणा धर्मेन्द्र प्रधानेन अद्य प्रधानमन्त्रिणे नरेन्द्र मोदिने स्वत्यागपत्रं प्रदत्तम्। सामाजिकान्तर्जालीये सन्देशे श्रीप्रधानेन निगदितं यत् गत 10 दिवसेषु प्रचल्यमाणानां स्थितिमालक्ष्य तेन मन्त्री पदमिदं त्यक्तम्। छात्राणां प्रदर्शन पुरस्सरं सुरक्षास्थितिं च मनसि निधाय शिक्षा मन्त्रिणा त्यागपत्रं प्रदत्तम्। तेन प्रतिपादितं यत् नवदिल्ल्यां जन्तरमन्तर स्थले अशेषे देशे हि परिस्थितिम् आलक्ष्य त्यागपत्रमिदं प्रदत्तम्। तेन प्रधानेन प्रोक्तं यत् तेन प्रधानमन्त्रिणः विश्वासं सहयोगं च सम्मानितम्। तेन भणितं यत् देशस्य सेवा एव तस्य सर्वोच्च प्राथमिकता विद्यते। मध्यप्रदेश उच्च न्यायालयेन परीक्षा प्रश्नपत्र अवैधरीत्या प्रकाशन सम्बन्ध अनियमिततां आलक्ष्य चतुर्णां विशिष्ट ट्रैक न्यायालयानां स्थापना विहिता। न्यायालयेन निर्दिष्टं यत् आरोप पत्राणां नामांकनस्य त्रिमासाभ्यन्तरे तेषां प्रकरणानां निवारणं भवितव्यमेव। जम्मूकश्मीरे वार्षिकी अमरनाथ यात्रा अथ च श्रीमातुः वैष्णोदेव्याः पवित्र यात्रा अद्य 6 दिवसीय स्थगनानन्तरं पुनः समारब्धा। कश्मीरस्य संभागीय आयुक्तेन अंशुल गर्गेण आकाशवाण्या सह वार्तालापे सूचितं यत् बालटाल पहलगाम मार्गयोः यात्रा पुनः समारब्धास्ति। अत्रान्तरे 79,200+ यावत् तीर्थयात्रिणां समूहः अद्य प्रातः भगवती नगर यात्रिनिवास जम्मूतः प्रस्थितः। असम राज्ये जलप्रलये 15.1 लक्षतोप्यधिकाः जनाः साहाय्योद्धार शिविरेषु आश्रयम् अगृह्णन्। शिवसागर, चराईदेव, जोरहाट च इत्येते सर्वाधिक प्रभावितानि मण्डलानि सन्ति। जलप्लावनेन इतोपि 14 जनानां मृत्योः सूचना अस्ति, येन राज्यस्य जलप्लावनेन मृतकानां संख्या 61 जाता। दिखौ, दिशांग, धनसिरी च नद्यः आपत्रेखायाः उपरि निरन्तरं प्रवहन्ति, येन स्थितिः इतोपि हानिप्रदा अभवत्। आपत् प्रतिक्रिया दलानि, मण्डल अधिकारिणः च सहायोद्धारकार्ये संलग्नाः सन्ति। प्रभावित क्षेत्राणां निकटतया निरीक्षणं च कुर्वन्तः सन्ति। उपशमन उद्धार कार्याणि च प्रचलन्ति। प्रधानमन्त्री नरेन्द्र मोदी अद्य असम राज्यस्य मुख्यमन्त्रिणा हिमन्ता बिस्वा सरमणा सह दूरभाष माध्यमेन वार्तालापं कृत्वा राज्यस्य जलप्रलयस्य स्थितिं समीक्षितवान्। सामाजिकान्तर्जालीये पटले श्रीशर्मा अवदत् यत् प्रधानमन्त्रिणा श्रीमोदिना वर्तमानस्य साहाय्योद्धारकार्यस्य, पुनर्वसनस्य, पुनर्निर्माणस्य च प्रयत्नानां समर्थनाय केन्द्रसर्वकारस्य सर्वविधसाहाय्यस्याश्वासनं प्रदत्तमिति। राष्ट्रपतिः द्रौपदी मुर्मू इत्येषा रोमानियादेशे भारतीयसमुदायस्य योगदानस्य प्रशंसाम् अकरोत्। ते उभयोः देशयोः मध्ये वर्धमानस्य सहभागित्वस्य महत्वपूर्णाः स्तम्भाः इति उक्तवती। रोमानिया देशस्य आधिकारिक यात्रायाः समापन दिने बुखारेस्ट नगरे भारतीय समुदायस्य कृते आयोजिते समारोहे सम्बोधयन्ती राष्ट्रपतिः अवदत् यत् विदेशेषु निवसन्तः भारतीयाः स्वमातृभूम्या सह दृढतया सम्बद्धाः सन्ति, तथा च प्रत्येकः भारतीयः स्वस्य उपलब्धिभिः समर्पणेन च गर्वानुभवं कारयति।
3: भारत रोमानिया संबंधों का सबसे महत्वपूर्ण आधार है हमारे लोगों के बीच आत्मीय संबंध। ये देखकर मुझे प्रसन्नता है कि भारतीय प्रवासी समुदाय एकजुट होकर रोमानिया में भारत की सांस्कृतिक विरासत को जीवंत बनाए। भारतीय आईटी इंजीनियरिंग स्कॉलर्स रिसर्चर्स हेल्थ केयर प्रोफेशनल्स तथा विद्यार्थियों की नई पीढ़ी अब रोमानिया को अपना घर बना रहे हैं। रोमानिया की अर्थव्यवस्था और समाज में अपना योगदान तथा यहाँ भारतीय संस्कृति और मूल्यों के प्रसार के लिए आपके प्रयास आपको भारत का सच्चा प्रतिनिधि बनाते हैं।
2: राष्ट्रपतिः अवदत् यत् रोमानिया देशस्य राष्ट्रपतिना निकुसोर डैन इत्यनेन अन्यैः नेतृभिः च सह तस्याः संवादः द्वैपाक्षिक सम्बन्धान् नूतनौन्नत्यं प्रतिनेतुं प्रतिबद्धतां प्रतिबिम्बयति। सा अवोचत् यत् भारत रोमानिया देशयोः मध्ये व्यापारः, रक्षा, पुनर्नवीकरणीय ऊर्जा, डिजिटल प्रौद्योगिकी, शिक्षानुसन्धान, स्वास्थ्य सेवा, विज्ञान प्रौद्योगिकी, कृत्रिम बुद्धिमत्ता, नवान्वेषणम्, उन्नत विनिर्माणम् इत्यादिषु क्षेत्रेषु सहकारः विस्तारितः अस्ति। प्रियाः श्रोतारः, संस्कृतवार्तायाः संस्करणमिदम् इदानीम् आकाशवाणीतः प्रसार्यते। सममेव अयं कार्यक्रमः आकाशवाण्याः अन्तर्जालपटले www.newsonair.gov.in इत्यत्र अथ न्यूज़ ऑन एआईआर चलदूरभाषीयतन्त्रांशे अपि उपलब्धो भविष्यति। प्रधानमन्त्री नरेन्द्र मोदी श्वः प्रातः 11 आकाशवाणीतः मन की बात इति कार्यक्रमे स्वीयं मनोगतं प्रकटयिष्यति। मासिकस्यास्य आकाशवाणी कार्यक्रमस्य एतत् 37वां संस्करणं भविष्यति। आकाशवाण्याः, दूरदर्शनस्य च सर्वाभिः वाहिनीभिः अस्य कार्यक्रमस्य प्रसारणं भविष्यति। अयं हि कार्यक्रमः आकाशवाणी वार्ता विभागस्य अन्तर्जालपटले www.newsonair.gov.in इत्यत्र अपि च न्यूज़ ऑन एआईआर इति चलदूरभाषीयतन्त्रांशे अपि उपलब्धः भविष्यति। आकाशवाणी, दूरदर्शन वार्ता, प्रधानमन्त्री कार्यालय, सूचना प्रसारण कार्यालयानां यूट्यूब वाहिनीभिः अपि अस्य कार्यक्रमस्य साक्षात् प्रसारणं भविष्यति। हिन्दी भाषायां प्रसारणस्य पश्चात् अस्य कार्यक्रमस्य प्रसारणं आकाशवाण्याः क्षेत्रीय भाषासु अपि भविष्यति। उपराष्ट्रपतिः सीपी राधाकृष्णनवर्यः अद्य अदोरेखितवान् यत् प्रतिदिनं, प्रतिहोरा, प्रतिनिमेषं, प्रतिपलं च सदने व्यतीतं लोकतन्त्रस्य सुदृढीकरणाय उपयोक्तव्यम्। राधाकृष्णनवर्यः नवदेहलीनगरे राज्यसभायाः नवनिर्वाचितानां नामाङ्कितानां च सदस्यानां कृते द्विदिवसीय अभिमुखीकरण प्रशिक्षण कार्यक्रमस्य उद्घाटन समारोहं सम्बोधयन्नासीत्। सः अवदत् यत् वादविवादाः, चर्चाः च सर्वदैव निर्णायकस्तरे एव नेतव्यम्। गुजरात राज्ये प्रचंड वृष्ट्यानन्तरं युद्धस्तरे उद्धारकार्याणि, सहायोद्धारकार्याणि च प्रचलन्ति। गतचतुर्विंशति होरासु राज्यस्य 65-200 यावत् उपमण्डलेषु वृष्टिः अभवत्। राज्य उद्धारकार्य आयुक्तेन 5 मृत्योः पुष्टीकृतम्। अद्यावधि प्रायः 40,000+ जनाः मोचिताः सन्ति। उत्तरगुजराते, मध्यगुजराते च वृष्टेः अनन्तरं सेनायाः एनडीआरएफ इत्यस्य च 17 एसडीआरएफ इत्यस्य 32 च उद्धारकार्ये, साहाय्योद्धारकार्ये च सम्मिलितानि सन्ति। राज्यस्य वर्तमानस्थितिं विचार्य राज्यस्य मुख्यमन्त्री भूपेन्द्र पटेलः गांधीनगरे उच्चस्तरीय समीक्षा सभाम् आयोजितवान्। दिल्ल्यारक्षिबलेन नागरिकान् नवदिल्लीक्षेत्रं प्रति यात्रां न कर्तुं सूचितमस्ति। सम्पूर्णे मण्डले अत्यधिक जनसमूहः, अत्यधिकः यातायात संकटश्च दृश्यते। परामर्शं विनिमयीकुर्वता आरक्षिबलेन यात्रिणः विलम्बं निवारयितुं, बाधामुक्तं यात्रां सुनिश्चेतुं च वैकल्पिक मार्गान् उपयोक्तुं निर्दिष्टम्। भारतीय स्क्वैश क्रीडिका अनाहत सिंहः ऐतिह्यं विरिच्य जूनियर स्क्वैश चैंपियनशिप श्रृंखलायाः महिला एकल निर्णायक द्वन्द्वे स्वीयस्थानं रक्षितवती। अन्ते क्रिकेट क्रीडायां पुरुष क्रिकेट क्रीडा श्रृंखलायां भारत जिम्बाब्वे देशयोः मध्ये 20-20 अन्ताराष्ट्रिय श्रृंखलायाः द्वितीया स्पर्धा अद्य हरारे नगरे प्रचलति। भारतेन जिम्बाब्वे देशस्य सम्मुखे 20-200 धावनांकानां लक्ष्यम् उपस्थापितम् इति वार्ताः।
4: സമയം 6 മണി കഴിഞ്ഞ് 29:57 അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
5: സാമ്പത്തിക അടിയന്തരാവസ്ഥകൾ എപ്പോഴും അപ്രതീക്ഷിത സമയങ്ങളിലാണ് വരുന്നത്. അത്തരം സമയങ്ങളിൽ നിങ്ങൾ ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും എളുപ്പത്തിൽ പുറത്തുവരാൻ കഴിയും.
6: ബുദ്ധിപൂർവമായ തീരുമാനങ്ങൾ എടുക്കുന്ന ആളുകൾക്ക് മണപ്പുറം ഫിനാൻസിൽ ഒരു എളുപ്പ EMI ഗോൾഡ് ലോൺ സ്കീം ഉണ്ട്. അവിടെ നിങ്ങൾക്ക് പ്രതിമാസ തവണകളായി പലിശ അടയ്ക്കാം. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ബുദ്ധിമാനാകാം.
5: കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ അടുത്തുള്ള മണപ്പുറം ബ്രാഞ്ച് സന്ദർശിക്കുക അല്ലെങ്കിൽ 1-800-420-2233 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കുക.
7: എനിക്കൊരു പിടിവാശിക്കാരനായ അയൽക്കാരനുണ്ട്. കോളനിയിലെ എല്ലാവരും സോളാർ പാനലുകൾ സ്ഥാപിച്ചിട്ടുണ്ട്, പക്ഷേ വൈദ്യുതി ബിൽ പൂജ്യമാകുമെന്ന് വിശ്വസിക്കാൻ അയാൾ മാത്രം തയ്യാറായില്ല. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞു, മോനെ, ഇതിന്റെ പേര് തന്നെ PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന എന്നാണെന്ന്. പിന്നീട് ഓരോരുത്തർക്കും വൈദ്യുതി ബിൽ പൂജ്യം വരാൻ തുടങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഇത് ഞാനും സ്ഥാപിക്കാമെന്ന്. PM സൂര്യാഘർ മുഫ്ത് ബിജ്ലി യോജന ചേരുന്നതിനായി രജിസ്റ്റർ ചെയ്യൂ PM സൂര്യാഘർ.gov.in.
8: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2 മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. അദ്ദേഹം തന്റെ രാജ്യാപേക്ഷ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കൈമാറി. വിശദാംശങ്ങളിലേക്ക്.
9: കഴിഞ്ഞ 10 ദിവസമായി തുടരുന്ന വിദ്യാർത്ഥി പ്രക്ഷോഭങ്ങളുടെ പശ്ചാത്തലത്തിൽ നിലവിലെ സാഹചര്യങ്ങളിൽ തനിക്ക് ഏറെ വിഷമമുണ്ടെന്നും ഇത് തന്റെ അഭിമാന പ്രശ്നമല്ലെന്നും സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ച കുറിപ്പിൽ അദ്ദേഹം വ്യക്തമാക്കി. ന്യൂഡൽഹിയിലെ ജെൻഡർ മന്ദിറിലും രാജ്യത്തുടനീളവുമുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദേശവിരുദ്ധ ശക്തികൾ അതിനെ ചൂഷണം ചെയ്യുന്നത് തടയുന്നതിനും ഒരു വിദ്യാർത്ഥിയുടെ ഭാവി പോലും നിയമപരമായ സങ്കീർണതകളിൽ കുടുങ്ങരുത് എന്ന ലക്ഷ്യത്തോടെയുമാണ് പ്രധാനമന്ത്രിക്ക് രാജി സമർപ്പിക്കാൻ തീരുമാനിച്ചതെന്നും അദ്ദേഹം വ്യക്തമാക്കി. പ്രധാനമന്ത്രി നൽകിയ മാർഗനിർദ്ദേശങ്ങൾക്കും വിശ്വാസത്തിനും പിന്തുണയ്ക്കും ധർമ്മേന്ദ്ര പ്രധാൻ നന്ദി അറിയിച്ചു. വരുന്ന വർഷം മുതൽ നീറ്റ് UG പരീക്ഷ കമ്പ്യൂട്ടർ അധിഷ്ഠിത രീതിയിലേക്ക് മാറ്റാൻ സർക്കാർ തീരുമാനിച്ചിരുന്നതായും ശ്രീ ധർമ്മേന്ദ്ര പ്രധാൻ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: അതേസമയം തങ്ങളുടെ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതിനെ തുടർന്ന് CJP ന്യൂഡൽഹിയിൽ നടത്തിവന്ന സമരം പിൻവലിച്ചു. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദയും ജിതേന്ദ്രസിംഗും ഇന്ന് CJP പ്രതിനിധികളുമായി 3-ഘട്ട ചർച്ച നടത്തി. പിന്നീട് ന്യൂഡൽഹിയിൽ നടത്തിയ സംയുക്ത വാർത്താ സമ്മേളനത്തിൽ പ്രതിഷേധക്കാർക്കെതിരെ ഒരു നടപടിയും എടുക്കരുതെന്നും FIR രജിസ്റ്റർ ചെയ്യരുതെന്നുമുള്ള ആവശ്യങ്ങൾ യോഗത്തിൽ സർക്കാർ അംഗീകരിച്ചതായും ശ്രീ നദ്ദ പറഞ്ഞു.
10: सबसे पहली बात तो ये है कि कोई भी एक्शन FIR न हो और अगर है तो वो विड्रॉ हो और उसको विड्रॉ करने की बात कोई भी एक्शन नहीं होगा, इस बात को सरकार ने स्वीकारा है. उसी तरीके से फ्यूचर में भी जो ऑर्गेनाइजर्स हैं और प्रोटेस्टर्स हैं उनका इस एक्टिविटी के लिए कोई भी उन पर आगे केस नहीं होगा, इस बात को हम लोगों ने माना है.
8: തീരുമാനിച്ച വ്യവസ്ഥകൾ നിശ്ചിത സമയപരിധിക്കുള്ളിൽ നടപ്പാക്കുമെന്ന പ്രതീക്ഷ പ്രകടിപ്പിച്ചുകൊണ്ട് നല്ല ഉദ്ദേശത്തോടെ സമരം പിൻവലിക്കുന്നതായി CJP വക്താവ് സൌരവ് ദാസ് അറിയിച്ചു. ന്യൂഡൽഹി മേഖലയിൽ കനത്ത തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്ന സാഹചര്യത്തിൽ പൊതുജനങ്ങൾ ഈ ഭാഗത്തേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് നിർദ്ദേശിച്ചു. അതേസമയം ഡൽഹി മെട്രോയിലെ അടച്ചിട്ട പ്രവേശന കവാടങ്ങൾ തുറന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 മണിക്ക് ആകാശവാണിയിൽ പ്രക്ഷേപണം ചെയ്യും. പരിപാടിയുടെ 136-ാം പതിപ്പാണിത്. ആകാശവാണിയുടെയും ദൂരദർശന്റെയും മുഴുവൻ ശൃംഖലകളിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് വെബ്സൈറ്റിലും ന്യൂസ് ഓൺ AIR മൊബൈൽ ആപ്പിലും പരിപാടി ലഭ്യമാകും. ഹിന്ദി പ്രക്ഷേപണം കഴിഞ്ഞാലുടൻ പ്രാദേശിക ഭാഷയിലും മൻ കി ബാത് കേൾക്കാം. മനുഷ്യന്റെ സാമൂഹ്യ ജീവിതം ജീവസുറ്റതാക്കുന്നത് കലയും സാഹിത്യവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ചെങ്ങന്നൂർ ആറാട്ടുപുഴയിൽ സംഘടിപ്പിച്ച പമ്പ സാഹിത്യോത്സവത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തെ ചേർത്തുപിടിക്കുന്ന മഹനീയ ദൌത്യമാണ് കലാകാരന്മാരും സാഹിത്യകാരന്മാരും ചെയ്യുന്നതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്ത് എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും അത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. കായകൽപ്പം ജനസമ്പർക്ക പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എയിംസ് സ്ഥാപിക്കുന്നതിനായി വെള്ളൂർ ന്യൂസ്പ്രിന്റ് ഫാക്ടറിയുടെ സ്ഥലവും കോട്ടയം മെഡിക്കൽ കോളേജിന്റെ കൈവശമുള്ള സ്ഥലവും പരിഗണിക്കാവുന്നതാണെന്നും ആരോഗ്യമന്ത്രി പറഞ്ഞു. സർക്കാർ ആശുപത്രികളിൽ റോബോട്ടിക് സർജറി വിഭാഗം സജ്ജമാക്കുന്നത് പരിഗണനയിലുണ്ടെന്നും ശ്രീ മുരളീധരൻ അറിയിച്ചു. വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് ഗേറ്റ് വേ കയറ്റുമതി ഇറക്കുമതി പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിലുള്ള അന്തിമ കസ്റ്റംസ് അനുമതി ലഭിച്ചു. ഓഗസ്റ്റ് 18 മുഖ്യമന്ത്രി വി ഡി സതീശൻ ആദ്യ കയറ്റുമതി കണ്ടെയ്നർ ഫ്ളാഗ് ഓഫ് ചെയ്യുന്നതോടെ പൂർണ്ണതോതിലുള്ള കാർഗോ പ്രവർത്തനങ്ങൾക്ക് തുടക്കമാകും. വിഴിഞ്ഞത്തിനെ ഒരു ട്രാൻസ് ഷിപ്മെന്റ് തുറമുഖമെന്ന നിലയിൽ നിന്ന് പൂർണ്ണ സജ്ജമായ അന്താരാഷ്ട്ര കാർഗോ ഗേറ്റ് വേ ആയി മാറ്റുന്നതാണ് ഈ പദ്ധതി.
11: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
8: ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്നത്തെ പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാം. ശബരിമല ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിലെ താന്ത്രിക ചുമതലകൾ കണ്ഠരര് ബ്രഹ്മദത്തൻ നിർവഹിക്കും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് ചേർന്ന ബോർഡ് യോഗത്തിലാണ് തീരുമാനം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി പ്രവേശനത്തിന് അടുത്ത മാസം 10 വരെ അപേക്ഷിക്കാം. സംസ്ഥാന സാക്ഷരതാ മിഷന്റെ സഹകരണത്തോടെ എല്ലാ ജില്ലകളിലും 30 UGPG കോഴ്സുകൾ നടത്തുന്നുണ്ടെന്ന് സർവകലാശാല വൈസ് ചാൻസലർ ജഗതിരാജ് കാസർഗോഡ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇരട്ട ബിരുദ സൌകര്യത്തോടെ വിദൂര വിദ്യാഭ്യാസ രീതിയിലാണ് കോഴ്സുകൾ നടത്തുന്നത്. പൊതുവിദ്യാലയങ്ങളിലെ LP UP പ്രൈമറി വിഭാഗങ്ങളിലെ IT പഠനം കൂടുതൽ വിപുലീകരിക്കുന്നതിനായുള്ള ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് തുടക്കം. സംസ്ഥാനതല ഉദ്ഘാടനം കണ്ണൂർ മുണ്ടേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി എൻ ഷംസുദ്ദീൻ ഓൺലൈനായി നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
12: ഗവൺമെന്റിന്റെ 100-ദിന കർമ്മ പരിപാടിയിൽ ഉൾപ്പെടുത്തിയാണ് പദ്ധതി നടപ്പാക്കുന്നത്. 1 മുതൽ 7 വരെയുള്ള ക്ലാസുകളിലെ കുട്ടികളിൽ കളിയിലൂടെ പഠനം, സർഗാത്മകത, സ്വയം പഠനശേഷി എന്നിവ വികസിപ്പിക്കാനാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി പറഞ്ഞു. ജൂട്ടെയിൻമെന്റ് സോഫ്റ്റ്വെയറുകൾ, ഇക്യൂബ് ലാംഗ്വേജ് ലാബുകൾ, ചിത്രരചനയ്ക്കും ആനിമേഷനുമുള്ള സംവിധാനങ്ങൾ എന്നിവ പൂർണ്ണമായും സ്വതന്ത്ര സോഫ്റ്റ്വെയർ അധിഷ്ഠിതമായി ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. കാഴ്ച പരിമിതിയുള്ളവർക്കും ഭിന്നശേഷിക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്താവുന്ന രീതിയിലാണ് ഡിജിറ്റൽ സ്ക്വയർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്.
8: സിക്കിമിൽ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗമായുള്ള തുരങ്കം തകർന്നു മരിച്ച ജിയോളജിസ്റ്റ് പാമ്പാടി പത്താഴക്കുഴി സ്വദേശി അനീഷ് മോഹന്റെ മൃതദേഹം സംസ്കരിച്ചു. രാവിലെ കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് റോഡ് മാർഗം മൃതദേഹം വീട്ടിലെത്തിച്ചിരുന്നു. മന്ത്രി മോൻസ് ജോസഫ്, നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഫ്രാൻസിസ് ജോർജ് MP, മുൻമന്ത്രി വി എൻ വാസവൻ തുടങ്ങിയവർ അന്തിമോപചാരമർപ്പിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമ ബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്ക് മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. വരും ദിവസങ്ങളിൽ ഇത് കൂടുതൽ ശക്തി പ്രാപിക്കാൻ സാധ്യതയുണ്ട്. ഈ സാഹചര്യത്തിൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. സിംബാബ്വേയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യയ്ക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺസ് നേടി. ടോസ് നേടിയ സിംബാബ്വേ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലീന ബോർഗോഹെയ്ൻ നേരിട്ട സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് ഒരു മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. 27-ാമത് കാർഗിൽ വിജയ് ദിവസിന്റെ ആഘോഷങ്ങൾക്ക് ജമ്മുകശ്മീരിൽ തുടക്കമായി. നാളെ കാർഗിൽ യുദ്ധസ്മാരകത്തിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് മുഖ്യാതിഥിയാകും. പ്രധാന വാർത്തകൾ വീണ്ടും. ചോദ്യപേപ്പർ ചോർച്ചയിലെ വിദ്യാർത്ഥി സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ CJP നടത്തിവന്ന സമരം അവസാനിപ്പിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ നടപടി ഉണ്ടാകില്ല എന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് നാളെ രാവിലെ 11 ആകാശവാണിയിലും ദൂരദർശനിലും പരിപാടി തത്സമയം ലഭ്യമാകും. എയിംസ് വേണമെന്നതാണ് സർക്കാരിന്റെ നിലപാടെന്നും സംസ്ഥാനത്ത് ഏത് സ്ഥലത്തായാലും സ്വീകാര്യമെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പൊതുവിദ്യാലയങ്ങളിലെ IT പഠനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി നടപ്പാക്കുന്ന ഡിജിറ്റൽ സ്ക്വയർ പദ്ധതിക്ക് സംസ്ഥാനത്ത് തുടക്കം. 2020 ക്രിക്കറ്റ് പരമ്പരയിലെ രണ്ടാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ സിംബാബ്വേക്ക് 220 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നു സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: രാമകഥ ഗാനലയം. 9-ാം ദിവസമായ ഇന്ന് അയോധ്യാകാന്ഡത്തിലെ ഭരതാനയനം എന്ന ഭാഗം പാരായണം ചെയ്യുന്നു ഹൈമവതി ശ്രീധരൻ, കരുവാരക്കുണ്ട്, മലപ്പുറം.
1: കേൾക്കാൻ നൃപേന്ദ്ര വസിഷ്ഠനരുൾ ചെയ്ത വാക്കുകൾ.

ശേഷം നിൻ മനോവാഞ്ചിതമൊക്കെ വരുത്തി ഞാൻ അശ്വമേധാദിയാഗങ്ങളെല്ലാം ചെയ്തു വിശ്വമെല്ലാടവും കീർത്തി പരത്തിയ സൽപുരുഷന്മാർ ഗതി ലഭിച്ചിടിനാൻ.

എന്നെയും രാജ്യഭാരത്തെയും രാഘവൻ തന്നെ കയ്യിൽ സമർപ്പിയാതെ പിരിഞ്ഞെങ്ങു പോയിക്കൊണ്ടു. പിതാവേ ഗുണനിധേ, ഞങ്ങൾ കുമാരുടയോരിനി ദൈവമേ, പുത്രനീ വണ്ണം കരയുന്നതു നേരം ഉത്ഥാപ്യ കൈകേയി കണ്ണുനീരും തുടച്ചാശ്വസിച്ചിടുക.

സമാകർണ്യ ഭരതനും ഖേദപരവശ ചേതസാ ചോദിച്ചു, ഏതാനുമൊന്നു പറഞ്ഞതില്ലേ മമ താതൻ മരിക്കുന്ന നേരത്തു മാതാവേ? ഹാ രാമ രാമ കുമാര സീതേ മമ ശ്രീരാമ ലക്ഷ്മണ രാമ രാമ രാമ സീതേ ജനകസുതേതി പുനഃപുനരമണ രാമ രാമ രാമ സീതേ ജനകസുതേതി പുനഃപുനരാധുരനായി വിലപിച്ചു മരിച്ചിതു.

ചൊല്ലിനാൾ മന്നവൻ രാമനഭിഷേകമാരഭ്യ സന്നദ്ധനായതു കണ്ട നേരത്തു ഞാൻ എന്നുടേ നന്ദനൻ തന്നെ വാഴിക്കണം എന്ന്

പൂജ്യനായി വാഴ്ക ചാബല്യം കളഞ്ഞു നീ എന്നു കൈകേയി പറഞ്ഞതു കേട്ടുടനൊന്നു കോപിച്ചു നോക്കിയിടിനാൻ മാതരം ക്രോധാഗ്നി തന്നിൽ ദഹിച്ചു പോമമ്മ എന്നാതിപൂ

മൂലം ഇത്തരം മാത്തരം വർഷിച്ചു ദുഃഖിച്ചു സത്വരം ചെന്നു കൗസല്യാഗൃഹം ബുക്കാൻ പാദേ നമസ്കരിച്ചോരു ഭരതനെ മാതാവു കൗസല്യയും പുണർനീടിനാൾ കണ്ണുനീരോടും മെലിഞ്ഞതിദീനയായി ഖിന്നയായോരു കൗസല്യ ചൊല്ലിടിനാൾ കർമ്മദോഷങ്ങളിതെല്ലാം അകപ്പെട്ടിതൻ മകൻ ദൂരത്തകപ്പെട്ട കാരണം ശ്രീരാമനും അനുജാതനും.

വനയാത്രക്ക് സന്നദ്ധരായി ശ്രീരാമചന്ദ്രൻ ലക്ഷ്മണനോടും സീതയോടുമൊപ്പം പിതാവിന്റെ ഭവനത്തിലേക്കെത്തി. അവിടെ കൈകേയി മാതാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഹേ മാതാവേ, ഭവതിയുടെ വാക്യപ്രകാരം ഞങ്ങൾ മൂന്നുപേരും വനവാസത്തിനായി ഒരുങ്ങി വന്നിരിക്കുകയാണ്. പിതാവ് വേഗത്തിൽ അതിനായി ആജ്ഞാപിച്ചുകൊള്ളട്ടെ. കൈകേയി വേഗത്തിൽ എഴുന്നേറ്റ് ശ്രീരാമനും ലക്ഷ്മണനും സീതയ്ക്കും പ്രത്യേകം പ്രത്യേകം മരവുരി നൽകി. ദശരഥൻ സുമന്ദ്രരോട് രഥം കൊണ്ടുവരാൻ കൽപ്പിച്ചു. വനചരപ്രിയരായ രാമാദികൾ രഥത്തിൽ കയറി യാത്രയാകട്ടെ. അദ്ദേഹം രാമനെയും ലക്ഷ്മണനെയും സീതയെയും നോക്കിക്കൊണ്ട് ദുഃഖിതനായി നിലത്തുവീണ് കണ്ണീർ വാർത്തുകൊണ്ട് രോദനം ചെയ്തു. ശ്രീരാമൻ പിതാവിനെ പ്രദക്ഷിണം ചെയ്ത ശേഷം രഥത്തിൽ കയറി. ലക്ഷ്മണകുമാരൻ രണ്ടു വാളും വില്ലുകളും ആവനാഴിയും എടുത്ത് രഥത്തിൽ കയറി സാരഥിയോട് രഥം വിടുവാൻ പറഞ്ഞു. രാമൻ ദൂരത്തേക്ക് മറിഞ്ഞപ്പോൾ രാജാവ് മോഹാലസപ്പെട്ട് നിലത്തുവീണു. ശ്രീരാമൻ തമസാ നദിയുടെ തീരത്തിലെത്തി. അവിടെ സുഖമായി താമസിച്ചു. ശ്രീരാമനെ അനുഗമിച്ച ജനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. സുമന്ദ്രരോട് രഥം കൊണ്ടുവരാൻ രാമൻ ആജ്ഞാപിച്ചു. സുമന്ദ്രർ കുതിരകളെ കെട്ടി തേര് സജ്ജമാക്കി. രാമനും സീതയും ലക്ഷ്മണനും അതിൽ കയറി വേഗത്തിൽ അവിടം വിട്ട് കുറച്ചു ദൂരം അയോധ്യയ്ക്ക് അഭിമുഖമായി പോയ ശേഷം യാത്ര തുടർന്നു. ജനങ്ങളാകട്ടെ രാവിലെ ഉണർന്നു നോക്കിയപ്പോൾ രാമനെ കാണാതെ രഥചക്രം ഉരുണ്ട വഴി നോക്കി യാത്ര ചെയ്ത് അയോധ്യ നഗരത്തിലെത്തി. മനസ്സിൽ സദാ സീതാസമേതനായ രാമനെ തന്നെ ധ്യാനിച്ചുകൊണ്ട് അവർ അവിടെ വസിച്ചു. സുമന്ദ്രർ തേരുവേഗത്തിൽ തെളിച്ചു. ശൃംഗവേരപുരത്തിന് സമീപത്തായി ഗംഗാതീരത്ത് എത്തിച്ചേർന്നു. അവർ ഗംഗയെ പ്രണമിച്ച് അതിൽ സ്നാനം ചെയ്ത് ശിംശിവാവൃക്ഷച്ചുവട്ടിൽ ഉപവിഷ്ടരായി. ആ സമയത്ത് രാമാഗമന വാർത്ത ജനങ്ങൾ പറഞ്ഞറിഞ്ഞ് നിഷാദ്വാധിപനായ ഗുഹൻ തന്റെ ആത്മസുഹൃത്തായ രാമചന്ദ്രനെ ദർശിക്കുവാനായി അവിടെയെത്തി. ശ്രീരാമനോട് കുശലപ്രശ്നം ചെയ്ത ശേഷം കൈകൂപ്പിക്കൊണ്ട് ഗുഹൻ ഇങ്ങനെ പറഞ്ഞു, ഹേ ത്രൈലോക്യ പാവന, ഞാൻ ഇന്ന് ധന്യനായി. എന്റെ നിഷാദ ജന്മവും സഫലമായി. ഹേ രഘുത്തമ, അങ്ങയുടെ അംഗസംഗത്താൽ ഞാൻ പരമാനന്ദം അനുഭവിച്ചിരിക്കുന്നു. അങ്ങയുടെ കിങ്കരനായ എന്റെ ഈ നൈഷാദരാജ്യം അങ്ങയ്ക്ക് അധീനമാണ്. ഇവിടെ താമസിച്ച് ഞങ്ങളെ പരിപാലിച്ചാലും. ഇത് കേട്ട ശ്രീരാമൻ പറഞ്ഞു, ഹേ സഖേ, എന്റെ വാക്ക് ശ്രദ്ധിച്ചാലും. ഞാൻ 14 വത്സരക്കാലം ഒരിടത്തുള്ള ഗൃഹത്തിലോ ഗ്രാമത്തിലോ പ്രവേശിക്കുകയില്ല. അന്യരാൽ നൽകപ്പെട്ട ഫലമൂലാദികൾ ഭക്ഷിക്കുകയുമില്ല. നിന്റെ ഈ രാജ്യം എന്റേതു തന്നെ. നീ എന്റെ അത്യന്തം പ്രിയനായ സുഹൃത്താണ്. ഗുഹൻ പറഞ്ഞു, ഞാനും അങ്ങയുടെ കൂടെ വനത്തിലേക്ക് വരികയാണ്. അതിനായി അനുജ്ഞ നൽകിയാലും. ഗുഹന്റെ വാക്കുകൾ കേട്ട് ശ്രീരാമൻ അരുളിച്ചെയ്തു, ഞാൻ 14 സംവത്സരം ദണ്ഡകാരണ്യത്തിൽ വസിച്ച് നിശ്ചയമായും തിരിച്ചുവരും. രാമഭാഷിതം ഒരിക്കലും അസത്യമാവുകയില്ല. പിന്നീട് ശ്രീരാമൻ വൈദേഹിയോടും സൗമിത്രിയോടും കൂടി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിലെത്തി. വാത്മീകി മഹർഷി ലക്ഷ്മണാന്വിതനായി ശിഷ്യന്മാരോടുകൂടി പോയിട്ട് ചിത്രകൂട പർവ്വതത്തിന്റെയും ഗംഗയുടെയും മധ്യത്തിലായി ഒരു വിസ്തീർണമായ പർണശാല പണി ചെയ്തു. കിഴക്കും പടിഞ്ഞാറും തെക്കും വടക്കും ശോഭനങ്ങളായ രണ്ട് മന്ദിരങ്ങളും പണിയിച്ചു. സീതാലക്ഷ്മണ സമേതനായ ശ്രീരാമൻ ആ ഉത്തമഗ്രഹത്തിൽ ദേവതുല്യനായി വസിച്ചു.

0: മട്ടന്നൂരിന്റെ പ്രൗഢിയോടൊപ്പം നിൽക്കാൻ ചന്ദ്ര മാർബിൾസിന്റെ മറ്റൊരു സ്ഥാപനം കൂടി സിഎം വിസ്താര നെല്ലൂന്നി.
1: സിഎം വിസ്താര, our products, tiles, sanitary ware, kitchen sink, jali, wooden flooring, roofing tiles, water heater, pressure pump,
0: big exclusive studio Kannur of Simbolo and Collar, other brands Grand Force, Hutik, Vox Lanit,
1: phone 9496420880
0: 8111933600.
1: CM Vistara,
0: CM Vistara Nilluni.
1: ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, ഡിഗ്രി ഡിപ്ലോമ ഇന്റീരിയർ ഡിസൈനിങ് കോഴ്സുകളിലൂടെ വ്യത്യസ്തങ്ങളായ തൊഴിൽ മേഖലയും ഉയർന്ന തൊഴിൽ സാധ്യതയും, മികച്ച അധ്യാപകർ, ഒരുമിച്ചുള്ള പഠന പ്രവർത്തനങ്ങൾ, വർക്ക്സൈറ്റുകളിൽ ആധുനിക പരിശീലനങ്ങൾ, ഒപ്പം വിശാലമായ സൗഹൃദ പഠനാന്തരീക്ഷവും. അതെ, ഞങ്ങളുടെ ഉറപ്പ് ജോലിയാണ്, വെറും വാഗ്ദാനമല്ല. ലെറ്റ് ഗുഡ് ചേഞ്ചസ് സ്റ്റാർട്ട് ഫ്രം ഹിയർ. ഗോൾഡൻ ക്രോസ് കോളേജ് ഓഫ് ഇന്റീരിയർ ഡിസൈനിങ്, യൂണിവേഴ്സിറ്റി സ്റ്റഡി സെന്റർ നിയർ പോലീസ് ക്ലബ്, താവക്കര റോഡ്, കണ്ണൂർ. ഫോൺ 9747411174.
2: വൈവിധ്യമാർന്ന ശ്രവണാനുഭൂതി പകരാൻ റേഡിയോ മലബാർ 89.6 FM.
3: ഹരിത സമൃദ്ധി
2: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: എല്ലാവർക്കും ഹരിത സമൃദ്ധിയിലേക്ക് സ്വാഗതം.
1: ഹരിത സമൃദ്ധിയുടെ നാട്ടിടങ്ങൾ.

0: എല്ല മറിയേ, നീ ആ കുമാരനെ ഈലൂട്ടി തരം പോകുന്നുണ്ടിന?
1: അല്ല പോനെ, കഴിഞ്ഞ ആഴ്ച അങ്ങ് കണ്ടല്ലേ. പിന്നെ ഞാനിടുന്നാണ്ട്
0: കുറച്ച് എടജുള്ളാരെല്ലാം ഉണ്ടേനു.
1: എന്തെന്ന്?
0: ഓ
1: അങ്ങന. കഴിഞ്ഞ ആഴ്ച മറ്റു മുരിങ്ങിയും പോയി പോക്ക. പിന്നെ കർമ്മോസ് പറിക്കാൻ വരുന്നു പറഞ്ഞല്ലാണ്ട് അഡ്രസ് ഇല്ല.
0: ഓൻ എന്റെ അടുത്ത് പണിക്ക് വരൂലെന്ന് പറഞ്ഞു.
1: എന്താ,
0: ഞാൻ അന്ന് നല്ലോണം പറഞ്ഞിട്ടില്ലേ?
1: എന്തിനു?
0: നീ കേട്ടില്ലേ ഞാൻ പറയുന്നേ?
1: നിന്റെ
0: അടുത്ത് ഇനി ഞാൻ പണിക്ക് വന്നേന്നെ പറഞ്ഞിട്ടാ പോയിന്. നല്ല ഡിമാൻഡാന്നു നീ.
1: അന്നാരയാ ഇവിടെ വേറെ ആരും മറ്റും ഇവിടെ വേറെ ആരും പണിക്ക് നിൽക്കാതോണ്ടാ എല്ലാരും അങ്ങ് വേറെ എവിടെയോ പോയിട്ടല്ലേ തെങ്ങിയിരുന്നത് ഇതാക്കുന്നെല്ലാം.
0: മൈൻഡ് ചെയ്യണ്ടാന്ന് കേൾക്കും ചേച്ചമ്മ, പക്ഷെ ഇവനല്ലേ ഉള്ളൂ.
1: അതുകൊണ്ടാന്ന്.
0: ആന്ന്. പിന്നെ ഓൻ കുറെ ആൾക്കാരെ തേങ്ങ പറിക്കാന് പറഞ്ഞിട്ടുണ്ട്. ഒരു എല്ലാ വേടിയും
1: ആരാ?
0: കുരങ്ങന്മാരാ.
1: ഓ,
0: ഓന്റെ കെയർ ഓഫിലായതെല്ലാം വരുന്നു. പിന്നെ
1: അതിന്റെ കൂട്ടത്തില് കുമാരനും ഇല്ലേ?
0: ആന്ന്. ഏറ്റവും ലാസ്റ്റ് വരൂ
1: മൊത്തം പറിച്ചു കൈയുടെ.
0: അതന്നെ. പിന്നെ ഇത് ഞാനങ്ങ് പറഞ്ഞു പോയി മറിയെ, എന്റെ വായിലൊന്നും നിക്കൂല നിനക്കറിയാലോ. പിന്നെ എന്നെ കാണുന്നതേ ഒരു ദേശ. ഇതും കൂടി പറഞ്ഞോണ്ട് ഇനി വരൂല എന്റെ അടുത്ത്. പിന്നെ മുരുമിയില്ലാണ്ട് ഞാൻ പോയി ചോദിക്കുന്നുള്ളൂ. എന്താ ചെയ്യാ?
1: നിങ്ങൾ ഈ പറയുന്ന കുരങ്ങം കാക്കണ്ട. ഇപ്പൊ മൂപ്പര് ഭയങ്കര സ്ട്രോങ് ആ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒന്നല്ല
0: കുരങ്ങന്മാരാ. പാവങ്ങള്.
1: പേപ്പറിനും വായിച്ചില്ലല്ലേ?
0: എന്തേനു?
1: ഈ കുരങ്ങന്മാരല്ല ഇപ്പൊ കുട്ടികളെല്ലാം ആക്രമിക്കാൻ വരുന്നുണ്ടോ?
0: അതിന് ചൂട് കൊണ്ടാട്ടിയിരിക്കോ. പിള്ളന്മാർ, നല്ല പിള്ളന്മാരാറ്റാ കല്ലെടുത്ത് എറിയുന്നുണ്ടോ? വീട്ടിലല്ലോ നല്ല പിള്ളോന്ന് നമ്മളെല്ലാം എടുത്തുള്ള
1: അന്നല്ല സംഭവം. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഈ കുരങ്ങന്മാർക്കും നാണോ മാനലുണ്ടാവൂലേ? ആലോചിച്ച് നോക്കിയാ, കാട്ടുനിന്ന് വരുന്ന പോത്ത് ആക്രമിക്കുന്നു, കാട്ടുനിന്ന് വരുന്ന ആന ആക്രമിക്കുന്നു, കാട്ടുനിന്ന് വരുന്ന പുലിയും കടുവയും എല്ലാം ആക്രമിക്കുന്നു. കുരങ്ങൻ ഇതൊരു ഭീഷണിയല്ലേ?
0: ഓ, അതുകൊണ്ട് ചെയ്യുന്നേരിക്കൂ.
1: പിന്നല്ലാണ്ട്
0: അന്നാ ഒരു കൈ നോക്കണല്ലോ.
1: എന്തെന്ന്?
0: എനിക്ക് നല്ല സ്നേഹമുണ്ടല്ലോ ഐറ്റലോട്.
1: ഇത് സ്നേഹം നല്ലപ്പ, ഇതൊരു സത്യാന്ന്.
0: ഇത് സത്യം. ആ എടോ, കുമാരനല്ലേ പോന്ന്.
1: ഉയ്, എവിടത്തേക്കാ?
0: അമ്മോ, നീ വിളിച്ചാട്ടെ, ഞാൻ വിളിച്ച വരുമൊന്നുമില്ലേ?
1: ഞാൻ വിളിക്കല്ലേ.
0: ആ നീ വിളിക്ക്.
1: കുമാരേട്ടാ, ഇതെവിടെയാപ്പ പോന്ന്? ഇങ്ങോട്ട് വരോ,
2: ചെറിയ തിരക്കുണ്ടോ?
1: ഇതെല്ലാം കഴിഞ്ഞിട്ട് പോവാന്ന്.
0: നീങ്ങ് വാ കുമാരാ.
2: കദീസുണ്ടാടാ, കദീസുണ്ടാ.
1: ആ ഓളിപ്പ പോവപ്പ,
2: ഓള് പോട്ട്.
0: നീ വാ കുമാരാ,
1: വാ.
2: മുരിങ്ങാറ്റം പറിക്കാനുണ്ടാ?
1: മുരിങ്ങ കഴിഞ്ഞ ആഴ്ച പറിച്ചില്ലേ? അതിന്റെ പിറ്റേന്നല്ലേ കർമ്മൂസ് പറിക്കാൻ വരുന്നിട്ട് വന്നാ.
2: ഞാൻ കുറച്ച് തിരക്കിലായിപ്പോടോ
0: കുമാര. എന്തല്ലാന്ന്?
2: ആ നല്ല സുഖം തന്നെ.
0: നിന്നെ ഇപ്പൊ കാണുന്നേ ഇല്ലല്ലോ.
2: ഞാൻ ഇപ്പൊ ഗൾഫിൽ നിന്ന് വന്നല്ലേ.
0: നീ വണ്ടി ഇറങ്ങി ആടും വരുന്നേ? അതല്ലേ എന്റെ കൈമില് ബീഫ് കേസും സൂട്ട് കേസ് എല്ലാം കാണുന്നത്.
2: കൈക്കോട്ടും കത്തിയാളും വരെ കണ്ടെത്തിണ്ടായി.
0: അല്ല കുമാരാ, ഞാൻ ഇത് ചോദിക്കട്ടെ, ഇതെല്ലാം നീ വിമാനത്ത് കയറ്റാൻ വിടൂ അവര്?
2: വിമാനത്ത് കയറ്റാണ്ടെന്ന? ഞാൻ അതിൽ മഞ്ഞൾ കുഴിച്ചിട്ടാ വരുന്നിപ്പോ.
0: വിമാനത്തിലും
2: കൃഷി ചെയ്യപ്പോ. വിമാനത്തിന്റെ മേലെ നല്ല ടെറസ് പോലത്തെ സ്ഥലമില്ലേ, ആടെയാ കോപ്പര ഉണക്കല്.
0: ഓ,
2: സൂര്യപ്രകാശ എന്തിന്നാ നല്ല വിളിച്ചോ?
0: മനസ്സിലായിപ്പ, ഇന്ത്യയിലെ ഓരോ കാര്യേ. അതല്ല ഇരിക്കട്ടെ, നീ ഒരിക്കൽ എന്റെ പൊരയിലിന്റെ ആട ഇടജുള്ളാനുണ്ടേനു.
2: ഇടജുള്ളാനാ? ആലും നിർത്തിയില്ല ഇപ്പൊ, റോഡല്ലേ ചുള്ളല്.
0: ഞാനൊക്കെ അത്രേ ഉള്ളൂടെ വെള്ളേരിയല്ലോ, കൊറച്ച് അടച്ചുള്ളപ്പ പ്രായായില്ലേ കുമാരാ.
2: വെള്ളേരിക്കാ പ്രായേ?
0: അനക്ക് ആന്ന്, അനക്ക് നടുവൊന്നും നടുവേല വേദനയാന്ന്. ഒന്നും ഇടതെടുത്താപ്പാ.
2: ഇതെന്തിനെ കയ്യാത്ത കാലത്ത് പണിക്കാലം നിക്കുന്നു?
0: എടോ, ഇതെല്ലാം വിറ്റാലല്ലേ അനക്ക് എന്തെങ്കിലും ഒരു വരുമാനമുള്ളു കുമാരാ. അല്ല മറിയോടെല്ലാം പറഞ്ഞാൽ ഓള് സഹായിക്കും, പക്ഷെ അതിന്റെ നടുക്ക് എന്തെല്ലോ സാധനങ്ങളുണ്ട്, അല്ല ഓള് പിടിച്ചു കളിയിട്ടുണ്ടെങ്കിലോ.
2: മറിയ വണ്ടി ചെയ്ത് എനിക്ക് അറിഞ്ഞൂടെ
0: എന്തേനു?
2: ഈ ഇതിന്റെ ചെടിയെല്ലാം പറിച്ച് കരക്ക് വെച്ചിട്ട് നല്ല ചെള്ളിട്ട് പിന്നെ കുച്ചിട്ട്.
0: ആ അന്ന് എന്റെ മോനെ, നമ്മളെ ചിരിച്ചിരിച്ച് ചത്തിനല്ലേ അന്ന്. അതുകൊണ്ടാണ് ഞാനോട് വിളിക്കാത്തെ. നീ പറഞ്ഞോടൊന്നും വേണ്ടാ പറഞ്ഞു.
1: ഓഹോ,
0: അങ്ങനെയല്ലേ മറിയേ പറഞ്ഞേ?
1: പിന്നെ
0: അല്ല നിന്നെ വിളിക്കാത്തത്, പിന്നെ എനിക്കും നടുവേനി അല്ലേ മറിയേ. അതുകൊണ്ടാന്ന്. കുമാരൻ വന്നോട്ടെ.
1: അല്ലപ്പാ, എടചുള്ളും അതിന്റെ ഇടക്കിടക്ക് എന്തെല്ലാം ഉള്ള, എന്നാ നീ പൊരിച്ചു ആടണ്ടേ?
0: ആടെ കുറെ കൂവയാറ്റാൻ തോന്നു. ആന്ന് ഇനി വേണ്ടാന്ന് തോന്നപ്പാ. അല്ല എന്തിനാന്ന് നീ?
2: ആന്ന്
0: വേണ്ട, അതിനൊരു ഭീഷണി ആയിട്ട് വരുന്നുണ്ട് തോന്നുന്നു. കൂവ വെള്ളരിക്ക് ചുറ്റും കാട് പോലെ അങ്ങ് പടർന്നങ്ങ് കേറുവായിരുന്നു. കൂവ
2: എനിക്കതിന്റെ ഗുണം തിരിയായിട്ടാ.
0: എന്ത് ഗുണം അതിനുള്ളേ? ഒരു ഗുണവും ഇല്ല.
2: എന്റെ എടോ, ഇനി അതിന്റെ ഇടക്ക് വെള്ളേരി പൊരിച്ചിട്ട് പോരാടെങ്കിൽ കുച്ചിട്ടോ, കൂവ പൊരിച്ച് കളയല്ലേ.
0: അതിനെ കൊണ്ട് എന്ത് ഗുണ കുമാരാ നീ പറയുന്നേ? അതിന്റെ ഏരാ കുറച്ച് നീളുള്ളിയല്ലേ, അത് ഞാൻ എന്ത് ചെയ്തു, കാന്താരി ഉണ്ട് ഒരുപാട്, പിന്നെ നുള്ളിറ്റ് ഈ ഇലയിൽ കൊണ്ടിടും, അതിനേ അത്
2: ഉപകാരമുള്ളൂ.
1: ഞാൻ കൂവ പൊതുവെ തിന്നല്ലപ്പാ.
0: കൂവെന്നൊരു കോണൂല്ലാത്തില്ലേ കുമാരാ, ആരങ്ങ് തിന്നലുണ്ടാ പോട്ടെ.
2: ആരും തിന്നല്ല,
0: എനിക്ക് വേണ്ടി പഠിച്ചിട്ട് കൊടുത്തു.
2: എന്നാ നിങ്ങൾ ഭരിക്കല്ല, അതേച്ചും ഞാൻ എടുത്തോളൂ.
0: അല്ല പക്ഷെ നീ എന്റെ ഇട ചൊല്ലുന്ന കാര്യോ?
2: ഇട മാത്രല്ല, എന്താ വെച്ചാല് എല്ലാം ഞാൻ ചൊല്ലിത്തരാം, അതൊന്നും പൊയിച്ചു കളയട്ടെ. അഞ്ചു പൈസയും വേണ്ട.
0: പൈസയും വേണ്ടേ? അന്ന കുമാര ഒരുക്ക വാടാ.
2: മറിയേ, കൂവന്റെ ഇംഗ്ലീഷ് അറിയാവാ? കൂവന്റെ ഇംഗ്ലീഷ് അറിയാവാ? അതറിയുമ്പോ നിങ്ങൾക്ക് അതിന്റെ വില തിരിയും.
0: ഇംഗ്ലീഷാ? എന്നാ അതിന്റെ ഇംഗ്ലീഷ്?
2: നിങ്ങൾ ബിസ്ക്കറ്റ് വാങ്ങില്ലേ കണ്ടമാനം?
0: എയറോ റൂട്ട് ബിസ്ക്കറ്റ് ആണ് എന്റെ പോരയിൽ എപ്പും വാങ്ങല്.
1: അന്റെ അടുത്തു
2: നല്ലോണം തിന്നല്ലോ. എയറോ റൂട്ട് എന്ന് പറഞ്ഞ ബിസ്ക്കറ്റിന്റെ പേര് വരാൻ കാരണം എന്താ?
0: അല്ല കുമാര, നമ്മൾ ഈ കുഴി എണ്ണണ്ട കാര്യമുണ്ടാ? അപ്പൊ നിന്നുവന്നല്ലാണ്ട്
2: കുഴി എണ്ണണം എന്നാ നിങ്ങൾക്ക് അതിന്റെ വില തിരിയും?
1: അപ്പോഴത്തേക്ക് കട്ടൻ ചായ അണിഞ്ഞു പോയിട്ടുണ്ടാവും.
2: നിങ്ങള് ആ ഗൂഗിൾ അടിച്ചു നോക്കുമ്പോൾ അതിനകത്ത് എയറോ റൂട്ട് എന്ന് പറഞ്ഞാൽ അടിച്ചു നോക്ക്.
1: കൈമലാകപ്പാട് മണ്ണെല്ലാം പെരങ്ങിയിട്ട് എനിക്ക് ഇപ്പൊ ഫോണോടാ.

0: ഈ ഏറോറൂട്ട് ബിസ്ക്കറ്റ് ഇഷ്ടല്ലേ?
1: ഭയങ്കര ഇഷ്ടമാണ്. അതാർക്കാ ഇഷ്ടപ്പെടാതെ? ചെറുപ്പം മുതലേ തിന്നുന്ന ഒരു സാധനമാണ് ഈ ഏറോറൂട്ട്.
0: അതെ,
1: അത് മാത്രല്ല തിന്നാൻ പോലു. പനിയെല്ലാം വന്നാൽ കൊടുക്കാൻ പിള്ളേർക്ക് ബെസ്റ്റായത്. പിന്നെ ഈ വയറ്റിൽ നിന്നും പോകുമ്പോ നല്ല പോലു.
0: അത് ഈ ബിസ്ക്കറ്റ് നല്ല ഏറോറൂട്ട് നല്ല പറഞ്ഞു.
1: ഞാനിപ്പോ പറഞ്ഞത് കൂവേന്റെ കാര്യം, അതിനെ പറ്റി വിഷയം മാറ്റില്ല. ഏറോറൂട്ടുമായിട്ട് ഇതൊന്നും അതിന്റെ ബന്ധോ?
0: പോട്ടെ, ഈ കുട്ടിക്ക് എറോറൂട്ട് കൊടുക്കുന്നത് നല്ലതാണ്, വയറ്റിൽ നല്ല സുഖം ഉണ്ടാവും. പിന്നെ എറോറൂട്ട് വെള്ളം ആക്കിട്ട് കൊടുക്കുന്നത് നല്ലതാണ്, ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ കേട്ടിന്. പക്ഷെ എറോറൂട്ട് എന്താന്ന് മാത്രം അറിഞ്ഞൂടാ.
1: അറിയേ, എനിക്കറിയാ. ബിസ്ക്കറ്റടോ
0: ബിസ്ക്കറ്റാടോ കലക്കി കൊടുക്കല്.
1: പിന്നെ
0: എറോറൂട്ട് പൊടി എന്ന് കേട്ടിനാ?
1: എറോറൂട്ട് പൊടി ഉണ്ടാ?
0: എടോ, കൂവപ്പൊടിക്കാന്ന് എറോറൂട്ട് പൊടി എന്ന് പറയുന്നത്.
1: ഓ, കൂവേന്റെ ഇംഗ്ലീഷ് ആയി എറോറൂട്ട്. ഇത്ര വൃത്തിയില്ലാത്ത സാധനം നമ്മൾ കഴിക്കുന്ന എനിക്ക് ഇഷ്ടീയല്ല കൂവ.
0: അങ്ങനെയല്ല നിങ്ങൾ പറയണ്ട്, ഇത്ര ഗുണമുള്ള സാധനമാണ് കൂവ എന്നാണ് നിങ്ങൾ പറയണ്ട്.
1: എന്ത് കൊണ, അതിനുള്ള ഒരു ഗുണവുമില്ല. അല്ലേ മറിയേ,
0: എനിക്ക് അതിനോട് ഇത്ര വെറുപ്പ് വരാൻ കാരണം എന്നാ?
2: എല്ലാ കദീസു, കൂവ നല്ലയല്ലേ?
1: നല്ല
2: ഏറോറൂട്ട് അല്ലല്ലേ?
1: ഏറോറൂട്ട് അല്ലേ?
0: കൂവ
2: എടോ, അതിന് സംസ്കൃതത്തിൽ വിളിക്കുന്ന പേരാ പോലു ഏറോറൂട്ട്.
0: സംസ്കൃതം അല്ല, ഇംഗ്ലീഷ്,
2: രണ്ടും തന്നെ.
1: കുമാരൻ സ്കൂളിലും പോയിരുന്നു തോന്നില്ലല്ലേ?
2: എപ്പോടാ,
1: ഓനെങ്ങനെ ഇംഗ്ലീഷിൽ അറിയാം?
2: ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടാവും.
0: വീഡിയോ കണ്ടിട്ടൊന്നല്ല, ചെറുപ്പത്തില് നമ്മള് കളിക്കാൻ പോയ സ്ഥലത്തല്ലോ അഥവാ വിശക്കുമ്പോ നമ്മൾ മെല്ലെ പോയിട്ട് കൂവ പൊയിച്ചു തിന്നല്ലേ? പച്ച തിന്നല്ലേ?
2: ഞാൻ തിന്നിട്ടില്ല.
0: പച്ച തിന്നാൻ പറ്റൂ. പിന്നെ നമുക്ക് ഇത് ഒരുപാട് ഭക്ഷണമാക്കിയിട്ട് നല്ല വൃത്തി ഭക്ഷണമാക്കിയിട്ട് കഴിക്കാൻ പറ്റും. പുഴുക്കാക്കിയിട്ട് കഴിക്കുക, പിന്നെ ഇത് പൊടിച്ച് ഉണക്കി പൊടിച്ചിട്ട് കുട്ടികൾക്ക് കലക്കി കൊടുക്കുക. വയറെല്ലാം നല്ല ശുദ്ധിയാ, ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് കൂവ. പിന്നെ ഇത് മുറിവ് ഉണക്കാൻ പറ്റും. ഇത് പേര് തന്നെ എങ്ങനെ വന്നിരുന്നറി? ഈ ഏറോറൂട്ട് പേരെങ്ങനെ വന്നിരുന്നറിയ? അതായത് ഈ അമ്പലം കൊണ്ടിരുന്ന യുദ്ധത്തിൽ പോയിട്ട് അമ്പലം കൊണ്ടിരുന്ന മുറിവില്ലേ, ആ മുറിവ് ഉണക്കാൻ വേണ്ടിട്ട് ഇത് മരുന്നായിട്ട് ഉപയോഗിക്കും. കൂവ. അപ്പൊ അമ്പ് കൊണ്ട് മുറിവ് ഉണക്കുന്ന, അതുകൊണ്ടാണ് ഏറോ റൂട്ട് പേര് വന്നത്. ഏറോ എന്ന് പറഞ്ഞാല്
1: അമ്പ്.
0: അങ്ങനെയാന്ന് ഇതിന്റെ പേര് വന്നത്, അറിയാവാ?
2: വിവരുണ്ടെങ്കിലേ.
1: അപ്പൊ പണ്ട് പുരാണത്തിലേ ഇതുണ്ട്.
0: പുരാണത്തിലേ ഉണ്ട്, പക്ഷെ പേര് പിന്നെ വന്നത്. തിരുവാതിര വ്രതത്തിൽ എടുക്കുന്ന പെണ്ണുങ്ങന്മാരല്ലേ, അവര് സ്ഥിരം കഴിക്കുന്ന സാധനം ഇതല്ലേ?
1: ഇതാ
0: എന്തെല്ലാം ഗുണോ
1: ഞമ്മളൊന്നും അറിയണ്ടേ പിന്നെ കുമാരാ?
0: ഇങ്ങക്കൊന്നും അറിയാ. ഇനി ഒരു ഇംഗ്ലീഷും കൂടി ഞാൻ പാടങ്ങ് പറഞ്ഞുതരാം. ഇങ്ങക്ക് അറിയില്ലാന്ന് എനിക്കറിയാം, ഞാൻ പറഞ്ഞ എന്നാന്ന് പറഞ്ഞിരുന്ന സാധനം എന്നാന്ന് നിങ്ങൾക്ക് അറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞുതരാം. എനർജി ഗിവിംഗ് ഫുഡ്.
1: എനർജി ഗിവിംഗ് ഫുഡ്, അതായത് മറിയേ എന്നാ ഇതിന്റെ അർത്ഥം? അതൊരു സൂക്കടലിടും അലർജി.
2: ഇതൊന്ന് എനർജിയാ?
1: ഓ, എനർജി, അതായത് നമ്മുടെ എനർജി.
2: അതന്നെ എനർജി. ഗിവിംഗ് എന്ന് പറഞ്ഞാല്
1: ഗിവിംഗ് എന്ന് പറഞ്ഞാൽ
2: ഗിവിംഗ് ആ എടുക്കട്ടെ. പക്ഷെ ഫുഡ് എന്ന് പറഞ്ഞാൽ ചോറാന്ന്.
1: ആ ചോറ.
2: അപ്പൊ എനർജി ചോറ്.
0: എടോ, നമുക്ക് എനർജി തരുന്ന നല്ല സൂപ്പർ ഭക്ഷണല്ലേ ഈ സാധനോ? ഊർജം തരുന്നേ, നമുക്ക് ഊർജം തരുന്നേ നല്ല ഒന്നാം തരം ഭക്ഷണ സാധനാണ് ഈ കൂവ.
2: അപ്പൊ ചോറ് തിന്നണ്ടേ?
0: ചോറ് മാത്രാടോ എനർജി തരുവ? അതിനേക്കാളും എത്ര ഗുണമുള്ള സാധന ഇത്.
1: ഇത് എങ്ങനെയാന്നപ്പോ?
0: നിങ്ങൾ വെയിലത്തിലെ നടക്കുമ്പോ രണ്ടു ചാല് നടക്കുമ്പോ ക്ഷീണിക്കുന്നില്ലേ? അന്നേരം ഈ ഇതിന്റെ വെള്ളമെല്ലാം കലക്കി കുടിച്ചാലുണ്ടല്ല, എന്തൊരാരോഗ്യമായിരിക്കും, എന്തൊരു ഉഷാറായിരിക്കും എന്ന് അറിയാവുക. ഇനി അതിലെന്തെല്ലാം ഉള്ളതെന്ന് ഞാൻ പറഞ്ഞുതരണം. ഞാൻ പറഞ്ഞുതരാം. കാൽസ്യം ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, മാംഗനീസ് ഉണ്ട്, ഫോസ്ഫറസ് ഉണ്ട്, ഇങ്ങനെ എന്തെല്ലാം ഉണ്ട്.
1: ഇതെല്ലാം തിനാപ്പാ, ഇതൊന്നും വേണ്ടെന്നില്ലല്ലോ, എല്ലാം വേണ്ടാത്തല്ലേ?
0: എടോ, മനുഷ്യന് നല്ല ആരോഗ്യം വേണമെങ്കിൽ ഇതെല്ലാം വേണോ? വിറ്റാമിൻ ആണെങ്കിലോ? വാരിക്കോരിറ്റല്ലേ. എ ഉണ്ട്, സി ഉണ്ട്. ഈ സാധനം ഉണ്ടാക്കുമ്പോ എന്തെങ്കിലും ഒരു ഒരു വിഷാംശയിൽ ചേരുന്നുണ്ട്, എന്തെങ്കിലും വളോ? ഒന്നും വേണ്ട, ഒന്നുകൂടണ്ട. നമ്മളെ നാട്ടിൽ നല്ല സുന്ദരമായിട്ട് ഇത് വളർന്നോളൂ.
1: അല്ല, ഞാൻ ഇതിപ്പോ നട്ടിച്ചാരാ പൊടിച്ചിനി, അങ്ങോളം ഇങ്ങോളം ഉണ്ടല്ലോ, ഞാനിപ്പോ ചാടൂലേനു.
0: പിന്നെ ഈ ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള സൂക്കടലം വരുന്നവർക്ക് ഇതിന്റെ വെള്ളം സൂപ്പറാ. പിന്നെ നിങ്ങക്ക് ഇത് പറ്റിയ സാധനം?
1: നമുക്ക് ഈ മൂത്രാശയ രോഗമൊന്നുമില്ലേ, എന്തെങ്കിലും പറഞ്ഞുടനെ.
0: പക്ഷെ ചക്കലം വെച്ച് കഴിഞ്ഞാല് കിണ്ണം കണക്കിന് തിന്നല്ലേ
2: രണ്ടാളും?
0: മൂക്കുമുട്ട തിന്നൂലേ, അപ്പൊ ദഹനം ഉണ്ടാവുക.
1: അത് ശരിയാ, ഒരു വല്ലാത്തൊരു ഉമ്മട്ടപ്പാടായിരിക്കും. അല്ല, ആ ചക്കേന്റെ ടേസ്റ്റ് കൊണ്ട് അറിയാണെങ്കിൽ തിന്നും പോവൂ, ഇത്രം വരെ ശ്വാസം മുട്ടിപ്പോവും.
0: അന്നേരോ ഇത് കഴിച്ചാല് നല്ല ദഹനം കിട്ടും.
1: കൂവയാ?
0: ചക്ക മാത്രല്ല, എന്തിന്നായാലും ദഹനം ഇല്ലാത്ത പ്രശ്നം ഉണ്ടാവില്ല ഇത് കഴിച്ചാല്.
2: ഈ ദഹനം ഇല്ലാതെ അല്ലേ എല്ലാ സൂക്കേടിനും കാരണോ? നിങ്ങക്ക് പ്രത്യേകിച്ചു.
0: പിന്നെ വേനൽക്കാലത്തെല്ലാം വല്ലാണ്ട് ജലാംശം നഷ്ടപ്പെടുമ്പോ.
2: ജലാംശ?
0: ഇവിടെ വേർത്തിട്ടുള്ള ശരീരത്തിന് വെള്ളം കണ്ടമാനം പോവില്ലേ? എന്നാലും ഇത് നമുക്ക്

0: തോട്ടത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞ ഏതെങ്കിലും ഒരു ബണ്ണാൻ കടിക്കാണ്ടിക്കൂല ഉറപ്പാ.
1: പിന്നെ വേറൊരു കാര്യത്തിന് ഉപയോഗിക്കാം, പൗഡർ അല്ലേ നമ്മള് മൂത്തിടുന്ന പൗഡർ, അതിന് പകരമായിട്ട് ഇത് പൊടി
0: ഉപയോഗിക്കാം.
1: നല്ല കൂവപ്പൊടി പൗഡറായിട്ട്
2: ഉപയോഗിക്കാം,
1: അതന്നെ നല്ല കുളിർമ ഉണ്ടാവും. നമ്മൾ ഈ വെയിൽ തട്ടിട്ടാൻ പോലുള്ള പ്രശ്നമില്ലേ, അങ്ങനെ ഉണ്ടാവില്ല. ഇത് വെച്ച് കഴിഞ്ഞാൽ
2: ഇപ്പൊ കൂവപ്പൊടിയാ പൗഡറായിട്ട് ഇറങ്ങുന്നത്
0: അമ്മോ,
2: ഇപ്പൊ ഇതല്ലേ ചൂടുകാലത്തിൽ പൗഡർ തരുന്നില്ല.
0: സണ്ണ് വേണ
2: അല്ല അതിനെത്രയാ ബല.
1: നിങ്ങക്കിപ്പോ അങ്ങന്ന് വിദേശത്തല്ലുള്ള ഭക്ഷണമല്ലേ പറ്റൂ, നാട്ടിലെ ഭക്ഷണം ഒന്നും പറ്റൂലല്ലോ.
2: നമ്മളിടുന്ന ഉമാരാ വിദേശത്ത് പോയിട്ട് ഭക്ഷണം കഴിക്കുന്നത്
1: അല്ല. ഇപ്പൊ നിങ്ങളിപ്പോ ഹോട്ടലെല്ലാം പോയിട്ട് കഴിക്കുന്ന പല സാധനമില്ലേ. പിന്ന ഈ വിദേശത്തു സ്വദേശത്തുള്ളവർക്ക് മാത്രമൊന്നുമല്ല, ജനിക്കാൻ പോകുന്ന കുട്ടികളെ ആരോഗ്യത്തിന് വരെ ഇത് നല്ലതാ. ആന്ന് ഗർഭസ്ഥ ശിശുവിന്റെ തലച്ചോറിന്റെ വളർച്ചക്ക് കൂവ അത്യുത്തമാണ്. അങ്ങനെ എന്തെല്ലാം ഗുണമുണ്ടെന്നറിയാ. പിന്നെ പണ്ട് കാലത്തുള്ള വീട്ടിൽ ചോദിച്ചു നോക്ക്, അമ്മമ്മമാരെല്ലാം പണ്ട് നമുക്ക് എന്തെല്ലാം ആക്കി തരുത്തുണ്ട്, കൂവ പുഴുക്ക് തരൂ, കൂവ ഹൽവ ആക്കി തരൂ, കൂവ പായസോ ബിസ്ക്കറ്റ് കേക്ക് അങ്ങനെ എന്തെല്ലാം ആക്കാൻ പറ്റിയ സാധന ഇങ്ങക്കൊന്നും അറിയാവുക.
2: എല്ലാ കുമാരാ നീ ഇപ്പൊ എന്റെ അടുത്ത് ഇടചെല്ലാൻ വരുമല്ലോ. പക്ഷെ കൂവ എനിക്ക് വെറുതെ ഒന്നും തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: എന്റെ കാലക്കെട്ടിന് ഏതെല്ലാം പറഞ്ഞു പോയേ.
2: കൂവ എനിക്ക് വേണം കുമാരാ, നീ ഒന്ന് അത് ഒന്ന് കുത്തിപ്പിടിച്ച് തന്നോട്.
0: എല്ലാ ദിവസവും വാക്ക് പറഞ്ഞാൽ വാക്കേരിക്കണേ. നീ അല്ലേ പാദ്യം പറഞ്ഞ ഒന്നും തരണ്ട നീ കൂവി എടുത്തോന്ന്.
2: അല്ലപ്പാ ഇത്രയും പൊന്നു പോലത്തെ സാധനം ആടെ ഉള്ളത് ഞാൻ എന്താ പറഞ്ഞു എനക്കറിയാ, ഇതെല്ലാം പറഞ്ഞില്ല എനിക്ക് മനസ്സിലാന്ന്.
1: കണ്ട കണ്ട ഇതന്നെയാന്ന് ആവശ്യമുള്ള സാധനം ഒന്നും ആരും പഠിപ്പിക്കാണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്തായി ഞാൻ പറഞ്ഞു കൊടുത്ത് എനക്കന്നെ അത് വേനയായി.
2: അല്ല കുമാരെ എനിക്ക് തരൂലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, എനിക്ക് രണ്ടെണ്ണം തരാ ബാക്കി ഞാൻ പൊരിച്ചു. നീ പൊരിച്ചാടിയിട്ടേക്ക് എനിക്ക് രണ്ടെണ്ണല്ലേ വേണ്ടോ, എനിക്കൊന്ന് കാച്ചിട്ട് കുറുക്കിയിട്ട് കുടിക്കാനല്ലേ വേണ്ടോ, അതൊന്നുള്ള എടുത്തോളി ആരെങ്കിലും പറഞ്ഞെടുക്കണ്ടെന്ന്.
1: അപ്പൊ മറിയക്കോ
2: മറിയൊക്കെ ഞാൻ കൊടുക്കൂലേ, നീ കൊടുക്കണ.
1: അപ്പോ എനിക്ക് തന്നിട്ടില്ലേ മണ്ടില്ല. ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാ, പണിയെല്ലെടുത്തിട്ട് ചുള്ളി വൃത്തിയാക്കി തരാം. ഇപ്പൊ പെട്ടെന്ന് പോയിക്കണ്ട, നല്ല മൂപ്പായിക്കോട്ടെ. എന്നിട്ട് എന്ത് വേണമെന്നറിയാ, നിങ്ങൾ നല്ലോണം കഴിക്കണം. ഇത്
2: നല്ലോണം
1: നിങ്ങളെ കുറെ സൂക്കേട് മാറിക്കിട്ടു, ആ ചൊറിച്ചെല്ലാം മാറിക്കിട്ടു. ആ

0: ഇന്നത്തെ ഹരിത സമൃദ്ധി ഇവിടെ പൂർണ്ണമാകുന്നു.
1: ഹരിത സമൃദ്ധി.
0: ഗ്രാമസമൃദ്ധിയുടെ കൃഷിഗാഥ.

0: സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. കുട്ടികളിലെ സംസാര, ചലന, പെരുമാറ്റ, പഠന സംബന്ധമായ പ്രയാസങ്ങളും ശാരീരിക മാനസിക വളർച്ചാ വ്യതിയാനങ്ങളും കൃത്യമായ സമയത്ത് തിരിച്ചറിഞ്ഞ് ശാസ്ത്രീയമായ പഠന സേവനങ്ങളിലൂടെ പരിഹരിക്കുന്നു. അവർ ഫെസിലിറ്റീസ്: സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, ഓക്യുപേഷണൽ തെറാപ്പി, ബിഹേവിയറൽ തെറാപ്പി, ഫിസിയോതെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ അസസ്മെന്റ്സ്, മെഡിക്കൽ ക്യാമ്പുകൾ, ബോധവൽക്കരണ ക്ലാസുകൾ. സമ്മർ ഏർലി ഇന്റർവെൻഷൻ ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ, പാലോട്ടുപള്ളി, മട്ടന്നൂർ. ഫോൺ 9400113030, 9496974141.
1: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ, റോജ, റോജ മാറു, മാറിക്കേ.
2: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തന്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാതഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്. ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2 ഭാഗം.

0: plug and windows, wooden doors and window frames, WPC doors and windows, membrane doors, FRP doors, PVC and UPVC doors and windows, തുടങ്ങിയ എല്ലാവിധ ഡോർസ് ആൻഡ് വിൻഡോസുകളും മിതമായ നിരക്കിൽ. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് 9496742000 9446242000 SK ഡോർസ് തലശ്ശേരി റോഡ് മട്ടന്നൂർ.
1: കല്യാണം, ഹൗസ് വാമിംഗ്, നെയ്മിംഗ് സെറമണി, എൻഗേജ്മെന്റ് ഇനി തിരക്കോട് തിരക്കാണല്ലോ.
2: അല്ല, ഫംഗ്ഷൻ ഒക്കെ ഇങ്ങനെ തന്നെ അങ്ങ് ചെന്ന് നിന്നാ മതിയോ?
1: എങ്ങനെ അങ്ങ് പോയി നിൽക്കാനോ? നോ ചാൻസ്. ബ്രൈഡൽ മേക്ക് ഓവർ, സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്, മൈക്രോ ബ്ലേഡിംഗ്, ബോഡി പോളിഷിംഗ് തുടങ്ങിയവയ്ക്കെല്ലാം ഇപ്പോ എസ് ഉണ്ടല്ലോ.
2: യെസ്
1: യെസ്, നമ്മുടെ ലിങ്ക്സ് മോളിൽ സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റാർട്ട് ചെയ്ത സ്റ്റിച്ച്വെല്ലിന്റെ പുതിയ സംരംഭം ദ എസ് സ്റ്റുഡിയോ മേക്ക് ഓവർ.
2: അപ്പൊ ഫംഗ്ഷൻ ഏതായാലും എസ് സ്റ്റുഡിയോ മേക്ക് ഓവറിൽ പോയാ മതി.
3: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. നീറ്റ് പരീക്ഷാക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136 പതിപ്പ് നാളെ. 27th കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ സിംബാബ്വേക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചതായി അദ്ദേഹം സാമൂഹ്യമാധ്യമത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 10 ദിവസമായി രാജ്യത്ത് വിദ്യാർത്ഥി പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യം കടുത്ത വേദനയുണ്ടാക്കിയതായി ശ്രീ പ്രധാൻ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെ മാർഗനിർദ്ദേശത്തിനും നിരന്തരമായ പിന്തുണയ്ക്കും അദ്ദേഹം നന്ദി അറിയിച്ചു. 2026 നീറ്റ് UG പരീക്ഷാ ക്രമക്കേടുകൾ സംബന്ധിച്ച അന്വേഷണം CBIക്ക് കൈമാറിയിരുന്നതായും ആദ്യ പരീക്ഷ റദ്ദാക്കിയിരുന്നതായും ശ്രീ പ്രധാൻ ഓർമ്മിപ്പിച്ചു. അടുത്ത വർഷം മുതൽ കമ്പ്യൂട്ടർ അധിഷ്ഠിത പരീക്ഷ നടത്താനാണ് സർക്കാർ തീരുമാനമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച വിഷയവുമായി ബന്ധപ്പെട്ട് CJP നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ച വിജയിച്ചതിനെ തുടർന്നാണ് സമരം അവസാനിപ്പിക്കുന്നതെന്ന് CJP പ്രതിനിധികൾ അറിയിച്ചു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്നും ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചതുൾപ്പെടെയുള്ള പ്രധാന ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ അംഗീകരിച്ചതായി CJP പ്രതിനിധികൾ സംയുക്ത വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും വിദ്യാർത്ഥി പ്രതിഷേധക്കാർക്കെതിരെ രജിസ്റ്റർ ചെയ്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് കേന്ദ്രമന്ത്രി JP അറിയിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയെ തുടർന്ന് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികളുടെ കുടുംബങ്ങൾക്ക് നിയമപ്രകാരമുള്ള പരമാവധി നഷ്ടപരിഹാരം നൽകുമെന്ന് സർക്കാർ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
4: हम एजुकेशन के एग्जामिनेशन के रिफॉर्म्स के लिए जो आपका चार्टर है उस पर हम गहन चिंतन भी करेंगे और आपके डेलीगेशन के साथ बातचीत करके जो कुछ भी हम डेलिबरेट कर सकेंगे वो हम करने का प्रयास करेंगे.
3: കേന്ദ്രമന്ത്രിമാരായ JP ജിതേന്ദ്രസിംഗ് എന്നിവരുമായി CJP വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് രംഗ എന്നിവർ നടത്തിയ മൂന്നാംഘട്ട ചർച്ചയിലാണ് അന്തിമ തീരുമാനമുണ്ടായത്. വിദ്യാഭ്യാസ മന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെച്ച ധർമ്മേന്ദ്ര പ്രധാന്റെ സേവനങ്ങൾക്കും രാജ്യത്തിന് നൽകിയ സംഭാവനകൾക്കും കേന്ദ്രമന്ത്രി കിരൺ റിജിജു നന്ദി അറിയിച്ചു. അതേസമയം രാജ്യചരിത്രത്തിലെ നിർണായക നിമിഷമാണ് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജിയെന്ന് കോൺഗ്രസ് MP പ്രിയങ്ക ഗാന്ധി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ ധൈര്യത്തെ പ്രിയങ്ക ഗാന്ധി പ്രശംസിച്ചു. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ച വിഷയത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിഷേധങ്ങളുമായി ബന്ധപ്പെട്ട സാമൂഹ്യ മാധ്യമ അക്കൌണ്ടുകൾ തുടർച്ചയായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഡൽഹി പോലീസ് അറിയിച്ചു. വ്യാജ വാർത്തകൾ, നിർമ്മിത ബുദ്ധി അധിഷ്ഠിത വീഡിയോകൾ തുടങ്ങിയവ സാമൂഹ്യമാധ്യമ പേജുകളിലൂടെ പങ്കുവയ്ക്കുന്നതായും ഇത്തരത്തിലുള്ള 400+ അക്കൌണ്ടുകൾ മരവിപ്പിച്ചതായും സെൻട്രൽ ഡൽഹി DCP രോഹിത് രാജ്ബീർ സിംഗ് പറഞ്ഞു. രാജ്യതലസ്ഥാനത്ത് ജനത്തിരക്കും രൂക്ഷമായ ഗതാഗത കുരുക്കും അനുഭവപ്പെടുന്നതിനാൽ ന്യൂഡൽഹി മേഖലയിലേക്കുള്ള യാത്ര പരമാവധി ഒഴിവാക്കണമെന്ന് ഡൽഹി പോലീസ് അഭ്യർത്ഥിച്ചു. യാത്രാ തടസ്സങ്ങൾ ഒഴിവാക്കുന്നതിനും സുഗമമായ യാത്ര ഉറപ്പാക്കുന്നതിനുമായി ബദൽ മാർഗ്ഗങ്ങൾ ഉപയോഗിക്കണമെന്ന് പോലീസ് നിർദ്ദേശം നൽകി. ജനറൽ മാനേജർ തസ്തികയിലേക്ക് പ്രൊഫഷണലുകളെ നിയമിക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം പുറപ്പെടുവിച്ച നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി UPSC പ്രതിഭാ സേതു പോർട്ടൽ വഴി 16 യുവ പ്രൊഫഷണലുകളെ കരാറടിസ്ഥാനത്തിൽ നിയമിക്കുന്നതിനുള്ള നടപടികളുമായി

ആരംഭിച്ചിട്ടുണ്ട്. പ്രൊഫസർ കെ രാധാകൃഷ്ണൻ അധ്യക്ഷനായ ഉന്നതതല വിദഗ്ധ സമിതിയുടെ ശുപാർശകൾക്ക് അനുസൃതമായാണ് തീരുമാനം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ

0: വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: 27-ാമത് കാർഗിൽ വിജയ് ദിനാഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിക്കാനൊരുങ്ങി ദ്രാസിലെ കാർഗിൽ യുദ്ധസ്മാരകം. 1999 കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം ചെയ്ത സൈനികരെ ആദരിക്കുന്ന നിരവധി പരിപാടികളോടെയാണ് 2 ദിവസത്തെ അനുസ്മരണ ചടങ്ങുകൾക്ക് ഇന്ന് തുടക്കമായത്. ധീരസൈനികർക്ക് നാളെ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. റൊമാനിയയുമായുള്ള പങ്കാളിത്തം മെച്ചപ്പെടുത്താൻ റൊമാനിയയിലെ ഇന്ത്യൻ സമൂഹം സുപ്രധാന പങ്കുവഹിക്കുന്നതായി രാഷ്ട്രപതി ദ്രൌപദി മുർമു. ഇന്ത്യൻ സമൂഹം നൽകിയ സംഭാവനകളെ രാഷ്ട്രപതി പ്രശംസിച്ചു. ബുക്കാറസ്റ്റിൽ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു രാഷ്ട്രപതി. പ്രവാസികൾ എല്ലായ്പ്പോഴും അവരുടെ മാതൃരാജ്യവുമായി ആഴത്തിലുള്ള ബന്ധം നിലനിർത്തുന്നതായും അവരുടെ സേവനങ്ങളും സമർപ്പണബോധവും ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമാണെന്നും രാഷ്ട്രപതി പറഞ്ഞു.
2: പിച്ചിലെ ദോ ദിനോ കി അപ്നി യാത്ര കെ ദൗരാൻ മെനെ ഭാരത് കെ പ്രതി റൊമാനിയ കി ആത്മീയത ഓർ സദ്ഭാവന കോ മെ പ്രത്യക്ഷ അനുഭവ കിയ. ആജ് ഹമാരെ ദോനോ ദേശോ കെ ബീച്ച് സഹയോഗ് പെഹ്ലെ സെ കഹി അധിക വ്യാപക ഓർ ഗതിശീൽ ഹെ. ഹമാരി സർക്കാരെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ക്ലൈമേറ്റ് ചേഞ്ച് സെ നിപട്നെ കെ പ്രയാസോ ആതങ്കവാദ് കെ വിരോധ് സഹയോഗ് തഥാ റൂൾസ് ബേസ്ഡ് ശാന്തിപൂർണ അന്താരാഷ്ട്രീയ വ്യവസ്ഥ കോ ബഢാവാ ദേനെ ജേസെ വിശ്വ മുദ്ദോ പോർ മിൽകർ കാര്യ കർ രഹേ ഹെ.
1: വികസിത് വൈബ്രന്റ് വില്ലേജ് പരിപാടിയിൽ പങ്കെടുത്ത യുവജനങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ വീഡിയോ കോൺഫറൻസിംഗിലൂടെ സംവദിക്കും. രാജ്യത്തിന്റെ അതിർത്തി ഗ്രാമങ്ങളെ ഇന്ത്യയുടെ പ്രഥമ ഗ്രാമങ്ങളായി പരിഗണിക്കാനും വികസിത ഭാരതമെന്ന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ അവരെ പങ്കാളികളാക്കാനുമുള്ള ലക്ഷ്യത്തോടെ മൈ ഭാരതാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. അതിശക്തമായ മഴ സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഗുജറാത്തിൽ ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. ഗോവ, മഹാരാഷ്ട്ര, ഒഡീഷ, രാജസ്ഥാൻ, ഹരിയാന, ചണ്ഡിഗഡ്, ഉത്തർപ്രദേശ് എന്നിവിടങ്ങളിൽ കനത്ത മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിലും കനത്ത മഴയ്ക്ക് സാധ്യതയുള്ളതായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിലും അതിനോട് ചേർന്നുള്ള പശ്ചിമബംഗാൾ, വടക്കൻ ഒഡീഷ തീരങ്ങൾക്കും മുകളിലായി പുതിയൊരു ന്യൂനമർദ്ദം രൂപപ്പെട്ടു. ഈ സാഹചര്യത്തിൽ കേരളത്തിൽ ഇന്നു മുതൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ദാമൻ, ദാദ്ര, നഗർ ഹവേലി, ദക്ഷിണ ഗുജറാത്ത് എന്നിവിടങ്ങളിലെ വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടന്ന 170 പേരെ ഇന്ത്യൻ തീരസംരക്ഷണ സേന രക്ഷപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. തുടർച്ചയായ മഴ, വെള്ളപ്പൊക്കം, കാലാവസ്ഥാ വെല്ലുവിളി എന്നിവയ്ക്കിടയിലായിരുന്നു രക്ഷാപ്രവർത്തനം. ഈ മാസം 22-ന് അർദ്ധരാത്രി മുതൽ 11 ഘട്ടങ്ങളായാണ് രക്ഷാപ്രവർത്തനം നടന്നത്. അസമിൽ പ്രളയം രൂക്ഷമായി തുടരുന്നു. ശിവസാഗർ, ചരായ്ദിയോ, ജോർഹട്ട് ജില്ലകളെയാണ് പ്രളയം ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട 14 മരണങ്ങൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതോടെ മരണസംഖ്യ 61 ഉയർന്നു. പ്രധാന നദികളെല്ലാം അപകടനില കവിഞ്ഞൊഴുകുന്നത് അപ്പർ അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. ഇതുവരെ 100,000-ലധികം പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അഭയം പ്രാപിച്ചിട്ടുള്ളത്. സിക്കിമിലെ നാംചി ജില്ലയിലെ ഫാംതാം ഗ്രാമത്തിലുണ്ടായ മണ്ണിടിച്ചിലിൽ 2 പേർ മരിച്ചു. പരിക്കേറ്റ ഒരാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. സിംബാബ്വെയിൽ നടക്കുന്ന 2020 ക്രിക്കറ്റ് പരമ്പരയിലെ 2-ാം മത്സരത്തിൽ ഇന്ത്യക്കെതിരെ ആതിഥേയർക്ക് 220 റൺസിന്റെ വിജയലക്ഷ്യം. 5 വിക്കറ്റ് നഷ്ടത്തിൽ ഇന്ത്യ 219 റൺ നേടി. ടോസ് നേടിയ സിംബാബ്വെ ഇന്ത്യയെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു. ഒടുവിൽ വിവരം കിട്ടുമ്പോൾ സിംബാബ്വെ ഓവറുകളിൽ റൺസ് എന്ന നിലയിലാണ്. സ്കോട്ട്ലൻഡിൽ നടക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിൽ ഇന്ത്യൻ ബോക്സിംഗ് താരങ്ങൾക്ക് മികച്ച തുടക്കം. വനിതകളുടെ 75 കിലോഗ്രാം വിഭാഗത്തിൽ ഇന്ത്യയുടെ ലവ്ലിന ബോർഗോഹെയ്ൻ നേരിട്ട് സെമിഫൈനലിൽ പ്രവേശിച്ചതോടെ രാജ്യത്തിന് 1 മെഡൽ ഉറപ്പായി. ബോക്സിംഗിൽ ജാദുമണി സിംഗ് പുരുഷന്മാരുടെ 55 കിലോഗ്രാം വിഭാഗത്തിന്റെ അടുത്ത റൌണ്ടിലേക്ക് മുന്നേറി. ലോക ജൂനിയർ സ്ക്വാഷ് ചാമ്പ്യൻഷിപ്പിന്റെ വനിതാ സിംഗിൾസ് ഫൈനലിലെത്തി ഇന്ത്യയുടെ അനാഖ് സിംഗ്. ടൂർണമെന്റിന്റെ ഫൈനലിൽ പ്രവേശിക്കുന്ന ആദ്യ ഇന്ത്യൻ താരമായി ഈ 18-കാരി. കാനഡയിൽ നടന്ന സെമിഫൈനലിൽ ഈജിപ്തിന്റെ ബാർബ സമേഹിനെ 3-1 പരാജയപ്പെടുത്തിയാണ് ചരിത്ര നേട്ടം. ഫൈനലിൽ ഈജിപ്തിന്റെ ഖുറയ്യ സലീമിനെ അനഹത്ത് നേരിടും. പുരാതന ബുദ്ധമത കേന്ദ്രമായ സാരാനാഥ് യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടി. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ സാരാനാഥിനെ ഉൾപ്പെടുത്തിയത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനകരമായ നിമിഷമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. പ്രധാന വാർത്തകൾ വീണ്ടും. നീറ്റ് പരീക്ഷാ ക്രമക്കേട് ആരോപണങ്ങളെ തുടർന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചു. രാജിക്കത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമർപ്പിച്ചു. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് CGFPയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്നുവന്നിരുന്ന സമരം അവസാനിപ്പിച്ചു. സമരക്കാരുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചതായി കേന്ദ്രമന്ത്രി JP നദ്ദ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയവിനിമയം നടത്തുന്ന റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത്തിന്റെ 136-ാം പതിപ്പ് നാളെ. 27-ാമത് കാർഗിൽ വിജയ് ദിവസ് നാളെ. കാർഗിൽ യുദ്ധത്തിൽ ജീവത്യാഗം

ചെയ്ത ധീര സൈനികർക്ക് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ശ്രദ്ധാഞ്ജലി അർപ്പിക്കും. ഉത്തരേന്ത്യയിൽ അതിശക്തമായ മഴ തുടരുന്നു. അസമിൽ പ്രളയത്തിൽ മരിച്ചവരുടെ എണ്ണം 60 കടന്നു. കേരളത്തിൽ തിങ്കളാഴ്ച വരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യത. ഇന്ത്യക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പരയിൽ രണ്ടാം മത്സരത്തിൽ സിംബാബ്വെയ്ക്ക് 220 റൺ വിജയലക്ഷ്യം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: റേഡിയോ മലബാർ 89.6 FM സലീൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: സ്ത്രീതരംഗം,
2: പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.
3: എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ മലബാറിന്റെ സ്ത്രീ തരംഗത്തിലേക്ക് സ്നേഹസ്വാഗതം. സ്ത്രീ തരംഗത്തിൽ ഇന്ന് ക്വിറ്റ് ഇന്ത്യ സമരസേനാനിയും മുൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയെ കുറിച്ച് കേൾക്കാം. ഇന്ദിരാഗാന്ധി, യഥാർത്ഥ പേര് ഇന്ദിര പ്രിയദർശിനി നെഹ്റു, ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയായിരുന്നു. ആധുനിക ചരിത്രത്തിലെ ശ്രദ്ധേയരായ വനിതാ ഭരണാധികാരികളിൽ ഒരാളായി കരുതപ്പെടുന്ന ഇവർ ഇന്ത്യയുടെ പ്രഥമ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെ മകളായിരുന്നു. 1966-77 കാലഘട്ടത്തിലും പിന്നീട് 1980 മുതൽ മരണം വരെയും 4 തവണയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ച ഇവർ തന്റെ പിതാവിനു ശേഷം ഏറ്റവും കൂടുതൽ കാലം രാജ്യം ഭരിച്ച പ്രധാനമന്ത്രിയായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ഒരേയൊരു മകളായിരുന്ന ഇന്ദിര 1947 മുതൽ 1964 വരെ അനൌദ്യോഗികമായി പിതാവിന്റെ ഉപദേശക സംഘത്തിന്റെ മുഖ്യ ചുമതല വഹിച്ചിരുന്നു. ഭരണത്തിൽ അവരുടെ സ്വാധീനം വളരെ പ്രകടമായിരുന്നു. 1959 കോൺഗ്രസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. നെഹ്റുവിന്റെ മരണശേഷം ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിൽ ഒരു കേന്ദ്രമന്ത്രിയായി ഇന്ദിര ചുമതലയേറ്റു. തന്റെ പിതാവിന്റെ സഹോദരിയായിരുന്ന വിജയലക്ഷ്മി പണ്ഡിറ്റ് മന്ത്രിയാകുന്നതിനെ തടയാനായിട്ടായിരുന്നു ഇന്ദിര നെഹ്റു മരണമടഞ്ഞ ഉടനെ തന്നെ മന്ത്രിസഭയിൽ ചേരാൻ താൽപര്യം പ്രകടിപ്പിച്ചത് എന്ന് പറയപ്പെടുന്നു. 1966 ലാൽ ബഹദൂർ ശാസ്ത്രിക്ക് ശേഷം ഇന്ത്യയുടെ അഞ്ചാമത്തെ പ്രധാനമന്ത്രിയും ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയുമായി ഇവർ സ്ഥാനമേറ്റെടുത്തു. ഒരു പ്രധാനമന്ത്രി എന്ന നിലയിൽ അധികാര കേന്ദ്രീകരണത്തിന്റെയും കർക്കശമായ പെരുമാറ്റത്തിന്റെയും ഒരു പ്രതീകമായിരുന്നു ഇന്ദിര. കിഴക്കൻ പാകിസ്ഥാന്റെ സ്വാതന്ത്ര്യ സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെട്ട ഇന്ദിര യുദ്ധത്തിൽ ഇന്ത്യ വിജയിച്ചതോടെ ബംഗ്ലാദേശ് രൂപീകരണത്തിന് കാരണമായി. ഇന്ദിരയുടെ ഭരണകാലത്ത് ഇന്ത്യ ദക്ഷിണേഷ്യയിലെ ഒരു പ്രധാന ശക്തിയായി വളർന്നു. ഇന്ത്യ സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ അഭൂതപൂർവമായ വളർച്ച കൈവരിക്കുകയുണ്ടായി. 1975 മുതൽ 77 വരെ ഇന്ദിര ഇന്ത്യയിൽ പ്രഖ്യാപിച്ച അടിയന്തരാവസ്ഥ കാലത്ത് ഇവർ ഒരു തികഞ്ഞ ഏകാധിപതിയായിട്ടാണ് രാജ്യം ഭരിച്ചത്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ എന്ന നടപടിയുടെ പരിണിത ഫലമായി സിഖ് വംശജരുടെ അപ്രീതിക്കു പാത്രമായി തീർന്ന അവർ 1984 October 31 സിഖ് വംശജരായ തന്റെ തന്നെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ വെടിയേറ്റ് മൃതിയടഞ്ഞു. 1000 കൊല്ലങ്ങൾക്കിടെ ജീവിച്ച ശ്രേഷ്ഠയായ വനിതയെ കണ്ടെത്താനായി BBC നടത്തിയ തിരഞ്ഞെടുപ്പിൽ ഒന്നാമതെത്തിയത് ഇന്ദിരാഗാന്ധിയായിരുന്നു. ഇംഗ്ലണ്ടിലെ എലിസബത്ത് രാജ്ഞി, മേരി ക്യൂറി, മദർ തെരേസ എന്നിവരെ പിന്തള്ളിയാണ് ഇന്ദിര ഈ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. ഇന്ത്യയിലെ സ്വാതന്ത്ര്യ സമരരംഗം ശക്തി പ്രാപിച്ച നാളുകളിലായിരുന്നു ഇന്ദിര പ്രിയദർശിനിയുടെ ജനനം. സ്വാതന്ത്ര്യ സമരരംഗത്ത് മുൻപന്തിയിലായിരുന്ന ജവഹർലാൽ നെഹ്റുവിന്റെയും കമലാ നെഹ്റുവിന്റെയും മകളായി 1917 November 19 ഇന്ദിര പ്രിയദർശിനി ജനിച്ചത്. സ്വാതന്ത്ര്യ സമരവുമായി ഇഴുകിച്ചേർന്ന കുടുംബമായിരുന്നതിനാൽ അച്ഛൻ ജവഹറിന്റെയോ മുത്തച്ഛൻ മോത്തിലാൽ നെഹ്റുവിന്റെയോ സാമീപ്യം ബാല്യകാലത്ത് ഇന്ദിര അനുഭവിച്ചിട്ടില്ല. ഒട്ടേറെ രോഗങ്ങൾ അലട്ടിയിരുന്ന അമ്മ കമലയോടൊപ്പം തികച്ചും ഏകാന്തവാസമായിരുന്നു ഇന്ദിരയുടേത് എന്ന് പറയാം. ഇന്ത്യയിൽ കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊച്ചുമകൾക്ക് നൽകണം എന്നതായിരുന്നു മോത്തിലാൽ നെഹ്റുവിന്റെ ആഗ്രഹം. അതിനായി ബ്രിട്ടീഷ് നേതൃത്വത്തിൽ നടക്കുന്ന സെന്റ് സിസിലിയ എന്ന സ്കൂളിലാണ് ഇന്ദിരയെ അദ്ദേഹം പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ചേർത്തത്. എന്നാൽ കോൺഗ്രസ് അനുഭാവികളുടെ മക്കൾ ബ്രിട്ടീഷ് രാജിനു കീഴിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ചേരാൻ പാടില്ല എന്നുള്ള കോൺഗ്രസ് ഭരണഘടനാ നിയമം കാരണം ഇന്ദിരയ്ക്ക് അവിടെ വിദ്യാഭ്യാസം തുടരാൻ സാധിച്ചില്ല. 1933 പൂനെയിലെ പ്യൂപ്പിൾസ് ഓൺ സ്കൂളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും ഇന്ദിര പല സ്ഥലങ്ങളിലായി ഒന്നിലധികം സ്കൂളുകളിൽ പഠിച്ചു കഴിഞ്ഞിരുന്നു. ഈ സമയത്താണ് ഫിറോസ് ഗാന്ധി ആദ്യമായി ഇന്ദിരയോട് വിവാഹ അഭ്യർത്ഥന നടത്തുന്നത്. എന്നാൽ ഇന്ദിരയും അമ്മ കമലയും ഇന്ദിരയ്ക്ക് പ്രായം കുറവാണെന്ന കാരണത്താൽ ഈ നിർദ്ദേശം തള്ളിക്കളയുകയായിരുന്നു. 1936 ഇന്ദിര ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ ബിരുദ പഠനത്തിനായി ചേർന്നു. ആയിടയ്ക്ക് കമലാ നെഹ്റുവിന്റെ രോഗാവസ്ഥ ഗുരുതരമായി. രക്ഷിക്കാൻ ഏറെ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ആ വർഷം February 28 അവർ മരണത്തിന് കീഴടങ്ങി. അമ്മയുടെ മരണം ഇന്ദിരയ്ക്ക് ഒരു തിരിച്ചടിയായിരുന്നു. പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതെ പരീക്ഷകളിൽ ഇന്ദിര തുടർച്ചയായി പരാജയപ്പെട്ടു. അവരുടെ സ്വഭാവ രൂപീകരണത്തിൽ പോലും ഈ കാലയളവിലെ അരക്ഷിതാവസ്ഥ വലിയ പങ്കുവഹിച്ചു. ഇത്തരം തിരിച്ചടികൾ നേരിട്ടുവെങ്കിലും സർവകലാശാല വിദ്യാഭ്യാസം തുടരാൻ ഇന്ദിര തീരുമാനിച്ചു. യൂറോപ്പിലെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇന്ദിര രോഗങ്ങളാൽ പീഡകൾ അനുഭവിച്ചിരുന്നു. ചികിത്സക്കായി തുടർച്ചയായി സ്വിറ്റ്സർലൻഡിലേക്ക് യാത്ര ചെയ്യേണ്ടിയും ഇരുന്നു. യൂറോപ്പിലാകമാനം നാസി ആക്രമണം ഉണ്ടായപ്പോൾ ഇന്ദിര ഇംഗ്ലണ്ടിലേക്കും അവിടെ നിന്ന് ഇന്ത്യയിലേക്കും തിരികെ പോന്നു. അവരുടെ പഠനം പാതിവഴിയിൽ ഉപേക്ഷിക്കുകയാണുണ്ടായത്. ചരിത്രത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും വളരെ മിടുക്കിയായിരുന്നു ഇന്ദിര. എന്നാൽ ലാറ്റിൻ ഭാഷ വഴങ്ങാത്തതുമൂലം പരീക്ഷകളിൽ തുടർച്ചയായി പരാജയപ്പെടുകയാണുണ്ടായത്. ഓക്സ്ഫോർഡിലെ പഠനം പൂർത്തിയാക്കാൻ ഇന്ദിരയ്ക്ക് കഴിഞ്ഞില്ല. പരീക്ഷകളിലുള്ള തുടർച്ചയായ പരാജയം കാരണം സർവകലാശാല അധികൃതർ ഇന്ദിരയോട് പഠനം നിർത്തിപ്പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്ന് പറയപ്പെടുന്നു. പിന്നീട് ഓക്സ്ഫോർഡ് സർവകലാശാല ഇന്ദിരയോടുള്ള ബഹുമാനപൂർവ്വം ഓണററി ബിരുദം സമ്മാനിക്കുകയുണ്ടായി. യൂറോപ്പിലെ പഠന നാളുകളിൽ ഇന്ദിര ഫിറോസ് ഗാന്ധിയുമായി വീണ്ടും കണ്ടുമുട്ടാൻ തുടങ്ങി. ഫിറോസ് അക്കാലത്ത് ലണ്ടൻ സ്കൂൾ ഓഫ് ഇക്കണോമിക്സിൽ വിദ്യാർത്ഥിയായിരുന്നു. യുവ കോൺഗ്രസ് പ്രവർത്തകൻ കൂടിയായിരുന്ന ഫിറോസിനെ 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിന് തൊട്ടു മുൻപായി ഇന്ദിര വിവാഹം ചെയ്തു. പാർസി യുവാവായ ഫിറോസുമായുള്ള ഇന്ദിരയുടെ വിവാഹം നെഹ്റുവിന് താൽപ്പര്യമില്ലായിരുന്നുവെങ്കിലും മകളുടെ ആഗ്രഹത്തിന് അദ്ദേഹം എതിരുനിന്നില്ല. ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്ത ഫിറോസും ഇന്ദിരയും താമസിയാതെ തടവിലായി. 1944 രാജീവ് ഗാന്ധിക്കും 1946 സഞ്ജയ് ഗാന്ധിക്കും ജന്മം നൽകി. ഇന്ദിരയ്ക്ക് കോൺഗ്രസിൽ ചേർന്ന് പ്രവർത്തിക്കാനുള്ള ആഗ്രഹം പ്രായക്കുറവിന്റെ കാരണത്താൽ അടക്കി വെക്കേണ്ടി വന്നു. എന്നാൽ സ്വാതന്ത്ര്യ സമരത്തെ തന്നെ കൊണ്ടാവുന്ന പോലെ സഹായിക്കാൻ അവർ ഉറച്ചു. ഇതിന്റെ ഭാഗമായി സമീപത്തുള്ള വിദ്യാലയങ്ങളിലെ വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ച് തന്റെ മനസ്സിലുള്ള കുട്ടികളുടെ ഒരു സംഘം എന്ന പദ്ധതി ഇന്ദിര അവതരിപ്പിച്ചു. സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് ചെറു സഹായങ്ങൾ ചെയ്യുകയായിരുന്നു വാനരസേന എന്നറിയപ്പെട്ട ഈ സേനയുടെ ലക്ഷ്യം. ബ്രിട്ടീഷുകാരുടെ കണ്ണുവെട്ടിച്ച് സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള രഹസ്യ സന്ദേശങ്ങൾ എത്തിച്ചിരുന്നതും ഈ സേനയായിരുന്നു. കുട്ടികളിലൂടെയുള്ള പ്രവർത്തനം ബ്രിട്ടീഷുകാർക്ക് സംശയമുണ്ടാക്കില്ലെന്നും ഇത് ഒരു നല്ല മാർഗമാണെന്നും അറിയാവുന്ന കോൺഗ്രസിന്റെ തന്നെ ആശയമായിരുന്നു ഈ വാനരസേന എന്നും പറയപ്പെടുന്നു. പതാകകൾ തുന്നുക, പരുക്കേറ്റ സ്വാതന്ത്ര്യ സമര സേനാനികളെ ശുശ്രൂഷിക്കുക എന്ന ചില ജോലികൾ കൂടി ഈ വാനരസേനയിലെ അംഗങ്ങൾ ചെയ്തിരുന്നു. 1959-60 കാലഘട്ടത്തിൽ നെഹ്റുവിന്റെ പരോക്ഷ പിന്തുണയോടെ ഇന്ദിരാഗാന്ധി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇതോടെ ഇന്ദിരയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുമെന്ന് പലരും ധരിച്ചു. എന്നാൽ ബന്ധുത്വ രാഷ്ട്രീയത്തിന് എതിരായിരുന്ന നെഹ്റു ഇന്ദിരയെ തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയിരുന്നില്ല. നെഹ്റുവിന്റെ ഏറ്റവും അടുത്ത സഹായിയായി നിന്ന് ഭരണത്തിന്റെ സർവമേഖലകളും വശത്താക്കാൻ ഇന്ദിര ഈ അവസരം വിനിയോഗിച്ചു. 1964 നെഹ്റു അന്തരിച്ചു. ഇന്ദിര രാജ്യസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. തുടർന്ന് പ്രധാനമന്ത്രിയായ ലാൽ ബഹദൂർ ശാസ്ത്രി തന്റെ മന്ത്രിസഭയിൽ ഇന്ദിരയെ വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രിയായി നിയമിച്ചു. ലാൽ ബഹദൂർ ശാസ്ത്രി മന്ത്രിസഭയിലെ 4-ാമത്തെ സുപ്രധാന സ്ഥാനമായിരുന്നു ഇത്. ഭരണരംഗത്ത് ഇന്ദിര തികഞ്ഞ പാഠവം പ്രകടിപ്പിച്ചു. ഹിന്ദി ഔദ്യോഗിക ഭാഷയാക്കിയതുമായി ബന്ധപ്പെട്ട് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി വിരുദ്ധ കലാപം ശക്തി പ്രാപിച്ചപ്പോൾ അനുരഞ്ജന ദൗത്യവുമായി ഇന്ദിരയെത്തി. കൂടുതലും നിരക്ഷരരായ ജനങ്ങളുള്ള ഇന്ത്യയിൽ സാധാരണ ജനങ്ങളിലേക്ക് വാർത്തകൾ എത്തിച്ചേരുന്നത് റേഡിയോയിലൂടെയും ടെലിവിഷനുകളിലൂടെയുമാണെന്ന് മനസ്സിലാക്കിയ ഇന്ദിര ചെലവ് കുറഞ്ഞ റേഡിയോ നിർമ്മിച്ച് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള പദ്ധതിക്ക് രൂപം കൊടുത്തു. ജനങ്ങളുടെയും മാധ്യമങ്ങളുടെയും ശ്രദ്ധ പിടിച്ചു പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ദിരയ്ക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഇന്ദിര ശ്രീനഗറിൽ അവധിക്കാലം ചെലവഴിക്കുകയായിരുന്നു. സുരക്ഷാ സേനയുടെ മുന്നറിയിപ്പുകൾ അവഗണിച്ചും അവർ അവിടെ തന്നെ തങ്ങി. ഈ സംഭവത്തെ തുടർന്ന് ഇന്ദിരയൊഴികെയുള്ള മറ്റുള്ള മന്ത്രിസഭാ അംഗങ്ങളെല്ലാം പെണ്ണാണെന്ന് തമാശ രൂപേണ പറയപ്പെട്ടിരുന്നു. ഇത്തരം ചെറു സംഭവങ്ങളിലൂടെ താൻ രാജ്യത്തെ നയിക്കാൻ പ്രാപ്തിയാണെന്ന സന്ദേശം നൽകുകയായിരുന്നു അവർ. ഇന്ത്യ പാക് സമാധാന ശ്രമങ്ങൾക്കിടയിൽ ലാൽ ബഹദൂർ ശാസ്ത്രി സോവിയറ്റ് യൂണിയനിലെ താഷ്കെന്റിൽ വെച്ച് മരണമടഞ്ഞു. ഇന്ദിരയെ പ്രധാനമന്ത്രിയാക്കണമെന്ന ആവശ്യത്തിന് അതോടെ ശക്തിയേറി. കോൺഗ്രസിനുള്ളിലെ ഇടതു വലതു ചേരികളുടെ സമവായ സ്ഥാനാർത്ഥി എന്ന നിലയിലാണ് ശാസ്ത്രി പ്രധാനമന്ത്രിയായത്. അദ്ദേഹത്തിന്റെ മരണത്തോടെ ഈ ചേരിതിരിവ് രൂക്ഷമായിരുന്നു. നെഹ്റുവിന്റെ ഇടതുപക്ഷാനുകൂല നിലപാടുകളെ പിന്തുണച്ചിരുന്ന ഒരു വലിയ വിഭാഗമാണ് ഇന്ദിരയെ പിന്തുണച്ചത്. എതിരാളിയായിരുന്ന മൊറാർജി ദേശായിക്ക് മത്സര രംഗത്തു നിന്നും പിന്മാറാനായി വലുതായ സമ്മർദ്ദമുണ്ടായിരുന്നു. എന്നിരിക്കലും അദ്ദേഹം അത്തരം സമ്മർദ്ദങ്ങളെ അതിജീവിച്ച് ഇന്ദിരയ്ക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചു. 100 താഴെ വോട്ടുകൾ മാത്രം പ്രതീക്ഷിച്ചിരുന്ന ദേശായിക്ക് തിരഞ്ഞെടുപ്പിൽ 169 വോട്ടുകൾ ലഭിക്കുകയുണ്ടായി. ഇന്ദിരാഗാന്ധി 355 വോട്ടുകൾ നേടി ഇന്ത്യയുടെ 5-ാമത്തെ പ്രധാനമന്ത്രിയായി സ്ഥാനമേറ്റു. ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയും ആയിത്തീർന്നു ഇന്ദിരാഗാന്ധി. പ്രിയ ശ്രോതാക്കളെ, ക്വിറ്റ് ഇന്ത്യ സമരസേനാനിയും മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ വിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല. ഇതിന്റെ തുടർഭാഗം അടുത്ത സ്ത്രീതരംഗത്തിൽ കേൾക്കാം.

0: ഇതോടുകൂടി ഇന്നത്തെ സ്ത്രീതരംഗം ഇവിടെ പൂർണ്ണമാകുന്നു.
1: സ്ത്രീതരംഗം, പെൺകരുത്തിന്റെ ഉൾക്കരുത്ത്.

0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.
1: ജീവിതം വേദനകളില്ലാതെ ആനന്ദകരമായി ആസ്വദിക്കാൻ സൂര്യ ആയുർവേദ ക്ലിനിക്കിൽ മഴക്കാല ചികിത്സ ആരംഭിച്ചിരിക്കുന്നു.
0: ഡിസ്ക് ബൾജ് കൊണ്ടുണ്ടാവുന്ന അസഹ്യമായ വേദനകൾ, കൈകാലുകളിൽ ഉണ്ടാവുന്ന ഞരമ്പ് ബ്ലോക്കുകൾ, ശരീരത്തിലെ നീർക്കെട്ടുകൊണ്ട് ഉണ്ടാവുന്ന വേദന, നടുവേദന, മുട്ടുവേദന എന്നിങ്ങനെ എല്ലാതരം വേദനകൾക്കും ഫലപ്രദമായ ചികിത്സകൾ.
1: ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാരകൾ, വസ്തികൾ, കിഴികൾ, സ്റ്റീം ബാത്ത്, ശിരോവസ്തി, ശിരോധാര എന്നിങ്ങനെയുള്ള എല്ലാവിധ ചികിത്സകളും. കർക്കിടക ചികിത്സയോടൊപ്പം ഔഷധക്കഞ്ഞിയും സേവിക്കാം.
0: ആയുർവേദം ആരോഗ്യത്തിന്റെ വരദാനം. ഉടൻ വിളിക്കൂ 8095840716.
1: മറ്റൊരു നമ്പർ 8301993542.
0: സൂര്യ ആയുർവേദ ക്ലിനിക്, കനാൽ എയർപോർട്ട് റോഡ്, മട്ടന്നൂർ.

0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരാഴ്ചക്കാലത്തെ പ്രധാന സംഭവങ്ങൾ ശ്രോതാക്കളുടെ കാതോരമെത്തുകയാണ് ആഴ്ച വൃത്താന്തം. നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ.
1: കോക്രോച്ച് ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യാ സഖ്യവും സമരം ശക്തമാക്കിയതിനിടെ നടപടികളുമായി കേന്ദ്ര സർക്കാർ. ചോദ്യചോർച്ചാ കേസുകൾ പരിഗണിക്കുന്നതിന് അതിവേഗ കോടതികൾ സ്ഥാപിക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിരുന്നു. രാത്രി ഡൽഹിയിൽ അതിവേഗ കോടതി സ്ഥാപിച്ചുകൊണ്ട് വിജ്ഞാപനമിറങ്ങി. ഒപ്പം ഉന്നത വിദ്യാഭ്യാസ സെക്രട്ടറി വിനീത് ജോഷിയെ മാറ്റി. ചോദ്യക്കടലാസ് ചോർച്ചയിൽ നടപടി ആവശ്യപ്പെട്ട് 26 ദിവസമായി തുടരുന്ന നിരാഹാര സമരം സോനം വാങ്ചക്ക് അവസാനിപ്പിച്ചു. കേന്ദ്രമന്ത്രിമാരായ ജെ.പി. നഡ്ഡയും ജിതേന്ദ്ര സിംഗും ആശുപത്രിയിൽ എത്തി വാങ്ചക്കിനെ സന്ദർശിക്കുകയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടിയുണ്ടാകുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തു. ഇതിനു പിന്നാലെയായിരുന്നു നിരാഹാരം അവസാനിപ്പിച്ചത്. എന്നാൽ സിജെപി സമരം തുടരും. സിജെപി പ്രതിഷേധക്കാർക്കുനേരെ തിങ്കളാഴ്ച പോലീസ് നടത്തിയ ലാത്തിചാർജിൽ ഗുരുതരമായി പരിക്കേറ്റ 21-കാരി സാക്ഷിയെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മാതാപിതാക്കളുടെ ക്രെഡിറ്റ് സ്കോർ കുറവായതിന്റെ പേരിൽ ബാങ്കുകൾക്ക് വിദ്യാഭ്യാസ വായ്പ നിഷേധിക്കാനാകുമെന്ന് ഹൈക്കോടതി. സഹ അപേക്ഷകരായ മാതാപിതാക്കളുടെ സിവിൽ സ്കോർ കുറവായതിന്റെ പേരിൽ ബാങ്കുകൾ വായ്പ നിഷേധിച്ചത് ചോദ്യം ചെയ്ത് വിദ്യാർത്ഥികൾ നൽകിയ ഹർജികൾ തള്ളിയ ഉത്തരവിലാണ് ജസ്റ്റിസ് M.A. അബ്ദുൽ ഹക്കീം ഇക്കാര്യം വ്യക്തമാക്കിയത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ നടത്തിയ നവകേരള യാത്രയ്ക്കു നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച അംഗരക്ഷകരായ പോലീസുകാരെ രക്ഷിക്കാൻ ഇടപെട്ട AD.G.P. M.R. അജിത് കുമാറിന് സസ്പെൻഷൻ. കേസ് ഡയറി തിരുത്താൻ അന്ന് ക്രമസമാധാന ചുമതലയുണ്ടായിരുന്ന അജിത് കുമാർ ഇടപെട്ടെന്ന സംസ്ഥാന പോലീസ് മേധാവി റിവാഡ ചന്ദ്രശേഖരന്റെ റിപ്പോർട്ടിനെ തുടർന്നാണ് നടപടി. DGP സ്ഥാനക്കയറ്റത്തിന് പരിഗണിക്കാനിരിക്കെയുള്ള സസ്പെൻഷൻ അജിത് കുമാറിന് തിരിച്ചടിയാണെന്ന് റിപ്പോർട്ടുകൾ. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജ് ആത്മഹത്യ ചെയ്ത കേസിലെ ഒന്നാം പ്രതിയായ കോളേജ് പാത്തോളജി വിഭാഗം മുൻ മേധാവി ഡോക്ടർ M.K. റാം വീണ്ടും അറസ്റ്റിലായി. SC/ST കേസ് കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതി അനുമതി നൽകിയതോടെയാണ് റാമിനെ വീണ്ടും അറസ്റ്റ് ചെയ്തത്. സിക്കിമിൽ തുരങ്ക നിർമ്മാണത്തിനിടെ അപകടത്തിൽപ്പെട്ട് കാണാതായ അനീഷ് മോഹന്റെ മരണം സ്ഥിരീകരിച്ചു. മൃതദേഹം കണ്ടെടുത്തു. നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷൻ സീനിയർ മാനേജറും ജിയോളജിസ്റ്റുമായ കോട്ടയം മണർക്കാട്ട് കൊച്ചുമുറ്റം കൂരോത്തുപറമ്പിൽ അനീഷ് മോഹന്റെ മൃതദേഹം ബുധനാഴ്ച രാത്രി 11 മണിയോടെയാണ് കണ്ടെടുത്തത്. അസമിലെ വെള്ളപ്പൊക്ക സ്ഥിതി ഗുരുതരമായി തുടരുന്നു. 11 ജില്ലകളിലുണ്ടായ വെള്ളപ്പൊക്കത്തിൽ 6.5 ലക്ഷത്തോളം പേർ വിവിധ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു.
0: ആഴ്ച വൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
2: രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റൽ റോക്കറ്റായ വിക്രം 1 വിക്ഷേപണം വിജയം. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിലെ ഒന്നാം വിക്ഷേപണ തറയിൽ നിന്ന് ശനിയാഴ്ച ഉച്ചയ്ക്ക് 12:05 റോക്കറ്റിന്റെ ആദ്യ വിക്ഷേപണം. നിശ്ചയിച്ച സമയമായ 11:30 നിന്ന് വിക്ഷേപണം 35 മിനിറ്റ് വൈകിയത് തുടക്കത്തിൽ നേരിയ ആശങ്കയ്ക്ക് ഇടയാക്കി. എങ്കിലും സാങ്കേതിക തകരാറുകൾ ഉടനടി പരിഹരിച്ച് 2nd countdownന് ശേഷം ദൗത്യം വിജയകരമായി. ഹൈദരാബാദിലെ സ്വകാര്യ ബഹിരാകാശ വിക്ഷേപണ സ്ഥാപനമായ സ്കൈറൂട്ട് എയ്റോസ്പേസ് ആണ് വിക്രം 1 രൂപകൽപ്പന ചെയ്തത്. രാജ്യത്തിന്റെ ബഹിരാകാശ യാത്രയിലെ ചരിത്രപരമായ നേട്ടമാണിതെന്നും ഇന്ത്യൻ യുവാക്കളുടെ കഴിവിന്റെയും സംരംഭകത്വ മനോഭാവത്തിന്റെയും പ്രതിഫലനമാണ് ഇതിലൂടെ പ്രതിഫലിക്കുന്നതെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. ദേശീയ ചലച്ചിത്ര പുരസ്കാര പ്രഖ്യാപനത്തിൽ തിളക്കമുള്ള നേട്ടങ്ങളുമായി മലയാളം. ബ്രഹ്മയുഗത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം സ്വന്തമാക്കി. 4ാം വട്ടമാണ് ഈ നേട്ടം. AR.M സിനിമയിലെ അങ്ങുവാന കോണില് എന്ന ഗാനത്തിലൂടെ വൈക്കം വിജയലക്ഷ്മിയെ മികച്ച ഗായികയായി തെരഞ്ഞെടുത്തപ്പോൾ ബ്രഹ്മയുഗത്തിന് ദൃശ്യവിരുന്നൊരുക്കിയ ഷഹനാദ് ജലാൽ മികച്ച ഛായാഗ്രാഹകനായി. ഫാസിൽ മുഹമ്മദ് സംവിധാനം ചെയ്ത ഫെമിനിജി പാത്തിമയാണ് മികച്ച മലയാള ചിത്രം. നോൺ ഫീച്ചർ വിഭാഗത്തിൽ ഭദ്ര കാളിനടനം പ്രത്യേക പരാമർശം നേടി. Article 370 മികച്ച സിനിമയായി. സ്വതന്ത്ര വീർ സവർക്കർ ഒരുക്കിയ രൺദീപ് ഹൂഡ മികച്ച നവാഗത സംവിധായകനായി. ചന്തു ചാമ്പ്യൻ എന്ന സിനിമയിലൂടെ കാർത്തിക് ആര്യനും മമ്മൂട്ടിക്കൊപ്പം മികച്ച നടനുള്ള പുരസ്കാരം പങ്കിട്ടു. ആർട്ടിക്കിൾ 370-യിലൂടെ യാമി ഗൗതം മികച്ച നടിയായി. നടൻ ധനുഷിന് 2 പുരസ്കാരങ്ങൾ ലഭിച്ചു. സംവിധാനം ചെയ്ത റായൻ മികച്ച തമിഴ് സിനിമയായപ്പോൾ ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ പ്രകടനം മികച്ച നടനുള്ള പ്രത്യേക ജൂറി പരാമർശത്തിന് അർഹനാക്കി. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് 4 തവണയാണ് അവാർഡ് ലഭിക്കുന്നത്. അവാർഡ് നേട്ടത്തിൽ മമ്മൂട്ടി അമിതാഭ് ബച്ചനൊപ്പമെത്തി. ചോദ്യക്കടലാസ് മാറിയതിനെ തുടർന്ന് PSC പരീക്ഷ റദ്ദാക്കി. ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം നടത്താനിരുന്ന 1.69 ലക്ഷം പേർക്കുള്ള പരീക്ഷയാണ് റദ്ദാക്കിയത്. ആലപ്പുഴ ലജ്നത്തുൽ മുഹമ്മദിയ സ്കൂളിൽ രാവിലത്തെ ബാച്ചിന് ഉച്ചയ്ക്ക് ശേഷമുള്ള ബാച്ചിന്റെ ചോദ്യക്കടലാസ് നൽകിയതാണ് പ്രശ്നമായത്. പരീക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയവർ മറ്റ് കേന്ദ്രങ്ങളിൽ പരീക്ഷ എഴുതിയവരുമായി ചർച്ച ചെയ്തപ്പോഴാണ് പിഴവ് മനസ്സിലായത്. ലജ്നത്തുൽ സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം കെട്ടിടത്തിൽ രാവിലെ നടത്തിയ പരീക്ഷയും റദ്ദാക്കി. PSCക്ക് OMR പരീക്ഷ നടത്താൻ ഒരു ഉദ്യോഗാർത്ഥിക്ക് 200 രൂപ നിരക്കിലാണ് ചെലവ്. ആ നിലക്ക് 10 തലം പ്രാഥമിക പരീക്ഷയുടെ ഒരു ഘട്ടം നടത്താൻ 3.40 കോടി രൂപ ചെലവ് വരും. ശനിയാഴ്ച രാവിലെ നടത്തിയ പരീക്ഷ ആലപ്പുഴയിലെ കേന്ദ്രത്തിലൊഴികെ റദ്ദാക്കിയിട്ടില്ല. എന്നാൽ ഉച്ചയ്ക്ക് ശേഷമുള്ള 2 പരീക്ഷയ്ക്കുള്ള സൗകര്യങ്ങൾ വെറുതെയായി. അഹമ്മദാബാദ് കോർപ്പറേഷനിലെ വസ്ത്രാലിൽ അനധികൃത പടക്ക നിർമ്മാണശാലയിലുണ്ടായ സ്ഫോടനത്തിൽ 9 മരിച്ചു, 10 പരിക്കേറ്റു. റാമോൾ ഗത്രാദ് റോഡിൽ തുറസായ സ്ഥലത്ത് പ്രവർത്തിക്കുന്ന ടാലന്റ് ഫയർവർക്സ് എന്ന പടക്ക ഫാക്ടറിയിൽ ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 ഉഗ്രസ്ഫോടനമുണ്ടായത്. രാമക്ഷേത്ര സംഭാവന കൊള്ളയുമായി ബന്ധപ്പെട്ട് 8 അറസ്റ്റിലായതിനു പിന്നാലെ അന്വേഷണം വിപുലമാക്കാൻ തീരുമാനിച്ച് പോലീസ്. ക്ഷേത്രത്തിന്റെ അനുദിന കാര്യങ്ങളുമായി ബന്ധമുള്ള എല്ലാവരിലേക്കും അന്വേഷണം വ്യാപിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്.
0: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
3: അർജന്റീനയെ പരാജയപ്പെടുത്തി സ്പെയിൻ ലോകകപ്പ് ജേതാക്കൾ. എക്സ്ട്രാ ടൈമിൽ വിജയ ഗോൾ നേടിയത് ഫെറാൻ ടോറസ്. സ്പെയിനിന്റെ 2 കിരീടം. ഈ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോൾ നേടിയതിനുള്ള ഗോൾഡൻ ബൂട്ട് പുരസ്കാരം ഫ്രാൻസ് നായകൻ കിലിയൻ എംബാപ്പയ്ക്ക്. 8 നിന്ന് 10 4 അസിസ്റ്റുമുണ്ട്. ലോകകപ്പ് ഫുട്ബോളിൽ ഇംഗ്ലണ്ടിന് 3 ഗോൾ മഴ കണ്ട മത്സരത്തിൽ ഫ്രാൻസിനെ 4-6 മറികടന്നു. 6 3 ഫൈനൽ, 1 കിരീടം. ഇക്കുറി കിരീടത്തിന് തൊട്ടരികിൽ കാലിടറിയെങ്കിലും ഫുട്ബോളിൽ ഒരു മനുഷ്യന് സാധ്യമായ പരമാവധി നേട്ടങ്ങളുമായാണ് അർജന്റീന ക്യാപ്റ്റൻ ലയണൽ മെസ്സി ലോകകപ്പ് വേദിയിൽ നിന്ന് ഇറങ്ങുന്നത്. സ്പെയിൻ 2 ലോകകപ്പിൽ മുത്തമിടുമ്പോൾ ഓർക്കേണ്ട പ്രധാന പേരാണ് റോഡ്രി എന്ന റോഡ്രിഗോ. കളത്തിന് പുറത്ത് പരിശീലകൻ ഫ്യൂന്തെ മെനഞ്ഞ തന്ത്രങ്ങൾക്ക് കളത്തിൽ രൂപവും ഭാവവും നൽകി പടനയിച്ചത് റോഡ്രി എന്ന നായകനാണ്. കലാസക്കളി വരെ 7 കളിച്ച റോഡ്രി 1 അസിസ്റ്റോ നേടിയിട്ടില്ലെങ്കിലും മധ്യനിരയിലെ റോഡ്രിയുടെ സാന്നിധ്യമാണ് സ്പെയിനിന്റെ വിജയങ്ങൾക്കെല്ലാം പിന്നിൽ. സഹകരണ ബാങ്കുകളിലെയും സംഘങ്ങളിലെയും നിക്ഷേപത്തിന് ഗ്യാരണ്ടി ഉറപ്പാക്കാനുള്ള നടപടി ശക്തമാക്കി സഹകരണ വകുപ്പ്. നിക്ഷേപ ഗ്യാരണ്ടി സ്കീമിൽ അംഗമാകാത്ത സംഘങ്ങളെ നിക്ഷേപം സ്വീകരിക്കുന്നതിൽ നിന്നും വിലക്കും, പിഴയും ഈടാക്കും. നിയമനം ഉൾപ്പെടെയുള്ള നയപരമായ കാര്യങ്ങൾ മുഖ്യമന്ത്രിയുമായി ചർച്ച ചെയ്യാറുണ്ടെന്നും ഏകപക്ഷീയമായ എല്ലാ തീരുമാനങ്ങളെന്നും KPCC പ്രസിഡന്റും വൈദ്യുതി മന്ത്രിയുമായ സണ്ണി ജോസഫ്. മുഖ്യമന്ത്രിയും KSU സംസ്ഥാന പ്രസിഡന്റും തമ്മിലുള്ള പ്രശ്നങ്ങൾ പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിക്കും. KSU നേതാക്കൾ ചില പരാതികൾ അവതരിപ്പിച്ചിട്ടുണ്ട്. അവ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരമുണ്ടാകും. എല്ലാ മാസവും സംസ്ഥാനത്തെ മികച്ച കണ്ടക്ടർക്കും ഡ്രൈവർക്കും അവാർഡ് നൽകാൻ KSRTC. ഓരോ ഡിപ്പോയിലെയും മികച്ച ഡ്രൈവറെയും കണ്ടക്ടറെയും കണ്ടെത്തി അവരിൽ നിന്നാണ് സംസ്ഥാനതല പുരസ്കാര ജേതാക്കളെ തിരഞ്ഞെടുക്കുക. സ്കൂൾ പരീക്ഷ മുതൽ സർട്ടിഫിക്കറ്റ് വിതരണം വരെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ഈ അധ്യയന വർഷം പൂർണ്ണമായി ഓൺലൈനാവും. സർട്ടിഫിക്കറ്റുകളെല്ലാം വിദ്യാർത്ഥികൾക്ക് ഇനി വിരൽത്തുമ്പിൽ ലഭിക്കും. ഇതിനായി യൂണിഫൈഡ് എക്സാം മാനേജ്മെന്റ് സിസ്റ്റം എന്ന ഏകീകൃത സോഫ്റ്റ്വെയറിന്റെ പണിപ്പുരയിലാണ് പരീക്ഷാഭവൻ. ശബരിമലയിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ വഴിപാടുകൾക്കുള്ള പൂജാ സാധനങ്ങൾ വാങ്ങി വിതരണം ചെയ്യുന്ന രീതി അവസാനിപ്പിക്കുന്നു. എല്ലാ വഴിപാടുകൾക്കുമുള്ള സാധനങ്ങൾ ദേവസ്വത്തിന്റെ കേന്ദ്രീകൃത സ്റ്റോർ വഴി മാത്രം വാങ്ങി സൂക്ഷിക്കാനും വിതരണം ചെയ്യാനും ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. KSRTC പ്രിയദർശിനി ബസ്സിലെ യാത്രാ സൗജന്യവും വെട്ടിലാക്കിയത് സ്വകാര്യ ബസ്സുകളെ മാത്രമല്ല ടൂറിസ്റ്റ് വാഹന ടാക്സി മേഖലയെയും. യാത്രാ സൗജന്യത്തിന് പുറമെ KSRTCയുടെ ബജറ്റ് ടൂറിസം സെല്ലും ടൂറിസ്റ്റ് വാഹനങ്ങളെ സാരമായി ബാധിച്ചു. സ്ത്രീകൾ ക്ഷേത്ര ദർശനത്തിനായി ഏറ്റവും അധികം യാത്ര ചെയ്യുന്നത് കർക്കിടക മാസത്തിലാണ്. നിലവിൽ KSRTCയുടെ ബജറ്റ് ടൂറിസത്തിന്റെ ഭാഗമായുള്ള 4 ദർശന പാക്കേജും പ്രിയദർശിനി ബസ്സുകളുമാണ് സ്ത്രീകൾ കൂടുതലായും ആശ്രയിക്കുന്നത്. മൺസൂൺ ടൂറിസത്തിനും ആളില്ലാതായി. പശ്ചിമേഷ്യയെ സമ്പൂർണ്ണ യുദ്ധഭീതിയിലാഴ്ത്തിയ ആക്രമണ പ്രത്യാക്രമണങ്ങൾ ഘടിപ്പിച്ച് യു എസും ഇറാനും. ജോർദാനിലെ അമേരിക്കൻ സേനാത്താവളം ലക്ഷ്യമിട്ട് ഇറാൻ നടത്തിയ മിസൈൽ ഡ്രോൺ ആക്രമണത്തിൽ 2 യു എസ് പട്ടാളക്കാർ കൊല്ലപ്പെട്ടു, 4 പേർക്ക് പരിക്കേറ്റു, 1 സൈനികനെ കാണാതായി. വെടിനിർത്തൽ കരാറിൽ നിന്ന് ഇറാൻ പിന്മാറിയാൽ എനിക്കൊന്നുമില്ലെന്ന് ട്രംപ്. ഓപ്പറേഷൻ തുഫാൻ പദ്ധതിക്ക് രാഷ്ട്രീയ ജാതി മത വ്യത്യാസമില്ലാതെ സമൂഹത്തിന്റെ എല്ലാ കോണിൽ നിന്നും വലിയ പിന്തുണ ലഭിക്കുന്നുണ്ടെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ഓപ്പറേഷൻ തുഫാൻ ഇരിക്കൂർ നിയോജക മണ്ഡലത്തല ക്യാമ്പയിൻ ശ്രീകണ്ഠപുരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എല്ലാ അസഭ്യപ്രയോഗങ്ങളും മോശം പദങ്ങളും അശ്ലീലം പറച്ചിലുമായി വിലയിരുത്താനാകില്ലെന്ന് സുപ്രീംകോടതി. ഉപയോഗിക്കുന്ന വാക്കുകൾ വളരെയേറെ മോശപ്പെട്ടതും സംസ്കാരശൂന്യവുമാകാം, എങ്കിലും അവ അശ്ലീലതയുടെ പരിധിയിൽ വരില്ലെന്ന് സുപ്രീംകോടതി നിരീക്ഷിച്ചു. കർണാടകത്തിൽ സ്കൂളുകളിലും ആശുപത്രികളിലും ജങ്ക് ഫുഡ് നിരോധിക്കാനൊരുങ്ങി സംസ്ഥാന സർക്കാർ. ആരോഗ്യകരമായ ഭക്ഷണശീലം പ്രോത്സാഹിപ്പിക്കാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് നിരോധനം ഏർപ്പെടുത്തുന്നത്.
0: ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
1: നെന്മാറ ഇരട്ടക്കൊലക്കേസിലെ പ്രതി പോത്തുണ്ടി തിരുത്തമ്പാടം ബോയൻ ഉന്നതിയിൽ ചെന്താമരയ്ക്ക് മരണം വരെ തൂക്കുകയർ ശിക്ഷ വിധിച്ച് കോടതി. ബോയൻ ഉന്നതിയിൽ സുധാകരൻ, അമ്മ ലക്ഷ്മി എന്നിവരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതി ജഡ്ജി കെന്നത്ത് ജോർജ് ശിക്ഷ വിധിച്ചത്. പരീക്ഷാ വീഴ്ചകളിൽ കേന്ദ്ര സർക്കാരിനെ വിറപ്പിച്ച് രാജ്യതലസ്ഥാനത്ത് വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രതിഷേധ ഇരമ്പം. മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചതിന് പിന്നാലെ ജന്തർ മന്ദറിലെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരപ്പന്തൽ പോലീസ് പൊളിച്ചു നീക്കി. പാർലമെന്റിലേക്ക് ആയിരക്കണക്കിന് യുവാക്കൾ നടത്തിയ പ്രതിഷേധ മാർച്ച് മണിക്കൂറുകളോളം തലസ്ഥാനത്ത് പോർക്കളം സൃഷ്ടിച്ചു. ലാത്തിചാർജും കണ്ണീർവാതക പ്രയോഗവും മർദ്ദനവും അഴിച്ചുവിട്ട് തടയാൻ ശ്രമിച്ചെങ്കിലും പോലീസ് ബാരിക്കേഡുകൾ മറികടന്ന് പെൺകുട്ടികൾ അടക്കമുള്ള യുവസംഘം പാർലമെന്റ് കവാടങ്ങൾക്ക് അരികിലെത്തി. മണിക്കൂറുകളോളം പാർലമെന്റ് കവാടങ്ങൾ അടച്ചിട്ട് സുരക്ഷാസേന കാവൽ നിൽക്കേണ്ട സ്ഥിതിയായി. 100+ സി ജെ പി കാരെ കസ്റ്റഡിയിലെടുത്തു, പലർക്കും പരിക്കേറ്റു. മുതിർന്ന കേന്ദ്രമന്ത്രി ജെ പി നഡ്ഡയുമായി സി ജെ പി വക്താക്കളായ സൌരവ് ദാസ്, അശുതോഷ് റാങ്ക എന്നിവർ ചർച്ച നടത്തി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ ആത്മഹത്യയിൽ ഒന്നാം പ്രതിയായ അധ്യാപകൻ ഡോക്ടർ എം കെ റാമിനെ ക്രൈംബ്രാഞ്ച്

0: ഗവൺമെന്റ് പ്ലീഡർ നിയമനത്തെ ചൊല്ലി ഇടഞ്ഞ KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ മുഖ്യമന്ത്രി VD സതീശനുമായി ചർച്ച നടത്തി. വിവാദം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ട് KPCC പ്രസിഡന്റ് കൂടിയായ മന്ത്രി സണ്ണി ജോസഫ് ഇടപെട്ടാണ് കൂടിക്കാഴ്ച ഒരുക്കിയത്. നിയമനത്തിൽ പുനരാലോചനയുണ്ടാകുമെന്ന സൂചനയൊന്നും അലോഷ്യസിന് മുഖ്യമന്ത്രി നൽകിയിട്ടില്ലെന്നാണ് വിവരം. സർക്കാരിലും പാർട്ടിയിലും വിശ്വാസമുണ്ടെന്നും പോസിറ്റീവായ തീരുമാനമുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും അലോഷ്യസ് പ്രതികരിച്ചു. റബ്ബറിന്റെ താങ്ങുവില കിലോഗ്രാമിന് 200 രൂപയിൽ നിന്ന് 250 രൂപയായി ഉയർത്തി. ജൂലൈ 3 മുതലുള്ള ബില്ലുകൾക്ക് മുൻകാല പ്രാബല്യം നൽകി ധനവകുപ്പ് ഉത്തരവിറക്കി. മാനന്തവാടി, ബോയ്സ് ടൗൺ, പേരാവൂർ, ശിവപുരം, മട്ടന്നൂർ വിമാനത്താവളം റോഡിന്റെ സ്ഥലമേറ്റെടുക്കൽ പ്രവൃത്തി വേഗത്തിലാക്കാൻ കലക്ടർ P വിഷ്ണുരാജിന്റെ അധ്യക്ഷതയിൽ കലക്ട്രേറ്റിൽ ചേർന്ന യോഗം നിർദ്ദേശം നൽകി. റോഡ് കടന്നുപോകുന്ന സ്ഥലത്തെ കെട്ടിടങ്ങളുടെയും മരങ്ങളുടെയും കണക്കെടുത്ത് മഹസർ തയ്യാറാക്കാനും വില നിർണയം നടത്താനും സമയബന്ധിതമായി നടപടികൾ കൈക്കൊള്ളണം. ഇതിനായി നിലവിലുള്ളതിന് പുറമെ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയോഗിക്കും. പെൺകുട്ടികൾ മാത്രം പഠിച്ചിരുന്ന വനിതാ പോളിയിലേക്ക് ബുധനാഴ്ച മുതൽ ആൺകുട്ടികൾ എത്തും. 35 വർഷത്തിന് ശേഷം 1-ാം വർഷ ക്ലാസ് മുറികളിൽ ഇനി ആൺകുട്ടികളും പഠിക്കും. കോറോത്ത് സ്ഥിതി ചെയ്യുന്ന പയ്യന്നൂർ റെസിഡൻഷ്യൽ വനിതാ പോളിടെക്നിക് കോളേജിലാണ് ഈ വർഷം മുതൽ ആൺകുട്ടികൾക്കും പ്രവേശനം നൽകിയത്. 4 ബ്രാഞ്ചുകളിലായി 230 സീറ്റുകളിൽ 172 കുട്ടികളാണ് ഇതുവരെ പ്രവേശനം തേടിയത്. ഇതിൽ 58 പേർ ആൺകുട്ടികളാണ്. ഈ മാസം നടക്കുന്ന തത്സമയ പ്രവേശനത്തിലൂടെ കൂടുതൽ ആൺകുട്ടികൾ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ.
1: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
2: മെഴുകുതിരിയിൽ നിന്ന് തീപടർന്ന് വയോധിക മരിച്ചു. എറണാകുളം എളമക്കരയിൽ പവർകട്ടിനിടെ മെഴുകുതിരിയിൽ നിന്ന് വസ്ത്രത്തിൽ തീപിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ് എളമക്കര വായനശാല ജംഗ്ഷനിലെ മാക്കാപ്പറമ്പിൽ മറിയം പൈലി എന്ന ചിന്നയാണ് മരിച്ചത്. 71 വയസ്സായിരുന്നു. ഉപയോഗിക്കുന്നത് യഥാർത്ഥ ഉടമകളല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് 2 വർഷത്തിനിടെ സംസ്ഥാനത്ത് റദ്ദാക്കിയത് 4.5 ലക്ഷം മൊബൈൽ നമ്പറുകൾ. കേന്ദ്ര ടെലികോം മന്ത്രാലയത്തിന്റെ സഞ്ചാർ സാധി പോർട്ടലിൽ ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലാണ് ഇത്രയും നമ്പറുകൾ റദ്ദാക്കിയത്. മറ്റുള്ളവരുടെ രേഖകൾ ഉപയോഗിച്ച് സിം കാർഡ് എടുത്ത് തട്ടിപ്പ് നടത്താനുൾപ്പെടെ ഉപയോഗിച്ച നമ്പറുകൾ ഇക്കൂട്ടത്തിലുണ്ട്. ഓണത്തിരക്ക് പ്രമാണിച്ച് മൈസൂരുവിൽ നിന്ന് ബംഗളൂരു വഴി കണ്ണൂരിലേക്കുള്ള പ്രത്യേക ട്രെയിൻ റിസർവേഷൻ തുടങ്ങി. ഷോർണൂർ, തിരൂർ, കോഴിക്കോട്, വടകര, തലശ്ശേരി എന്നിവിടങ്ങളിൽ സ്റ്റോപ്പുണ്ട്. സംസ്ഥാനത്തെ 38 തദ്ദേശ വാർഡുകളിലെ വോട്ടർ പട്ടിക പുതുക്കുന്നു. കരടു പട്ടിക 21-നും അന്തിമ പട്ടിക August 19-നും പ്രസിദ്ധീകരിക്കും. ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിനാലാണിത്. കരടു പട്ടികയിൽ പേര് ഉൾപ്പെടാത്തവർക്ക് 21 മുതൽ August 5 വരെ അപേക്ഷിക്കാം. കണ്ണൂർ കോർപ്പറേഷന്റെ നേതൃത്വത്തിൽ കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ ഓപ്പറേഷൻ തൂഫാൻ ഐക്യദാർഢ്യ സംഗമം നടത്തി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്തു. മട്ടന്നൂർ എക്സൈസ് സംഘം ചാവശ്ശേരി പറമ്പിൽ നടത്തിയ പരിശോധനയിൽ 1.5 കിലോഗ്രാമിലധികം കഞ്ചാവ് പിടിച്ചെടുത്തു. മട്ടന്നൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ ലോദർ എൽ പെരേരയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിലാണ് ഉപയോഗശൂന്യമായ കെട്ടിടത്തിൽ നിന്ന് 75 പാക്കറ്റുകളിലായി സൂക്ഷിച്ച കഞ്ചാവ് പിടിച്ചെടുത്തത്. കണ്ണൂർ ജില്ലയിലെ പോലീസ് സംവിധാനം ശക്തിപ്പെടുത്തുമെന്നും പരാധീനതകൾ പരിഹരിക്കുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ജില്ലയിലെ പോലീസിന്റെ പരാധീനതകളെക്കുറിച്ചുള്ള മാധ്യമ വാർത്തകൾ പരാമർശിച്ചാണ് പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചത്. മയിൽ പോലീസ് സ്റ്റേഷൻ കെട്ടിടം പുതുക്കിപ്പണിയാനുള്ള ഫണ്ട് അനുവദിക്കാനും തീരുമാനമായി.
1: ആഴ്ചവൃത്താന്തം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം.
3: ശമ്പള വരുമാനക്കാർക്ക് പിഴയില്ലാതെ ആദായ നികുതി റിട്ടേൺ സമർപ്പിക്കാൻ ഇനി 1 ആഴ്ച മാത്രം. July 31 അവസാന തീയതി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ മുഖ്യപ്രതി ഡോക്ടർ MK റാമിനെ നടപടിക്രമങ്ങൾ പാലിക്കാതെ അറസ്റ്റ് ചെയ്ത് ജാമ്യം കിട്ടുന്ന സാഹചര്യമൊരുക്കിയതിന് പോലീസിനെയും സർക്കാരിനെയും രൂക്ഷമായി വിമർശിച്ച് ഹൈക്കോടതി. റാമിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുന്നത് ഒഴിവാക്കാൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ അടക്കം ഇടപെടൽ ഉണ്ടായെന്ന് സംശയിക്കണമെന്ന് കോടതി പറഞ്ഞു. ലഹരി മാഫിയുടെ വേറെറത്ത ശേഷമേ പിന്നോട്ടുള്ളൂവെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. ഓട്ടോ ഡ്രൈവർമാരെ തുഫാൻ വാരിയർമാരായി പ്രഖ്യാപിക്കുന്നതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. CJP നേതൃത്വത്തിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് കൊച്ചിയും എറണാകുളം മഹാരാജാസ് കോളേജിലും പനമ്പള്ളി നഗറിലും വിവിധ സംഘടനകളുടെയും കലാകാരന്മാരുടെയും നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചു. നീറ്റ് ചോദ്യക്കടലാസ് ചോർച്ചയിൽ സംശയം

0: ഉള്ള എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം പൊതുജനങ്ങൾക്ക് മുന്നിൽ വെക്കുമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ. നരേന്ദ്രമോദിയുടേത് ഉത്തരവാദിത്തമുള്ള പ്രതികരിക്കുന്ന സർക്കാരാണെന്നും ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്ന എല്ലാ വിഷയവും പാർലമെന്റിൽ ചർച്ച ചെയ്യാനൊരുക്കമാണെന്നും ബി ജെ പി ആസ്ഥാനത്ത് നടത്തിയ പത്രസമ്മേളനത്തിൽ മന്ത്രി വ്യക്തമാക്കി. എയ്ഡഡ് സ്കൂളുകളിൽ ഭിന്നശേഷി സംവരണ നിയമനം നടക്കാത്തതിനെ തുടർന്ന് തസ്തിക പ്രശ്നം നേരിടുന്ന അധ്യാപകർക്ക് ആശ്വാസമായി സർക്കാർ നടപടി. ഭിന്നശേഷിക്കാരെ നിയമിക്കാൻ നിശ്ചിത സീറ്റുകൾ മാറ്റിവെച്ച സ്കൂളുകളിലെ അധ്യാപകർക്ക് നിയമനാംഗീകാരം നൽകാൻ നിർദ്ദേശിച്ച് പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കി. ഉത്തരവ് സുപ്രീംകോടതിയുടെ അന്തിമ വിധിക്ക് വിധേയം. മെഡിക്കൽ കോളേജുകളിലും സർക്കാർ ആശുപത്രികളിലും സൗജന്യ ഭക്ഷണം വിതരണം ചെയ്യുന്ന DYFIയെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അഭിനന്ദിച്ചു. പയ്യന്നൂർ രാമന്തളിയിലെ ധനരാജ് വധക്കേസിലെ പ്രതികളായ 19 പേരെയും കോടതി നേരിട്ട് ചോദ്യം ചെയ്തു. കേസിന്റെ വിചാരണ നടക്കുന്ന തളിപ്പറമ്പ് ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി കെ എൻ പ്രശാന്താണ് ചോദ്യങ്ങൾ പ്രതികളോട് നേരിട്ട് ചോദിച്ചത്. കേസ് 25 മാറ്റി. ജമ്മുകാശ്മീരിലെ അനന്ത്നാഗ് പട്ടണത്തിൽ ഭീകരർ നടത്തിയ ആക്രമണത്തിൽ പോലീസുകാരന് വീരമൃത്യു. അമർനാഥ് യാത്രാ സുരക്ഷാ ചുമതലയിലുണ്ടായിരുന്ന ഹെഡ് കോൺസ്റ്റബിൾ ആഷിഖ് ഹുസൈനാണ് മരിച്ചത്. മട്ടന്നൂർ നഗരസഭയുടെയും കേരള ഖരമാലിന്യ പരിപാലന പദ്ധതിയുടെയും നേതൃത്വത്തിൽ ശുചിത്വ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി വാക്കത്തൺ സംഘടിപ്പിച്ചു. വായൻതോട് നിന്ന് തുടങ്ങി മട്ടന്നൂർ ബസ് സ്റ്റാൻഡിൽ സമാപിച്ചു. എൻഫോഴ്സ്മെന്റ് സ്ക്വാഡുകൾ നടത്തിയ പരിശോധനയിൽ തലശ്ശേരിയിൽ 3 ക്വിന്റൽ ഒറ്റത്തവണ ഉപയോഗിക്കുന്ന നിരോധിത പ്ലാസ്റ്റിക് വസ്തുക്കൾ പിടിച്ചെടുത്തു. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റ് പദ്ധതിയിലേക്ക് പുതുതായി ഉൾപ്പെടുത്തിയ യൂണിറ്റുകളുടെ പ്രഖ്യാപനം മന്ത്രി രമേശ് ചെന്നിത്തല നിർവഹിച്ചു. 205 സ്കൂളുകളിലാണ് പുതിയ യൂണിറ്റുകൾ അനുവദിക്കുക. സ്റ്റുഡന്റ് പോലീസ് കാഡറ്റുകൾക്ക് ബാഡ്ജുകൾ നൽകി അവരെ തുഫാൻ വാരിയേഴ്സായി മന്ത്രിയെ പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് കാരണം എൽനിനോ പ്രതിഭാസത്തെ തുടർന്നുണ്ടായ മഴക്കുറവും ഉപഭോഗ വർധനവുമാണെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കഴിഞ്ഞ വർഷം 61% അണക്കെട്ടുകളിലെ ജലനിരപ്പ് ഇത്തവണ 28% കുറഞ്ഞു. പ്രതിദിന വൈദ്യുതി ആവശ്യം ഏകദേശം 1000 MW വർദ്ധിച്ചു. പ്രതിസന്ധി മറികടക്കാൻ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് 200 MW വൈദ്യുതി വാങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കോളേജുകളിലും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും റാഗിംഗ് തടയുന്നതിന് പുതിയ നിയമം കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. വയനാട് വെറ്റിനറി കോളേജിലെ വിദ്യാർത്ഥിയായിരുന്ന സിദ്ധാർത്ഥിന്റെ പേരിൽ സിദ്ധാർത്ഥ് ആന്റി റാഗിംഗ് നിയമം നടപ്പാക്കും. റാഗിംഗ് സംബന്ധിച്ച് പരാതികൾ അറിയിക്കാൻ സിദ്ധാർത്ഥ് ഡിസ്ട്രസ് ആപ്പ് രൂപീകരിക്കാൻ മന്ത്രിസഭായോഗം തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു.
1: സംസ്ഥാനത്തെ സർക്കാർ സ്കൂളുകളിലെ കെ ഫോൺ ഇന്റർനെറ്റ് കണക്ഷന്റെ ബിൽ ഇനി ബന്ധപ്പെട്ട സ്കൂൾ അടക്കണമെന്ന് നിർദ്ദേശം. കണക്ഷന്റെ കാലാവധി പുതുക്കേണ്ട ഘട്ടത്തിലാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാർക്ക് ഇത് സംബന്ധിച്ച കത്ത് അയച്ചിരിക്കുന്നത്. തുടർന്നും കെ ഫോൺ കണക്ഷൻ ആവശ്യമുണ്ടോ എന്ന് സ്കൂളുകൾ അറിയിക്കണമെന്നും ആവശ്യമുള്ള സ്ഥാപനങ്ങൾ കണക്ഷൻ പുതുക്കി ബിൽ സ്വയം അടച്ച് സേവനം തുടരണമെന്നുമാണ് നിർദ്ദേശം. സംസ്ഥാനത്ത് 6000 സർക്കാർ സ്കൂളുകളിലാണ് കെ ഫോൺ കണക്ഷൻ നിലവിലുള്ളത്. പി എസ് സി പരീക്ഷയിൽ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട് പരാതിയുമായി അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ലോ പരീക്ഷ എഴുതിയ ഉദ്യോഗാർത്ഥികളും പി എസ് സി നിയമന ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുന്ന ക്രൈംബ്രാഞ്ച് IG അജിത ബീഗത്തിനാണ് പരാതി നൽകിയത്. ആശങ്കകൾ പരിഹരിക്കാനാവുകയും എല്ലാവരും യോജിക്കുകയും ചെയ്താൽ സംസ്ഥാനത്ത് ആണവ നിലയം സ്ഥാപിക്കുന്ന കാര്യം ആലോചിക്കാമെന്നാണ് പറഞ്ഞതെന്ന് മന്ത്രി സണ്ണി ജോസഫ് വ്യക്തമാക്കി. ലോകത്ത് പലയിടങ്ങളിലും ആണവ നിലയമുണ്ട്. കേരളവും ലോകത്തിന്റെ ഭാഗമാണ്. ഇക്കാര്യത്തിൽ എല്ലാവരുമായും ആലോചിച്ച് യുക്തമായ തീരുമാനമെടുക്കുമെന്നും മുൻവിധിയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. അനുമതി കൂടാതെ റെസ്റ്റോറന്റുകളിൽ ഭക്ഷണത്തിന് ബില്ലിനൊപ്പം സേവന ചാർജ് ഈടാക്കിയ സ്ഥാപനങ്ങൾക്ക് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ നോട്ടീസ്. രാജ്യത്തുടനീളം 41 സ്ഥാപനങ്ങൾക്ക് ഇത്തരത്തിൽ നോട്ടീസ് നൽകിയതായാണ് വിവരം. യൂത്ത് കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയായിരുന്ന മട്ടന്നൂർ എടയന്നൂരിലെ SP ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസ് വിചാരണ തലശ്ശേരി അഡീഷണൽ ജില്ലാ കോടതി August 17 മാറ്റി. വിചാരണ കോടതി മാറ്റണമെന്നും ഒന്നാം സാക്ഷി മൊഴി നൽകിയത് തെളിവ് നിയമത്തിലെ 137 അനുശാസിക്കുന്ന രീതിയിൽ അല്ലെന്നുമുള്ള പ്രതിഭാഗം ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ്. സംസ്ഥാന ഭാഗ്യക്കുറി വകുപ്പിന്റെ തിരുവോണം ബമ്പർ ലോട്ടറി കണ്ണൂർ ജില്ലയിലും എത്തി. TO മോഹനൻ MLA പ്രകാശന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേഷൻ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ലീല ദീപക് അധ്യക്ഷത വഹിച്ചു. ADM PN പുരുഷോത്തമൻ മുഖ്യാതിഥിയായി. ഒന്നാം സമ്മാനം 30 കോടി രൂപയാക്കി ഉയർത്തിയാണ് ഇത്തവണ തിരുവോണം ബമ്പർ ഭാഗ്യക്കുറി പുറത്തിറക്കിയത്. മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ മാടായിക്കാവിൽ വഴിപാടിന്റെ വ്യാജ രസീത് ഉപയോഗിച്ച് ജീവനക്കാരൻ ധനാപഹരണം നടത്തിയ സംഭവത്തിൽ പഴയങ്ങാടി പോലീസ് കേസെടുത്തു. മൈക്രോസോഫ്റ്റിന്റെ മോസ്റ്റ് വാല്യബിൾ പ്രൊഫഷണൽ അവാർഡ് 3ാം തവണയും നേടി മലയാളി. ചെറുവാഞ്ചേരി സ്വദേശി സുജിൻ നെല്ലാടത്താണ് മൈക്രോസോഫ്റ്റിന്റെ മോസ്റ്റ് വാല്യബിൾ പ്രൊഫഷണൽ അവാർഡ് ഇത്തവണയും കരസ്ഥമാക്കിയത്. ദേശീയപാതയിലെ മൈലാട്ടിക്കും പെരിയാട്ടടുക്കത്തിനും ഇടയിലെ ബട്ടത്തൂർ അടിപ്പാതയ്ക്ക് സമീപം വ്യത്യസ്ത വാഹനാപകടങ്ങളിൽ 2 പേർ മരിച്ചു. കുട്ടികളടക്കം 5 പേർക്ക് പരിക്കേറ്റു. 17 വയസ്സുകാരൻ 17 നിലകളുള്ള അപ്പാർട്ട്മെന്റിൽ നിന്ന് വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. മട്ടന്നൂർ വായന്തോട് LIC ഓഫീസിന് സമീപത്തെ ഷമീറ മൻസിലിൽ KP അനീഖാണ് മരിച്ചത്. കോറോ ഹെൽത്ത് ജീവനക്കാരെ കൂട്ടത്തോടെ പിരിച്ചുവിട്ട പ്രശ്നത്തിൽ തൊഴിൽ മന്ത്രി ബിന്ദു കൃഷ്ണ വിളിച്ച യോഗത്തിൽ പരിഹാരം. പിരിച്ചുവിട്ട ജീവനക്കാർക്ക് 5 മാസത്തെ വേതനം കൂടി നഷ്ടപരിഹാരമായി നൽകാമെന്ന് കമ്പനി പ്രതിനിധികൾ മന്ത്രിക്ക് ഉറപ്പു നൽകി. ജീവനക്കാർക്ക് മറ്റിടങ്ങളിൽ ജോലി ചെയ്യാൻ ആവശ്യമായ എല്ലാ രേഖകളും നൽകാമെന്നും അറിയിച്ചു. പിരിച്ചുവിട്ടവരിൽ 20% പേരെ കേരളത്തിന് പുറത്തെ ശാഖകളിൽ നിയമിക്കാമെന്ന് കമ്പനി വാഗ്ദാനം ചെയ്തെങ്കിലും ജീവനക്കാർ താൽപര്യം പ്രകടിപ്പിച്ചില്ല. ഈ സാഹചര്യത്തിലാണ് പുതിയ തീരുമാനം. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ചാല അടിപ്പാതയിലും സമീപത്തെ സർവീസ് റോഡുകളിലേക്കും ഗതാഗത കുരുക്കും അപകട ഭീഷണിയും പതിവാകുന്നുവെന്ന് റിപ്പോർട്ടുകൾ. അടിപ്പാതയിലെ പുതിയ ഗതാഗത സംവിധാനത്തെക്കുറിച്ച് യാത്രക്കാർക്ക് കൃത്യമായ ധാരണയില്ലാത്തതും ചിലയിടങ്ങളിലെ വൺവേ ലംഘനങ്ങളുമാണ് നിലവിൽ പ്രശ്നത്തിന് കാരണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. ബാങ്കുകൾക്കും ധനകാര്യ സ്ഥാപനങ്ങൾക്കും മാത്രമായി അനുവദിച്ചു നൽകിയിട്ടുള്ള 1600 സീരീസിലെ നമ്പറുകൾ സ്പാം വിഭാഗത്തിൽ ഉൾപ്പെടുത്തരുതെന്ന് ട്രൂകോളറിന് മാർഗനിർദ്ദേശവുമായി ടെലികോം നിയന്ത്രണ അതോറിറ്റി. പകൽ സമയം സൗരോർജം ബാറ്ററിയിൽ സ്റ്റോർ ചെയ്ത് രാത്രി പീക്ക് സമയങ്ങളിൽ വിതരണം ചെയ്യുന്ന ബാറ്ററി എനർജി സ്റ്റോറേജ് സിസ്റ്റത്തിന്റെ ശ്രീകണ്ഠപുരത്തെ പദ്ധതി പ്രദേശം മന്ത്രി സണ്ണി ജോസഫ് സന്ദർശിച്ച് പ്രവൃത്തി പുരോഗതി വിലയിരുത്തി. സിവിൽ പ്രവൃത്തികൾ സെപ്റ്റംബറോടെ പൂർത്തിയാക്കുമെന്ന് പ്രവൃത്തിയുടെ മേൽനോട്ടം വഹിക്കുന്ന NTPC ഗ്രീൻ എനർജി ലിമിറ്റഡ് അധികൃതർ മന്ത്രിയെ അറിയിച്ചു. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി തളിപ്പറമ്പ് എക്സൈസ് നടത്തിയ മിന്നൽ പരിശോധനയിൽ തളിപ്പറമ്പ് ചിറവക്ക് ഭാഗത്തുനിന്ന് 100 ഗ്രാം കഞ്ചാവും 25 കിലോഗ്രാം നിരോധിത പുകയില ഉൽപ്പന്നങ്ങളുമായി ഉത്തർപ്രദേശ് സ്വദേശി അംഗദ് യാദവിനെ അറസ്റ്റ് ചെയ്തു. ഡെങ്കിപ്പനിയും മഞ്ഞപ്പിത്തവും വ്യാപിക്കുന്നതിനിടെ അയ്യൻകുന്നിൽ മലേറിയയും റിപ്പോർട്ട് ചെയ്തതോടെ മലയോര മേഖലയിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി. കരിക്കോട്ടക്കരി പോലീസ് സ്റ്റേഷനിൽ അതിക്രമിച്ച് കയറി പോലീസുകാരെ ആക്രമിച്ച കേസിലെ പ്രതിക്ക് മട്ടന്നൂർ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 3 മാസം തടവും 1000 രൂപ പിഴയടക്കാനും ശിക്ഷിച്ചു.
2: ആഴ്ചവൃത്താന്തം ഓർക്കാൻ ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ചവൃത്താന്തം. സ്പോർട്സ് വാർത്തകൾ. ലോകോത്തര താരം ലയണൽ മെസ്സിയെയും കൂട്ടരെയും അക്ഷരാർത്ഥത്തിൽ നിഷ്പ്രഭരാക്കിക്കൊണ്ട് അർജന്റീനയെ പരാജയപ്പെടുത്തിയ സ്പെയിൻ ലോകകപ്പ് ഫുട്ബോൾ കിരീടം ചൂടിയതാണ് കായിക വാർത്തയിൽ ആദ്യം. ഫൈനലിൽ ഒറ്റഗോൾ വിജയമാണ് നേടിയതെങ്കിലും ആധികാരികമായ മുന്നേറ്റമായിരുന്നു കളിയിലുടനീളം സ്പെയിൻ നടത്തിയത്. അതേസമയം അർജന്റീനയുടെ ഗോൾകീപ്പർ എമിലിയാനോ മാർട്ടിനസ് കാഴ്ചവെച്ച ചെറുത്തുനിൽപ്പ് കളി അധിക സമയത്തേക്ക് ദീർഘിപ്പിച്ചു. സ്പെയിനിന്റെ 2ാം ലോക കിരീടമാണിത്. കിരീടം നേടാൻ കഴിഞ്ഞില്ലെങ്കിലും ഫ്രാൻസിന്റെ കിലിയൻ എംബാപ്പെ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരനുള്ള ഗോൾഡൻ ബൂട്ട് സ്വന്തമാക്കി. 2ാം തവണയാണ് എംബാപ്പെ ടോപ് സ്കോററാകുന്നത്. ഇത്തവണ 8 കളികളിൽ നിന്ന് 10 ഗോളും 4 അസിസ്റ്റുമാണ് എംബാപ്പയെ ഗോൾഡൻ ബൂട്ട് നേട്ടത്തിന് അർഹനാക്കിയത്. 3 ലോകകപ്പുകളിലായി 22 മത്സരങ്ങളിൽ നിന്ന് 22 ഗോളുകൾ നേടി ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ കളിക്കാരനായും എംബാപ്പെ മാറി. 21 ഗോളുകളുമായി മെസ്സി 2ാമതുണ്ട്. സ്പാനിഷ് ടീം ക്യാപ്റ്റൻ റോഡ്രി ഈ ലോകകപ്പിലെ ഏറ്റവും മികച്ച കളിക്കാരനുള്ള ഗോൾഡൻ ബോൾ സ്വന്തമാക്കി. ഒരു കളിയിലും ലീഡ് വഴങ്ങാതെയാണ് സ്പെയിനിന്റെ കിരീടനേട്ടം എന്നതും ശ്രദ്ധേയം. ഈ ലോകകപ്പിലുടനീളം മികച്ച ഫോമിലായിരുന്ന സ്പെയിനിന്റെ ഗോൾകീപ്പർ ഉനായ് സിമോൺ ഗോൾഡൻ ഗ്ലൌസ് സ്വന്തമാക്കിയപ്പോൾ മികച്ച യുവതാരത്തിനുള്ള അവാർഡ് സ്പെയിനിന്റെ തന്നെ പാവു കുബാർസി കരസ്ഥമാക്കി. ലോകകപ്പ് ജേതാക്കളായ സ്പെയിനിന് ഏതാണ്ട് 452 കോടി രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുക. റണ്ണറപ്പായ അർജന്റീനയ്ക്ക് 318 കോടി രൂപയും. ലോകം മുഴുവൻ ഫുട്ബോൾ ആരവം മുഴങ്ങുന്നതിനിടയിൽ ക്രിക്കറ്റിൽ ഇംഗ്ലണ്ടിനെതിരെ ഏകദിന പരമ്പര നഷ്ടപ്പെടുത്തി ഇന്ത്യ. 3ാം ഏകദിനത്തിൽ രോഹിത് ശർമ്മ സെഞ്ചുറി നേടിയെങ്കിലും ഇന്ത്യയെ വിജയത്തിലെത്തിക്കാൻ കഴിഞ്ഞില്ല. 2-1 ഇന്ത്യക്ക് പരമ്പര നഷ്ടമായത്. എന്നാൽ നേരത്തെ 2020 മത്സരത്തിൽ 4 മത്സരങ്ങളും ഇന്ത്യ തോറ്റിരുന്നു. ഇംഗ്ലണ്ടുമായി ഏറ്റുമുട്ടി പരാജിതരായ ഇന്ത്യയ്ക്ക് അല്പം ആശ്വാസം പകരുന്നതായിരുന്നു സിംബാബ്വേക്കെതിരായ മത്സരഫലം. 2020 മത്സര പരമ്പരയിലെ ആദ്യ മത്സരം 7 wicketsനാണ് ഇന്ത്യ ജയിച്ചത്. ഈ ആഴ്ചയിൽ ഇന്ത്യക്ക് സ്പോർട്സിൽ അഭിമാനകരമായ നേട്ടം സമ്മാനിച്ചത് ബാഡ്മിന്റൺ താരം PV Sindhuവാണ്. ജപ്പാൻ ഓപ്പൺ ബാഡ്മിന്റണിൽ ലോക 3 നമ്പർ താരം ജപ്പാന്റെ അകാനെ യാമഗുച്ചിയെ പരാജയപ്പെടുത്തിയാണ് സിന്ധു ജേതാവായത്. ജപ്പാൻ ഓപ്പൺ നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് PV Sindhu. ലോകകപ്പ് ഫുട്ബോൾ ആരവം കെട്ടടങ്ങും മുൻപേ 3000+ കായിക താരങ്ങൾ മാറ്റുരയ്ക്കുന്ന കോമൺവെൽത്ത് ഗെയിംസിന് സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയിൽ തുടക്കമായി. 74 രാജ്യങ്ങളാണ് കോമൺവെൽത്തിൽ പങ്കെടുക്കുന്നത്. ഇന്ത്യക്കായി 126 അംഗ ടീമാണ് മത്സരത്തിനായി പുറപ്പെട്ടത്. ലോകകപ്പ് ഹോക്കി ഇന്ത്യൻ ടീമിനെ ഹർമൻപ്രീത് സിംഗ് നയിക്കും. ടൂർണമെന്റിനുള്ള 20 ടീമിനെ പ്രഖ്യാപിച്ചു. പൂൾ ഡിയിൽ ഇംഗ്ലണ്ട്, പാകിസ്ഥാൻ, വെയിൽസ് ടീമുകളാണ് ഇന്ത്യക്കൊപ്പമുള്ളത്. August 14 to 30 ബെൽജിയത്തിലാണ് ലോകകപ്പ് മത്സരം നടക്കുന്നത്. ഇംഗ്ലണ്ടിന്റെ ഇതിഹാസ ഫുട്ബോൾ താരം കെവിൻ കീഗൻ അന്തരിച്ചു. 2 ബാലൻഡ്യൂർ ജേതാവായിരുന്നു. അർബുദബാധിതനായി ചികിത്സയിരിക്കെയാണ് അന്ത്യം. 75 വയസ്സാണ് അദ്ദേഹത്തിന്.
3: നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സിനി സ്റ്റുഡിയോ മട്ടന്നൂർ. ഓർക്കാൻ, ഓർമ്മയിൽ സൂക്ഷിക്കാൻ ആഴ്ച വൃത്താന്തം.
4: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
5: നിങ്ങളുടെ ക്ഷേമം ഞങ്ങളുടെ ഉത്തരവാദിത്തം.
4: 24 പ്രവർത്തിക്കുന്ന അത്യാഹിത വിഭാഗം, സിയാം, വെന്റിലേറ്റർ, CCU, ന്യൂറോ ICU, പോർട്ടബിൾ എക്സ്റേ, ക്ലിനിക്കൽ ലബോറട്ടറി, മൈക്രോബയോളജി, ഡയാലിസ്, അത്യാധുനിക കാത്ലാബ്, എക്കോ, TMT, ഗ്യാസ്ട്രോസ്കോപ്പി, കൊളോണോസ്കോപ്പി, വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസ്, മോർച്ചറി, ഫാർമസി, മുഴുവൻ സമയ രക്തബാങ്ക്, 26 ചികിത്സാ വിഭാഗങ്ങൾ.
5: AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ.
4: ആതുര സേവന രംഗത്ത് കുറഞ്ഞ ചിലവിൽ വിദഗ്ധ ചികിത്സ. AKG ഹോസ്പിറ്റൽ, തള, കണ്ണൂർ. ഫോൺ 0497276240.
3: കൊട്ടും പാട്ടും ഒന്നായി ചേരും, താളം, ലയം, ആസ്വാദനം. റേഡിയോ മലബാർ 89.6 FM. ഇത് കേൾവിയുടെ വസന്തം.
6: ഇപ്പോൾ തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം.

0: തമിഴ് ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: പുതിയൊരു ശ്രവ്യാനുഭവത്തിന്റെ നിമിഷങ്ങൾക്കായി അറിവും ആനന്ദവും സംഗമിച്ച് ആസ്വാദനത്തിന്റെ പുത്തൻ തലങ്ങളിലേക്ക് മലബാറിന്റെ മധുരസ്വരം റേഡിയോ മലബാർ 89.6 FM.

ചാരു കസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരു കസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരു കസേല.

0: അശ്വിനി,
1: ഓ,
0: നമ്മുടെ ചാരുകസേരയുടെ നേരമായി. നമുക്ക് കഥ കേൾക്കാൻ പോകണ്ടേ?
1: പോണം.
0: എന്തെങ്കിലും കഥ മനസ്സിലുണ്ടോ?
1: കഥയൊക്കെ എനക്കറിയോ സൂര്യേച്ചി.
0: ഏതാ? എന്നാ പിന്നെ നീ പറഞ്ഞോ, മാഷ് വിളിക്കേണ്ട ആവശ്യമില്ലല്ലോ.
1: അങ്ങനെയല്ല, ഞാൻ കഥ പറഞ്ഞിട്ട് പിന്നെ മാഷോട് കഥ പറയണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞാലോ? കഥ മാഷിനെ പറഞ്ഞോട്ടെ. പറയാൻ പോകുന്ന കഥ ഏതാന്ന് ഞാൻ പറഞ്ഞുതരാം.
0: ആ, ഏതാണ്?
1: സാഹചര്യങ്ങൾ അനുസരിച്ച്. ഇത് കർക്കിടകാണല്ലോ.
0: അല്ല, സാഹചര്യം അനുസരിച്ച് അല്ലെങ്കിലും ഇത് കർക്കിടകം തന്നെയാണ്.
1: അല്ല, ഇത് കർക്കിടകമായ സാഹചര്യത്തില്.
0: ആ,
1: പറയാൻ പോകുന്നത് രാമായണമായിരിക്കുമല്ലോ.
0: രാമായണത്തെ കുറിച്ച് നമ്മൾ ഒരുപാട് പറഞ്ഞില്ലേ?
1: എന്തെങ്കിലും മാഷ തപ്പിക്കണ്ടുപിടിച്ചിട്ടുണ്ടാവും.
0: നമ്മൾ കേൾക്കാത്ത കഥയായിരിക്കും അല്ലേ?
1: ബെറ്റുണ്ടാ?
0: ബെറ്റുണ്ട്.
1: എത്ര പൈസ?
0: എനക്ക് തോന്നുന്നു രാമായണത്തെ കുറിച്ച് ഒരുപാട് പറഞ്ഞതാണ്. ഇതിൽ കൂടുതൽ ഇനി മാഷക്ക് പറയാനുണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നേ.
1: ബെറ്റ് എത്രയാന്ന് പറ?
0: ബെറ്റ് പൈസയാണോ?
1: ആ,
0: എനിക്ക് വേണ്ടിക്കല്ലേ ഒരു രൂപനെ മുട്ടയേറ്റമായി തരാം.
1: നരങ്ങിട്ടയ്യാ?
0: ആ, മഴയല്ലേ അശ്വിനി.
1: നിങ്ങളെ കണ്ടത്രേ പറ്റൂ, അത് മതി.
0: നമുക്ക് പോയി ചോദിക്കാം.
1: ഓ,
0: മാഷേ.
2: ആ, കഥ അല്ലേ?
0: ആ,
2: ഏതാണ് കഥ?
0: മാഷേ, രാമായണം അല്ലല്ലോ.
2: രാമായണം അല്ല അല്ലേ?
0: അല്ലേ
2: അല്ലേ.
0: അല്ല മാഷേ, നമ്മള് രാമായണത്തെ കുറിച്ചെല്ലാം പറഞ്ഞു കഴിഞ്ഞല്ലോ.
2: രാമായണത്തെ കുറിച്ച് കഴിഞ്ഞ കർക്കിടകത്തില് 4 ആഴ്ചകളിലായിട്ട് നമ്മള് രാമായണ കഥകൾ പറഞ്ഞു. പിന്നീട് രാമായണ മാസം അല്ലാത്ത സമയത്തും രാമായണ കഥകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. രാമായണത്തിലെ കഥാപാത്രങ്ങൾ, ഉദാഹരണത്തിന് മണ്ഡോദരി അല്ലേ, അതുപോലെ ഒരുപാട് അനുബന്ധ കഥകൾ ഹനുമാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ ഇന്ന് ഏത് കഥയാണ് വേണ്ടത്?
1: രാമായണം.
2: ഏത് രാമായണം?
0: രാമായണം വാത്മീകിന്റെ അല്ലാണ്ട് വേറെ ആരിയ രാമായണം?
2: രാമായണം വാത്മീകിയുടേത് മാത്രമല്ല, ഒരുപാട് രാമായണങ്ങളുണ്ട് അല്ലേ. ലോകത്തിലെ പല രാജ്യങ്ങളില് പല ഭാഷകളില് രാമായണമുണ്ട്. വാത്മീകി രാമായണത്തിന് തർജ്ജമുണ്ട്. അത് മലയാളത്തിൽ ഉള്ളതാണ്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെ അധ്യാത്മ രാമായണം. അതുകൂടാതെ കമ്പരാമായണം, തുളസീദാസ രാമായണം, ഇങ്ങനെ കുറേ അധികം രാമായണങ്ങളുണ്ട്. വ്യാസ രാമായണം, മഹാഭാരതത്തിലുള്ള രാമായണമുണ്ട്, ഒരു പുസ്തകമായിട്ടുണ്ട്. നമുക്ക് മലബാറിന് സ്വന്തമായിട്ടൊരു രാമായണമുണ്ട്. കേരളത്തിൻ്റെ രാമായണം നമ്മൾ പറഞ്ഞു, അധ്യാത്മ രാമായണമാണ്, തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ്റെതാണ്. മലബാറിന് സ്വന്തമായിട്ടൊരു രാമായണമുണ്ട്, അതേതാണ്? അതാണ് മാപ്പിള രാമായണം.
1: മാപ്പിള രാമായണം?
2: അതെ.
0: അങ്ങനെ ഒരു രാമായണം ഉണ്ടോ?
1: ഇല്ലാണ്ടിരിക്കൂലേ പറഞ്ഞിട്ടുണ്ടാവുക.
0: അപ്പൊ അതിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ ആരാ മാഷേ?
2: കഥയും കഥാപാത്രങ്ങളും ഒക്കെ വാത്മീകി എഴുതിയ രാമായണത്തിലെ ശ്രീരാമനും സീതയും അതുപോലെ ഹനുമാനും രാവണനും ഒക്കെ തന്നെയാണ്. അത് നമ്മുടെ മലബാറിലെ, നമുക്കറിയാലോ മലബാറിലെ ധാരാളം മാപ്പിളമാരുണ്ട്, മുസ്ലിം മതത്തിൽപ്പെട്ടവരുണ്ട്. അവരുടെ ഇടയിൽ ഈ ഇതിഹാസത്തെ പരിചയപ്പെടുത്താൻ വേണ്ടി എഴുതപ്പെട്ടതാണ് ഈ കൃതി.
1: ആരാ മാഷ എഴുതിയത്?
2: അതാണ് സംശയം. അതിൻ്റെ ഗ്രന്ഥകർത്താവിനെ കുറിച്ച് ഒരു ധാരണയില്ല. അജ്ഞാതനായ ഏതോ ഒരു മഹാനാണ് ഈ ശീലകൾ. മാപ്പിളപ്പാട്ടെന്നൊരു ശീലുണ്ടല്ലോ
1: സൂര്യേച്ചി, പാടൂലേ ശീല്?
0: ആ,

0: അതുപോലെ മാപ്പിളപ്പാട്ടിൻ്റെ ശീലകളിൽ രചിക്കപ്പെട്ട നാടോടി ഗാനമായിട്ടാണ് ഈ മാപ്പിള രാമായണം. പക്ഷെ ഇതിവൃത്തം മുഴുവൻ എന്താണ്? രാമായണ കഥയാണ്. പക്ഷെ അതിൽ രാജാവിന് അല്ലെങ്കിൽ വാത്മീകി, ദശരഥൻ അവർക്കൊക്കെ പ്രത്യേക പേരാണ്. ഭാര്യയ്ക്കൊക്കെ ഒരു പേരുണ്ടല്ലോ. അവർ മാപ്പിള ഭാഷയിൽ മാപ്പിള സംസ്കാരത്തിലുള്ള ചില പേരുകളൊക്കെയാണ് അതിൽ വരുന്നത്. നമുക്കത് അതിലേക്ക് വരാം. മാത്രമല്ല ഇതിൻ്റെ രചനാകാലം ഏതാണെന്ന് നമുക്കറിയില്ല. ആര് എഴുതി എന്നറിയില്ല, ആര് രചിച്ചു എന്നറിയില്ല. എന്തുകൊണ്ടാണ്? പണ്ടുകാലത്തെ രചനകളൊക്കെ എങ്ങനെയായിരിക്കും? വാമൊഴി ആയിരിക്കും. ഒരാളെ മനസ്സിലുള്ള കാര്യങ്ങൾ മറ്റൊക്കെ പറഞ്ഞു കൊടുക്കും. അയാൾ മരിച്ചാൽ കേട്ടയാളെ അടുത്തേക്ക് പറഞ്ഞു കൊടുക്കും. അങ്ങനെ എങ്ങനെയാണ് നമ്മൾ പല തലമുറകളിലൂടെ ഇങ്ങനെ കടന്നു വന്ന് വാമൊഴി വരമൊഴിയാവുന്നത് എഴുത്തിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടി, കടലാസിൻ്റെ കണ്ടുപിടുത്തത്തോടുകൂടിയാണ്. കടലാസല്ല ആദ്യകാലത്ത് ഭുർജ് പത്രങ്ങളിലും താളിയോലകളിലും അതുപോലെ ചെമ്പ് തകിടികളിലൊക്കെ എഴുതും. അപ്പം അങ്ങനെയാണ്. ഇപ്പോൾ വടക്കൻ പാട്ടുകളൊക്കെ അങ്ങനെയാണല്ലോ. വടക്കൻ പാട്ടുകളൊന്നും ലിഖിത രൂപത്തിലായത് ഈ അടുത്ത കാലത്താണ്. അപ്പോൾ ഇത് ലിഖിത രൂപത്തിലാക്കിയ ഒരാളെ നമുക്കറിയാം. അദ്ദേഹത്തിൻ്റെ പേര് ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാരാണ്. എന്താണ്
1: പേര്?
0: അതെ. ഏത് കാലമാണ് രചിക്കപ്പെട്ടതെന്ന് അറിയില്ല. മലബാറിലെ മുസ്ലിങ്ങളുടെ ഇടയിൽ മാത്രം, ചെറിയൊരു സമൂഹത്തിൽ മാത്രം പ്രചാരമുണ്ട്. കേരളത്തിൽ അങ്ങോളമില്ല, മലബാറിലും മൊത്തത്തിലില്ല, തെക്കേ മലബാറിൽ മാത്രം ഉണ്ടായിരുന്നൊരു വാമൊഴി രൂപത്തിലുള്ള ഒരു കൃതിയാണ് മാപ്പിള രാമായണം. ഒരുപാട് വേദികളിൽ ഈ മാപ്പിള രാമായണം ചൊല്ലിക്കൊണ്ടാണ് ടി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാർ പ്രസിദ്ധീകരിച്ചത്. അപ്പം അദ്ദേഹം ഇത് അദ്ദേഹത്തിൻ്റെ പൂർവികരിൽ നിന്ന് ആരിൽ നിന്നോ കേട്ടു. അങ്ങനെയാണ് അദ്ദേഹം എന്ത് ചെയ്തത്? ഒരുപാട് വേദികളിൽ അവതരിപ്പിച്ചു. പിന്നീട് മാത്രമാണ് അത് എന്ത് ചെയ്തത്? പുസ്തക രൂപത്തിൽ ഇപ്പം നമുക്ക് ലഭ്യമായത്. ഇതിൽ ശ്രീരാമൻ്റെ ജനനം, സീതാസ്വയംവരം, പട്ടാഭിഷേകം ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇതിവൃത്തമായിട്ട് വരുന്നത്. ദശരഥനെ, രാമൻ്റെ ആരാണ് ദശരഥൻ?
1: അച്ഛൻ.
0: എന്താണ് മാപ്പിളം പറയാ? ബാപ്പ. ഇപ്പം രാമൻ്റെ ബാപ്പയാണ് ദശരഥൻ. അതുപോലെ സീതയെ കുഞ്ഞൂട്ടി തങ്കമോൾ എന്നാണ് വിളിക്കുക. സ്വയംവരം അല്ലെങ്കിൽ പരിണയം എന്ന വാക്കുണ്ട് അവിടെ, എന്തായിരിക്കും? നിക്കാഹ്. നിക്കാഹ് ചെയ്തു. ഭാര്യയ്ക്ക് ബീഡർ എന്നാണ് പറയുക. കൈകിയെ എളോമ ആയ എന്നാണ് പറയുക. കൈകി എളോമയാണ്, കൗസല്യയുടെ അനിയത്തിയാണല്ലോ. രാമൻ എന്ന പദമില്ല, രാക്ക് പകരം ലായാണ്. ലാമ എന്നാണ് പറയുക. നമ്മളത് സൂര്യയും വൈജും കൂടി നമ്മുടെ ശ്രോതാക്കൾക്ക് വേണ്ടി അത് ആലപിക്കും അല്ലേ.

0: ശൂർപ്പണഖയുടെ പ്രണയാഭ്യർത്ഥന ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ്. നമ്മൾ പറഞ്ഞത് മലബാറിലാണ്, പ്രത്യേകിച്ചും വടകര ഭാഗത്താണ് അത് വലിയ തോതിൽ പ്രചാരം. വടകര കടത്തനാടാണ്, കടത്തനാട് നാടൻ പാട്ടുകളുടെ ഉശിരുള്ള സ്ഥലമാണല്ലേ. ആ നാടൻ പാട്ടിന്റെ പേര് വടക്കൻ വീരഗാഥകളാണ്. ഒരുപാട് പാട്ടുകൾ കടത്തനാട് കളരിയുടെ അംഗത്തിന്റെ പുളപ്പുള്ള നാടാണ്. അവിടെ തന്നെയാണ് ഈ അംഗപ്പുളപ്പല്ലാത്ത നമ്മുടെ ഒരു ഇതിഹാസ കാവ്യത്തിന്റെ ആദിമ കാവ്യത്തിന്റെ ഒരു മാപ്പിള വേർഷൻ ഉടലെടുത്തത്. ആ ചെറു പ്രദേശത്തിൽ മാത്രം വ്യാപിച്ചു, അതിന് പുറത്തേക്ക് എവിടെയും പോയിട്ടില്ല. നമ്മുടെ ഡി എച്ച് കുഞ്ഞിരാമൻ നമ്പ്യാര് ഇവിടുന്നോ കേട്ട് മനഃപ്പാഠമാക്കി. നമുക്കറിയാലോ വാമൊഴിയുടെ ഒരു പ്രത്യേകത, അത് ഒരാളിൽ നിന്നും മറ്റൊരാളിലേക്ക് വരുമ്പം 100% ഒരിക്കലും ഉണ്ടാവില്ല
1: അല്ലേ.
0: ഒരാൾ പറഞ്ഞത് മറ്റൊരാളിലേക്ക്, നമ്മളിപ്പോ സിനിമാ കഥകളൊക്കെ പറഞ്ഞിട്ടല്ലോ, ഞാൻ പറഞ്ഞ കഥ നിങ്ങൾ കേട്ടിട്ട് മറ്റൊരാളോട് പറയുമ്പോഴും
2: ഇവള് പറയലുണ്ട് മാഷേ, ഇവിടുന്ന് കേൾക്കുന്ന കഥകളല്ലേ ഇവളെ അനിയത്തിയോട് പറഞ്ഞു കൊടുക്കലുണ്ട് സ്വന്തം കഥയുടെ ഇതില്. പക്ഷേ മാഷ പറഞ്ഞു കൊടുക്കുന്ന ഓള് പറയാറില്ല.
0: അനിയത്തി കേട്ടിട്ടുണ്ടാവും, കള്ളി പൊളിഞ്ഞിട്ടുണ്ടാവും അല്ലേ. നമ്മളിവിടുന്ന് പറയുന്നത് അതേപോലെ തന്നെ ആവണമെന്നില്ല. ചിലപ്പം കഥാകഥനം ചെയ്യുന്നവരുടെ മനോധർമ്മത്തിനനുസരിച്ച് പൊടിപ്പും തൊങ്ങലുകളൊക്കെ ഉണ്ടാവും, അല്പം കൂടാം അല്പം കുറയാം. അതാണ് നമ്മള് ഈ ആടിനെ പട്ടിയാക്കുക എന്നൊക്കെ പറയാം. ആടിനെ കുറിച്ച് പറഞ്ഞു പറഞ്ഞ ഒടുവിൽ
1: പട്ടിയാവും.
0: ആട് എന്ന് എഴുതി വെച്ചാൽ 10 പേരിലേക്ക് കടന്നു പോയാലും അത് ആട് തന്നെ ആയിരിക്കുമല്ലോ, പക്ഷെ പറയുമ്പോഴാണ് ഇങ്ങനെ മാറിപ്പോവുക. അങ്ങനെ ഇദ്ദേഹത്തിന് വളരെ ആരോ പൂർവികരാരോ പാടി കേട്ട പാട്ട് ഒരുപക്ഷെ അതേ രൂപത്തിലല്ലെങ്കിലും കാര്യമായ മാറ്റങ്ങളില്ലാതെ അദ്ദേഹം അവതരിപ്പിച്ചു പല സ്ഥലങ്ങളിലും. മാപ്പിളപ്പാട്ടിൽ നമ്മളറിയാം ഈണത്തിന് ഇസലുകൾ എന്നാ പറയാം. അപ്പൊ മാപ്പിളപ്പാട്ടിന്റെ ഇസലുകളുടെ ഈണത്തിലാണ് പാട്ടുകൾ, ചൊൽപ്പാട്ടുകളാണ്, എഴുതാനുള്ളതല്ല പാടാനുള്ള പാട്ടുകളാണ്. മാപ്പിളപ്പാട്ടുകൾക്ക് വലിയ താളബദ്ധമാണല്ലേ, ആരും ഒന്ന് ഇളകി കൈകൊട്ടി പോകും. അങ്ങനെയുള്ള നമ്മുടെ ഇപ്പം ഒപ്പനപ്പാട്ടിനൊക്കെ ഒരു രീതി ഉണ്ടല്ലോ, ആ രീതിയിലാണ്. അതുപോലെ മാപ്പിളപ്പാട്ടില് അങ്ങനെ അല്ലാത്ത പാട്ടുകളൊക്കെ ഉണ്ട്, വളരെ ശോകാർദ്രമായ പാട്ടുകളൊക്കെ ഉണ്ട്. ഇത് വളരെ ചടുലമായ പാട്ടുകളായിട്ടാണ് പോകുന്നത്. ഇതിൽ ആദ്യ ഭാഗം ദശരഥന്റെ വിവാഹം മുതൽ മരണം വരെയുള്ള കഥാഗതിയാണ് സൂചിപ്പിക്കുന്നത്. ദശരഥന്റെ വിവാഹം എന്താണ്? ദശരഥൻ എത്ര പേരെ വിവാഹം ചെയ്തു?
1: 3 പേര്.
0: 3 പേര്. അവർക്ക് പക്ഷെ മക്കളില്ല. മക്കള് ജനിക്കാൻ വേണ്ടി യാഗം നടത്തുന്നു, യാഗത്തിൽ പായസം കിട്ടുന്നു. ഈ ഭാഗമാണ് ആദ്യം വരുന്നത്. രാമ രാമ എന്നാണല്ലോ നമ്മുടെ വാത്മീകി രാമായണത്തിൽ എഴുത്തച്ഛൻ്റെ വിവർത്തനത്തിൽ നമ്മൾ കിട്ടുന്നത്. പക്ഷെ അതിന് ലാമ എന്നാണ് പറയുക, രാക്കുപരം ലാ. അപ്പൊ പണ്ട് താടിക്കാരനാവൂലി പാടി വന്നൊരു പാട്ട് കണ്ടതല്ലേ നമ്മൾ ഈ രാമായണം കഥ പാട്ട്. ആരാണ് ഈ താടിക്കാരനാവൂലി? ഔലി മൗലവി, വാത്മീകി. വാത്മീകി മഹർഷി പാടി വന്നൊരു പാട്ടാണ് കണ്ടതല്ലേ നമ്മൾ ഈ രാമായണം കഥ പാട്ട്. രാമായണത്തിന് രാമായണം എന്നാണ് പറയുക. കർക്കിടകം കാത്ത് കാത്ത് കുത്തിരിക്കും പാട്ട്, കാത് രണ്ടിലും കൈവിരലി ടോരി കൂട്ടും പാട്ട്. ഏത് മാസമാണ് പാടുന്നതെന്ന് വ്യക്തം. കർക്കിടകം

0: കൂട്ടും പാട്ട്, നാലിലെ മൂത്തയുള്ളവരാണ്
1: രാമൻ,
0: രാമനാണ്. ഏഴിലെ കൂട്ടും അദ്ദേഹമാണ് മുതിർന്ന രാജാവൊക്കെ ആവുന്ന, യുവരാജാവൊക്കെ ആവാൻ പറ്റുന്ന, അതിനെക്കുറിച്ചുള്ള പാട്ടാണ് ഈ രാമായണം പാട്ട്. നഞ്ഞു നക്കിയ പടച്ചോന്റെ വില്ലൊടിച്ച പാട്ട്. നഞ്ഞ് എന്ന് പറഞ്ഞെന്താ? നഞ്ഞ് കലക്കുക എന്നൊക്കെ പറഞ്ഞല്ലോ. നഞ്ഞെന്തിനാ നാനാഴി എന്നൊക്കെ
1: ചോദിക്കുന്നു.
0: ആ നഞ്ച്,
2: അത് വിഷമല്ലേ?
0: വിഷം. അപ്പൊ വിഷം നക്കിയ പടച്ചോൻ ആരാണത്? വിഷം കുടിച്ച പടച്ചോൻ ആരാണ്?
2: ഓ ശിവൻ. ഓ ശിവനല്ല, ശിവൻ.
0: അതെ, കാളക്കൂടം വിഷം വിഴുങ്ങിയ ശിവൻ അല്ലേ. അദ്ദേഹത്തിന്റെ ആണെന്ത്?
1: വില്ല്.
0: ത്രയംബകം ഓർമ്മയില്ലേ? എന്നിട്ടോ സീത സ്വയംവരം അങ്ങനെയല്ലേ. കുഞ്ഞുകുട്ടി തങ്കമോളോ കൈപിടിച്ച പാട്ട് ആരാണ്? കുഞ്ഞുകുട്ടി തങ്കമോള്?
1: സീത.
0: സീത ഇങ്ങനെയാണ്, അതായത് നഞ്ഞു നക്കിയ പടച്ചോൻ പരമശിവന്റെ വില്ലൊടിച്ചിട്ടാണ് ഈ സീതയെ സ്വന്തമാക്കുന്നത്. ഹാലിളകി താടിലാമൻ വഴി തടഞ്ഞ പാട്ട് ആരാണ്? ഹാലിളകി വഴി തടഞ്ഞത് രാമൻ ആരാണ്? സീതാ സ്വയംവരം കഴിഞ്ഞ് ജനകരാജ്യത്തു നിന്ന് അയോധ്യയിലേക്ക് വരും വഴി തടഞ്ഞില്ലേ
2: പരശുരാമൻ?
0: ആ പരശുരാമൻ, അദ്ദേഹത്തിന് ഹാലിളകി, ഹാലിളകി എന്ന് പറഞ്ഞാല് ദേഷ്യം പിടിച്ചിട്ടാണ് പരശുരാമന് താടിയുണ്ട്. ഹാലിളകി താടിലാമൻ പരശുരാമനാണ്. വൈ, വൈ എന്ന് പറഞ്ഞ
1: വഴി,
0: വഴി തടഞ്ഞ പാട്ട്. ഞാനൊഴിഞ്ഞുണ്ടോ രാമനി ത്രിഭുവനത്തിൽ എന്ന് ഒരു രാമായണത്തിൽ കേട്ടില്ലേ, ഭാർഗവരാമനായ. അതായത് എന്റെ കയ്യിലൊരു വില്ലുണ്ട്, നീ വലിയ ത്രയ്യംബകം വില്ലൊക്കെ ഒടിച്ച് വന്നില്ലേ, പറ്റുമെങ്കിൽ എന്റെ വില്ലൊടിക്കുമെന്ന് പറഞ്ഞിട്ടാണ് അവർ തമ്മിൽ വാക്കേറ്റുണ്ടാവുന്നത്. ഹാല് മാറ്റിയിട്ട് അന്നിലാമൻ നാട്ടിലെത്തിയ പാട്ട്. ഹാലിളകിയ രാമന്റെ, പരശുരാമന്റെ ആ ദേഷ്യമൊക്കെ അടക്കി നാട്ടിലേക്ക്, അയോധ്യയിലേക്ക് പാട്ടാണ്. നാടുവാഴാൻ ബാപ്പ ലാമനെ എന്ന് ഒരുക്കിയ പാട്ട്. കഥയുടെ ഗതി വരുന്നില്ലേ, നാടുവാഴാൻ വേണ്ടിയിട്ട് ശ്രീരാമനെല്ലാം അഭിഷേകത്തിന്റെ ഒരുക്കങ്ങളെ കൂട്ടി. കൂനി നുണ കേട്ടെന്ന് ഇളയമ വാശി കാട്ടിയ പാട്ട്. കൂനിയുടെ നുണ കേട്ടിട്ട് ഇളയമ വാശി കൂട്ടി ആരാണ് കൂനി? മന്ധര.
2: കൈകേയിയോട്
0: ഇളയമയാണ് കൈകേയി, കാരണം രാമന്റെ അമ്മ കൗസല്യയുടെ അനുജത്തി ഇളയമയാണല്ലോ. ഇളയമ്മക്ക് വാശി കൂട്ടി ആരാണ് വാശി കൂട്ടിയത്?
1: മന്ധര.
0: ഒരുപാട് ദൈർഘ്യമുള്ള കഥാസന്ദർഭങ്ങൾ കേവലം ഒറ്റ വരിയിലാണ് ഉൾക്കൊള്ളിക്കുന്നത്. ലാമനെ 14 കൊല്ലം കാട്ടിലാക്കിയ പാട്ട്, അത് വ്യക്തമാണ്. കൂടെ അനുശൻ കൂട്ടിനോളും കൂടിപ്പോയ പാട്ട്. അനുശനുണ്ട്, അനുശനാണ് ലക്ഷ്മണനുണ്ട്, കൂട്ടിനോളും ഉണ്ട്, സീതയുണ്ട്. മക്കളെ കാണാഞ്ഞ് ബാപ്പ വീണുരുണ്ട പാട്ട്. വിക്കി വിക്കി ലാശു ലാശൻ മൗത്തിലായ പാട്ട്. എന്താണ് മക്കളെ കാണാഞ്ഞ് ആരാ ബാപ്പ?
1: ദശരഥൻ.
0: മക്കളെ പോയല്ലോ രാമനും ലക്ഷ്മണനും പോയി, അങ്ങനെയാണ് മൗത്തിലായത്. മൗത്തിലായെന്ന് പറഞ്ഞാല്
2: സുഖമില്ലാണ്ട്
0: മയ്യത്തിലാവുക, മരിച്ചു പോവുക. അദ്ദേഹം ഈ ക്രോധാലയത്തിൽ വെറുന്നലത്ത് കിടന്നൊരു സന്ദർഭമാണ് ഒറ്റ വാക്കിൽ വീണുരുണ്ട പാട്ട് എന്ന് പറഞ്ഞു വെക്കുന്നത്. പിന്നെ ഉമ്മനാട്ടിന് പോയ ഭരതൻ ഓടി വന്ന പാട്ട്. ലാമനെ കൂട്ടി വരുവാൻ പോയി വന്ന പാട്ട്. എവിടെയാണ് ഭരതൻ പോയത്?
2: അമ്മേന്റെ നാട്ടില്,
0: ഉമ്മനാട്ടില് അല്ലെ, ഉമ്മയുടെ വീട്ടില്. അതായത് ഭരതന്റെ അമ്മയുടെ യുധാജ്യത്തിന്റെ കെ രാജ്യത്ത് പോയ ഭരതൻ ഓടി വന്നിട്ടോ ലാമനെ കൂട്ടി വരാൻ എവിടത്തേക്ക് പോയി? കാട്ടിലേക്ക് പോയ കഥയുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ആദ്യത്തെ ഭാഗത്തിൽ വരുന്നത്. നമ്മളിനി വരുന്നത് ശൂർപ്പണഖിയുടെ വരവാണ്, ശൂർപ്പണഖിയുടെ പുറപ്പാടാണ്. നമുക്കിത് ഇതിന്റെ ഇണം കേൾക്കാം അല്ലേ.
3: കുന്നും മലയും കേറിക്കിഞ്ഞു ജനമ്പുഞ്ഞരക്കം, വന്നൊരു സുന്ദരിലാവണന്റെ പെങ്ങളും. പൊന്നുപെരുത്തൊരു പൊന്നുപെരുത്തൊരു പാതാളത്തിലെ സുൽത്താനോറേ, മിന്നും പൊന്നും കൺമണി ബീബി ശൂർപ്പണഖ. കുന്നും മലയും കുന്നും മലയും കേറിക്കിഞ്ഞു ചനമ്പുഞ്ഞരക്കം, വന്നൊരു സുന്ദരിലാവണന്റെ പെങ്ങളും. പൊന്നുപെരുത്തൊരു പൊന്നുപെരുത്തൊരു പാതാളത്തിലെ സുൽത്താനോറേ, മിന്നും പൊന്മണി കൺമണി ബീബി ശൂർപ്പണഖ. കാലക്കേടിനലാക്കിനെ

ആരാ നിങ്ങൾ ബാല്യക്കാര പേരെന്താടോ, കൂടെ കാണുന്നാരാ പെണ്ണ് ഭീടരാണോ, മക്കളില്ലേ മക്കളില്ലേ കൂടെ മാരു മക്കളില്ലേ, കൊക്കും പൂവും ചോന്ന പെണ്ണ് പെറ്റിട്ടില്ലേ, മക്കളില്ലേ കൂടെ.

0: ഞാനോലാമൻ ഞാനോലാമൻ സീതാപീഡരു പെറ്റിട്ടില്ല, കൂടയനുശൻ കൂട്ടിന് ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട്. ഞാനോലാമൻ ഞാനോലാമൻ സീതാപീഡരു പെറ്റിട്ടില്ല, കൂടയനുശൻ കൂട്ടിന് ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട്. കോസലനാട് കോസലനാട് കോസലടി നടുബാപ്പാനോട് കാരണമുണ്ടി കാട്ടിൽ വന്നത് നീ ആരുമ്മാ, കാരണമുണ്ടി കാട്ടിൽ വന്നത് നീ ആരുമ്മാ
1: എന്നാണ്. കുന്നുംമലയും കേറിക്കഴിഞ്ഞ് ചെനമ്പ് ഞരക്കം വന്നൊരു സുന്ദരി രാവണന്റെ പെങ്ങളുമ്മ. നല്ല സ്പീഡ് താളത്തിലാണ്. ആരാണ് വരുന്നത്? രാവണന്റെ പെങ്ങളായ ശൂർപ്പണക്കാണ്. ഇവിടുന്ന് കുന്നുംമലയും കേറിക്കഴിഞ്ഞിട്ട് ചെനമ്പ് ഞരക്കം വളരെ കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരലാണ്. പൊന്നു പൊരുത്തൊരു പാതാളത്തിലെ സുൽത്താനോറെ മിന്നും പൊന്മണി കൺമണി ബീബി ശൂർപ്പണഖ. രാവണന്റെ വിശേഷണം എന്താണ്? പാതാളത്തിലെ സുൽത്താനാണ് രാവണൻ അല്ലേ, പാതാളത്തിലെ അസുരലോകത്തെ സുൽത്താനാണ്. പൊന്നു പൊരുത്തൊരു ഒരുപാട് സ്വർണങ്ങളൊക്കെ കൊടുക്കുന്നു. മിന്നും പൊന്മണി കൺമണി ശൂർപ്പണഖ. കാലക്കേടിന് അലാക്കിനെ സുൽത്താൻ മയ്യത്തായി. ആരാണ് മയ്യത്തായത്?
2: ശൂർപ്പണഖയുടെ
1: സുൽത്താൻ. വിദ്യുജ്ജഹൻ മരിച്ചു പോയല്ലോ, രാവണൻ തന്നെയാണ് ആ വധത്തിന് പിന്നിൽ. അതിന് കാലക്കേടെന്നാണ് പറഞ്ഞത്. കഥേന്റെ മറ്റു കാര്യങ്ങളിലേക്കും പോകുന്നില്ല. ശീലം കെട്ടോൾക്ക് ഇന്നും വേണം മാപ്പിളയൊന്ന്. സുൽത്താൻ പോയതിനു ശേഷം ഇപ്പോഴും എന്ത് വേണം?
2: ആ
1: ശീലം കെട്ട നല്ല ശീലമൊന്നും അല്ല, ഇങ്ങനെ ഇറങ്ങി നടക്കലാണ്. ആങ്ങളെ ലാവണ രാജാവോട് സംഗതി ചൊല്ലി, പെങ്ങളെ കണ്ടാൽ സമ്മതമാണെന്ന് അവരും ചൊല്ലി. പെറ്റക്കണക്കിന് കാലം കൂട്ടിയാൽ 56 മുട്ടുകണക്കിന് കാലം 40 കാണുന്നില്ല. ഇതാണ് ഇവിടെ പറഞ്ഞത്. സഹോദരനായ രാവണ രാജാവോടാണ് ഈ ശൂർപ്പണഖ തന്റെ സങ്കടങ്ങളൊക്കെ പറയുന്നത്. അപ്പോൾ എന്താ പെങ്ങൾ പറഞ്ഞു, നിനക്ക് സമ്മതമുള്ള ഇഷ്ടപ്പെട്ട ആരോ വേണമെങ്കിലും കല്യാണം കഴിച്ചോളൂ, പ്രായം 56. പിന്നീട് അവിടെ രാവണന്റെ ഒരു പക്ഷേ രാമായണത്തിൽ വിശദീകരിക്കാത്ത ഒരു ഭാഗമാണ് മാപ്പിള രാമായണത്തിലെ സൂക്ഷ്മമായൊരു നിരീക്ഷണം. ഒറ്റക്കൊറ്റ വെളുത്തു നരച്ച തലയിലെ ലോമം കട്ടക്കരിയും തേനും ചേർത്ത് കറപ്പിക്കുന്നു. പണ്ടത്തെ ഹെയർഡൈയാണ്. 56 വയസ്സായിരുന്നല്ലേ രാവണൻ പറഞ്ഞത്. അപ്പൊ എന്താ ചെയ്യുന്നത്? ഒറ്റക്കൊറ്റ വെളുത്തു നരച്ച തലയിലെ ലോമം, തലയിലെ രോമം ഒറ്റക്കൊറ്റക്ക് വെളുത്തിട്ടുണ്ട്, അത് കറപ്പിക്കുകയാണ്. ഇങ്ങനെ കട്ടക്കരിയും തേനും ചേർത്ത് പുതിയൊരു ഡൈയുടെ ചേരുവകളാണ്. തലയിൽ ഒറ്റക്കൊറ്റക്ക് രോമം നരച്ചിരിക്കുകയാണ് ശൂർപ്പണഖ ഇടത്. അതൊക്കെ ഈ തേനും കട്ടക്കരിയും ഒക്കെ ചേർത്ത് കറപ്പിച്ച് സുന്ദരിയാക്കി മാറ്റുകയാണ്. പറ്റേ വീട്ടിലെ പാത്തുമ്മാനെ തേടി വരുത്തി, അടുത്ത വീട്ടിലെ ആളെ വരുത്തിയിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നത്. കാരണം എവിടുന്നെങ്കിലും നിക്കാഹ് പറ്റുമെന്നൊക്കെ വേണ്ടിയാണോ ഇറങ്ങി പുറപ്പെടുന്നത്. അങ്ങനെയാണ് ശൂർപ്പണഖയുടെ പുറപ്പാടിനെ കുറിച്ച് ഈ അജ്ഞാത കവി വർണ്ണിക്കുന്നത്. ഒരുപാടുണ്ട്. കാതിനപ്പുറം ഇപ്പുറമെന്നും മുക്കി തേച്ചു, കാതിലെ കൊമ്പൻ തോടയിട്ട് കാതും നാട്ടി. ഓരോ കാര്യവും ചെയ്യുന്ന വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നേരിയ ചേല ഞെറിഞ്ഞിട്ടൂര വീതി കൂട്ടി, മേലെ ചങ്ങല കൂട്ടിക്കെട്ടി താത്തയിട്ട്. വസ്ത്രധാരണത്തിൽ പോലും വിശദീകരണം കൊടുക്കുന്നുണ്ട്. കൈവള 10 മേലും കീഴും കൊത്തിവെച്ച, ശേലിൽ കല്ല് പതിച്ച 2 തണ്ടവള. ആഭരണങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി ശ്രീരാമന്റെ അടുത്ത് വരുന്നു. ശൂർപ്പണഖ പ്രണയാഭ്യർത്ഥന നടത്തുന്ന ഭാഗമാണ് അടുത്തത്. പുല്ലുവിരിച്ച പൂവ് വെച്ച് തോലെടുത്ത് നല്ലൊരാണം രാമനെ നോക്കി പൂതി വന്നു. ശൂർപ്പണഖ ആദ്യമായിട്ട് രാമനെ എങ്ങനെയാണ് കാണുന്നത്? പുല്ലുവിരിച്ച് പൂവ് വെച്ച് തോലെടുത്ത നല്ലൊരാണാം, നല്ലൊരാണുങ്ങളാണ് രാമന് നോക്കി പൂതി വന്നു. അങ്ങനെ ആശ്രമത്തിലാണല്ലോ കഴിയുന്നത്. തോലാണ്, എന്തിന്റെ തോലാണ്? മാൻ തോലോ അല്ലേ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മരത്തോലെടുത്തിട്ട് മരപുരി എന്ന് പറയും വനവാസ സമയത്ത്. പുന്നാര പെണ്ണുമ്മ ബീബി ശൂർപ്പണഖ കിന്നാര കണ്ണിച്ച് യോതി രാമനോട്. എന്താണ് പറഞ്ഞത്? ആരാ നിങ്ങള് ബാല്യക്കാര പേരെന്താടോ, കൂടെ കാണുന്ന ആരാ പെണ്ണ് ബീഡരാണോ? നിങ്ങൾ ആരാണ്? ബാല്യക്കാരെന്ന് ഇവിടെ ഇല്ല അല്ലെ, ചെറുപ്പക്കാരനെ ബാല്യക്കാരൻ. നിങ്ങളെ പേരെന്താണ്? കൂടെ കാണുന്ന പെണ്ണ് നിങ്ങളുടെ ബീഡരാണോ? ബീഡർന്ന് പറഞ്ഞാല്
2: ഭാര്യ,
1: ബീവി ആണോ? മക്കളില്ലേ കൂടെ മരുമക്കളില്ലേ, കൊക്കും പൂവും ചോന്ന പെണ്ണ് പെറ്റിട്ടില്ലേ. മക്കളും പുത്രഭാര്യമാരല്ലേ, അത് കൊക്കും പൂവും ചോന്ന പെണ്ണ്. കൊക്കും പൂവും ചോക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ കോഴിയുടെ ഒക്കെ പ്രായമാണ്, പ്രായപൂർത്തിയാവുക. ഈ പെണ്ണ് പെറ്റിട്ടില്ലേ എന്നാ ചോദിക്കുന്നത്. അവിടെ രാമന്റെ മറുപടിയാണ്, ഞാനോ ലാമൻ സീതാപീഡര് പെറ്റിട്ടില്ല, കൂടെ അനശൻ കൂട്ടിന് ലക്ഷ്മണൻ അങ്ങോട്ടുണ്ട്. മറുപടി എന്താണ്? ഞാൻ എന്റെ പേരിൽ രാമനാണ്, സീത ആണ് ബീഡരന്റെ ഭാര്യയാണ്, അവള് പെറ്റിട്ടില്ല, കൂടെ അനശനുണ്ട്, ലക്ഷ്മണനാണ് അങ്ങോട്ടുണ്ട്. കോസല നാട് കോസലടി നാട് ബാപ്പ നാട് കാരണമുണ്ടി കാട്ടിൽ വന്നത് നീയാരുമ്മ. എൻ്റെ നാട് കോസല രാജ്യമാണ്, അവിടെ ബാപ്പയുണ്ട്, ബാപ്പയോട് കാരണമായിട്ടാണ് ഇങ്ങോട്ട് വന്നത്. നീയാരാണ് ഉമ്മ എന്നാ ചോദിക്കുന്നത്. അപ്പം എന്താണ് സുർപ്പണകയുടെ മറുപടി, ലങ്കാനാടിൽ ഇളകും ലാവണ രാജാവിന്റെ ലെങ്കും തങ്കും പൊന്നാരപ്പുതു പെങ്ങളല്ലേ. വളരെ ഗംഭീരമായിട്ട് പറഞ്ഞത്, ലങ്കാനാടുണ്ടല്ലോ അത് ഇങ്ങനെ ഇളക്കി ഭരിക്കുന്ന ലാവണ രാജാവിന്റെ ലെങ്കും തങ്കും പൊന്നാരപ്പുതു പെങ്ങളല്ലേ, അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട പെങ്ങളാണ് ഞാൻ. എന്നിട്ട് പറയാ, പൂങ്കാവന പൂങ്കുയിലെ ഞമ്മോടത്ത് ലങ്കാനാട്ടിൽ പോരിയളിയൻ രാജാവല്ലേ. ആണിന് പെണ്ണ് നാലോ അഞ്ചോ വെച്ചാലെന്താ, പെണ്ണിനങ്ങനെ പാടില്ലെന്ന ശരീരത്തിൽ നിയമം. അപ്പൊ അവിടുത്തെ സമുദായത്തിൽ ചില നിയമങ്ങളൊക്കെ പറയാണ്, ആണിന് പെണ്ണ് നാലോ അഞ്ചോ ഒക്കെ ആവാം, പെണ്ണിനത്ര പാടില്ലാന്നേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങൾ എന്നെയും കൂടി സീതപ്പെണ്ണിന്റെ കൂടെ
2: കൂട്ടണം,
1: കല്യാണം കഴിക്കണം എന്നാണ് പറയുന്നത്. രാമനത് നിരസിക്കാണല്ലോ. ഞമ്മക്കെന്തിന് മേലെ മേലെ പെണ്ണും നിക്കാഹും, അമ്മാനക്കിളി അനശന് വേണൊരു പെണ്ണും നിക്കാഹും. എനിക്ക് വേണ്ട പെണ്ണും നിക്കാഹും, എനിക്ക് ഭാര്യയുണ്ട്, നിക്കാഹ് കഴിഞ്ഞു, പക്ഷേ അനശനായ ലക്ഷ്മണന് ചിലപ്പോൾ വേണ്ടിവരും. ഒക്കും മനസ്സിന് പൂതി നിന്നെ പൂക്കും കണ്ടാല്, മുക്കും മുലയും കാതും തുടയും കണ്ടാലൊഴിയുന്നു. ലക്ഷ്മണന്റെ അടുത്തേക്ക് ചെല്ലോ, ലക്ഷ്മണൻ നിന്നെ ചിലപ്പോൾ സ്വീകരിക്കും. രാമായണത്തിൽ അങ്ങനെ ഒരു കഥയുണ്ടല്ലോ. ഇത്രയാണ് നമുക്ക് ശൂർപ്പണഖയുടെ പുറപ്പാടും ശൂർപ്പണഖയുടെ പ്രണയാഭ്യർത്ഥനയും ആയിട്ട് പറയുന്നത്. അതിനുശേഷം രാവണന്റെ അശോകവന പ്രവേശമാണ്.

0: പോയി.
1: അശോകവനയിൽ ആരിയിരിക്കുന്നുണ്ട്?
2: സീത
1: ചമഞ്ഞിരിക്കുന്നുണ്ട്. ചമഞ്ഞിരിക്കാൻ രാവണൻ ഏർപ്പാടാക്കുന്നുണ്ട്. പക്ഷെ സീതയുടെ ഇരിപ്പ് വിരഹ വേദനയോടുകൂടിയാണ്. സീതയോട് പ്രേമാഭ്യർത്ഥന നടത്തുകയാണ് രാവണൻ. ദശരഥ രാജാവ് തന്റെ പിരിശമേറിയ ലാമിനിക്ക ആശയായി മണന്ത പൊന്നാം താമരത്തേൻ സീതയോട് ലങ്കവാണോൻ പത്തുമൂക്കൻ ലാവണ രാജാവ് അന്ന് ശങ്കിയാത മംഗമാർമണി സീത തന്നോടോതിയെന്ന്. രാവണനൊരു വിശേഷണം ഇവിടെ ഉണ്ട്. എന്താണ്? ദശാനനൻ എന്നാണ് നമ്മുടെ രാമായണത്തിലെങ്കിൽ ദശമൂക്കൻ എന്നാണ് പറയുന്നത്. പത്തുമൂക്കൻ, പത്ത് തലയുണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ. പത്ത് മൂക്കൻ, ആ ഒരു ശീല് ശരിയാവാനായിരിക്കും. ലങ്കവാണോൻ പത്തുമൂക്കൻ ലാവണ രാജാവ് സീതയോട് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ രാവണന്റെ അഭ്യർത്ഥനയാണ് ഈ ഭാഗത്ത് മുഴുവനായിട്ട് പറയുന്നത്. അവിടെ ചില പ്രയോഗങ്ങളൊക്കെ ഉണ്ട്. ചത്തപ്പയ്യൻ ഡാല നോക്കി കുത്തിരിഞ്ഞിട്ട് എന്താ, കുത്തടങ്ങിയിട്ട് ഒത്ത പയ്യനെ മാറ്റി വാങ്ങി പോറ്റ്, നിന്നെ വിട്ടു കെട്ടി പെണ്ണെ രണ്ടു മാസം മുമ്പോ ലാമനാം പഹയനെങ്ങോ കപ്പലേറി പോയി, കോടമയ പെയ്യുമള്ള ഇപ്പയക്കം കേട്ടാൽ കാറു നീങ്ങാതെ എന്തു പൊന്നെ താമരത്തത്തമ്മേ. രാവണന്റെ പ്രലോഭനങ്ങളാണ്. എന്താണ്, നമ്മളിപ്പം ചത്തപ്പയ്യന്റെ ആല നോക്കിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? ആലയില് പശു ഉണ്ടെങ്കിലല്ലേ കാര്യമുള്ളൂ. അതുപോലെ കുത്തടങ്ങിയിട്ടൊത്ത പയ്യനെ മാറ്റി വാങ്ങി പോറ്റ്, ഏത് പശുവിനെയാണ് പോറ്റേണ്ടത്? കുത്തില്ലാത്ത, കുത്തടങ്ങിയിട്ടൊത്ത, ഏറ്റവും നല്ല പശുവിനെ വാങ്ങി പോറ്റാവേണ്ടത്. ആ പശു ഞാനാണ്. നിന്റെ രാമനെവിടെ പോയേ? നിന്നെ വിട്ടു കെട്ടിപ്പെണ്ണെ രണ്ടു മാസം മുമ്പോ ലാമനാം പഹയനെങ്ങോ കപ്പലേറിപ്പോയി. നിന്നെ ഇവിടെ ഉപേക്ഷിച്ച് രണ്ടു മാസമായില്ലേ, നിന്റെ പറയുന്ന രാമൻ എവിടെ പോയി? കപ്പലും കയറിയിട്ട് നാട് വിട്ടു. അതുകൊണ്ട് ആ പശുവിനെ കാത്തിരിക്കണ്ട, ചത്തപ്പയ്യന്റെ ആലയാണത്, അല്ലെങ്കിൽ ആലയില് ചത്ത പശു പോലെയാണ്, ഇവിടെ ഒത്ത പശുവായിട്ട് ഞാനിവിടെ ഉണ്ട്. ആ പ്രയോഗം കാണണം. അതുപോലെ കോടമയ, കോടമയ എന്ന് പറഞ്ഞാൽ മഴ തന്നെ, കോട, കോടമയ പെയ്യുമള്ള ഇപ്പയക്കം കേട്ടാൽ കാറു നീങ്ങാതെ എന്തു പൊന്നെ താമരത്തത്തമ്മേ. അങ്ങനെ വലിയ തോതിൽ പ്രലോഭനമാണ്. പിന്നീട് അടുത്ത ഭാഗം ഹനുമാന്റെ ലങ്കാപ്രവേശം, ലങ്കാദഹനം തുടങ്ങിയ ഭാഗങ്ങളുണ്ടല്ലോ, ഇതാണ് മാപ്പിള രാമായണത്തിൽ അടുത്ത മേഖലയിൽ പ്രതിപാദിക്കുന്നത്. അശോകവനയിൽ സീതയ്ക്ക് കാവലിരിക്കുന്ന അഞ്ച് രാക്ഷസികളുണ്ട്. അവർ ഉറങ്ങുന്നതാണ് ഹനുമാൻ കാണുന്നത്. സീതയെ കണ്ട് നമസ്കരിച്ച് ചൂടാമണി വാങ്ങുന്നതും അതിന് ഹനുമാനെ എതിർത്ത രാക്ഷസന്മാരെ കൊന്നൊടുക്കുന്നതുമാണ് ഈ ഭാഗത്ത്. മാപ്പിളരാമായണത്തിന്റെ അവസാന ഭാഗത്താണ് ഇത് വരുന്നത്. കാലങ്കാരിങ്കാലൻ ലാവണൻ പത്ത് താടി വടിപ്പിക്കും നേരത്ത്, വാലുള്ള ഹനുമാനോ ലങ്കയിൽ ചാടി ചേലുള്ള കൊമ്പത്തു കൂടുന്നു. രാവണൻ എന്താ ചെയ്തുകൊണ്ടിരിക്കുന്നപ്പം? താടി വടിക്കാം. കാലൻ കരിങ്കാലൻ ലാവണൻ പത്ത് താടി വടിക്കുന്നുണ്ട്. നേരത്തെ പത്ത് മൂക്കൻ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ പത്ത് തലയുണ്ടെങ്കിൽ പത്ത് താടി ഷേവ് ചെയ്യുന്നുണ്ട്. ആ സമയത്താണ് വാലുള്ള ഹനുമാനോ ലങ്കയിൽ ചാടി ചേലുള്ള കൊമ്പത്ത് കൂടുന്നു. വാലുള്ള ഹനുമാൻ, കുരങ്ങനെ വാലുണ്ടല്ലോ, ആ പ്രയോഗത്തിന്റെ വാല് ചേല് അതിനുവേണ്ടി പറയുന്നതാണ്. പണ്ടാരക്കോഴി പോലഞ്ച് പെണ്ണുങ്ങള് കുണ്ടാണക്കൈ വെച്ചോറങ്ങുന്നു. പണ്ടാരക്കോഴിനെ പോലെയാണ് ഈ പെണ്ണുങ്ങൾ, അഞ്ച് പെണ്ണുങ്ങൾ. ആരാണ്? സീതയ്ക്ക് കാവലിരിക്കുന്ന, അശോകവനയിൽ കാവലിരിക്കുന്ന അഞ്ച് രാക്ഷസിമാരെ വിളിക്കുന്ന പേരാണ് പണ്ടാരക്കോഴി പോലെ അഞ്ച് പെണ്ണുങ്ങള്. അവര് കുണ്ടാണ കൈ വെച്ച് ഉറങ്ങുന്നു, കൈ മുട്ടിനിടയിൽ തിരികെ വെച്ചിട്ട് നല്ല ഉറക്ക. കാതിൽ ചിറ്റിട്ട് കൈവളയിട്ട് പാവാടക്കുമ്പാളെ കുത്തച്ചി മുന്നാരപ്പല്ലുന്തി മൂക്കുമാളത്തിൽ കിന്നര മണ്ണട്ട പാടിച്ചി. ആ രാക്ഷസിമാരുടെ ശരീരത്തിന്റെ വർണ്ണനകളാണ് ഹനുമാൻ പറയുന്നു. അങ്ങനെ അത് മുന്നോട്ട് പോവുകയാണ്. ഹനുമാൻ രാക്ഷസന്മാരെ കൊല്ലുന്ന കുറച്ച് രംഗങ്ങൾ കൂടി അവിടെ പറഞ്ഞിട്ടുണ്ട്. തത്തമ്മ പൂങ്കാവിൽ എത്തുന്ന എത്തുമ്പടി കുത്തിക്കടി കാവിലുള്ളവർ എത്തുമ്പം വക്കാണാം കൂട്ടുന്നു. വാക്കും വഴക്കുമായി കട്ടമുട്ടി വടി കോലുകുന്തവും കിട്ടുന്നത് കിട്ടുന്നത് ചാടുന്നു. കിട്ടുന്ന ആയുധെടുത്ത് പ്രയോഗിക്കലാണ്. പള്ളക്കടി നഞ്ഞത്താടി വാലുകൈത്തണ്ടക്കെത്തുമ്പം മുട്ടുമ്പം തട്ടുന്നു. വട്ടത്തിൽ പാഞ്ഞെടുക്കുന്നു. കെട്ടിപ്പിടി നീട്ടിക്കടി കൂട്ടുന്നു. വാലിട്ടടി കോലിട്ടടി നേരെ ചാവുന്നു. കാലില്ല കയ്യില്ല കണ്ണും മൂക്കില്ല കാവലിനാളില്ല പൂങ്കാവിൽ. ഹനുമാന്റെ വിക്രിയകളാണ് ഇവിടെ പറഞ്ഞത്. അപ്പൊ ഇത്രയാണ് ശരിക്കും മാപ്പിളരാമായണത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ. നമുക്ക് വളരെ ഈണത്തിൽ കേൾക്കാം ഇത്, അല്ലേ? അപ്പോഴാണ് അതിന്റെ സൗന്ദര്യം മനസ്സിലാവുക.
3: കാലങ്കാരിങ്കാലൻ ലാവണൻ പത്തു താടി വടിപ്പിക്കും നേരത്ത്, വാലുള്ള ഹനുമാനോ ലങ്കയിൽ ചാടി ചേലുള്ള കുമ്പത്ത് കൂടണേ.
4: കാലങ്കാരിങ്കാലല്ല

നമ്മൾ ഈ ഒരു പക്ഷേ ഇങ്ങനൊരു രാമായണം പരിചയപ്പെടുമ്പോൾ നമ്മൾ അതിന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ രാജ്യത്തിൻ്റെ സാംസ്കാരിക സമന്വയമാണ് അല്ലേ. ഹൈന്ദവ വിശ്വാസികളുടെ ഇതിഹാസമാണ് രാമായണം. അത് ഈ കാലത്ത് എല്ലാവരും അത് പാരായണം ചെയ്യുന്നു, കേൾക്കുന്നു. അത് മറ്റ് ഇതര സമുദായക്കാർക്കും ആ വലിയ കാവ്യത്തിൻ്റെ ഇതിവൃത്തം പരിചയപ്പെടുത്താനാണ് ഏതോ ഒരു മഹാൻ ഈ മാപ്പിളശ്ശേരിയിൽ ഇത് രചിക്കപ്പെട്ടത്. കേരളത്തിൻ്റെ മുസ്ലിം ജീവിതത്തിൻ്റെ സാംസ്കാരിക അന്തരീക്ഷം ഈ മാപ്പിള രാമായണത്തിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഒരുപാട് പഠനങ്ങൾ നമ്മുടെ കാരശ്ശേരി മാഷ്, അതുപോലെ ശ്രീ കെ എൻ ഭരതൻ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഈ കൃതിയെ അടിസ്ഥാനമാക്കി ഗവേഷണങ്ങൾ നടത്തിയിരുന്നു. വലിയ വസ്തുതകളും ദർശനങ്ങളും ഈ ഗവേഷണങ്ങളുടെ ഫലമായിട്ട് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ഒന്ന്, ശബ്ദഭംഗിയും ഈണവും താളവും അതിനൊപ്പം തന്നെ കുറേ ഭാഷകൾ അല്ലേ. നമുക്ക് ഓരോ പ്രദേശത്തിനും ഒരു ഭാഷയുണ്ട്. ആ ഭാഷ ആ പ്രദേശത്തിൻ്റെ സംസ്കാരമാണ്. നമ്മളിപ്പോൾ കേരളത്തിൽ തന്നെ തിരുവിതാംകൂറിൻ്റെ അല്ലെങ്കിൽ തിരുവനന്തപുരത്തിൻ്റെ ഭാഷയല്ലല്ലോ കണ്ണൂരിന്. കണ്ണൂരിൽ തന്നെ പല ഭാഷയുണ്ട്. തലശ്ശേരി ഭാഗത്തെ ഭാഷ പയ്യന്നൂർ മാറും. അപ്പോൾ ഭാഷാഭേദം, ആ വ്യത്യസ്തമായ വൈജാത്യം, ഭാഷാ വൈജാത്യത്തിൻ്റെ ഒരു സമന്വയം നമുക്ക് കേരളത്തിൽ പോലും കാണാൻ പറ്റും. ഇന്ത്യ അത് അതിനേക്കാൾ വളരെ വിപുലമായൊരു മേഖലയാണ്. അത് നമുക്ക് ഒറ്റവാക്കിൽ ബഹുസ്വരത എന്ന് പറയും. ഈ ബഹുസ്വരതയുടെ ഒരു സൗന്ദര്യമാണ് നമ്മുടെ സംസ്കാരം. അതിൽ രാമായണം എന്ന ഇതിഹാസ കാവ്യത്തിനും ബഹുസ്വരമായൊരു ഇശലുണ്ട്, ഈണമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒരിക്കൽ പോലും ഇതിലെ പ്രയോഗങ്ങളൊന്നും രാമായണത്തിലെ കഥാപാത്രങ്ങളെയോ കഥയെയോ ഒരു അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാനല്ല, ഇകഴ്ത്താനൊന്നുമല്ല. അതിൻ്റെ വ്യക്തമായ ആ ഒരു പ്രയോഗം, ഒരു നാടൻ വിഭാഗത്തിൻ്റെ സമൂഹത്തിൻ്റെ പതിവ് പ്രയോഗത്തിന് എന്ത് ഭാഷ ഉപയോഗിക്കുന്നുവോ ആ ഭാഷ കൊണ്ട് തന്നെയാണ്. ദുർഗ്രാഹ്യമായ ഭാഷകൾ കൊണ്ടല്ലല്ലോ നമ്മൾ വേണ്ടത്. രാമായണം എന്ന ഇതിഹാസം വളരെ ലളിതമായി നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ, നമുക്കറിയാം ഭഗവത്ഗീത അത് സംസ്കൃതത്തിലാണ്, അല്ല അത് മലയാളത്തിലുണ്ട്. ഒരു പക്ഷേ പൂന്താനത്തിൻ്റെ ജ്ഞാനപാനയിലാണ് ഈ ഭഗവത്ഗീത വളരെ സരസമായി വളരെ ലളിതമായി നമുക്കെത്തുന്നത്. ജ്ഞാനപാന ഓർമ്മയില്ലേ?

0: മാളികാമുകളേറിയ മണ്ണിന്റെ തോളിൽ മാറാപ്പ് ചാർത്തുന്നതും ഭവാൻ. സാധാരണക്കാരന്റെ ഭാഷയിൽ പറയുമ്പോഴാണത് ആളുകൾക്കുള്ളിലേക്ക് മനസ്സിലാവുക. അപ്പം വലിയ സംസ്കൃത പദങ്ങളില്ലാതെ മണിപ്രവാള ഭാഷകളൊന്നും ഇല്ലാതെ സാധാരണക്കാരന് മനസ്സിലാവുന്ന അവൻ പ്രയോഗിക്കുന്ന ഭാഷകളിൽ ഈ കഥ പറയുമ്പോൾ രാമായണം എന്ന ഇതിഹാസം അന്നത്തെ സമൂഹത്തിലെ വളരെ ഉയർന്ന നിലയിൽ ബൗദ്ധികമായിട്ട് ബുദ്ധിപരമായിട്ട് ഉയർന്ന നിലയിലല്ലാത്ത സമൂഹത്തിന് കരഗതമാകുന്നു, ആസ്വാദനത്തിന് അവർക്ക് അവസരം ലഭിക്കുന്നു എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഒരുപക്ഷെ മാപ്പിള രാമായണം നമ്മുടെ ഒരു പ്രദേശത്തിൻ്റെ ചെറിയൊരു ഭൂപ്രദേശത്തിലാണെങ്കിൽ വലിയ ഭൂപ്രദേശങ്ങൾക്കും സ്വന്തമായിട്ട് രാമായണങ്ങളുണ്ട്. ഭൂട്ടാൻ, തായ്ലാൻഡ്, നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിൽ അതാത് ജനതയുടെ സംസ്കാരത്തിനും ഭാഷയ്ക്കും ചേരുന്ന രീതിയിൽ രാമായണത്തെ പുനരവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പം അവിടെയൊക്കെ രാമനും സീതയും ദശരഥനും രാവണനും ഒക്കെ ഉണ്ടാവും. പക്ഷേ ആ ദേശത്തിൻ്റെ, അത് വലിയ ദേശമാവാം ചെറിയ പ്രദേശമാവാം, ആ ദേശത്തിൻ്റെ സംസ്കാരം പ്രതിഫലിക്കുന്ന തരത്തിലാണ് രാമായണം അവിടെ അവർ ഉപയോഗിച്ചു വരുന്നത്. ഒരു വിശ്വകാവ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് രാമായണത്തിന് വിശേഷണം കൊടുക്കാൻ സാധിക്കുന്നത് ഇതുപോലെ ചെറുതും വളരെ വലുതുമായ രാമായണത്തിൻ്റെ പുനരാഖ്യാനങ്ങളാണ്. നമുക്ക് ഈ മാപ്പിള രാമായണത്തിൻ്റെ ഇശലുകൾ കേട്ട് ഇന്നത്തെ ചാരകസേല ഇവിടെ
1: ഉപസംഹരിക്കാം. നന്ദി, നമസ്കാരം.

ചാരുകസേല. പൂർവകഥകളുടെ പുനരാഖ്യാനവുമായി ചാരുകസേലയിൽ ഇരിക്കുകയാണ് മാഷ്. ഇനി നമുക്ക് കഥകളുടെ കെട്ടഴിക്കാം. ചാരുകസേല.

0: അത് റോജയെ പോലെ ഉണ്ടല്ലോ. റോജ, അത് അവള് തന്നെയാ. റോജ മോളെ, മോളെ റോജ, റോജ മാറു, മാറിക്കേ.
1: തിരക്കേറിയ മുംബൈ കല്യാൺ ജംഗ്ഷൻ റെയിൽവേ പ്ലാറ്റ്ഫോമിലൂടെ നടന്നകന്നു പോയത് മരിച്ചുപോയ തൻ്റെ മകൾ റോജയാണെന്ന് കരുതി മല്ലിക വണ്ടിയിൽ നിന്നും ഇറങ്ങി അന്വേഷിക്കുകയാണ്. പ്രഭാത ഭക്ഷണവുമായി തിരിച്ചെത്തിയ ജയദേവൻ വണ്ടിയിൽ മല്ലികയെ കാണാതെ ആൾക്കൂട്ടത്തിനിടയിലേക്ക് അന്വേഷിച്ചു പോവുകയാണ്. ജയദേവനും മല്ലികയും കയറാതെ മംഗള എക്സ്പ്രസ് കൊങ്കൺ പാതകളിലൂടെ കേരളത്തിലേക്കുള്ള യാത്ര തുടരുകയാണ്. അപരിചിതമായ സ്ഥലത്ത് പലതരക്കാരായ ആളുകൾ ഭാഷയറിയാതെ പരസ്പരം കാണാനാവാതെ ജയദേവനും മല്ലികയും അവരുടെ പുനഃസമാഗമത്തിനായി നമുക്ക് കാത്തിരിക്കാം. ഞായറാഴ്ച രാത്രി 9 മണിക്കും തിങ്കളാഴ്ച രാവിലെ 9:15 നെല്ലിക്ക 2-ാം ഭാഗം.

0: മധുര ഗീതങ്ങൾ
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, റേഡിയോ മലബാർ 89.6 FM സംഗീത വിരുന്നായ മധുരഗീതങ്ങളിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ സഞ്ചരിക്കുന്നത് കൈത്തലങ്ങളിൽ ചുവപ്പ് പടർത്തുന്ന മൈലാഞ്ചിയുടെ മണവും നിറവും നിറഞ്ഞ ഒരു പാട്ടുവഴിയിലൂടെയാണ്. മൈലാഞ്ചി വിരലുകളിലും കൈത്തലങ്ങളിലും മാത്രം വിരിയുന്ന ഒരു നിറമല്ല, അത് ഓർമ്മകളുടെ നിറമാണ്, അല്ലെ? പ്രണയത്തിന്റെ നിറമാണ്, വിവാഹ പന്തലിന്റെ ആഘോഷമാണ്, മനസ്സിൽ മായാതെ നിൽക്കുന്ന ഒരു മധുര സ്മരണയാണ്. മൈലാഞ്ചി അണിഞ്ഞ കൈകളിൽ പ്രണയത്തിന്റെ സ്വപ്നങ്ങൾ വിരിയുമ്പോൾ ആ മൈലാഞ്ചിയുടെ ചുവപ്പിനൊപ്പം മലയാള സിനിമാ ഗാനങ്ങളും പാടിയിട്ടുണ്ട് പ്രണയത്തിന്റെ, വിരഹത്തിന്റെ, ആഘോഷത്തിന്റെ കഥകൾ. മൈലാഞ്ചിയുടെ മണം പരക്കുന്ന ആ മനോഹര ഗാനങ്ങളിലേക്ക് നമുക്കൊന്ന് കടന്നു പോയാലോ? ആദ്യ ഗാനം നമുക്ക് കേൾക്കാം. 1976 പുറത്തിറങ്ങിയ കായംകുളം കൊച്ചുണ്ണിയുടെ മകൻ എന്ന ചിത്രത്തിലേത്. ശശികുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് തിരുപ്പതി ചെട്ടിയാർ. പ്രേംനസീർ, എം ജി സോമൻ, ജയഭാരതി, വിധു ബാല, വിൻസെന്റ്, അടൂർ ഭാസി, കെ പി ഉമ്മർ, തിക്കുറിശി സുകുമാരൻ നായർ, ബഹദൂർ, ശങ്കരാടി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണിത്. പാപ്പനംകോട് ലക്ഷ്മണന്റെ വരികൾക്ക് എം കെ അർജുനനാണ് ഈണം നൽകിയത്. അമ്പിളി രാജശേഖർ, ബി വസന്ത എന്നിവർ പാടിയ ഗാനം നമുക്ക് കേൾക്കാം. മൈലാഞ്ചിക്കാട്ടിൽ ഇന്ന് തുടങ്ങുന്ന ഗാനം.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയിലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മൈലാഞ്ചി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മൈലാഞ്ചി എന്ന വാക്ക് കേൾക്കുമ്പോൾ നമുക്ക് ആദ്യം മനസ്സിൽ ഓടിയെത്തുന്നത് വിവാഹത്തിന്റെ ആഘോഷങ്ങളും പ്രണയത്തിന്റെ മധുരവുമാണ് അല്ലേ? അങ്ങനെയൊരു ഗാനം നമുക്ക് കേൾക്കാം, ആയുധം എന്ന ചിത്രത്തിലേത്. 1982 ഈ ചിത്രം പുറത്തിറങ്ങിയത്. പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചത് RS പ്രഭുവാണ്. മധു, MG സോമൻ, സുകുമാരൻ, KR വിജയ, സ്വപ്ന, മേനക, TG രവി, KP ഉമ്മർ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ചിത്രമാണ് ആയുധം. സത്യനന്ദിക്കാടിന്റെ വരികൾക്ക് AT ഉമ്മർ ആണ് ഈണം നൽകിയത്. മൈലാഞ്ചി കൈകൾ കൊണ്ടു മുഖം മറച്ചു എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് PJ ജയചന്ദ്രൻ, SJ ജാനകി, കല്യാണി.

0: അടുത്ത ഗാനം കേൾക്കാം. ബ്രദിലയം എന്ന ചിത്രത്തിലേതാണ്. 1983 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മധു, എം ജി സോമൻ, ശ്രീവിദ്യ, ജഗദീഷ് ശ്രീകുമാർ, ശങ്കരാടി, ഷാനവാസ്, മാള അരവിന്ദൻ എന്നിവരാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. പി ചന്ദ്രകുമാർ സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് മധുവാണ്. പൂവച്ചൽ ഖാദറിന്റെ വരികൾക്ക് എം ജി രാധാകൃഷ്ണനാണ് ഈണം നൽകിയത്. മൈലാഞ്ചി അണിയുന്ന ഇന്ന് തുടങ്ങുന്ന ഗാനം പാടിയിരിക്കുന്നത് ശ്രീവിദ്യയും സംഘവും.
1: മുത്തോടു മുത്തു വച്ച വളകിലേ.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മൈലാഞ്ചി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് മധുരഗീതങ്ങളിൽ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് ആസ്വദിക്കാം. അങ്ങാടിക്കപ്പുറത്ത് എന്ന ചിത്രത്തിലേത്. പാടിയിരിക്കുന്നത് KJ യേശുദാസ്, KS ചിത്ര. ബിച്ചു തിരുമലയുടെ വരികൾക്ക് ശ്യാമാണ് ഈണം നൽകിയത്. 1985 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മോഹൻലാൽ, സബിത

കറുത്ത കൈ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് പി ലീല. തിരുനയിനാർ കുറിച്ചി മാധവൻ നായരാണ് വരികൾ എഴുതിയിരിക്കുന്നത്. MS ബാബുരാജാണ് ഈണം നൽകിയത്.

മൈലാഞ്ചി എന്തിനി മണവാട്ടി പെണ്ണിന്റെ എന്ന് തുടങ്ങുന്ന ഗാനം കേൾക്കാം. ചിത്രം നന്ദിനി ഓപ്പോൾ. ഒ എൻ വി കുറിപ്പിന്റെ വരികൾക്ക് ഔസേപ്പിച്ചനാണ് ഈണം നൽകിയത്. പാടിയിരിക്കുന്നത് എസ് ജാനകി. 1994 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മോഹൻ കുപ്ലേരി സംവിധാനം ചെയ്ത ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് സ്നേഹ മൂവീസാണ്. നെടുമുടി വേണു, സിദ്ദീഖ്, ഗീത, സുനിത, ബഹദൂർ, കുതിരവട്ടം പപ്പു, രാജൻ പി ദേവ്, മാള അരവിന്ദൻ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയിലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മൈലാഞ്ചി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നമുക്ക് കേൾക്കാം. മൈലാഞ്ചി മുഞ്ചുള്ള വീട് എന്ന ചിത്രത്തിലേത് പാടിയിരിക്കുന്നത് ശ്രേയാ ഘോഷാൽ, രഞ്ജിത്ത്, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് അഫ്സൽ യൂസഫ് ആണ് ഈണം നൽകിയത്. ജയറാം, ആസിഫ് അലി, സിദ്ദിഖ്, കനിഹ എന്നിവരാണ് ഇതിലെ മുഖ്യ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയിലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മൈലാഞ്ചി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ മധുരഗീതങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം നജീം അർഷാദ് പാടിയത്. ചിത്രം സ്വർണക്കടുവ. സന്തോഷ് വർമ്മയുടെ വരികൾക്ക് രതീഷ് വേഗയാണ് ഈണം നൽകിയത്. ബിജു മേനോൻ, ഇനിയ എന്നിവരാണ് ഇതിലെ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരിക്കുന്നത്. 2016 ഈ ചിത്രം പുറത്തിറങ്ങിയത്.

റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് ദീപക് ദേവ് സംഗീതം നൽകി. 2017 പുറത്തിറങ്ങിയ മാസ്റ്റർ പീസ് എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് ജാസി ഗിഫ്റ്റ്.

റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയിലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. മധുരഗീതങ്ങളിൽ മൈലാഞ്ചി എന്ന വാക്കുൾപ്പെടുന്ന ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം, രചന, സംഗീതം, ആലാപനം ഇതൊക്കെ ചെയ്തിരിക്കുന്നത് അരിസ്റ്റോ സുരേഷാണ്. 2019 ഈ ചിത്രം പുറത്തിറങ്ങിയത്. ചിത്രം വള്ളിക്കെട്ട്.

2022 പുറത്തിറങ്ങിയ ഇക്കാക്ക എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് ഗായത്രി മേനോൻ, ശില്പ വേണുഗോപാലൻ, ബിമൽ പങ്കജ്, ലൗവ്ലി, ഗീതു, മറിയ എന്നിവരാണ്. ഫ്രാൻസിസ് ജിജോയുടെ വരികൾക്ക് ബിമൽ പങ്കജാണ് ഈണം നൽകിയത്. മയിൽപീലി കണ്ണും മയിലാഞ്ചി കൈയും എന്നു തുടങ്ങുന്ന ഗാനം

ബിജു നാരായണൻ, സിന്ധു എന്നിവർ പാടിയ ഗാനം ചിത്രം കിടിലോൽ കിടിലം. കൈതപ്രത്തിന്റെ വരികൾക്ക് എസ് പി വെങ്കിടേഷാണ് ഈണം നൽകിയത്. 1995 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മൈലാഞ്ചി മൈലാഞ്ചി മൈലാഞ്ചിപ്പാട്ടിന്റെ മുഞ്ചും കിലുങ്ങേണം എന്ന് തുടങ്ങുന്ന ഗാനം

കളിക്കൂട്ടുകാർ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. പാടിയിരിക്കുന്നത് വിനീത് ശ്രീനിവാസൻ, റിമി ടോമി, റഫീഖ് അഹമ്മദിന്റെ വരികൾക്ക് വിനു തോമസ് ആണ് ഈണം നൽകിയത്. 2019 ഈ ചിത്രം പുറത്തിറങ്ങിയത്. മൈലാഞ്ചി ചോപ്പണിഞ്ഞെ, അരിമുല്ല പൂത്തുലഞ്ഞെ എന്ന് തുടങ്ങുന്ന ഗാനം

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ അയിലൂർ മട്ടന്നൂർ. ഇത് കേൾവിയുടെ വസന്തം. പ്രിയ ശ്രോതാക്കളെ, മൈലാഞ്ചിയുടെ ചുവപ്പ് കൈത്തലങ്ങളിൽ മായുമ്പോഴും അതിന്റെ ഓർമ്മകൾ മനസ്സിൽ മായാറില്ല അല്ലെ? അതുകൊണ്ട് തന്നെയാകാം മലയാള സിനിമാ ഗാനങ്ങളിൽ മൈലാഞ്ചി എന്ന പദം മാത്രമല്ല ഒരു കാലഘട്ടത്തിന്റെ ഓർമ്മയാണ്, ഒരു പ്രണയത്തിന്റെ അടയാളമാണ്, ഒരു ആഘോഷത്തിന്റെ നിറമാണ് അല്ലെ? മൈലാഞ്ചി വിരിഞ്ഞ കൈകളെ പോലെ മനസ്സിലും വിരിയട്ടെ സ്നേഹത്തിന്റെ ചുവപ്പും സന്തോഷത്തിന്റെ നിറവും ഓർമ്മകളുടെ മധുരവും. വീണ്ടും മറ്റൊരു മധുര ഗാനവുമായി നിങ്ങളിലേക്ക് എത്തുന്നതുവരെ സ്നേഹത്തോടെ സൂര്യ ഇടവന.
1: മധുര ഗീതങ്ങൾ

ഇത് റേഡിയോ മലബാർ 89.6 FM സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ അയ്യല്ലൂർ മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ ഭൂതല പ്രക്ഷേപണം സമാപിക്കുന്നു. അടുത്ത ഭൂതല പ്രക്ഷേപണം നാളെ രാവിലെ 5 മണിക്ക് ആരംഭിക്കും. അല്പസമയത്തിനുള്ളിൽ ഇന്റർനെറ്റ് റേഡിയോ ആസ്വദിക്കാം. നമസ്കാരം, ശുഭരാത്രി.

കെ എസ് ചിത്ര ആലപിച്ച ഗാനം ചിത്രം പ്രണയവർണ്ണങ്ങൾ. ഈ ഗാനത്തിനു വേണ്ടി വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. ഈണ നൽകിയിരിക്കുന്നത് വിദ്യാസാഗർ.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രഥോത്സവം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് ഈണം നൽകിയിരിക്കുന്നു. കെ ജെ യേശുദാസ്, കെ എസ് ചിത്ര എന്നിവരാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

ഗിരീഷ് പുത്തഞ്ചേരി രചിച്ച മിന്നാരം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഈ ഗാനത്തിന് ഈണം നൽകിയിരിക്കുന്നത് എസ് പി വെങ്കടേഷ്. എം ജെ ശ്രീകുമാറും സുജാത മോഹനുമാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്.

മനുഷ്യ ശബ്ദങ്ങളുടെ മഹോത്സവം, നാദവിസ്മയങ്ങളുടെ മധുര സൗധം, ആസ്വാദന നിറവിൽ ജനമാനസം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്വപ്നക്കോട് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. വരികൾ എഴുതിയിരിക്കുന്നത് കൈതപ്രം, സംഗീതം നൽകിയിരിക്കുന്നത് മോഹൻ സിതാര, ആലാപനം ജ്യോത്സ്ന രാജേഷ്.

സ്പീഡ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം ദീപക് ദേബ്, ആലാപനം വിനീത് ശ്രീനിവാസൻ, റിമി ടോമി.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ബ്ലാക്ക് എന്ന ചിത്രത്തിനു വേണ്ടി രഞ്ജിത്ത് രചിച്ച് അലക്സ് പോൾ ഈണം നൽകി എം ജെ ശ്രീകുമാർ ആലപിച്ച ഗാനം.

0: ഒരു മറവത്തൂർ കനവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ ഈണം, കെ ജെ യേശുദാസും കുപ്പസ്വാമി, സുജാത മോഹൻ എന്നിവർ ചേർന്ന് ആലപിച്ചിരിക്കുന്നു.
1: വാനത്ത്

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അഫ്സലും സുനിതാ സാരഥിയും ആലപിച്ച ഗാനം ചിത്രം റൺവേ. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം സുരേഷ് പീറ്റേഴ്സ്.

0: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ. ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത് പി ജയചന്ദ്രൻ, ഗായത്രി അശോകൻ. ഈ ഗാനത്തിന് വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി. സംഗീതം വിദ്യാസാഗർ.
1: റേഡിയോ മലബാർ 89.6 FM കമ്മ്യൂണിറ്റി റേഡിയോ. ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഡ്രീംസ് എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനം പാടിയിരിക്കുന്നത്

സമ്മരൻ ബത്ലഹേം എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസും കെ എസ് ചിത്രയും പാടിയ ഗാനമാണ് അടുത്തത്. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം കാറ്റ് വന്ന് വിളിച്ചപ്പോൾ എന്ന ചിത്രത്തിലേതാണ്. ആലാപനം എം ജി ശ്രീകുമാർ, രചന ONV കുറുപ്പ്, സംഗീതം MG രാധാകൃഷ്ണൻ.

സർഗജാലകങ്ങൾ തുറന്നിടാം, ശബ്ദവീചികൾ പരന്നുയരട്ടെ. ഇത് കേൾവിയുടെ സുഗന്ധം. റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.

സന്തോഷ് കേശവ് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം ഡാർലിംഗ് ഡാർലിംഗ്. സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

ഇന്റർനെറ്റ് പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം മേഘമൽഹാർ എന്ന ചിത്രത്തിനു വേണ്ടി പി ജയചന്ദ്രനും കെ എസ് ചിത്രയും പാടിയത്. സംഗീതം രമേശ് നാരായണൻ, വരികൾ ONV കുറുപ്പ്.

കനിയത്തിപ്രാവ് എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം കെ ജെ യേശുദാസ്, സംഗീതം ഔസേപ്പച്ചൻ, രചന എസ് രമേശൻ നായർ.

കണ്ണകി എന്ന ചിത്രത്തിനു വേണ്ടി കെ ജെ യേശുദാസ് ആലപിച്ച ഗാനമാണ് അടുത്തത്. സംഗീതം കൈതപ്രം വിശ്വനാഥൻ, രചന കൈതപ്രം.

മീശമാധവൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലാപനം വി ദേവാനന്ദ്, സുജാത മോഹൻ. വരികൾ എഴുതിയിരിക്കുന്നത് ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം വിദ്യാസാഗർ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ആശാ മേനോൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനം, ചിത്രം ആകാശഗംഗ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഊമപ്പെണ്ണിന് ഉരിയാടാ പയ്യൻ എന്ന ചിത്രത്തിൽ കെ ജെ യേശുദാസ്, സുജാത എന്നിവരാലപിച്ച ഗാനം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. മേഘം എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് കെ ജെ യേശുദാസ്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം മഴത്തുള്ളിക്കിലുക്കം എന്ന ചിത്രത്തിനായി ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ചിത്ര ആലപിച്ച ഗാനം കേൾക്കാം. ചിത്രം പ്രണയവർണ്ണങ്ങൾ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഇന്ത്യൻ പ്രണയകഥ എന്ന ചിത്രത്തിനായി ചിത്രി ആലപിച്ച ഗാനമാണ് അടുത്തത്.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൃഷ്ണഗുഡിയിൽ ഒരു പ്രണയകാലത്ത് എന്ന ചിത്രത്തിൽ തെളിമി ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം വാർ ആൻഡ് ലവ് എന്ന ചിത്രത്തിലേത്. ആലപിച്ചത് യേശുദാസും ചിത്രയും.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. യേശുദാസും സുജാതയും ചേർന്ന് ആലപിച്ച ഗാനമാണ് അടുത്തത്. ചിത്രം

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. രസികൻ എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് ദേവാനന്ദും സുജാത.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇഷ്ടം എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ആലപിച്ചത് യേശുദാസ്.

കടഞ്ഞു ഞാൻ മണിമുത്തുപോലൻ മാറിൽ നീ ചായുറങ്ങാൻ ആളൊഴിഞ്ഞ തീരത്തെ തണൽ മരമായി നിനക്കാകാശ

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണം. ചലച്ചിത്ര ഗാനങ്ങളിൽ ആദ്യം ഉയരെ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസും സിതാരയും ആലപിച്ച ഗാനം.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഹരിശങ്കർ, നിത്യാമാമൻ എന്നിവരാലപിച്ച ഗാനം. ചിത്രം എടക്കാട് ബറ്റാലിയൻ.

റേഡിയോ മലബാർ ഇന്റർനെറ്റ് റേഡിയോ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ലൂക്ക എന്ന ചിത്രത്തിലെ ഗാനമാണ് അടുത്തത്. ആലപിച്ചത് സൂരജ് എസ് കുറുപ്പ്.

റേഡിയോ മലബാർ, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ, കമ്മ്യൂണിറ്റി റേഡിയോ, മട്ടന്നൂർ. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 201, കർക്കടകം 10, ഹിജ്റ വർഷം 1407, സഫർ 11, ശകർഷം 1948, ശ്രാവണം 4, 2026 ജൂലൈ 26 ഞായറാഴ്ച. ഏവർക്കും ശുഭദിനാശംസകൾ. നമ്പാൻഡിൽ 89.6 മെഗാഹെഡ്സിൽ ഞങ്ങളുടെ ഭൂതല പ്രഭാത പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇപ്പോൾ സമയം

0: റേഡിയോ മലബാർ 89.6 FM, സലിൽ ശിവദാസ് ഫൗണ്ടേഷൻ കമ്മ്യൂണിറ്റി റേഡിയോ.
1: ഇപ്പോൾ പ്രഭാത ഗീതങ്ങൾ കേൾക്കാം.